0: ഓർമ്മകളെക്കുറിച്ചുള്ള ചില ഗാനങ്ങളാണ് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു. ആകാശവാണി.
1: പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: യോഗ സൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ലളിതമായ യോഗാസനകൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
4: നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ലളിതമായ ആസനങ്ങൾ: അർദ്ധചക്രാസനം, നിവർന്നു നിൽക്കുക, ഇരു കൈകളും അരക്കെട്ടിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക, ശരീരം ബാലൻസ് ചെയ്തുകൊണ്ട് പുറകിലേക്ക് വളയുക, ശ്വാസം പിടിച്ചു നിൽക്കുക, കുറച്ചു കഴിഞ്ഞ് ശ്വാസം

0: അതുകൊണ്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുക. എന്താണ് ഇതിൻ്റെ ഗുണം? നട്ടലിന് അയവ് ലഭിക്കുന്നു, നടുവേദനയ്ക്ക് ശമനമുണ്ടാകുന്നു, ശ്വാസകോശത്തിന് ബലം നൽകുന്നു എന്നിവയാണ് ഇതിൻ്റെ പ്രാധാന്യം. അർദ്ധചക്രാസനം രണ്ടാം ഘട്ടം. മുൻപ് സൂചിപ്പിച്ചതുപോലെ സമനിലയിൽ നിൽക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ സാവധാനം ഉയർത്തുക, തുടർന്ന് കൈയും തലയും കഴുത്തും പിന്നോട്ട് വളയ്ക്കുക, കാല് ആവശ്യത്തിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അർദ്ധചക്രാസനം മൂന്നാം ഘട്ടം. സമനിലയിൽ തന്നെ നിൽക്കുക, കൈകൾ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് നട്ടലിന്റെ ഇരുവശത്തും വയ്ക്കണം. അതിനുശേഷം മുൻപ് സൂചിപ്പിച്ചതുപോലെ പുറകിലേക്ക് വളയ്ക്കുക. ഈ ചക്രാസനങ്ങൾ ചെയ്യുന്നത് വഴി ചുമലിലെ സന്ധികൾക്ക് അയവ് ലഭിക്കുന്നു, കഴുത്തിലെ പേശികൾക്ക് ശക്തി ലഭിക്കുന്നു. സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ്, ആസ്മ തുടങ്ങിയ രോഗികൾക്ക് വളരെ ഫലപ്രദമാണ് ഇത്തരം ആസനങ്ങൾ. അടുത്തതായി പാദഹസ്താസനം കൂടി നമുക്ക് പരിചയപ്പെടാം. നിവർന്നു നിൽക്കുക, ശ്വാസമെടുത്ത് കൈകൾ ഉയർത്തുക, ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് കൈകൾ പാദത്തിൽ തൊടുക, ശ്വാസമെടുത്തുകൊണ്ട് നിവരുക. 5-10 തവണ ഇത് ആവർത്തിക്കാം. ഇത് ചെയ്യുവാൻ ഒരുപക്ഷേ ബുദ്ധിമുട്ടുള്ളവർക്കായി ഒരു ലളിതമായ പരിശീലന രീതി കൂടി പരിചയപ്പെടുത്താം. നമ്മൾ തവളച്ചാട്ടത്തിനായി ഇരിക്കുന്നതുപോലെ കുത്തിയിരിക്കുക, കൈകൾ കാൽപ്പത്തിക്ക് അടിയിൽ വയ്ക്കുക, കൈ അവിടെ വെച്ചുകൊണ്ട് തന്നെ എണീക്കാൻ ശ്രമിക്കുക, കാൽമുട്ട് വളയാതെ നന്നായി വലിഞ്ഞ് അമർന്നു നിൽക്കുക. ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ തോർത്തോ മറ്റ് യോഗ സഹായികളോ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രക്രിയ ചെയ്യാവുന്നതാണ്. ഈ പരിശീലനം അവരവരുടേതായ പരിമിതിയിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. കുറച്ചുനേരം പരിശീലിച്ചു കഴിഞ്ഞാൽ പാദഹസ്താസനം എളുപ്പം ചെയ്യാൻ കഴിയും. പാദഹസ്താസനത്തിന്റെ രണ്ടാം ഘട്ടം, സമനിലയിൽ നിൽക്കുക, കൈകൾ മുകളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് കൈയും ശരീരവും മുന്നോട്ട് കുനിഞ്ഞ് ലംബമായി കൈകൾ നീട്ടി, അതായത് ഭൂമിക്ക് സമാന്തരമായി നിൽക്കുക. കൈകൾ ഭിത്തിയിലോ കസേരയിലോ പിടിച്ചു നിന്നാലും ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഇത്തരം ആസനങ്ങൾ നടുവേദനയ്ക്ക് ഒരു പരിധിവരെ ഗുണം ലഭിക്കും. അവസാനമായി പറയാൻ പോകുന്നത്, മുൻപ് സൂചിപ്പിച്ച അർദ്ധചക്രാസനവും പാദഹസ്താസനവും ഒരുമിച്ച് ചെയ്യുന്ന രീതിയാണ്. കാലുകൾ പരമാവധി അകത്തിവെക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നന്നായി പുറകിലേക്ക് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് ഇരു കൈകളും ക്രോസായി വരത്തക്ക രീതിയിൽ, അതായത് വലത് കൈ കൊണ്ട് ഇടതുകാലിലും ഇടത് കൈ കൊണ്ട് വലത് കാലിലും തൊടുന്ന രീതിയിൽ മുന്നോട്ട് കുനിയുക. ഈ നില കുറച്ചുനേരം തുടരുക. ശ്വാസം എടുത്തുകൊണ്ട് നിവരുക. ഇപ്രകാരം 5-10 തവണ ആവർത്തിക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് കൂടി പരിശോധിക്കാം. അരക്കെട്ടിന് ഒതുക്കവും നട്ടലിന് ബലവും ലഭിക്കും. ശ്വാസകോശ ആരോഗ്യം മെച്ചപ്പെടും. ഓർക്കുക, യോഗ ഒരു ജീവിതശൈലി കൂടിയാണ്.
1: നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ലളിതമായ യോഗാസനകൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിദ്യാസാഗറിന്റെ സംഗീത സംവിധാനത്തിൽ പി ജയചന്ദ്രനും രാജലക്ഷ്മിയും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്. ചിത്രം എന്നും എപ്പോഴും.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ലയൺ എന്ന ചിത്രത്തിൽ അഫ്സലും ജോത്സ്ന രാധാകൃഷ്ണനും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ആകാശവാണി സമയം 9 മണി.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വയോജനങ്ങൾ വേണ്ടത് കരുതലും പിന്തുണയും. പ്രായമെന്നത് മനസ്സിന്റെ ഒരു അവസ്ഥ മാത്രമാണ്. നിങ്ങളത് കാര്യമാക്കുന്നില്ലെങ്കിൽ അതിലൊരു കാര്യവുമില്ല. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ട്വെയിൻ എഴുതിയ വരികളാണിവ. ഒരു കാലത്ത് നമ്മുടെ നാടിനെയും വീടിനെയും വിയർപ്പും അധ്വാനവും കൊണ്ട് നയിച്ചവരാണ് ഇന്നത്തെ വയോജനങ്ങൾ. വാർദ്ധക്യമെന്നത് ജീവിതത്തിന്റെ ഒരു സ്വാഭാവിക ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനും അർഹമായ കരുതലും ആദരവും നിയമപരമായ പരിരക്ഷയും ഉറപ്പാക്കാനും ഉത്തരവാദിത്വപൂർവ്വം ഗവൺമെന്റും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി കേരള സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്നു. 60 വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം

0: സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാനും അവരുടെ ഉൽപാദനക്ഷമതയും മികവും സമൂഹത്തിന് പ്രയോജനപ്പെടുത്താനുമാണ് കമ്മീഷൻ രൂപീകരിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാന വയോജന കമ്മീഷൻ അധ്യക്ഷൻ ശ്രീ സോമപ്രസാദ്.
1: 60 വയസ്സ് ഇന്നത്തെ കാലത്ത് യഥാർത്ഥത്തിൽ എല്ലാ ജോലിയിൽ നിന്നും വിടുതൽ വാങ്ങി വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ഒരു പ്രായമല്ല. മറിച്ച് 60 മുതൽ 70-75 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ശാരീരികക്ഷമതയുള്ള മാനസികക്ഷമതയുള്ള ആളുകളാണ് ഇന്ന് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും വിട്ടെറിയേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ സർവീസ് സേവനം എങ്ങനെ സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്നത് വളരെ ഗൗരവത്തോടുകൂടി ഗവൺമെന്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സമൂഹം കാണേണ്ട ഒരു പ്രശ്നമാണ് എന്നുള്ള കാര്യം ഇന്നലെ ചർച്ചയിൽ ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ അതിന് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ സ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഒരു സ്കിൽ ബാങ്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഈ ഇപ്പൊ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പകൽ വീട് പദ്ധതി, അത്തരം പദ്ധതികളെല്ലാം ഫലപ്രദമായി നടപ്പാക്കാനും, പകൽ വീട് പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ഇപ്പൊ പഠിച്ചിരിക്കുന്ന പല കെട്ടിടങ്ങളും ആ ആവശ്യത്തിനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിച്ച് പകൽ വീട് തന്നെ നന്നായി നടത്തുന്നതിന് വേണ്ടി വിനിയോഗിച്ചതിനൊക്കെ ഉള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉയർന്നു വന്നൊരു കാര്യമാണ് നമ്മുടെ കായമായിട്ടുള്ള രക്ഷകർത്താക്കളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പല ആളുകൾക്ക് മറ്റു ചില സാങ്കേതിക കാരണങ്ങളാൽ പലപ്പോഴും അതിന് കഴിയാറില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചൊരു പീരീഡിലേക്ക് ചിലപ്പോൾ കഴിയാറില്ല. ഇപ്പൊ പ്രായമുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളിൽ താമസിക്കുമ്പോൾ അവരെ വളരെ നല്ല നിലയിൽ തന്നെ സംരക്ഷിക്കുന്നവരാണ്. പക്ഷെ ആ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് എന്തെങ്കിലും കുടുംബപരമായ കാര്യത്തിനോ 3-4 ദിവസത്തേലും സ്വന്തം വീട്ടിൽ നിന്ന് മാറിയിരിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രായമായിട്ടുള്ള ആളുകളെ താൽക്കാലികമായി 2-5 ദിവസക്കാലത്തേക്ക് ഇരിക്കുന്നതിനെ സൗകര്യത്തോട് താമസിപ്പിക്കുന്നത് ഷോർട്ട് സ്റ്റേ, അത്തരം പദ്ധതികൾ നന്നായിരിക്കും എന്ന ഉയർന്നു വന്നിട്ടുണ്ട്.
0: വയോജനങ്ങൾക്കായി നിരവധി പദ്ധതികൾ ഗവൺമെന്റ് നടപ്പാക്കി വരുന്നുണ്ട്. ശാരീരികവും സാമ്പത്തികവുമായ കരുത്തു നൽകാൻ ഈ പദ്ധതികൾ ഏറെ സഹായിക്കുന്നു. സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതിയാണ് സായം പ്രഭ. വയോജനങ്ങൾക്കായി പകൽ വീടുകൾ ഒരുക്കി അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താനും പകൽ സമയം സന്തോഷത്തോടെ ചെലവഴിക്കാനും സൌകര്യമൊരുക്കുന്ന പദ്ധതിയാണിത്. മുതിർന്ന പൌരന്മാർക്ക് സൌജന്യ ആരോഗ്യ പരിശോധനയും മരുന്നുകളും മൊബൈൽ ക്ലിനിക്കുകൾ വഴി വീട്ടുപടിക്കലെത്തിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് വയോമിത്ര. നിർധനരായ വയോജനങ്ങൾക്ക് കൃത്രിമ പല്ലുകൾ വെച്ചുപിടിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന മന്ദഹാസം, പ്രമേഹബാധിതരായ മുതിർന്ന പൌരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ സൌജന്യമായി നൽകുന്ന വയോമധുരം എന്നിവ സാമൂഹ്യനീതി വകുപ്പിന്റെ ചില സുപ്രധാന പദ്ധതികളാണ്. നമ്മുടെ രാജ്യത്ത് മുതിർന്ന പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ വയോജന നിയമം നിലവിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. മക്കളല്ലെങ്കിൽ നിയമപരമായ അവകാശികൾ മാതാപിതാക്കളെയും മുതിർന്ന പൌരന്മാരെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഈ നിയമം വ്യക്തമാക്കുന്നു. അവർക്ക് കൃത്യമായ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ചികിത്സയും നൽകണം. ഇത് ലംഘിക്കപ്പെട്ടാൽ RDO തലത്തിലുള്ള മെയിന്റനൻസ് ട്രിബ്യൂണലിനെ സംബന്ധിച്ച് പരാതി നൽകാനും പ്രതിമാസ ജീവനാംശം ഈടാക്കാനും വയോജനങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ട്. വയോജനങ്ങൾക്കായി ദേശീയ തലത്തിൽ പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പരുകളും നിലവിലുണ്ട്. 1-4-5-6-7 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വയോജനങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. വയോജനങ്ങൾക്കുള്ള നിയമങ്ങളെക്കുറിച്ച് അഭിഭാഷകയായ ഗീതു പ്രകാശ്.
2: മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം നിലവിൽ വന്നത് 2007 അനുബന്ധ ചട്ടങ്ങൾ നിലവിൽ വന്നത് 2009. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള മുതിർന്ന പൌരന്മാർക്കും സ്വയം പരിപാലിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികളിൽ നിന്നോ നിയമപരമായ അവകാശികളിൽ നിന്നോ പ്രതിമാസ പരിപാലന വേതനത്തിനായി അപേക്ഷിക്കാൻ അവകാശമുണ്ട്. മുതിർന്ന പൌരന് അടിസ്ഥാന സൗകര്യങ്ങളും പരിചരണവും നൽകുമെന്ന വ്യവസ്ഥയിൽ സ്വത്ത് കൈമാറ്റം ചെയ്യുകയും പിന്നീട് അവഗണിക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്താൽ വഞ്ചനയിലൂടെയോ നിർബന്ധത്തിലൂടെയോ സ്വത്ത് കൈമാറ്റം നടത്തിയതായി പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന് സ്വത്ത് കൈമാറ്റം അസാധുവാക്കാൻ കഴിയും. മുതിർന്ന പൌരനെ ഉപേക്ഷിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. 3 മാസം വരെ തടവോ 5,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാൻ സാധ്യതയുള്ളതായി നിയമത്തിൽ പറയുന്നു. അപേക്ഷ നൽകി 90 ദിവസത്തിനുള്ളിൽ ചിലവ് കുറഞ്ഞതും വേഗത്തിലുള്ളതുമായ പരിഹാരം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾ സബ് ഡിവിഷണൽ മെയിന്റനൻസ് ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്.

0: സംരക്ഷണ നിയമം നടപ്പാക്കുന്നതിന് മെയിൻ്റനൻസ് ട്രൈബ്യൂണലുകളായി നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് റവന്യൂ ഡിവിഷണൽ ഓഫീസർമാരെയാണ്. ഒരു ഹർജി ഫയൽ ചെയ്യുന്നതിന് സഹായം ആവശ്യമുണ്ടെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ നിയമ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെയോ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയെയോ ബന്ധപ്പെടാം.
1: വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കണം. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ കാഴ്ചക്കുറവ്, കേൾവി തകരാർ, സന്ധി തേയ്മാനം, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങി ശാരീരിക ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമാണ്. ശാരീരിക പ്രശ്നങ്ങൾ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നു അവരുടെ മാനസികാരോഗ്യവും. പല വീടുകളിലും പ്രായമായവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശാപം ഒറ്റപ്പെടലാണ്. മക്കളും കൊച്ചുമക്കളും തങ്ങളുടെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ അവഗണിക്കപ്പെടുന്നു എന്ന ചിന്ത പ്രായമായവരിൽ വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇത് വിഷാദരോഗത്തിലേക്ക് വരെ നയിച്ചേക്കാം. വയോജനങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കൊച്ചി അമൃത ആശുപത്രിയിലെ ജെറിയാട്രിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ദിവ്യമോൾ കെ ശശിധരൻ.
2: സാധാരണയായി 60 വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ളവരെയാണ് നമ്മൾ ഇന്ത്യയിൽ സീനിയർ സിറ്റിസൻസ് ആയി കണക്കാക്കുന്നത്. എന്നാൽ ജെറിയാട്രിക്സ് നമ്മൾ പ്രായം മാത്രം നോക്കിയല്ല, ആ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയും പ്രവർത്തന ശേഷിയോ, അതായത് അവരുടെ ഫങ്ഷണൽ സ്റ്റാറ്റസ് കൂടി നോക്കിയാണ് വിലയിരുത്തുന്നത്. കാരണം ചില 80 വയസ്സുള്ളവർ വളരെ സജീവമായിരിക്കും, അതേസമയം ചില 65 വയസ്സുള്ളവർ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും കിടപ്പ് രോഗികളും ആയേക്കാം. അതുകൊണ്ട് തന്നെ ജെറിയാട്രിക്സ് എന്ന് വെച്ചാൽ പ്രായമായവരുടെ രോഗങ്ങൾ ചികിത്സിക്കുന്ന ഒരു വിഭാഗം മാത്രമല്ല, പ്രായം കൂടുന്നതിനൊപ്പം ഉണ്ടാകുന്ന ശാരീരിക, മാനസിക, സാമൂഹിക മാറ്റങ്ങൾ മനസ്സിലാക്കി അവരുടെ ആരോഗ്യം, സ്വാതന്ത്ര്യം, ജീവിത നിലവാരം എന്നിവ പരമാവധി നിലനിർത്താൻ സഹായിക്കുന്ന ചികിത്സാ രീതിയാണ് ജെറിയാട്രിക്സ്. വയോജനങ്ങൾ സാധാരണയായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുമ്പം ഒന്നാമതായി മൾട്ടി മോർബിഡിറ്റിയാണ്. മൾട്ടി മോർബിഡിറ്റി എന്ന് പറയുമ്പം ഒരേ സമയം ഷുഗർ, പ്രഷറ്, ഹൃദ്രോഗം, വാദം, ശ്വാസകോശ രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ ഇവയെല്ലാം കൂടി ഒരേ സമയം പലപ്പോഴും ഒരേ വ്യക്തിക്ക് തന്നെ ഉണ്ടാകാം. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഒരു ഓർഗനെ അഫക്ട് ചെയ്യുന്നതിന് പോലെ ഈ എല്ലാ ഓർഗൻസിന്റെ പ്രശ്നങ്ങളും ചിലപ്പോൾ അത് മോശമാക്കിയേക്കാം. അപ്പൊ ആ ഒരു കോംപ്ലക്സ് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് വയോജനങ്ങൾ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോളിഫാർമസിയാണ്, അതായത് ഒന്നിലധികം മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നത്. അപ്പം ഈ ഒന്നിലധികം മരുന്നുകൾ കഴിക്കുമ്പം ഇതിലൂടെ സൈഡ് ഇഫക്ട്സ് ഉള്ള മരുന്നുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒക്കെ ഉള്ള സാധ്യതകൾ കൂടും. ആവശ്യമുള്ള മരുന്നുകൾ മാത്രം കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രായം കൂടുന്നതിനനുസരിച്ച്. മൂന്നാമത്തെ പ്രശ്നം ഫോൾസ്, വീഴ്ചകൾ. പ്രായം കൂടുമ്പോൾ പേശികളുടെ ബലം കുറയുകയും ബാലൻസ് കുറയുകയും ചെയ്തതിനാൽ വീഴാനുള്ള സാധ്യത കൂടുന്നു. ഒരു ചെറിയ വീഴ്ച പോലും വലിയ അസ്ഥിയൊടിവിലേക്കും കിടപ്പിലാകുന്ന അവസ്ഥയിലേക്കും നയിച്ചേക്കാം. നാലാമതായി മെമ്മറി പ്രോബ്ലംസ്. എല്ലാവർക്കും ഒരു ചെറിയ മറവി ഒക്കെ ഉണ്ടാകാം, എനിക്കും ഉണ്ട്. പക്ഷേ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഓർമ്മക്കുറവ്, അതിനെയാണ് നമ്മൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമാണെങ്കിൽ ഡിലീറിയം എന്നൊക്കെ വിളിക്കുന്നത്. പലപ്പോഴും ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പത്തിന്, അതായത് ഡിലീറിയത്തിന് ഡിമെൻഷ്യയായിട്ട് വിളിക്കുകയും അതിനനുസരിച്ചുള്ള രീതിയിൽ ചികിത്സ വരികയും ഒക്കെ നടക്കാറുണ്ട്. ഡിലീറിയം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഏതൊരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ പോലും പ്രായമായവരിൽ വന്നു ഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്. അത് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരവസ്ഥയാണ്. ഡിമെൻഷ്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്ത് അതുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഇന്ന് കുറെ അവൈലബിൾ ആണ്. ജസ്റ്റ് അത് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അഞ്ചാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രെയിൽ, അതായത് ശരീരബലം കുറയുക, ക്ഷീണം വരിക, ഭാരം കുറയുക, നടക്കുന്നതിൻ്റെ സ്പീഡ് കുറയുക, ചെറിയ അസുഖം പോലും ഗുരുതരമാകുന്ന അവസ്ഥ, ഇതിനെയാണ് ഫ്രെയിൽറ്റി എന്ന് പറയുന്നത്. ഇതും പ്രായമായവരിൽ കാണുന്ന ഒരു അവസ്ഥയാണ്.
1: യഥാർത്ഥത്തിൽ വാർദ്ധക്യകാലത്ത് അവർക്ക് വേണ്ടത് പണമോ ആഡംബരമോ അല്ല, മറിച്ച് കുറച്ച് സമയം അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ, പഴയകാല ഓർമ്മകൾ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നതാണ്. പ്രായമായവർക്ക് നൽകുന്ന മികച്ച മാനസിക പിന്തുണ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കും. പ്രധാന അധ്യാപികയായി വിരമിച്ച ശ്രീമതി ഏലിയാമ്മ വർഗീസ്.
3: വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് അവർ നേരിടുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ വേറെയാണ്. രോഗബാധിതർ, ഓർമ്മ മങ്ങിയവർ, ഒറ്റപ്പെട്ടു പോകുന്നവർ, ഇവർക്കൊക്കെ കൂടുതലും വേണ്ടത് പൂർണ്ണമായ മാനസിക പിന്തുണയാണ്. പ്രശ്നങ്ങൾ വെളിവാക്കാനാകാത്ത ഇവരുടെ നൊമ്പരം കുടുംബാംഗങ്ങളും സമൂഹവും തിരിച്ചറിഞ്ഞ് വേണ്ട പിന്തുണ നൽകുകയാണ് വേണ്ടത്. കൂട്ടുകുടുംബങ്ങൾ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രായമായവരെ പരിഗണിക്കാൻ പുതുതലമുറയും ഒട്ടും തയ്യാറാവുന്നില്ല പലയിടത്തും. കൊച്ചുമക്കളുടെ സാന്നിധ്യവും സഹകരണവും വൃദ്ധജനങ്ങൾക്കുണ്ടാക്കുന്ന ഉന്മേഷം പ്രകടമാക്കുന്നില്ലെങ്കിൽ പോലും വ്യക്തമാണ്. തിരക്കാണ് എല്ലാവർക്കും, എങ്കിലും സമയം കണ്ടെത്തി അവരോടൊപ്പം ചെറിയ ചെറിയ കളികളിൽ ഏർപ്പെടുക, പുസ്തകം വായിച്ചു കൊടുക്കുക, കൈപിടിച്ചു നടത്തുക, മുടി ചീകുക, നഖം വെട്ടുക, പാട്ടുപാടി കേൾപ്പിക്കുക തുടങ്ങിയവ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം മാനസിക ഉല്ലാസം നൽകും. അതുവഴി ശാരീരിക ക്ഷമതയും വർദ്ധിക്കും. എല്ലാ കുടുംബങ്ങളിൽ നിന്നും നമുക്കിത് പ്രതീക്ഷിക്കാനാവില്ല. മുതിർന്നവരോട് സ്നേഹപൂർവ്വം പെരുമാറാനും കരുതലോടെ ഇടപെടാനും മറ്റും സ്കൂളുകളിൽ കൗൺസിലിംഗ് നടത്തേണ്ടതിന്റെ അനിവാര്യത വർദ്ധിച്ചു വരുന്നു. മുതിർന്നവരുടെ കൂട്ടായ്മകൾ കാര്യക്ഷമമാകണം. ഇതിന് സാമൂഹിക ഇടപെടലുകൾ സജീവമാകണം.
1: ഈ ഘട്ടത്തിലാണ് സീനിയർ സിറ്റിസൺസ് ഫോറം പോലുള്ള സംഘടനകളുടെ ഇടപെടൽ.

0: കേരള സീനിയർ സിറ്റിസൺസ് ഫോറം വയോജനക്ഷേമം മുഖ്യ ലക്ഷ്യമായി രൂപീകരിച്ച ഈ സംഘടന മൂന്ന് തലങ്ങളിലായി പ്രവർത്തിക്കുന്നു. അടിസ്ഥാന ഘടകമായ യൂണിറ്റ് തലത്തിൽ എല്ലാ മാസവും വയോജനങ്ങൾ ഒത്തുചേരുന്നു. അവരുടെ ഏകാന്തതയും അവഗണനാബോധവും ഒരു പരിധിവരെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനും അവരുടെ അറിവുകളും കഴിവുകളും സർഗവാസനകളും പ്രകടിപ്പിക്കാനുമുള്ള ഒരു വേദിയാണ് ഇത്. അടുത്തത് ജില്ലാതലമാണ്. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ സമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനും ജില്ലാ ഭരണാധികാരികൾക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ഈ തലത്തിൽ ശ്രമിക്കുകയാണ്. മാതൃപിതൃ വയോജന സംരക്ഷണ നിയമം അനുസരിച്ചുള്ള നടപടികളിൽ ജില്ലാ നേതൃത്വം സജീവമായ പങ്കുവഹിക്കുന്നു. സംസ്ഥാന തലത്തിൽ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ ഉന്നയിച്ച് പരിഹരിക്കാറുണ്ട്. വയോജന പെൻഷൻ, വയോമിത്രം പദ്ധതി, വയോജന നയങ്ങൾ, വയോജന കമ്മീഷൻ, ഇനി അടുത്ത് രൂപീകരിക്കുന്ന വയോജന വകുപ്പ് എന്നിവ പ്രാവർത്തികമാക്കുന്നതിൽ തീർച്ചയായും സംസ്ഥാന തലത്തിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു.
1: നമ്മുടെ മുതിർന്ന തലമുറ ഒരു ഭാരമല്ല, മറിച്ച് നമ്മുടെ നാടിന്റെ അറിവിന്റെയും അനുഭവങ്ങളുടെയും വലിയൊരു സമ്പത്താണ്. അവർക്ക് തണലാകുക എന്നത് നമ്മുടെ കടമയാണ്. വയോജനങ്ങളെ ആദരിക്കുകയും അവർക്ക് സ്നേഹവും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്യാം. വാർത്താതരങ്ങിനി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താതരങ്ങിനി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.
2: രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ വലിയ ദൌത്യമാണ് ഈ ചോദ് സിന്ധു. ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഫീസുകൾ ഒഴിവാക്കി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി അറിവ് നൽകുന്നു. നിങ്ങളുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഈശോത് സിന്ധുവിന്റെ യൂസർ ഐഡിയും പാസ്വേഡും നേടുക. പഠനത്തിലൂടെ ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കുചേരുക.
3: ഹലോ സന്ദേശഗാനം.

0: നിറം മങ്ങിപ്പോയ പ്രിയനിമിഷങ്ങൾക്ക് വർണ്ണം ചാർത്താൻ, തിരക്കുകൾ കൊണ്ടകന്നുപോയ സൗഹൃദം വീണ്ടും തളിരിടാൻ, ആശംസകളും അഭിനന്ദനങ്ങളും കൊണ്ട് മനസ്സ് നിറയ്ക്കാൻ, സ്നേഹത്തിന്റെ രസതന്ത്രവുമായി ഹലോ സന്ദേശ ഗാനം ഇതാ വീണ്ടും. പ്രിയപ്പെട്ട ഹലോ സന്ദേശ ഗാനത്തിന്, എന്റെ മകനും ഭാര്യയും ആൻഡമാനിലാണ് ഇപ്പോൾ. ജൂലൈ 11 കാർത്തികയുടെ സന്തോഷ പിറന്നാളാണ്. മകളുടെ നാളും പേരും കാർത്തിക. അവൾക്ക് വേണ്ടി, മോനും കൂടി വേണ്ടി ഒരു നല്ല പാട്ട് വെക്കണം എന്നറിയിക്കുന്നു. എന്റെ വലിയ ആഗ്രഹമാണ്, അത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്റെ അമ്മയ്ക്കും എനിക്കും ആകാശവാണി അത്ര പ്രിയപ്പെട്ടതാണ്. അവൾ പാടുകയും ചെയ്യും. ആകാശവാണിയിലെ എല്ലാവർക്കും സ്നേഹാശംസകൾ. ഞാൻ ജയശ്രീ പി കെ, ആലപ്ര. മകന്റെ പേര് വിഷ്ണു വിജയൻ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, കാർത്തികയല്ലേ?
1: അതെ.
0: കാർത്തിക ആൻഡമാനിലാണോ കേരളത്തിലാണോ?
1: ആൻഡമാനിലാണ്.
0: അപ്പോ ഒരു കാര്യം പറയട്ടെ.
1: പറഞ്ഞോളൂ.
0: കുറച്ച് നേരത്തെയാണ്. പറയട്ടെ.
1: പറഞ്ഞോ.
0: പറഞ്ഞാ എനിക്ക് എന്ത് തരും?
1: കാര്യം പറ.
0: പറഞ്ഞാ എനിക്ക് എന്ത് തരും? അതാര് സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുത്തത് താങ്ക് യു പറയൂന്ന്?
1: എന്റെ ഭർത്താവ്
0: വിഷ്ണുവാ.
1: അതെ അതെ.
0: അത് ശരി. വിഷ്ണു ഒന്ന് ഒരിടത്തും പോവാതെ വീട്ടിൽ തന്നെ ഉണ്ടോ?
1: അല്ല, ഞങ്ങള് ലീവിലാണ്. ഇവിടെ ആൻഡമാനൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ.
0: ഓ, നിങ്ങൾ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഓക്കേ ഓക്കേ.
1: അതെ അതെ.
0: അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: ആൻഡമാനിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയതാണോ?
1: അല്ല, ഞങ്ങൾ ഇവിടേക്ക് ട്രാൻസ്ഫർ വന്നതാ.
0: ആഹാ, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് നേവിയിലാണ്.
0: ഓക്കേ.
1: അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് ട്രാൻസ്ഫർ വന്നതേ ഉള്ളൂ.
0: അപ്പോ നല്ലവണ്ണം പാടുന്ന ഒരാള് ഒരു പാട്ട് പാടി തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്.
1: ഞാൻ പാടത്തില്ല.
0: പക്ഷേ പാട്ട് പാടുമെന്ന് എന്റെ അടുത്ത് ഒരാള് പറഞ്ഞായിരുന്നു.
1: അമ്മയാണോ?
0: ഒരു ജയശ്രീ പി കെ.
1: ആരുടെ
0: അമ്മ?
1: ഞങ്ങളുടെ അമ്മ. ഏട്ടന്റെ അമ്മയാണ്.
0: അമ്മ മോള് ഭയങ്കര പാട്ടുകാരിയാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അപ്പോ കാർത്തിക ഒരു പാട്ട് പാടി തരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്.

0: പോട്ടെ,
1: ഞാൻ
0: എന്തെങ്കിലും
1: ബാത്റൂം സിംഗർ അല്ലാണ്ട് ഞാൻ പാടത്തില്ല.
0: ഇപ്പോ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണെന്ന് വിചാരിക്കും, വേറെ ആരും കേൾക്കാത്ത.
1: ഇപ്പൊ ഞങ്ങൾ റോഡിലാ.
0: അത് കുഴപ്പമില്ല, അവിടെയുള്ള ആൾക്കാർക്ക് മലയാളം ഒന്നും അറിയില്ലല്ലോ.
1: ഇവിടെ മലയാളമൊക്കെ അറിയാം.
0: ആർക്ക്? അടുത്ത് നിൽക്കുന്ന ഭർത്താവിനല്ലേ, അയാൾക്കറിയാം, വേറെ ആർക്കും അറിയില്ലല്ലോ. ചുമ്മാ പാടുന്നേ.
1: അയ്യോ എനിക്കറിയത്തില്ല.
0: കാർത്തിക, ഏത് പാട്ടാ പാടാൻ പോകുന്നേ?
1: എന്നെ നിർബന്ധിക്കല്ലേ, ഞാൻ ടെൻഷൻ അടിച്ചു, എനിക്ക് പാടാൻ അറിയത്തില്ല.
0: ഭർത്താവ് അടുത്ത് നിൽപ്പുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ അടിക്കാം.
1: അമ്മ നന്നായിട്ട് പാടും, പക്ഷെ എനിക്ക് പാടാൻ അറിയത്തില്ല.
0: ഇതിപ്പോ പാടിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മ കള്ളിയാവും.
1: അയ്യോ
0: ആ അമ്മ ഏത് പാട്ട് കേട്ടിട്ടാണ് മോള് പാട്ടുകാരിയാണെന്ന് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്?
1: അത് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുഞ്ഞുണ്ട്, അപ്പൊ അവനെ കൊഞ്ചിക്കാൻ വേണ്ടി ഞാൻ പാട്ട് പാടും.
0: അത് പാടിയാ പോരെ, അതും പാട്ടല്ലേ.
1: അത് കാർട്ടൂണിലെ പാട്ടാണ്,
0: എന്തായാലും ഒരു പാട്ട് പാടണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ.
1: നാണക്കേടാവും
0: പാടിയില്ലെങ്കിൽ അമ്മയ്ക്ക് നാണക്കേടാവും.
1: കാർട്ടൂണിലെ പാട്ടൊന്നും കുഴപ്പമില്ലല്ലോ,
0: ചുമ്മാ പാടുന്നേ.
1: പാടാവേ.
0: ആ
1: മച്ചിൻ മോളിൽ കേറാം, കിട്ടോനും കൊടുക്കാം, അപ്പൂസത്ത് കളിക്കാം, തുള്ളിച്ചാടി നടക്കാം. മച്ചിൻ മോ

0: കാട്ടി രസിക്കാം. ഇത്ര എനിക്ക് അറിയത്തുള്ളൂ.
1: അവിടെ ആൻഡമാനില് കുട്ടികളൊക്കെ ഓടിക്കൂടിയോ?
0: ഇല്ലല്ല.
1: ഇങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ എന്തായാലും ഉടനെ ആവശ്യം വരുമല്ലോ, പഠിച്ചു വെക്കുന്നത് നല്ലതാ.
0: അതെ അതെ.
1: അപ്പൊ എന്തായാലും വീണ്ടും പിറന്നാൾ ആശംസകൾ. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. വിഷ്ണുവിനും കൂടി ചേർത്ത് ആശംസകൾ.
2: താങ്ക് യു. എപ്പോഴും റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്.
1: അപ്പൊ വലിയ സന്തോഷം.
2: എപ്പോഴും റേഡിയോ ഓൺ ആയിരിക്കും.
1: ഓക്കെ, ഇനി എന്നാണ് നാട്ടിലേക്ക്?
2: തൽക്കാലം ഈ ലീവ് ഞങ്ങൾ ആൻഡമാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്.
1: ശരി ശരി,
2: അടുത്തത് പിന്നെ നോക്കാം.
1: ശരി ശരി, അപ്പൊ രണ്ടുപേരും കൂടി അടിച്ചു പൊളിക്കുക. അപ്പൊ അതിനിടയിൽ നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
2: മോള് ഉണ്ണിക്കണ്ണൻ എന്നുള്ള പാട്ട് മതി.
1: അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവം അല്ലേ ഓതി വന്നുവോ? എന്തോ പരിഭവം പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്?
2: പരിഭവമൊന്നുമില്ല.
1: അപ്പൊ എന്തായാലും വലിയ സന്തോഷം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്നുള്ള പാട്ട് കേൾക്കാം. കൈതപ്പുറത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് ഈ പാട്ട്. പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു.
2: താങ്ക് യു.

0: ഒരു ജേണൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ലഭ്യമല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഈ ശോത് സിന്ധു വഴി വിവിധ ലൈബ്രറി റിസോഴ്സുകളുമായി ബന്ധപ്പെടാനും ആവശ്യമായ ലേഖനങ്ങൾ ലഭ്യമാക്കാനും സാധിക്കും. ദേശീയ കൺസോർഷ്യത്തിന്റെ ഈ സൗകര്യം വഴി നിങ്ങളുടെ ഗവേഷണം സമഗ്രമാക്കുക.
1: പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ തിരുവനന്തപുരം നിലയത്തിന്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്. പേര് ലൈല സെയ്ദ് മുഹമ്മദ്. ട്രഷറിയിലായിരുന്നു ജോലി. ഇപ്പോൾ കുടുംബസമേതം കുത്തിയതോട് എന്ന സ്ഥലത്ത് താമസം. എന്റെ അനുജത്തിക്ക് ഒരു സന്ദേശം അയക്കണമെന്നുണ്ട്. അവളുടെ പേര് ഷക്കീല അമീൻ. ഫിഷറീസിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച് ആലപ്പുഴയിൽ വലിയകുളം എന്ന സ്ഥലത്താണ് താമസം. അവൾ നല്ലൊരു റേഡിയോ ശ്രോതാവാണ്. പാട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓഫീസിലൊക്കെ പാടാറുണ്ട്. അപ്പോൾ ഉറപ്പായും വിളിക്കുമല്ലോ. ഇങ്ങനെ ആകാശവാണിക്ക് ലെറ്റർ അയച്ച കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. അത് ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ. ആകാശവാണിയിൽ നിന്നും വിളിയെത്തുമ്പോഴുള്ള ആ എക്സൈറ്റ്മെന്റും അതിനോടൊപ്പമുള്ള ചിരിയും ലൈവായി തന്നെ കേൾക്കാനാണ് വിളിക്കുമെന്ന പ്രതീക്ഷയോടെ. ലൈല സെയ്ദ് മുഹമ്മദ്, വിളിക്കുമ്പോൾ എക്സൈറ്റ്മെന്റും ചിരിയുമൊക്കെ കേൾക്കാൻ പറ്റുമോ? വിളിക്കാം. ഹലോ, ഇത് ഷക്കീല അമീൻ ആണോ? മാഡം എവിടെയാണ്? ആലപ്പുഴ വലിയ കുളത്താണോ? ഞാനിപ്പോ വിളിച്ചത് ഒരു പാട്ട് കേൾക്കാൻ
2: വേണ്ടിട്ടാ.
1: അത് ശരി, ഷക്കീല മാഡത്തിന്റെ ഓഫീസിലൊക്കെ പാടുന്ന ആളല്ലേ? ഓഫീസിലൊക്കെ പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന എന്തോന്നിത്? പാട്ട് പാടുന്നു എന്ന് പറയുമ്പോ പൊട്ടിച്ചിരിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, കേക്കുന്ന എനിക്ക് വയ്യ. കൃത്യം ഭാഷാശുദ്ധിയൊക്കെ ഉള്ള ആളാണ്. പേരൊന്നും പറയാൻ പറ്റില്ല. പാട്ട് പാടിത്താ? അതാണ് ശബ്ദത്തിൽ ഒരു വ്യത്യാസം. ഞാൻ വിചാരിക്കുകയും ചെയ്തു. പനി പിടിച്ച് വീട്ടിലാണോ? ആ, അങ്ങനെയൊക്കെ ഇരിക്കാം. ഇടയ്ക്ക് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ? ഈ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും പാട്ടൊക്കെ പഠിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പനിയൊക്കെ വരുമായിരുന്നോ?
2: അല്ല, പനി ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ.

0: വൈറസ്
1: ഓ പിന്നെ എല്ലായിടത്തും ഉള്ള പനിയൊക്കെ നമ്മളെ കയറി പിടിക്കൂലേ.
0: ആ ഇപ്പൊ അങ്ങനെയാണ്.
1: വീട്ടിൽ വെറുതെ ഇരുന്നിട്ടാ പാട്ടൊക്കെ പാടാതെ. ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
0: എനിക്ക്
1: പിന്നെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഞാൻ പിന്നെ ഇതാരോട് ചോദിക്കുന്നത്?
0: പറഞ്ഞാ ചിരിക്കരുത്.
1: അതെന്തിനാ, പാട്ടല്ലേ പറയുന്നേ, കോമഡി അല്ലല്ലോ.
0: ആരാധിക
1: ആ ആരാധിക ഇറങ്ങിയിട്ട് കുറെ കാലായില്ലേ, റിട്ടയറായ കാര്യമൊക്കെ മറന്നുപോയാ. സർവീസ് ഇരുന്നപ്പോ കേട്ട പാട്ടല്ലേ, അമ്പിളി 2019 ഇറങ്ങിയ.
0: പക്ഷെ പാട്ടിപ്പോഴും പുതിയ
1: ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നിൽക്കുന്നു അല്ലേ. പനി ഒഴിച്ചിരിക്കുന്നോണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പാടിച്ചേനെ.
0: ഇങ്ങോട്ട് പാടും.
1: ആ ഞാൻ പാടിയ നാട്ടുകാർ പാടുവിടും.
0: അല്ല അതാരും കേൾക്കുന്നില്ലല്ലോ.
1: ആ അത് പറയാൻ പറ്റത്തില്ല, നാട്ടുകാർ മൊത്തം കേൾക്കുന്നവരടുത്ത് നിന്നാ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ആ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാ.
0: അയ്യോ എനിക്കോ ഇല്ലേ. ഹലോ
1: ഹലോ, പനിയൊക്കെ പോയാ? അല്ല ഇത് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് പനിയൊക്കെ പോയാന്ന് ചോദിച്ചത്, അത് പനി കൂടിയാ?
0: ഇല്ല ഇല്ല ഇപ്പൊ കുറഞ്ഞു കേട്ടാ, ഭയങ്കര ചൂടാ ഇപ്പൊ കുറഞ്ഞ്. എനിക്ക് വയ്യ.
1: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്.
0: ഓ ഇപ്പൊ പിടി കിട്ടി. എനിക്ക് പിടി കിട്ടി.
1: ആരാ?
0: ഒരു ലൈല സയ്യിദ് മുഹമ്മദ് ആണ്.
1: ആരാ ഈ ലൈല സയ്യിദ് മുഹമ്മദ്?
0: എന്റെ ചേട്ടത്തിയ.
1: ട്രഷറിയിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്.
0: അതെ അതെ.
1: ആ അപ്പൊ ഹലോ സന്ദേശ ഗാനത്തിൽ ഏത് പാട്ടാ വെക്കേണ്ട ഇന്ന്? കടവിലെടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാട് ഭരിക്കണ സുൽത്താനുണ്ട് അല്ലേ. സുൽത്താൻ എവിടെ പോയി?
0: ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്.
1: ആഹാ,
0: അതിന് വേണ്ടി ലൈല അയച്ചതാണല്ലേ.
1: പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ.
0: ഇല്ലേ,
1: അതൊന്നും പറയാതെ എഴുതിയത്. അപ്പൊ എന്തായാലും പറഞ്ഞു നന്നായി. അപ്പൊ രണ്ടുപേർക്കും ഗംഭീരമായ വിവാഹ വാർഷിക ആശംസകൾ. സാധാരണ ആൾക്കാർ പാട്ട് പറയുമ്പോ
0: പേരെന്ന് പറഞ്ഞിട്ട്
1: പറയൂല.
0: പരിപാടി അവതരിപ്പിച്ചു
1: പറയൂല. കണ്ടുപിടിച്ചാ മതി. അപ്പോ ഈ സുൽത്താനും റാണിയുമായി ഒരു ഒരു 100 ആണ്ട് ഇനിയും സന്തോഷമായിട്ട് ഗംഭീരമായിട്ട് ഐശ്വര്യ സമൃദ്ധമായി ജീവിക്കാൻ ആശംസകൾ നേരുന്നു. ഒരു ഗംഭീര പാട്ടാണ് ഉമ്മ സിനിമയിലെ പാട്ട്
0: അല്ലേ.
1: അല്ല, എം രാജയും ലീലയും. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയിരിക്കുന്നത്. അപ്പൊ സുൽത്താനും റാണിയുമായി സൗന്ദര്യ സാമ്രാജ്യത്തിൽ പൊൻതാമര പൂക്കൾ തേടി പറന്നുപോയിട്ടൊക്കെ ഇരിക്കൂ. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ.

0: ഹായ്, ഹലോ സന്ദേശഗാനം. എൻ്റെ പേര് മായ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കരുവാറ്റയാണ് താമസം. ജൂലൈ 8 എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ശശിധരൻ പിള്ളയുടെ പിറന്നാളാണ്. ഒന്ന് വിളിക്കാമോ? ആശംസകൾ പറയാമോ? എല്ലാവരും ശശിചേട്ടൻ എന്ന് വിളിക്കും. ഹലോ.
1: ഹലോ, ആരാ?
0: ഹലോ, ഇത് ശശിധരൻ പിള്ളയാണോ?
1: ശശിധരൻ പിള്ളയാ.
0: കരുവാറ്റയിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം എന്ന് പറഞ്ഞ?
1: നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
0: റേഡിയോ ഒക്കെ കേട്ട് സുഖമായിട്ടിരിക്കുന്നു അതല്ലേ? ഈ റേഡിയോ ഒക്കെ കേട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കുമായിരിക്കുമല്ലോ.
1: പാട്ടൊക്കെ കേൾക്കും.
0: ആരാ ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ?
1: ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ യേശുദാസ്.
0: എൻ്റെ അത് വേറെ സംശയമൊന്നുമില്ല.
1: ഇല്ല ഇല്ല ഇല്ല.
0: ഇപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഏത് പാട്ട് പറയും?
1: വിഷമമാണല്ലോ.
0: ആയിരക്കണക്കിന് പാട്ടുകൾക്കിടയിൽ നിന്ന് ഒരു പാട്ട് പറയൂ. മൊത്തത്തിൽ റേഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ കേൾക്കും.
1: അത്രേ ഉള്ളൂ, നമ്മളെങ്ങനെ കേൾക്കും. റേഡിയോ പാട്ട് വലിയ ഇഷ്ടമാ. പാട്ട് മിക്കവാറും എല്ലാം കേൾക്കും നമ്മൾ രാവിലെ മുതല്. ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയാം. മോഹൻലാലിന്റെ ഒരു പാട്ടില് ആറ്റിൻകര ഓരത്തെന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ,
0: ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ.
1: അതൊരു പാട്ട് വലിയ ഇഷ്ടമാണ് എനിക്ക്.
0: വെള്ളത്തിന്റെ നാടായതുകൊണ്ടാണ് ആറ്റിൻകരയോരത്തെ പാട്ട് ഓർമ്മ വന്നത്.
1: അതെ അതെ, വെള്ളത്തിന്റെ നാടാ.
0: ഇതേ മായ എന്ന് പറഞ്ഞ ഒരാളറിയാമോ?
1: മായ അറിയാം.
0: ആരാ?
1: എന്റെ വൈഫിന്റെ നാത്തൂനാ.
0: നാത്തൂൻ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു.
1: ഓ സന്തോഷം സാർ, ഭയങ്കര ഇഷ്ടമായി. സംശയം കേട്ടോ സാർ, ശബ്ദം നമ്മളെ ദിവസം കേൾക്കുന്ന, പക്ഷെ എന്നാലും അങ്ങോട്ട് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. ഇത് സാറിനെ മനസ്സിലായി, പരിപാടി മനസ്സിലായി.
0: പരിപാടി മനസ്സിലായ സ്ഥിതിക്ക് പരിപാടിയിൽ ഒരു പാട്ട് വെക്കണമല്ലോ.
1: ഞാനിപ്പോ പറഞ്ഞ പാട്ട്.
0: ആ പാട്ട് വെച്ചാ മതിയോ?
1: മതി മതി.
0: രസതന്ത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണം പാടിയത് മഞ്ചേരി.
1: ശരി, സാറിനോട് സംസാരിച്ചതല്ലേ ഭയങ്കര സന്തോഷം കേട്ടോ.
0: അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു കൂടി പറഞ്ഞാലോ? പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് അതങ്ങ് മറന്നുപോയേനെ.
1: ശരി ശരി,
0: നമുക്ക് പാട്ട് കേൾക്കാം.

0: പ്രിയ ആകാശവാണി, ഞാൻ ഷീബ ദേവരാജ്, ചെങ്ങന്നൂർ. എന്നോടൊപ്പം ഫാർമസി കോഴ്സ് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് 1984-85 ബാച്ചിലെ ഇടുക്കി ജില്ലക്കാരിയായിരുന്ന അമ്പിളിക്കലയെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അതിശയിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും സൂപ്രണ്ടായി വിരമിച്ചതിനു ശേഷം ഇപ്പോൾ എറണാകുളം ജില്ലയിൽ കുടുംബസമേതം വിശ്രമ ജീവിതത്തിനിടയിൽ കവിതകളൊക്കെ എഴുതി സമയം ചെലവഴിക്കുകയാണ് അമ്പിളി. കുറെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചപ്പോൾ റേഡിയോ പരിപാടികളെപ്പറ്റി പറഞ്ഞു. പഠിക്കുന്ന കാലത്ത് തന്നെ ആൾ വലിയ ഫാഷണബിൾ ആയിരുന്നു. എന്തായാലും ആളിനെ വിളിച്ച് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചു കൊടുക്കണം. സ്നേഹപൂർവം, ഷീബ ദേവരാജ്, ആല, ചെങ്ങന്നൂർ. അമ്പിളിയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, അമ്പിളി മാഡമാണോ?
1: അതെ അതെ.
0: അമ്പിളി മാഡം കവിത എഴുതുവാണോ?
1: കവിത എഴുതിക്കൊണ്ടിരിക്കുകയല്ല.
0: കവിത എഴുതിയൊക്കെ നിർത്തിയോ?
1: ഇല്ലില്ല, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എഴുതും.
0: ഇപ്പൊ എന്താണ് മനസ്സിൽ തോന്നുന്ന വരികൾ?
1: മനസ്സിലാ, കവിതയും ഇപ്പൊ ഞാൻ വെബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണത്തിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ വന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ
0: ഏത് പേരിൽ
1: എഴുതാറുണ്ട്? നോവൽ എഴുതാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ.
0: കവിത മാത്രമല്ല, സകലതും എന്റെ കയ്യിലുണ്ട് എന്നല്ലേ?
1: ആ പിന്നെ

0: സീബി ആയിരിക്കും ഇതിലേക്ക് പറഞ്ഞു വിട്ടെ അല്ലേ.
1: ഷീബേ? ഏത് ഷീബ?
0: എന്റെ ഒരു പ്രിയ കൂട്ടുകാരി ഷീബി ഉണ്ട്,
1: ആ
0: അവളാണ് എന്റെ നമ്പർ തന്നല്ലേ. എന്നോട് സൂചിപ്പിച്ചിരുന്നു,
1: എന്തോന്നൊന്ന്
0: എന്നോട് പറഞ്ഞു ഇങ്ങനെ വിളിക്കുന്നു പറഞ്ഞു.
1: ആര് വിളിക്കുമെന്ന്?
0: ആകാശവാണി.
1: ആകാശവാണി എന്തിനാ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിക്കുന്നത്?
0: അങ്ങനെ ചമ്മണ്ട പറഞ്ഞോളൂ.
1: ഞാൻ ചമ്മിയൊന്നുമില്ല. ആര് പറഞ്ഞു? ഏയ്, അതന്നെ ഞാൻ ചോദിച്ചെന്നൊന്നും മറുപടി പറഞ്ഞില്ല. ഈ ആകാശവാണിക്കാരെന്തിനാ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ആയുർവേദക്കാരെയൊക്കെ വിളിക്കുന്നത്? ഇപ്പൊ കവിതയ്ക്ക് ആയുർവേദത്തിന്റെ മണമാണോ?
0: കവിതയ്ക്ക് ആയുർവേദത്തിന്റെ മണമില്ല.
1: പിന്നെന്താ ഉള്ളത്? എന്തിനെ കുറിച്ചാണ് കവിതകൾ കൂടുതലും?
0: കവിതകള് ഞാൻ അങ്ങനെയില്ല, പലതിനെ കുറിച്ച് എഴുതാറുണ്ട്. നോവലൊന്നും എഴുതി, അത് സക്സസ് ആയി, അത് പ്രസിദ്ധീകരിച്ചു.
1: എന്തായിരുന്നു എന്റെ പേര്?
0: അത് തിം ഏലിയൻ ക്രയോണിക് സയൻസ്. അതിനെ കുറിച്ചുള്ള ഒരു ഇതായിരുന്നു.
1: സയൻസ് ഫിക്ഷൻ പൊതുവെ
0: പ്രണയിച്ച് പെൺകുട്ടി എന്നാണ് ആ നോവലിന്റെ പേര്. അത് 2022 പ്രകാശനം ചെയ്തു. കെ എൽ മോഹനവർമ്മയാണ് പ്രകാശനം ചെയ്തത്. അങ്ങനെ ഇപ്പൊ രണ്ടാമത്തെ നോവൽ എഴുതി കഴിഞ്ഞു. പിന്നെ ഇടവേളകളിൽ വല്ലപ്പോഴൊക്കെ കവിത എഴുതും.
1: കഥ പറച്ചിലാണ് നമ്മുടെ ഏരിയ അല്ലേ, കവിത അതിനിടയിൽ സംഭവിക്കുന്നതാണ്. ഈ ക്രയോണിക്സ് എന്ന് പറയുന്നത് ഡീപ് ഫ്രീസ് ചെയ്ത് ബോഡി സൂക്ഷിക്കും അതല്ലേ?
0: ഓ, അങ്ങനെ തന്നെ. ഡെഡ് ബോഡിക്ക് ഇനി ജീവൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അമേരിക്കക്കാര് പരീക്ഷണം നടത്തുന്നുണ്ടല്ലോ.
1: അതെ.
0: ആ, അതുപോലെ നമ്മുടെ ഇന്ത്യയില് പൂനയിലൊക്കെ ഉണ്ട്, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിനെ കുറിച്ചാണ്.
1: അപ്പോ ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ഒരു പാട്ട് കൂടി പറഞ്ഞാൽ ഞാനിതങ്ങ് ആകാശവാണി കേൾപ്പിക്കായിരുന്നു.
0: പാട്ടോ? എനിക്കിഷ്ടപ്പെട്ട പാട്ട് വരുവാനില്ലാരും, അതാണ് ഇഷ്ടം. മണിചിത്രത്താഴിലെ
1: മധുമുട്ടം എഴുതിയ പാട്ടാണ്.
0: ഓ, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര പ്രാവശ്യം കേട്ടാലും മതിയാവില്ല. ഷീബയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: അത് കേട്ടിട്ടെങ്കിൽ ഷീബ വരട്ടെ എന്നല്ലേ.
0: എന്റെ പ്രിയ കൂട്ടുകാരിയല്ലേ.
1: എന്തായാലും ആ സൗഹൃദം വളരെ അടിപൊളിയായി ഗംഭീരമായി മുന്നോട്ട് പോട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. മധുമുട്ടത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, ചിത്രപാടിയത്.
0: ഓക്കേ,
1: അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. പാട്ട് കേൾക്കാം.
0: ഓക്കേ.

0: പുതിയ അറിവുകൾ പകർന്നു നൽകുന്ന എല്ലാ അധ്യാപകർക്കും ഇതാ ഒരു സഹായം. ക്ലാസ് എടുക്കുന്നതിനും പുതിയ വിഷയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും റെഫറൻസ് മെറ്റീരിയലുകൾ കണ്ടെത്താനും ഈ ചോദ് സിന്ധു പദ്ധതി നിങ്ങളെ സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഗവേഷണ ഫലങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ക്ലാസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുക.
1: പ്രിയപ്പെട്ട ആകാശവാണിക്ക് എന്റെ പേര് രജനി. ഹരിപ്പാടാണ് സ്വദേശം. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. 2026 June 21 ഞങ്ങളുടെ അയൽക്കാരനായ ചന്ദ്രമോഹൻ എന്ന മോഹനൻ ചേട്ടന്റെ 75 ജന്മദിനം. അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ അറിയിക്കണം. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
2: ഹലോ
1: ഹലോ, മോഹൻ ചേട്ടനാണോ?
2: അതെ അതെ. ആരാണ്?
1: ആദ്യം തന്നെ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്.
2: അല്ല, എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആരാണ്?
1: 75 ജന്മദിനം ആഘോഷിച്ചതിന്റെ അനുരണനങ്ങൾ ഇതുവരെ തീരാതെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് വിളിച്ചതാ.
2: ഞാൻ സാധാരണ അൺഐഡന്റിഫൈഡ് കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ഇതിനകത്ത് വന്നേക്കുന്ന ആരാണെന്ന് പറ
1: അതൊക്കെ പറയാം. ബർത്ത്ഡേ വിഷസ് മേടിക്കോ ഇല്ലേ?
2: അത് മേടിക്കും.
1: മനുഷ്യനെ ഒരുമാതിരി തോക്കിൻ മുലയിൽ നിർത്തിയിട്ട് മേടിക്കുന്നത് ബർത്ത്ഡേ വിഷസ്. എന്തോന്നിത്?
2: അല്ല, ആരെങ്കിലും ബർത്ത്ഡേ വിഷസ് പറഞ്ഞാൽ മേടിക്കും. അല്ലാതെ ഞാൻ ഡിന്നർ ചെയ്യാൻ പറ്റത്തില്ല.
1: ആ,
2: ഓളല്ലേ.
1: പിന്നല്ല, അതൊക്കെ പോട്ടെ. ഈ June 21 അവിടെ എന്തൊക്കെയായിരുന്നു ആഘോഷങ്ങൾ?
2: June 21 ആഘോഷങ്ങള് പരിസരവാസികളെയൊക്കെ വിളിച്ച് ഫുഡ് ഡിന്നർ ഒഴിച്ച് ബാക്കിയല്ല. മ്യൂസിക്കൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു.
1: പാട്ടൊക്കെ പാടിയോ?
2: ഗാനമല ട്രൂപ്പ് ഉണ്ടായിരുന്നു.
1: എന്നാലും ബർത്ത്ഡേ ബോയിൽ ഒരു പാട്ട് വേണമല്ലോ.
2: ഇല്ല, അങ്ങനെ പാടി നമ്മുടെ ആൾക്കാരെ വിഷമിപ്പിക്കാൻ.
1: അപ്പൊ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലൊരു പാട്ട് വരുന്നത് ഏതായിരിക്കും?
2: ഇപ്പം പെട്ടെന്ന് മനസ്സിലൊരു പാട്ട് വരുന്നത്
1: ആരെങ്കിലും ഓർമ്മ വന്നതാണോ?
2: ഈ പാട്ട് എനിക്ക് വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലുള്ളതാണ്.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിൽ ഞാനും വൈഫ്.
1: അങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുമ്പോഴാണ് ഇപ്പൊ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്നാണ് വിളിച്ചത്.
2: അയ്യോ, എന്റെ പറഞ്ഞ ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു ശബ്ദം ആകാശവാണി എന്നുള്ള രാവിലെ 5:30 മുതൽ റേഡിയോ ഓൺ ചെയ്യുന്നതാണ്.
1: അപ്പൊ കുറച്ച് താമസിച്ചായാലും ജന്മദിനാശംസകൾ വീണ്ടും.
2: ആകാശവാണി നമ്മളെ വിളിക്കുന്നത്?
1: അതെ.
2: എന്താ പറഞ്ഞു? പേരെന്താ?
1: ഹലോ സന്ദേശ ഗാനം പരിപാടി എന്നാ വിളിക്കുന്നത്?
2: ആണോ? ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ.
1: അപ്പൊ ഇഷ്ടഗാനം ഏതാണ് വെക്കുന്നത്? മഞ്ഞളയിൽ മുങ്ങി തോർത്തിയാ മതിയോ?
2: ഇഷ്ടഗാനം അതല്ല, അമരത്തിലെ ഒരു ശോകഗാനം ഉണ്ടല്ലോ,
1: വികാര നൗകയുമായി.
2: അത് ഞാൻ 3-4 പ്രാവശ്യം കേട്ടു.
1: അതെന്താ?
2: അച്ഛന്റെ ഒരു കുട്ടിയെ വളർത്തിയെടുത്ത് അയാളുടെ

0: സ്വപ്നങ്ങളെല്ലാം വിജയമാക്കിക്കൊണ്ട് ഉള്ള ഒരു ആ വിഷമം ഞാനും അത് ഏറ്റെടുക്കുന്നു. എനിക്ക് അങ്ങനെ അനുഭവം ഇല്ല, എങ്കിലും ഞാനത് ഇങ്ങനെ മനസ്സിൽ
1: അച്ഛന്റെ നൊമ്പരം ഏറ്റെടുക്കുന്നു അല്ലെ,
0: മനസ്സിലെ നൊമ്പരം ഏറ്റെടുക്കുന്നു. ഭയങ്കര തീവ്ര ദുഃഖത്തിന്റെ അവസാനം ആ പാട്ട് തീരാൻ നേരത്ത് ഈ മണൽ വലിച്ചടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ എന്റെ കൂട്ടത്തിൽ തന്നെ ലാസ്റ്റ് ആ വയലിന്റെ ഒരു കുറെ വയലിൻ ഒന്നിച്ച് ഒരു പ്രയോഗം.
1: എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ഹരിപ്പാട് എന്നുള്ളൊരു രജനിയാണ് താങ്കളുടെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് സന്ദേശം അയച്ചിരിക്കുന്നത്, താങ്കളുടെ അയൽക്കാരിയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്.
0: സന്തോഷം വിളിച്ചതിൽ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ വളർച്ചിക്കാൻ ഞാൻ അന്നിഫൈഡ് കോളേജിൽ സാധാരണ അറ്റൻഡ് ചെയ്യാറില്ല, ഞാൻ ചെയ്യാറില്ല, വൈഫും ചെയ്യാറില്ല.
1: പക്ഷെ ഇത് ഇപ്പൊ നന്നായില്ലേ, ഒരു സർപ്രൈസ് ആയിട്ടൊരു ബർത്ത്ഡേ വിഷ് കിട്ടിയില്ലേ?
0: തീർച്ചയായും
1: വല്ലപ്പോഴും ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. നമുക്ക് താങ്കളുടെ ഇഷ്ടഗാനം കേൾക്കാം. അമരം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്. ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
2: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രിയെ, ഫ്ലെക്സ്നറി, ബോയിഡി, ഷിഗല്ല സോണിയെ. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവായിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ

0: സ്പീഷീസ് സീറോ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസാണ്. ഇപ്പോൾ നമ്മൾ ഈ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗെല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 തൊട്ട് നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ടൊരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരുതരം സ്പീഷീസാണ് സോണി. എങ്കിലും കുട്ടികളിലും അതും പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം, ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഷിഗെല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗെല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗെല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗെല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 1 ലക്ഷം, അത്രയും ലോഡ്, 1 ലക്ഷം, 10,000 മുകളിൽ, 1 ലക്ഷത്തിന് മുകളിലൊക്കെ ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗെല്ലയ്ക്ക് 10 മുതൽ 100, അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗെല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിന്റെ വാതിലിന്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ ആണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിന്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ, നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി, പേപ്പറിലൊക്കെ ആണെങ്കിൽ 10 ദിവസം, 17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല ഇപ്പൊ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിന്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗെല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി. മലം കൂടി, മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവെ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം, 2 to 4 days വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ഛർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ വൈറസ് ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന്, പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇത് ഇതിന് സർവൈവൽ ഉണ്ട്, അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം

0: ഇതിൽ ചില ടോക്സിൻസുകൾ ഉണ്ട്. ആ ടോക്സിൻസ് കിടലിൽ ഉണ്ടാക്കുന്ന വീക്കം, അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന്, നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. മൂന്ന്, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിന്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏർജും, ചെനസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയെ ടൈപ്പ്, ഷിഗെല്ല ഡിസെൻട്രിയെ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം കുട്ടികളിലൊക്കെ, പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതി ഒക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിഗെല്ല സോണിൽ പൊതുവെ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടലിനെ, കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മേഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65% ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല. മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയും ഒക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗെല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ്സിൽ 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം, കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചുണ്ടും വായുമൊക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവെ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സസിനൊക്കെയാണ്. പക്ഷെ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല ഈ ആന്റി മൈക്രോബിൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോൾ, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സസിൻ, സെഫ്ട്രിയാക്സോൺ, ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തു നിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും ഒരു 5%, 10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെ ഒക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയ നമ്മുടെ വേറെ മാർഗമില്ലാതെയാകും.
1: മേഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ, ഇപ്പൊ സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്.

0: ശുചിത്വം. അതും ചൂടോടെ പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കളെ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസ് ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ലൈബ്രറിയിലെത്താൻ കാത്തു നിൽക്കേണ്ട, ഈച്ച് ഓഫ് സിന്ധു പദ്ധതിയിലൂടെ നിങ്ങളുടെ സ്ഥാപനം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ഡിജിറ്റൽ പഠന സാമഗ്രികളും ഏത് സമയത്തും എവിടെയിരുന്നും നിങ്ങൾക്ക് ലഭിക്കും. മൊബൈലിലോ ലാപ്ടോപ്പിലോ വായിക്കാം, ഡൗൺലോഡ് ചെയ്യാം. ഡിജിറ്റൽ ലൈബ്രറിയുടെ ഈ സൗകര്യം പരമാവധി ഉപയോഗിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക.
5: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KK തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 9496556321. ഇനി ഒരു നമ്പർ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.

ഇന്ന് രാഗാമൃതത്തിൽ എം എസ് ഷീല പാടിയ കൃതികൾ കേൾക്കാം. മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ആർ വൈദ്യനാഥൻ മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഘടം. ആദ്യം ബിലഹരി രാഗത്തിൽ ഏകദന്തം ഭജേഹം എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, മിശ്രചാപ്പത്താളം.

മാനയദ മഞ്ജുള വാഗ്വിലാസ. രാഗം കോകിലപ്രിയ, മിശ്ര ജമ്പതാളം, മൈസൂർ ജയചാമരാജ വടയാർ കൃതി.

അവസാനമായി പന്തുവരാളി രാഗത്തിൽ രാമനാഥം ഭജേഹം എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി രൂപകതാളം.

എം എസ് ഷീല പാടിയ കൃതികളാണ് രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത്. മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ആർ വൈദ്യനാഥൻ മൃദംഗം, തിരുവനന്തപുരം വി കാർത്തികേയൻ ഘടം.

0: ആകാശവാണി ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ്. കൂടെയുള്ളത് ഷിബു ജോർജ്. വിളിക്കേണ്ട നമ്പറുകൾ 9495946321 ഒരു നമ്പർ കൂടി 9496596321.
1: ഡോക്ടർ തോമസ് പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജാദാനമാണല്ലോ. അപ്പം മിക്ക കർഷകർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ എന്തായാലും ഉണ്ട്. എന്നാലും സാർ തുടക്കത്തിൽ ഒന്ന് ഇതെന്തുവാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
2: ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കുന്ന കാളകളിൽ നിന്നും അതിൻ്റെ ബീജം കളക്ട് ചെയ്ത് അത് ശീതീകരിച്ച് ആവശ്യമുള്ള സ്ഥല സബ് സെൻറ്റേഴ്സിലേക്ക് വിതരണം ചെയ്ത് അവിടെ വരുന്ന മതിയുള്ള കാള പശുക്കളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന വഴി അതിനെ ചനപിടിപ്പിക്കുന്ന പദ്ധതി

0: ടെക്നിക്കാണ് കൃത്രിമ ബീജ സങ്കലന പരിപാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇത് കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ് കാര്യം. ഇത് ഒരുപക്ഷേ ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 99% കൃത്രിമ ബീജദാനത്തിൽ കൂടാണ് പശുക്കൾക്ക് ചെനപിടിക്കുന്നത്.
1: ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് പറയാം, എങ്ങനെയാണ് ഇവിടെ ഒരു തുടക്കം കുറിച്ചത്? ഇത്
0: നമ്മുടെ 50-നും അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ നാടൻ പശുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ പശുക്കൾ സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ ഈ വെച്ചൂർ പശു അല്ലെങ്കിൽ ചെറുവള്ളി, കാസർഗോഡ് ഡാർഫ് ഇങ്ങനെയുള്ള പശുക്കളായിരുന്നു, ഹൈ റേഞ്ച് ഡാർഫ് എന്നൊക്കെ പറഞ്ഞ്. ഈ പശുക്കളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലുൽപാദനം എന്ന് പറയുന്നത് തുലവും തുച്ഛമായിരുന്നു. ഒരു വീട്ടിലേക്ക് കിട്ടുന്ന ചായക്കുള്ളതോ അങ്ങനെ അന്ന് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ലായിരുന്നു ഈ പശു വളത്തിൽ അവരുടെ ആവശ്യത്തിനായിട്ടുള്ളത്. അതിൽ കൂടുതൽ അതിൻ്റെ ചാണകം കൃഷികൾക്ക് ഉപയോഗിക്കുന്നതിനായിട്ടൊക്കെ ആയിരുന്നു അന്ന് ആൾക്കാർ വളർത്തിയിരുന്നത്. ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് വരണമെന്നുള്ള നമ്മുടെ ഭരണാധികാരികളുടെ ആ ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉരുത്തിരിഞ്ഞു വന്നത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇത്. ആദ്യമായിട്ട് എനിക്ക് 1952 കീ വില്ലേജ് ICARന്റെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിച്ചു. അതെന്ന് വെച്ചാൽ കുറച്ച് സെലക്റ്റഡ് സ്ഥലങ്ങൾ, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, ഇത്തരം ജില്ലകളിൽ തിരഞ്ഞെടുത്ത സെൻറ്ററിൽ കാളകളെ വളർത്തി അതിൽ നിന്നും ലിക്വിഡ്സ് കളക്ട് ചെയ്ത് അതിനടുത്തുള്ള പശുക്കളിൽ ബീജദാനം നടത്തിയാണ് ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അത് 52. പക്ഷേ അതൊരു വിജയമായിട്ട് കണ്ടു. കാര്യം അതിനകത്തു നിന്നുണ്ടാകുന്ന കൂടെ അന്ന് ഇന്ത്യൻ ബ്രീഡ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, പ്രധാനമായിട്ടും സിന്ധി അതുപോലുള്ള സാധനങ്ങൾ. ആ സംരംഭം വിജയമായിട്ട് കണ്ടപ്പോൾ അത് കുറച്ചുകൂടെ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. വ്യാപിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ കീ വില്ലേജ് നിന്നും ബുൾ സ്റ്റേഷനിലുണ്ടായി പല സ്ഥലങ്ങളിലായിട്ട് ബുള്ളുകളിൽ വളർത്തി. അവിടുന്ന് ഈ ബുള്ളിൽ നിന്ന് സെമൻ കളക്ട് ചെയ്തു. ആ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ചെയ്തു. ഇത് കർഷകർക്ക് വളരെ സ്വീകാര്യമായിട്ട് തോന്നി. അതിനുശേഷമാണ് വിപ്ലവകരമായ ഒരു മാറ്റം വന്നത്. അതായത് 1963 ഇൻഡോ 6 പ്രോജക്റ്റ് നിലവിൽ വന്നു. ഒരുപക്ഷെ ഈ എയുടെ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ നാഴികക്കല്ലെന്ന് പറയാവുന്ന ഒരു സ്വിസ് ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ചേർന്ന് നടത്തിയ ഒരു പ്രോജക്റ്റാണ്. അത് നമ്മുടെ കേരളത്തിലെ മാട്ടുപ്പെട്ടി, ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടി എന്ന സ്ഥലത്താണ് ഇത് ആരംഭിക്കുന്നത്. അവിടെ ആദ്യം ഫോറിൽ, അതായത് സിക്സിൽ നിന്ന് കൊണ്ടുവന്ന കാളകൾ, സ്വിസ് ബ്രൗണു എന്നാണ് അതിൻ്റെ പേര്, ആ കാളകൾ ഇവിടെ കൊണ്ടുവരികയും അതിൻ്റെ സെമൻ കളക്ട് ചെയ്യുകയും ലിക്വിഡ് സെമനായിട്ട് തന്നെ കുത്തിവെക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പരീക്ഷണങ്ങൾ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിനെ കുറിച്ചുള്ള 65 ഇവർ ഈ സ്ട്രോയിൽ, അതായത് ശീതീകരിച്ച് അത് കുത്തിവെക്കാമെന്നുള്ള പരീക്ഷണം വിജയകരമായിട്ട് നടത്തുകയും അത് ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അത് തുടർന്ന് ചില സബ്സെൻ്ററുകൾ തിരഞ്ഞെടുത്ത് അതിനകത്താണ് നമ്മൾ കുത്തിയപ്പെടുത്തിയത്. അതിനുശേഷം 1976 നമ്മുടെ KLD ബോർഡ്, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, അത് വന്നതിന് ശേഷം ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഈ കാളുകളുടെ പരിചരണം, സെമൻ കളക്ഷൻ, അതിൻ്റെ വിതരണം ഇതെല്ലാം ഈ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്.
1: സിസ്റ്റമാറ്റിക്കായിട്ട് പിന്നെ
0: വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നു. അതിലുപരി ഈ കാളകൾക്ക് വളരെ ശാസ്ത്രീയമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് അതിൻ്റെ സെമൻ്റെ ക്വാളിറ്റി, രോഗ പ്രതിരോധ ശക്തി, മിൽക്ക് പ്രൊഡക്ഷൻ,
1: ഉൽപാദനശേഷി
0: ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കാളയെ സെലക്ട് ചെയ്യുന്നത്. അതൊരു വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു കാളയുടെ ബീജം നമ്മൾ പുറത്തേക്ക്, KLD ബോർഡ് പുറത്തേക്ക്
1: വിടുന്നത്. സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: കൊല്ലം ജില്ല സദാശിവനാണ്.
1: പറഞ്ഞോളൂ.
2: കൃത്രിമ ബീജദാനെ എത്ര ശതമാനം വിജയ സാധ്യത ഉണ്ട്? ഡോക്ടർമാർ പറയുന്നത് 60% 70%ത്തിനകത്തേ ഉള്ളെന്നാണ് യഥാർത്ഥ.
1: ഓക്കെ സാർ, ഒരു കാര്യം ചെയ്യണം, റേഡിയോ സെറ്റ് ഒന്ന് കുറച്ച് മാറ്റി വെക്കാമോ? ഇക്കോ വരുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറി നിന്ന് മാറി നിന്നാൽ മതി.
2: ഹാ
1: ഡോക്ടർ സാർ,
0: ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കാര്യം വെച്ചാൽ നമുക്ക് ഒരു സാധനവും 100% ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മൾ കാളയെ കൊണ്ട് നമ്മൾ വിടുവാണെങ്കിൽ

0: പോലും അതിനൊരു 65-70% സക്സസ് ആണ്.
1: നാച്ചുറൽ ബ്രീഡിംഗ്,
0: നാച്ചുറൽ ബ്രീഡിംഗ്, അതായത് നമ്മളൊരു കാളെ വിട്ടാണ് ഒരു പശുവിനെ ചേർപ്പിക്കുന്നതെങ്കിൽ അതിനുള്ള സക്സസ്സും ഇത്രയേ ഉള്ളൂ. എയിൽ, അതായത് നമ്മൾ കൃത്രിമ ബീജദാനം വഴിയാണ് ഒരു പശുവിനെ ചെനപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഒരു കുത്തിവെപ്പിൽ മിനിമം നമ്മൾ പറയുന്ന രണ്ട് കുത്തുവെപ്പിലെങ്കിലും ഒരു പശു ചെനപിടിച്ചിരിക്കണം എന്നുള്ളതാണ്. ഒരു കുത്തുവെ ചെനപിടിപ്പിക്കണമെന്നും പറയത്തില്ല, അതിനൊരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി തുടർന്നുള്ള അതുകൊണ്ട് വിശദീകരിക്കുന്നതായിരിക്കും. ആ കാര്യങ്ങളിലൂടെ നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ല ഒരു എ ഐ സെൻ്ററിൽ, അതായത് മിനിമം 60% ഉണ്ടെങ്കിൽ അത് നല്ലൊരു എ ഐ സെൻ്റർ ആയിട്ടാണ്. 60% എന്ന് പറയുന്നത് തിരക്കില്ലാത്ത തിരക്കേടില്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് കർഷകർക്ക് എങ്ങനെ ജനപിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇനി തന്ന് വരുന്ന ഇതിൽ നമ്മൾ സംസാരിക്കാവുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം.
1: അപ്പോൾ ശരാശരി ഒരു 60% നല്ലതാണെന്ന്.
0: നല്ലതാണ്, നല്ലതാണ്.
1: ഓക്കെ, വിളിച്ചതിന് വളരെ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: ഞാനൊരു 38 വർഷം കൊണ്ട് പശുവിനെ വളർത്തുന്നതാണ് കേട്ടോ. എനിക്ക് അനുഭവത്തിൽ കൂടെ വന്നതേ, ഞാൻ പശുവിനെ ഒരു കുത്തിവെക്കാനത്തെ വെച്ച് മൃഗാശുപത്രിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് കുത്തിവെച്ച് ഒരു 4-5 പ്രാവശ്യം കുത്തിവെച്ചിട്ടും ജനം പിടിച്ചില്ല. അങ്ങനെ ഞാൻ ഒരു വേറെ സബ് സെന്ററിൽ നിന്ന് ഒരു LAE വിളിച്ചായിരുന്നു. LAE വന്ന് അവര് വന്ന് കുത്തിവെച്ച് ഒറ്റ കുത്തിവെപ്പിന് ജനം പിടിക്കുകയും ചെയ്തു. മൃഗാശുപത്രി മരുന്ന് ഈ മരുന്ന് സൂക്ഷിക്കുന്നതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. അത്
0: ഈ ചെനപിടിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനകത്ത് ഒരു ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ വന്ന് വരണം.
2: ഈ എല്ലയെ വിളിച്ച് ഞാൻ പല പ്രാവശ്യങ്ങളും പശുവിനെ കുത്തിവെപ്പിച്ചിട്ടുണ്ട്. ഒറ്റ കുത്തിവെപ്പിന് ചന പിടിക്കുകയും ചെയ്യും. മൃഗാശുപത്രിയിൽ നിന്ന് വന്ന് ഡോക്ടർമാർ കുത്തിവെച്ചിട്ട് ചന പിടിക്കുന്നതില്ല.
0: ഈ പറഞ്ഞത് നമുക്ക് ഒരാൾ വിശ്വാസം ഉണ്ടെങ്കിൽ അയാളെ തന്നെ വിളിച്ച് കുത്തിവെപ്പിക്കുമെന്ന് ഞാൻ പറയാറുള്ളൂ. കാര്യം എൻ്റെ ആളെ വിളിക്കണമെന്നില്ല. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഒരു ചന പിടിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പുറകാലം നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നതായിരിക്കും. അത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
1: അപ്പോൾ സാർ, ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാന നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉൽപ്പാദനം കൂട്ടുന്നത് തന്നെയാണോ?
0: ഉൽപ്പാദനം കൂട്ടുന്നത് നമ്മുടെ ആദ്യ കാലഘട്ടം, അതായത് ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനമായ കൺസിഡറേഷൻ, അതായത് പരിഗണന നൽകിയത് ഉൽപ്പാദനം കൂട്ടുന്നതിനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാംസോൽപാദനവും അതിനകത്ത് വർദ്ധിച്ചിട്ടുണ്ട്. കാര്യം അതിനകത്തുണ്ടാകുന്ന കുട്ടികൾ വളരെ മറ്റ് നാടൻ കുട്ടികളുമായിട്ട് നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് ഒരുപാട് കൂടുന്നുണ്ട്. വെയിറ്റ്, അതായത് ഒരു 6 മാസം അല്ലെ 10 മാസം കഴിയുമ്പോഴുള്ള ഒരു കാളക്കുട്ടിക്ക് ഉണ്ടാകുന്ന വെയിറ്റ് നമുക്ക് വിൽക്കുമ്പോൾ കർഷകന് നല്ലൊരു എമൗണ്ട് കിട്ടത്തക്കതല്ല. മാംസോൽപാദനം അതിനകത്ത് വന്നു. രണ്ടാമത് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങുന്ന പശുക്കളെ സൃഷ്ടിക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ രോഗപ്രതിരോധം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തുണ്ട്. പാല് ഒരു മെയിൻ, ഇത് പാലുൽപാദനം തന്നെയാണ്.
1: അപ്പം നമ്മുടെ കർഷകർ ചിന്തിക്കുന്ന മാതിരി തന്നെ പാലുൽപാദനം കൂട്ടണമെങ്കിൽ ഈ ഒരു സംരംഭം നല്ലത് തന്നെയാണ്.
0: പാലുൽപാദനം കൂട്ടുന്ന ഈ സംരംഭം കൊണ്ടാണ് ഇത്രയും കൂടിയത്. അത് ഇനിയും നല്ല, അതിന് പ്രീമിയം ബുൾസ് എന്നൊക്കെ പറഞ്ഞ ബുൾസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പശു ഒരു 10-20 ലിറ്റർ പാലിന് മേളിൽ തരുന്നതാണെങ്കിൽ അത് അതുപോലുള്ള കാളകളുടെ ബീജം കൊണ്ട് കുത്തിവെക്കുന്നത് നന്നായിരിക്കും. അത് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: പിന്നെ സാർ, ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ഈ നമ്മുടെ ഫോറിൻ ബ്രീഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി, അപ്പം അതിൻ്റെ ഒരു ജനറ്റിക് ക്വാളിറ്റി നമ്മുടെ ഇവിടുത്തെ പശുക്കളുടെ കൂടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് എത്ര പെർസെൻറ്റേജ് വരെ ആ ഒരു ഫോറിൻ ബ്രീഡിൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ ജീനോം ഇവിടെ ആവശ്യമാണ്, അതൊക്കെ ഒരു ഡിസിഷൻ ആരാണ് എടുക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ പ്രവൃത്തിയിൽ വരുന്നത്?
0: ഒരു ബ്രീഡിംഗ് പോളിസി, കേരളത്തിൻ്റെതായിട്ടുള്ളൊരു ബ്രീഡിംഗ് പോളിസി നിലവിലുണ്ട്. അതിനകത്ത് വിദഗ്ധർ, അതായത് കോളേജിൽ നിന്നുള്ള ജനറ്റിക് ആൾക്കാർ, ഈ ബ്രീഡിംഗ് വിദഗ്ധർ, KLD ബോർഡിലുള്ളവർ, മൃഗസംരക്ഷണ വകുപ്പിലുള്ളവർ, ഇത്ര ഒരു ബ്രീഡിംഗ് കമ്മിറ്റിയാണ് ഈ പോളിസി ഡിസിഷൻ എടുക്കുന്നത്. എത്ര ശതമാനം റീറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ സങ്കര ഇനത്തിൽ എത്ര ശതമാനം ഫോറിൻ ബ്രീഡ് കലർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നമ്മുടേതായ ഒരു ബ്രീഡ് ഇവോൾവ് ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. ഈ ഇതിനകത്ത് ശങ്കര സുനന്ദിനി എന്നൊരു ബ്രീഡ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിഫൈനിങ്, അതായത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് നടന്നു വന്നിട്ടുള്ളത്.
1: ഇതൊക്കെ വിദഗ്ധരുടെ കാര്യമാണ്,
0: ഇത് നമ്മുടെ
1: കർഷകരുടെ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടുന്നത് നല്ല നല്ല നല്ല ക്വാളിറ്റി
0: ക്വാളിറ്റി കർഷകരുടെ പരിചയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നുമാണ്.
1: ഓക്കെ, ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം.
3: ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് ഓച്ചറയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ആരാണ്, പേര് പറയാമോ?

0: ഒരു വർഷമായി പ്രസവിച്ച്, ഇതുവരേക്കും അത് ഹീറ്റായിട്ടില്ല. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞ അവരൊരു ഗുളികയ്ക്ക് കുടിച്ചു തന്നെ ഒരു 7 ദിവസം അടുപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇതേവരേക്കും ഹീറ്റ് ആവുന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? രണ്ട് കാര്യങ്ങളാണ് അറിയാനുള്ളത്.
1: ആടുകളിലെ ഇതുപോലെ കൃത്രിമ ബീജ ദാനം നടക്കുന്നുണ്ട്. അത് പശുക്കളെ പോലെ അത്ര വ്യാപകമായിട്ടില്ല. എല്ലാ സബ്സെൻറ്റേഴ്സ്, അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ പശുക്കളിൽ ചെയ്യുന്ന സബ്സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൃഗാശുപത്രികളിലാണ്. അതും എല്ലാ മൃഗാശുപത്രികളിലും ജില്ലകളിൽ, കൊല്ലം ജില്ലകളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള മൃഗാശുപത്രികളിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ കൃത്യമായ സമയത്ത് ആടിനെ കൊണ്ടുവരികയും അതിനെ വളരെ സ്ട്രഗിൾ ചെയ്യാതെ വളരെ കൃത്യമായിട്ട് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 60-70% വിജയം അതിനകത്തും ഉണ്ടെന്നുള്ളതാണ് ഇത്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ വർഗശുദ്ധിയുള്ളതും അതുപോലെ തന്നെ പാല് കൂടുതലായിട്ടുള്ള ആടുകളുടെ ബീജമാണ് കുത്തിവെക്കുന്നത്. അതുകൊണ്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും. രണ്ടാമത്, ഇപ്പോൾ ഒരു വയസ്സായുള്ള ഒരു പെൺ ആട് ഹീറ്റായില്ലെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ ആഹാര രീതി ശ്രദ്ധിക്കണം. ആഹാരം, അതായത് നമ്മുടെ എന്താണ് പിണ്ണാക്കോ അല്ലെങ്കിൽ പെല്ലറ്റോ കൊടുക്കുന്ന അത് കൂട്ടുക. ആവശ്യത്തിന് അതിൻ്റെ ശരീര വെയിറ്റിനനുസരിച്ച് കൂട്ടുക. അതുപോലെ തന്നെ ധാതുലവണ മിശ്രം കൊടുക്കുക. അതിനുശേഷം ഇത് ഹീറ്റായില്ലെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ഗുളികകളും കാര്യങ്ങളും, അല്ല വെറുതെ ഒരു 3-6 ഗുളിക കൊടുത്തുകൊണ്ട് മാത്രമല്ല, അപ്പോൾ ഡോക്ടറെ ഒന്നി കൊണ്ട് കാണിച്ചിട്ട് അതെങ്ങനെയാണെന്നുള്ളത് പരിശോധിച്ചിട്ട് ഈ ക്രമത്തിൽ ചെയ്യുവാണെങ്കിൽ ഹീറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്.
2: ആഹാരം, നല്ല ആഹാരം, സന്തുലിത
1: ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ ധാതുലവണം, അത് നല്ല ക്വാളിറ്റിയുള്ള ധാതുലവണ മിശ്രം, അത് ട്രേസ് മിനറൽസ് ഉള്ള ഇത് കൊടുക്കുകയാണെങ്കിൽ സാധ്യത കൂടുതലാണ്.
2: അപ്പം സാർ പറഞ്ഞ മാതിരി ആടുകൾക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ
1: നിലവിൽ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഇല്ല. പശുക്കളാണെങ്കിൽ വളരെ കോമൺ ആണ്. 1000 പശുക്കൾക്കൊരെണ്ണം വെച്ചുള്ള സബ്സെൻറ്റേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്.
2: അപ്പം വഹാബ് ജി, തങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു.
0: താങ്ക് യു
2: വെരി മച്ച് സാർ. നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് ഏതൊക്കെ ബ്രീഡ്സ് ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി പ്രധാനമായിട്ട് ഇപ്പം കർഷകർക്ക് ലഭ്യമാവുന്ന സെമൻസ്?
1: പ്രധാനമായിട്ടും ആദ്യം കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ബ്രൗൺസിസിലാണ് തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ജേഴ്സി എന്നൊരു ബ്രീഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വളരെ അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു ബ്രീഡായിരുന്നു, അത് അംഗീകരിച്ച ഒരു ബ്രീഡായിരുന്നു. അതിനുശേഷം ഹോൾസ്റ്റൈൻ ഫ്രിഷ്യൻ. ഹോൾസ്റ്റൈൻ ഫ്രിഷ്യൻ ആകുമ്പോഴത്തേക്കും കറുപ്പും വെളുപ്പും ഉള്ള പശുവാണ്, വലിയ പശുവാണ്, സൈസ് HF എന്നാണ് എല്ലാവരും കർഷകർ വിളിക്കുന്ന HF. ഒരുപാട് പേർക്ക് HFലോട് താല്പര്യമുണ്ടോയെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊഡക്ഷൻ, പാലിൻ്റെ ഉൽപ്പാദനം, അത് മറ്റേത് പശുക്കളെക്കാട്ടിയും വളരെയധികം കൂടുതലാണ്. ഇതാണ് പ്രധാന ഫോറിൻ ബ്രീഡിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ അല്ലാതെ തന്നെ കുറച്ച് കുറച്ച് അല്ലാതെ ബ്രീഡുകളുണ്ട്, പക്ഷേ എന്നാലും കോമൺ അല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രീഡ്സിൽ ഇപ്പോൾ നിലവിലുള്ള, അതായത് ഗിർ, താർ പാർക്കർ ഇതുപോലെയുള്ള ബ്രീഡും അതുപോലെ നമ്മുടെ വെച്ചൂർ പശു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്രീഡുകളും ഇപ്പോൾ പ്യുവർ ബ്രീഡ് ലഭ്യമാണ്. ഒരു കർഷകൻ്റെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പലരും ഇപ്പോൾ ഇന്ത്യൻ ബ്രീഡ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. സിന്ധി ഉണ്ടായിരുന്നു. സിന്ധിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ, ചനപിടിക്കാനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സിന്ധിയെക്കാട്ടി കൂടുതൽ ഗിറും താർ പാർക്കർ ഇങ്ങനെയുള്ള ബ്രീഡുകളാണ് ആൾക്കാർ.
2: സാർ വെച്ചൂർ പശുവിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഒരു പോപ്പുലർ ഒരു നമ്മുടെ തനത് ഇനമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു ഇഷ്ടമുണ്ട് ആൾക്കാർക്ക്, പ്രൊഡക്ഷൻ കുറവാണെങ്കിലും. അപ്പം ഇതിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഫെസിലിറ്റീസ് ഉണ്ടല്ലേ?
1: വെച്ചൂർ പശുവിൻ്റെ സെമൻ അവൈലബിളാണ്. അത് നമ്മൾ, നമുക്കൊരു വെച്ചൂർ പശു ഉണ്ടെങ്കിൽ നമ്മളുടെ ഏത് സബ് സെൻ്ററിലാണ് നമ്മൾ കുത്തിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ നേരത്തെ അത് അറിയിച്ചിട്ട് ആ സെമൻ അവിടെ എടുത്തു വയ്ക്കാൻ പറഞ്ഞാൽ അവരത് ചെയ്യുന്നതായിരിക്കും, ചെയ്ത് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. വെച്ചൂർ പശുവിനെ കഴിവതും വെച്ചൂർ പശുവിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതായിരിക്കും
2: നല്ലത്.
1: നല്ലത്.
2: ഓക്കെ സർ, ഈ സെക്സ് സോർട്ടഡ് സെമൻ എന്ന് പറയത്തില്ലേ നമുക്ക്, പെൺപശു മന്ത്രം, പശു മാത്രം വേണം, കാള വേണ്ട, അങ്ങനെ അങ്ങനെ സോർട്ട് ചെയ്ത് സെമൻ എടുക്കാൻ പറ്റുമോ?
1: തീർച്ചയായിട്ടും പറ്റും. കാര്യം വെച്ചാൽ ഈ ഒരു പശുവിൻ്റെ ലിംഗം, അതായത് ആണാണോ പെണ്ണാണോ എന്ന്, കാളകളുടെ ബീജത്തിൽ നിന്നാണ്, XY XX എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ ബീജം, പെൺകുട്ടികളുടെ ആവശ്യമായ ബീജം സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്ത് അത് മാത്രം നമ്മൾ ഒരു സ്ട്രോയിൽ അല്ലെങ്കിൽ കുത്തിവയ്ക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ തന്നെ ആയിരിക്കും. നമ്മൾ സാധാരണ അത് കുത്തിവയ്ക്കുന്ന പോലെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ അതിന് ഉള്ളതെന്ന് വെച്ചാൽ അല്പം വില കൂടുതലായിരിക്കും. കാര്യം വെച്ചാൽ അതൊരു ലോങ് പ്രോസസ്സിലാണ്, സോർട്ട് ചെയ്യണം, സെലക്ട്

0: ചെയ്യണം ഇങ്ങനെയുള്ളത് കൊണ്ട്. പക്ഷേ അതിനകത്തൊരു ഗുണമെന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്യുന്ന കാളകൾ മെച്ചപ്പെട്ട കാളകളായിരിക്കും, അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുട്ടികളും മെച്ചപ്പെട്ടതായിരിക്കും.
1: അപ്പോൾ ഈ ഒരു അഡീഷണൽ കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമുക്കത് ലാഭകരമായിരിക്കും.
0: അത് ചനപിടിച്ച് കിട്ടിയാലും നല്ലൊരു കുട്ടിയായിരിക്കും ഉണ്ടാകുന്നതെങ്കിൽ അത്. പക്ഷേ അതും നമ്മൾ ഈ പറയുന്ന പോലെ 65% 60% 65% സക്സസ് ഉള്ളൂ. ചിലപ്പോൾ ഒന്നോ രണ്ടോ കുത്തിവയ്പ്പ് ചിലപ്പോൾ അതിന് വേണ്ടി വരും. കറക്റ്റായിട്ട് മതി കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കുത്തിവയ്പ്പിൽ തന്നെ ചനപിടിക്കാൻ സാധിക്കും.
1: സർ, ഈ പോയിന്റിലോട്ട് തന്നെയാണ് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഹീറ്റിൻ്റെ സമയം അത് കണ്ടുപിടിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണല്ലേ?
0: തീർച്ചയായിട്ടും. ഈ പല കർഷകരും ഇപ്പം നേരത്തെ വിളിച്ച ശ്രോതാവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് 2-3 കുത്തിവയ്പ്പ് കുത്തിവെച്ചിട്ട് ചെന പിടിക്കുന്നില്ല. അത് ഫീൽഡിൽ കാണുന്ന, അതായത് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ്. കാരണം പല കർഷകരും ഒരു പശു ഹീറ്റ്, അതായത് ഹീറ്റെന്നാണ് സാധാരണ പറയുന്നത്, മതിയിൽ വന്നു കഴിഞ്ഞാൽ വിളിച്ചം കുത്തിവയ്ക്കും. അത് മതിയുടെ ഏത് സ്റ്റേജാണെന്നോ എപ്പോഴാണെന്നോ പരിസ്ഥിതി കുത്തിവെച്ചതിന് ശേഷം ചനപിടിച്ചെന്നുള്ളൊരു ധാരണയിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇതുപോലെ ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ പശുക്കളുടെ മതിയുടെ സ്വഭാവം, ഞാൻ ആദ്യം മതി ഒരു 3-4 കാലഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. മതിയുടെ ചക്രങ്ങൾ 4 ഘട്ടം. ആദ്യം എന്ന് വെച്ചാൽ മതി തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് പശുവിനെ മതിയിലേക്ക് വരാനുള്ള പ്രിപ്പറേഷൻ, ഒരു 2-3 ദിവസമായിരിക്കും അത് നീണ്ടു നിൽക്കുന്നത്. ഈ സമയത്തും ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഈ സമയത്ത് നമ്മൾ കുത്തിവയ്ക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത ഇല്ല. ഈ സമയത്ത് പശുക്കൾ സാധാരണഗതിയിൽ മറ്റു പശുക്കളുടെ മുകളിൽ ചാടിക്കയറാറുണ്ട്. ഇത് ഒരു ലക്ഷണമാണ്, ആരംഭത്തിൻ്റെ ലക്ഷണമാണ്. ചെറിയ ഡിസ്ചാർജ്, അതായത് മാച്ചു പോകാറുണ്ട്, അതിൻ്റെ യോനി തടിച്ചു വരാറുണ്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആരുടെ പ്രാരംഭത്തിൽ കാണിക്കും. ഇത് 2-3 ദിവസം നിൽക്കും. ഇതിനുശേഷമാണ് യഥാർത്ഥ മതിയുടെ കാലഘട്ടം. അത് ഒരു 12-24 മണിക്കൂർ വരെയാണ് സാധാരണഗതിയിൽ നിൽക്കുന്നത്. ഷോർട്ട് ഡ്യൂറേഷനാണ്. ആ ഷോർട്ട് ഡ്യൂറേഷനിലാണ് സാധാരണഗതിയിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോൾ കുത്തിവെക്കണമെന്നൊരു തിയറി തന്നെ ഉണ്ട്. അതായത് AM PM റൂൾ, അതായത് രാവിലെ വൈകുന്നേരം റൂൾ. രാവിലെ ഹീറ്റ് കണ്ടാൽ വൈകുന്നേരം കുത്തിവയ്ക്കുക, വൈകുന്നേരം ഹീറ്റ് കണ്ടാൽ പിറ്റേന്ന് രാവിലെ. ഇത് മതിയുടെ സമയത്തുള്ള കാര്യമാണ്, അല്ലാതെ എപ്പോഴെങ്കിലും ഹീറ്റ് കണ്ട് എപ്പോഴെങ്കിലും കുത്തിവയ്ക്കുന്ന കാര്യത്തിലല്ല. മതിയിലാണ് പശുണ്ട്. ഈ മതിയിലാണെന്ന് പശു കർഷകൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതിയിൽ സാധാരണഗതിയിൽ പശുക്കളെ അതിൻ്റെ പശുവിൻ്റെ മേളിൽ ചാടിക്കയറാൻ അനുവദിക്കും മറ്റു പശുക്കൾ. അതായപ്പോൾ നമ്മൾ 5-6 പശുക്കളുണ്ടെങ്കിൽ ഇത് നടക്കത്തുള്ളൂ. 5-6 പശു അഴിച്ചു വിടുന്നൊക്കെ ആണെങ്കിൽ പശു
1: ബിഹേവിയറൽ
0: ചേഞ്ച്, മറ്റു പശുക്കൾ അതിൻ്റെ മുകളിൽ ചാടിക്കയറാനുള്ള, ഇപ്പോൾ ഒരു പശു ഉള്ളെങ്കിൽ അത് പ്രശ്നം. പക്ഷെ അങ്ങനെയുള്ള പശുവിനെ കർഷകൻ അതിൻ്റെ ഈനത്തിൽ ഒന്ന് പിടിച്ചു നോക്കുവാണെങ്കിൽ അത് വളരെ സോഫ്റ്റായിട്ട് നിൽക്കുന്നതായിട്ട്, അതായത് വലിയ സ്ട്രഗിൾ കൂടാതെ നിൽക്കുന്നതാണ്. പിന്നെ കുറച്ച് ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, ഈ മാച്ച് പോകുമെന്ന് പറഞ്ഞല്ലോ, നേരത്തെ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള മാച്ചാണെങ്കിൽ ഈ മതിയുടെ സമയത്ത് അത് കുറച്ചുകൂടെ കൊഴുത്ത രീതിയിലായിരിക്കും. ഒരു പക്ഷേ മുകളിൽ യോനിയിൽ നിന്ന് താഴെ വരെ എത്തുന്ന വിധത്തിലോ വാലിൽ ഒരു പറ്റിക്കിടക്കുന്ന ഒരു നല്ല പോലെ മാച്ചു കരച്ചിൽ കാണും, ചുരത്താൻ വിഷമം കാണും, തീറ്റിയിന്നാൻ മടി കാണും, ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ഈ സമയത്താണ് പ്രധാനമായിട്ടും. രണ്ടാമതൊരു വെച്ചാൽ ഈ ഹീറ്റ് തീർന്നതിന് ശേഷം ഡൈസ്റ്റ്, ആ അല്ല മെറ്റിസ്ട്രം, മെറ്റിസ്ട്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് വെച്ചാൽ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ളതാണ്. ഇതൊരു 3-4 ദിവസം, ഈ സമയത്താണ് അതിൻ്റെ ഓവുലേഷൻ നടക്കുന്നത്. അതായത് മതി തീർന്ന് ഒരു 12-15 മണിക്കൂറിന് ഇടവിട്ടായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അതിനൊരു 12 മണിക്കൂർ മുമ്പ് കുത്തിവെച്ചാലാണ് ചനപിടി. അത് മതിയിൽ തന്നെ കുത്തിവെച്ചാൽ മാത്രമേ ചനപിടിക്കത്തുള്ളൂ. നമ്മൾ മെറ്റിസ്ട്രത്തിലാണ് കുത്തിവയ്ക്കുന്നതെങ്കിൽ ചനപിടിക്കാനുള്ള സാധ്യത കുറയും. കാര്യം ഒരു സെമൻ പശുവിൻ്റെ ഉള്ളിൽ പിന്നെ ഗർഭപാത്രത്തിൽ എത്തിയതിന് ശേഷം മിനിമം ഒരു 12-15 മണിക്കൂറെങ്കിലും വേണം സെമനൊരു മാറ്റം അതിനകത്ത് വരുന്നുണ്ട്, കപ്പാസിറ്റി സെഷൻ. ആ മാറ്റം വരണമെങ്കിൽ 12-15 ആ മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇത് ചനയിലേക്ക് വരും. അതുപോലെ തന്നെ അടുത്ത സ്റ്റേജ് ഡൈജസ്റ്റർ, രണ്ട് ഹീറ്റിന് ഇടയ്ക്കുള്ളതാണ്, ഹീറ്റ് കാണാറില്ല. അപ്പോൾ ഇത് കർഷകൻ മെറ്റിസ്ത്രത്തിൽ ഒരു കാര്യം കൂടെ പറയാം, അവിടെ ചില പശുക്കളിൽ ചോര പോകാറുണ്ട്. ചോര പോകാന്ന് പറഞ്ഞാൽ നല്ലപോലെ ചോര പോകുന്ന പശുക്കളുണ്ട്. ഇത് ഒരു രോഗാവസ്ഥയല്ല, ഇത് പശുക്കളുടെ നോർമലായിട്ടുള്ള കാര്യമാണ്. ചോര ഉണ്ടെങ്കിൽ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യം, ചിലപ്പോൾ വെച്ച് മാച്ചൊക്കെ പോകും, പക്ഷേ ആ സമയത്ത് കുത്തിവെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ മതിയുടെ സമയത്ത് തന്നെ കുത്തിവെക്കാൻ കർഷകർ ശ്രമിക്കുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ നിരന്തരമായ നിരീക്ഷണങ്ങൾ കൊണ്ട് പറ്റും മാത്രമേ ഉള്ളൂ. അതായത് ഒരു പശു ആദ്യം നമ്മൾ എത്ര സമയം ഒരു പീരീഡിൽ ഒരു ഹീറ്റിൽ എത്ര നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ നോക്കി അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
1: 12-24
0: മണിക്കൂർ വരെ ഇതുള്ളൂ. പക്ഷേ അത് കണ്ടെത്തണമെങ്കിൽ, ആ സമയം കണ്ടെത്തണമെങ്കിൽ പശു ഇതിനു മുമ്പ് ഹീറ്റ് വരുന്നതിന് അടുത്ത് കഴിഞ്ഞ ഹീറ്റിലെങ്കിലും ഇത് നല്ലപോലെ

0: നിരീക്ഷിച്ച് ഇതിൻ്റെ ഈ സ്റ്റേജുകളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ അടുത്ത ഹീറ്റിൽ അതനുസരിച്ച് ഒരു കാര്യം കൂടെ നമ്മൾ ഈ മതിയിൽ കുത്തിവെച്ചു. അടുത്ത ഒരു പിറ്റേ ദിവസവും നല്ല ഹീറ്റുണ്ട് എങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുന്നത് അഭികാമ്യമാണ്. ഒരു കുത്തിവെപ്പൂടെ സെക്കൻഡ് ആയിട്ട്, അതായത് ഒരു സമയം നാലോ അഞ്ചോ എണ്ണം കുത്തിവെച്ചിട്ട് കാര്യമില്ല. പലരും ചില ഫീൽഡിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരു കുത്തിവെപ്പിൽ രണ്ടോ മൂന്നോ സെമൻ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എഫക്റ്റീവ് ആയി, ഒരു കുത്തിവെപ്പിൽ ഒരു സെമനിൽ ഒരു സ്ട്രോയിൽ തന്നെ കുത്തിവെക്കുന്നതിൽ അതിന് പിടിക്കാനുള്ള ബീജത്തിൻ്റെ അളവുണ്ട്. അപ്പം അഞ്ചെണ്ണം ചെയ്താലും പത്തെണ്ണം ചെയ്താലും ഒരേ എഫക്റ്റേ ഉള്ളൂ. അപ്പോൾ 24 മണിക്കൂറിന് ശേഷവും ഈ പശു മതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കുത്തിവെച്ചാൽ ചെന പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കർഷകരുടെ നിരന്തരമായ ശ്രദ്ധ ഇതിനകത്തുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ.
1: അപ്പം സാർ, ഒരു കർഷകൻ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് പശു ഇപ്പം മതിയിലാണ്, ഹീറ്റ് പീരീഡിലാണ്, കുത്തിവെക്കാൻ സമയമായി. സാർ AMPM റൂൾ പറഞ്ഞ് രാത്രിയിലാണെങ്കിൽ രാവിലെ കുത്തിവെക്കണം, രാവിലെ കണ്ടാണെങ്കിൽ വൈകിട്ട് കുത്തിവെക്കണം. അപ്പം യൂഷ്വലി ഇത് ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ടെക്നീഷ്യൻ വീട്ടിൽ വരാറുണ്ട്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്ന് പശു ഹീറ്റിലാണെന്ന് മനസ്സിലായി, ടെക്നീഷ്യൻ വരുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് ആ ഫാർമർ എടുത്തു വെക്കേണ്ടത് കുത്തിവെക്കുവാൻ വേണ്ടി?
0: ഈ പശു ഹീറ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ശാന്തമായൊരു സ്ഥലത്ത് കിട്ടും, അതാണ് ഏറ്റവും എക്സൈറ്റഡ് ആക്കാതെ, അതായത് അതിനെ
1: സമ്മർദ്ദത്തിൽ
0: കൊണ്ടുവരാതിരിക്കുക. എന്ന് വെച്ചാൽ അതിനെ മാറ്റി വേറൊരു സ്ഥലത്ത് കിട്ടുക, പിന്നെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തുക, അതിൻ്റെ യോനി ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നിർത്തുക. കുത്തിവെക്കുന്നതിന് മുമ്പും തീർച്ചയായിട്ടും വൃത്തിയായിട്ട് കഴുകി കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് ചെയ്യുന്നത് വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എക്സൈറ്റഡ്, അതായത് വളരെ വെകുളി പിടിപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ പല ആശുപത്രികളിലും നമുക്ക് കുത്തിവെക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ട്രെവിസ്, അതായത് അതിൻ്റെ സംവിധാനമുണ്ട്, അതിനകത്ത് പശുവിനെ കയറ്റി പശു വലിയ ബഹളം വയ്ക്കത്തില്ല. വീടുകളിലാണെങ്കിൽ അതിനുള്ള ഒരാളെയും കൂടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ, ഒരാൾ മാത്രമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ചില പശുക്കൾ ശാന്തമായിട്ട് നിൽക്കും, നല്ല ഹീറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ശാന്തമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്, അത് ഒന്ന്
1: ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ആഹാരമൊക്കെ സപ്പോസ് കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്തെങ്കിലും ഫീഡിങ് കൊടുക്കണോ, അതോ അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ശ്രദ്ധിക്കണം? വലിയ ഡിഫറൻസ് വരുമോ അതിൽ?
0: അതായത് കർഷകർക്കൊരു വിചാരം എന്ന് പറയുന്നത് ആഹാരം കൊടുക്കരുതെന്നൊരു ഒരു ചിന്ത കർഷകരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൽ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ യാതൊരു അടിസ്ഥാനവും ഇല്ല. അടിസ്ഥാനമില്ലെന്ന് പറയാൻ കാരണം നമ്മൾ കുത്തിവെക്കുന്നതും ഇത്, പക്ഷേ വയറ് ആഹാരം കൊടുത്ത് ഒരുപാട് വയർ നിറഞ്ഞാൽ നമുക്ക് ഈ യൂട്രസിൻ്റെ സെർവിക്സിൽ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മളിത് കുത്തി പിടിച്ചിട്ടാണ് ഇത് കുത്തുന്നത്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാവരുതെന്ന് മാത്രമേ അതിനകത്ത് ഉദ്ദേശിച്ചു. അതുകൊണ്ട് ആഹാരം അല്പം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ കൊടുത്താൽ, ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറോ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാം. ആഹാരം ഒട്ടും കുറയ്ക്കാതിരിക്കണം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്.
1: പിന്നെ ആശുപത്രി കൊണ്ടുവന്നതാണോ അധികം നല്ലത്, അതോ വീട്ടിൽ ടെക്നീഷ്യനെ വിളിക്കുന്നതായിരിക്കുമോ? എനിക്കിതൊന്ന് വീട്ടിലോട്ട് വരുന്നതല്ലേ നല്ലത്? അപ്പം പശു അവരുടെ ആ നാച്ചുറൽ കണ്ടീഷനിൽ തന്നെ നിൽക്കുമ്പം സമ്മർദ്ദം കുറവായിരിക്കും.
0: അത് അത് ഈ സമ്മർദ്ദത്തിൻ്റെ കാര്യമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ആശുപത്രി കൊണ്ടുപോകുന്നതുകൊണ്ട് കുത്തിവെച്ചാൽ ചെന പിടിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനരഹിതമായ ഇതാണ്. കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അതിനെ അവിടെ ശാന്തമായിട്ട് നിർത്തി എന്നിട്ട് മാത്രമേ കുത്തിവെക്കാവുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേനലാണ്, നല്ല വേനൽ സമയമാണ്, നല്ല വെയിലത്ത് ഇതിനെ കൊണ്ടുപോയി ഇട്ട് കുത്തിവെക്കുമ്പോൾ ഒരുപാട് സമ്മർദ്ദത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല തണലത്ത് കെട്ടി ഒന്ന് തണുപ്പിച്ചിട്ട് കുത്തിവെച്ചാലും ചിലപ്പം നന്നായിരിക്കും.
1: ഓക്കെ. അപ്പോൾ സാർ, നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരു വട്ടം കൂടെ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയമാണ് കന്നുകാലികളിൽ കൃത്രിമ ബീജാദാനം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. നമ്മോടൊപ്പം ഡോക്ടർ കെ കെ തോമസ് ഉണ്ട്, മുൻ ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു മൃഗസംരക്ഷണ വകുപ്പിൽ. ഡോക്ടർ തോമസ്, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് കുത്തിവെക്കുന്നത്, പിന്നെ ഹീറ്റ് സിംറ്റംസ് ഒക്കെ എന്തും, മതി വരുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് തന്നെ കുത്തിവെക്കണം കറക്റ്റ് സമയത്തിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ. സർ, ഒരു ചോദ്യം ഇവിടെ വരുന്നത്, ഒരു പ്രാവശ്യം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സ് പറയാറുണ്ട് എല്ലാം റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ റെക്കോർഡ്സാണ് ഒരു ഫാർമർക്ക് കീപ്പ് ചെയ്യേണ്ടത്?
1: ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാര്യം ഇപ്പം ഫീൽഡ് കണ്ടീഷനിൽ നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ പല കർഷകരും, സാർ ഞാൻ കറന്നുകൊണ്ട് നിൽക്കുമായിരുന്നു പശു പ്രസവിച്ചു എന്ന് പറയാറുണ്ട്. ഞാൻ വിചാരിച്ചു 8 മാസേ ചനയായിട്ടുള്ളതെന്ന്. കാര്യം അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടുകൾ തെറ്റുന്നു. ഇത് ശരിക്കും ആ കർഷകൻ്റെ ലാഭത്തെ അല്ലെങ്കിൽ വലിയ അതിൻ്റെ ആ പശുവിൻ്റെ കൊണ്ടുള്ള പ്രയോജനം വലിയ രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട്. ഇത് തടയണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പശുവിനെ ഒരു ടെക്നീഷ്യൻ വന്ന് കുത്തിവെക്കുമ്പോഴും അതിനൊരു രസീത് തരും. ആ രസീത് നിർബന്ധമായിട്ടും വായിക്കണം. ഇനി രസീത് തന്നില്ലെങ്കിൽ ഒരു ഡയറി എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് അത് ക്ലിയർ ആയിട്ട് എഴുതുക. ചിലരെല്ലാം മതിലൊക്കെ എഴുതി വയ്ക്കും, പലപ്പോഴും അത് മാഞ്ഞുപോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെ, ഒന്നോ രണ്ടോ കുത്തിവെപ്പാകുമ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പശു എന്നാണ് ഹീറ്റായത്, എപ്പോഴാണ് ഹീറ്റായത്, എപ്പോഴാണ് കുത്തിവെച്ച ഈ സമയവും ഇത് സഹിതം എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് അത് ചന പിടിച്ച് കഴിഞ്ഞാൽ എന്ന് പ്രസവിക്കും എന്നുള്ളൊരു ധാരണ എത്തും. അതിനൊരു വറ്റുകാലം അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്, ഒരു പശുവിൻ്റെ റെസ്റ്റ് പീരീഡ് കൊടുക്കേണ്ടതാണ്. അത് ഇതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണക്കുകൂട്ടി ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ കണക്കുകൂട്ടുകളെല്ലാം തെറ്റും, അതിനകത്തോട്ട് പാലിൻ്റെ പ്രൊഡക്ഷനും കുറയും. അതുപോലെ തന്നെ ഈ ഇത് കുത്തിവെക്കുമ്പോൾ തന്നെ എന്ത് ബ്രീഡാണ് ഉപയോഗിച്ചത്, ജനിസ് ഏതാണ്, HF ആണോ അല്ലെങ്കിൽ ഹോൾസ്റ്റൈൻ ആണോ, അത് ആ ബ്രീഡ് കർഷകൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് എവിടെയാണ് പ്രൊഡ്യൂസ്

0: അതൊന്നും അറിഞ്ഞില്ലെങ്കിലും ബ്രീഡ് എന്തെങ്കിലും കർഷകൻ
1: അത്രയെങ്കിലും
0: അറിഞ്ഞിരിക്കണം. ആ
1: അറിഞ്ഞിരിക്കണം.
0: അത് പ്യുവറാണ്, അത് പ്യുവർ ബ്രീഡുണ്ട്, ക്രോസ് ബ്രീഡുമുണ്ട്, കാളകളുടെ സമയം ഉപയോഗിക്കുന്നുണ്ട്. പ്യുവർ ബ്രീഡ് വേണമെങ്കിൽ അത് കർഷകന് ഒരു ചോയ്സ് ഉണ്ട്, ആ ചോയ്സ് പല കർഷകരും ഉപയോഗിക്കുന്നില്ല. എനിക്ക് പ്രീമിയൻ ബുള്ളുമുണ്ട് എൻ്റെ പശുക്കൾ. പ്രീമിയം ബുള്ളെന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് കിട്ടുന്ന കുട്ടികൾ പ്രൊഡക്ഷനിൽ മികച്ചു നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള കാളകളുടെ സെമൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ്, അത് ടെക്നീഷ്യൻ അത് കൊടുക്ക കൊണ്ടുവന്ന് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അത് അവൈലബിളുമാണ്. റേറ്റ് ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം വരും, 10-ഓ 30-ഓ 50-ഓ രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ കർഷകനെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള അപ്ഗ്രേഡ് ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ആ കുത്തിവെച്ച കളയുന്ന ഒരു സ്ട്രോ ഉണ്ട്, സ്ട്രോ എന്ന് വെച്ചാൽ കുത്തിവെച്ചതിൻ്റെ ഷീത്ത് കളയുന്ന സാധനം, അതിനകത്ത് ഈ സെമൻ വന്ന ഒരു ഷീ ഒരു ട്യൂബുണ്ട്. ആ ട്യൂബ് എടുത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ കാളയുടെ പേര്, ഏത് സ്ഥലത്താണ് പ്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെയുള്ള ഏത് ബ്രീഡാണ്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇതിനെ അറിയാൻ സാധിക്കും. ഇത് കർഷകൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്.
1: റെക്കോർഡ് കീപ്പിംഗ്. പിന്നെ സാർ, ഒരു പ്രാവശ്യം നമ്മൾ കുത്തുവെച്ച് കഴിഞ്ഞാൽ അത് പ്രഗ്നൻ്റ് ആയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്കതൊരു ഉറപ്പ് വരുത്തണമല്ലോ, ഇത് പ്രഗ്നൻസി ആയിട്ടുണ്ടോ ഇല്ലയോ. ഇല്ലെങ്കിൽ പിന്നെ ഇമീഡിയറ്റ്ലി തന്നെ നെക്സ്റ്റ് ഹീറ്റിൽ നമുക്കത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇനി ലേറ്റ് ആയി പോകുമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് സാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
0: നിർബന്ധമായിട്ടും കർഷകർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ജനപരിശോധന. ചില കർഷകർ എൻ്റെ അടുക്കൽ പറയാറുണ്ട്, സർ ഈ പശു എല്ലാ 20 ദിവസവും കൂടുമ്പോഴും ഹീറ്റാവും, ഇത് കഴിഞ്ഞതിന് ശേഷം ഹീറ്റായിട്ടില്ല, കഴിഞ്ഞ 4 മാസമായിട്ടുള്ള ചനയാണ്. ഞാൻ ചോദിച്ചു പരിശോധിച്ചോന്ന് ചോദിച്ചാൽ പരിശോധിച്ചില്ല. എങ്കിലൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇല്ലെന്ന് വരികയാണെങ്കിൽ ആ 4 മാസം അല്ലെ 3 മാസം പുള്ളിക്ക് നഷ്ടമാണ്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ 60 തൊട്ട് 90 ദിവസത്തിനകം പരിശോധിക്കണം. 60 ദിവസം കഴിയുമ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതിലും ഇപ്പോൾ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസമാകുമ്പോൾ നമുക്കതിൻ്റെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഹോർമോൺ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മനുഷ്യനെ പോലെ തന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഫീൽഡ് ലെവൽ ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് ഒഴിച്ച് ഇത് കഴിഞ്ഞാൽ ഒരു യൂണിലാറ്ററൽ ഫ്ലോ കിറ്റ് ഉണ്ട്. ആ കിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പരിശോധിച്ചാൽ പ്രഗ്നൻസി അറിയാൻ പറ്റും. നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ പശുവിനെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതെ, കർഷകൻ ചനയുണ്ടെന്ന് പറഞ്ഞിരിക്കും, കറവ നിർത്തിയ കേസുകൾ വരെയുണ്ട്. അതായത് ചനയുണ്ടെന്ന് പറഞ്ഞ് കറവ് പ്രസവിക്കുന്നില്ല, അപ്പോഴാണ് പരിശോധിക്കുന്നത്. പരിശോധിക്കുമ്പോൾ ചനയില്ല, അത് വലിയ അവരുടെ ധനനഷ്ടത്തിനും വലിയ പ്രശ്നത്തിലും അവസാനിക്കും.
1: സാർ പറഞ്ഞ മാതിരി ഇപ്പം 1 മാസം കഴിയുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള
0: കിറ്റുണ്ട്,
1: സംവിധാനമുണ്ട്. അപ്പോൾ ഇൻ കേസ് അപ്പം ടെസ്റ്റ് ചെയ്ത് പക്ഷേ അത് പ്രഗ്നൻസി ഇല്ലെന്ന് മനസ്സിലായി, അപ്പോൾ നെക്സ്റ്റ് ഹീറ്റ് വരുമ്പം തന്നെ പിന്നെ നമുക്ക് കുത്തിവെക്കാനുള്ള നടപടികൾ എടുക്കണം.
0: തീർച്ചയായിട്ടും ഒരു 1 മാസം ഒരു പശു ഹീറ്റാകാതെ നിൽക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും. സാധാരണഗതിയിൽ ഓരോ 20, 22 അല്ലെങ്കിൽ 18 തൊട്ട് 22 ദിവസം വരെ ചന പിടിച്ചില്ലെങ്കിൽ പശു നിർബന്ധമായിട്ട് ഹീറ്റായിരിക്കണം. എങ്കിൽ മാത്രമേ പശു കറക്റ്റായിട്ട് സൈക്കിളിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള പശുക്കളെ ചന കുത്തിവെച്ചാലേ നമുക്ക് ചന പിടിക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ആ പശുക്കൾക്കുണ്ടാകും. സാധാരണതയായിട്ട് നമ്മൾ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ധാതുലവണ മിശ്രണങ്ങൾ ആദ്യം നൽകും. അത് നിർബന്ധമായിട്ടും ഒരു ചന പിടിക്കുന്നതിന് നമ്മൾ കുത്തിവെക്കുന്നുണ്ടെങ്കിൽ അതിന് 1 മാസം മുമ്പ് തന്നെ ഒരു ധാതുലവണ മിശ്രിതം കൊടുത്തിട്ട് കുത്തിവെക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത പിന്നെയും കൂടുതലാണ്. അതുകൊണ്ട് 1 മാസം കഴിഞ്ഞ് കിറ്റ് വെച്ച് പരിശോധിച്ച് ചനയില്ലെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും, അതായത് ഒരു ടെക്നീ ഒരു വെറ്റിനറി ഡോക്ടറെ കണ്ടിട്ട് അത് ശരിക്കും ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്.
1: സാർ സൂചിപ്പിച്ച് ഈ ധാതുലവണ മിശ്രിതം കൊടുക്കണമെന്ന്, ഇത് നമ്മൾ റെഗുലറായിട്ട് തന്നെ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താറുണ്ടല്ലോ, മിനറൽ മിക്സ്ചറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ പശുക്കൾക്ക് ഈ കുത്തിവെപ്പിന് മാത്രമല്ല അല്ലെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഒരു പശുവിന് കൊടുക്കണം, കാര്യം അതിൻ്റെ പ്രൊഡക്ഷൻ നിലനിർത്തണമെങ്കിലും അതിനാവശ്യമായ അന്നജം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം നമുക്ക് ആവശ്യമായ രീതിയിൽ തന്നെ ഇതാണ്. അതിലും ഈ ധാതുലവണ മിശ്രണം പല കർഷകരും ഇപ്പോൾ ധാതുലവണ മിശ്രണം കൊടുക്കുന്നുണ്ട്. പക്ഷേ പല ധാതുലവണ മിശ്രിതവും ഈ പറയത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റി പലപ്പോഴും കാണിക്കുന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള, എനിക്ക് തോന്നുന്നു 10-നെക്കാട്ടി 10-100 രൂപയും കൂടെ വ്യത്യാസം വരത്തിലുള്ള ക്വാളിറ്റിയുള്ള സാധാരണ ലോക്കൽ ഇതിനെക്കാട്ടി അങ്ങനെ ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് ചിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ട്രേസ് മിനറൽസ്, അതായത് അപൂർവമായിട്ട് കാണുന്ന ധാതുലവണം, സെലീനിയം, മെഗ്നീഷ്യം, സിങ്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം കൂടെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഈ ചന പിടിക്കാൻ കുത്തിവെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ ടൈപ്പിലുള്ള ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുന്നത് കുറച്ചുകൂടെ അഭികാമ്യമായിരിക്കും.
1: സർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം മാഡം, ആരാണ് സംസാരിക്കുന്നത്?
2: ബിമല, കുടിക്കോട്ട് നിന്ന്.
1: ആ, പറഞ്ഞോളൂ മാഡം.
2: പിന്നെ എനിക്കൊരു ക്രാവ് 10 മാസം ആയപ്പോഴേ അതിന് മടി വന്നു തുടങ്ങി. ഡോക്ടറോട് വന്നു
1: പറഞ്ഞോളൂ.
2: അത് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ ഒന്ന് സീറ്റി ഇടുന്നുണ്ട്. അങ്ങനെ സീറ്റി മാറ്റിയപ്പോഴേ ആ പശുക്കുട്ടിക്ക് മടി വരുവാ. പിന്നെ അത് 14 മാസം ആയപ്പോഴേ ഈറ്റായി തുടങ്ങി.
0: ഈ പശുവിനെ കറക്കുന്നുണ്ടോ? അത്രയും ഉണ്ടോ? അത്രയും മടി വന്നിട്ടുണ്ടോ? പശുക്കുട്ടിയല്ല, പശുക്കുട്ടിക്ക് തന്നെ അത്രയും കറക്കത്തക്ക രീതിയിലുള്ള മടി, അത്രയും വലിപ്പം വന്നിട്ടുണ്ടോ? അതോ ചെറുതായിട്ട് കാണുന്നേ ഉള്ളു, തള ചെറുതായിട്ട് ഒരു തള ഇത് മാത്രമേ ഉള്ളൂ?
2: അല്ലല്ല, ഇത്തിരി നല്ല ഇതായി. നമ്മള് പശുകളെ കുത്തിയെപ്പിച്ച് 6-7 മാസം
0: ആകുമ്പോഴത്തേക്ക്. ഇത് സാധാരണഗതിയിൽ ചില പശുക്കളിൽ അതിൻ്റെ ഹോർമോണിൻ്റെ വ്യതിയാനം മൂലം ചില പശുക്കൾക്ക് കുത്തിവെക്കുന്നതിന് മുമ്പ് ഇതുപോലെ മടി ഇറങ്ങാറുണ്ട്. അത് ഒരു സാരമായ പ്രശ്നങ്ങളല്ല. ഹീറ്റാവുന്നുണ്ടെങ്കിൽ, അതായത് ഓരോ 20 ദിവസം ഇടവിട്ട് ഈ പശു റെഗുലറായിട്ട് മടി കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മടിയിൽ അതിനെ കുത്തിവെക്കുക.
2: അത് തന്നെ ഇപ്പം 15 മാസം കഴിഞ്ഞാൽ ഇനി അടുത്ത് ഈറ്റിന് കുത്തിയെപ്പിക്കാൻ പറ്റുമോ?
0: അല്ല, ഈ ശരിക്കും വയസ്സല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇനി പറയുന്നതായിരിക്കും. വയസ്സല്ല ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ശരീരത്തു ഭാരം, അതായത് ഒരു പശു, ഒരു മുക്കാ പശുവെങ്കിലും ആവണം. അതാണ് നാടൻ ഭാഷ പറഞ്ഞ മുക്കാ പശു ആയാൽ നമുക്ക് കുത്തിവെക്കാം. അത്രയും ഉണ്ടോ വലിപ്പം? ഉണ്ടോ? ആ വലിപ്പം ഉണ്ടെങ്കിൽ 16 മാസം കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കുത്തിവെക്കണം. ഒരു 3 ഓരോ 20 ദിവസം വിട്ട് ഹീറ്റാവും നോക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര ദിവസം ഈ പശു ഹീറ്റ് നിൽക്കും, ഇങ്ങനെ ഹോർമോൺ വ്യതിയാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 4-5 ദിവസം ഹീറ്റ് നിൽക്കാൻ സാധ്യതയുണ്ട്. എത്ര ദിവസം നോക്കുക നമ്മുടെ പശു? ഒരു 2-3 ദിവസം ഉള്ളെങ്കിൽ അതനുസരിച്ച് ആ ബ്ലഡ് പോകുമ്പോൾ, അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലഡ് പോകുന്ന സമയത്തിന് മുമ്പ് കുത്തിവെച്ചിരിക്കണം. അപ്പൊ എന്നാണ് ഒരു ഹീറ്റ് വന്നാൽ എന്നാണ് ബ്ലഡ് പോകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ഹീറ്റ് കണ്ടിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് ബ്ലഡ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ കുത്തിവെപ്പ് തയ്യാറാക്കും. ബ്ലഡ് പോകുന്ന ചിലപ്പോൾ 3-ാമത്തെ ദിവസമായിരിക്കും ബ്ലഡ് പോകുന്നത്, ചിലപ്പോൾ 4-ാമത്തെ ദിവസമായിരിക്കും, ചിലപ്പോൾ 5-ാമത്തെ ദിവസമായിരിക്കും. ഇത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് കുത്തിവെക്കുക. നല്ല കരച്ചിലും പിന്നെ മാച്ചും പോകുന്ന സമയത്ത് കുത്തിവെക്കുക. അടുത്ത ദിവസം ഹീറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹീറ്റിന്റെ 2-ാമത്തെ ദിവസം, നല്ല ഹീറ്റ് തുടങ്ങി 2-ാമത്തെ ദിവസം കുത്തിവെക്കുക. അതിന്റെ അടുത്ത ദിവസം നല്ല മാച്ച് പോകുന്നുണ്ട്, മറ്റ് ബ്ലഡ് ഒന്നും പോയില്ലെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. ഇത് കുത്തിവെച്ചിട്ട് നോക്കുക എങ്ങനെ ഇരിക്കുന്നത്. ചെന പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ചെന പിടിക്കാനുള്ള മടി ഇറങ്ങുന്നതുകൊണ്ട് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. വെച്ചൂർ പശുവിന്റെ ബീജം കുത്തിവെക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളില്ല. പക്ഷെ അതിനകത്തു നിന്നുണ്ടാവുന്ന കുട്ടി ഇതുപോലെ സങ്കരേനമായൊരു കുട്ടിയായിരിക്കും. വെച്ചൂറും അല്ല, സങ്കരേനം അല്ലാത്തൊരു കുട്ടിയായിരിക്കും. അത് കുത്തിവെച്ച് ചെന പിടിക്കത്തില്ല എന്നും പറയാൻ പറ്റില്ല, കുത്തിവെച്ച് ചെന പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുട്ടിയെ കിട്ടത്തില്ല അതിനകത്ത്. നമ്മളൊരു വെച്ചൂർ പശുവിന്റെ കുട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള കുട്ടിയെ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും.
1: ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്. അപ്പം വെച്ചൂർ പശുവിൻ്റെ കുട്ടി കിട്ടണമെങ്കിൽ വെച്ചൂർ പശുവിനെ തന്നെ കുത്തിവെക്കണം.
0: അപ്പോഴേക്കും
1: അഭികാമ്യം. ഓക്കെ സാർ. സാർ, ഇപ്പം ഈ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു പശു, ഒരു കിടാവ് എത്ര മാസം കഴിഞ്ഞിട്ടാണ് അത് കുത്തിവെക്കാൻ റെഡിയാവുന്നത്?
0: ഒരു കിടാരി, അതായത് കുത്തിവെക്കാൻ
1: ഫസ്റ്റ് ടൈം ചെയ്യേണ്ടതെന്ന്
0: പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഈ ആൾക്കാരെല്ലാം, കർഷകർ ചിന്തിക്കുന്ന പ്രായമാണ് സാധാരണഗതിയിൽ നോക്കുന്നത്. ശരിക്കും അതിൻ്റെ പ്രായമല്ല, അതിൻ്റെ ശരീരഭാരം. നേരത്തെ പറഞ്ഞ പോലെ ഒരു 3/2 ശരീരഭാരം ഉണ്ടായാൽ മാത്രമാണ് കുത്തിവെക്കുന്നത് ഏറ്റവും നല്ലത്.
1: അപ്പോൾ അതിൻ്റെ ഒരു മിനിമം ഏജ്,
0: മിനിമം ഏജ് എന്ന് പറയുന്നത് നല്ല ആഹാരത്തിലും നല്ല പരിചരണത്തിലും വളരുന്ന കുട്ടികളാണെങ്കിൽ ഏതാണ്ട് ഒരു 14-15 മാസം ആകുമ്പം ഇതിൻ്റെ ഒരു ശരീരഭാരം അറ്റൈൻ ചെയ്യും, ആർജിക്കും. ആ സമയത്ത് 1-ോ 2-ോ 3-ോ ഹീറ്റ് വിട്ടതിന് ശേഷം, നേരത്തെ പറഞ്ഞ പോലെ 2-ോ 3-ോ ആദ്യത്തിൽ ചെയ്യുന്നതുകൊണ്ട് പിടിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല, ഉപദേശിക്കാറില്ല. കാരണമെന്ന് പറയുന്നത് ആദ്യം ഒന്നോ രണ്ടോ ഹീറ്റ് വിട്ടിട്ട് അത് നേരത്തെ പറഞ്ഞല്ലോ എത്ര ദിവസം ഈ ഹീറ്റ് നിൽക്കും എന്നുള്ളത്
1: ഒബ്സർവ്
0: ചെയ്യാൻ പറ്റും. നേരത്തെ ഈ നേരത്തെ ഉള്ള ശ്രോതാവ് പറഞ്ഞ പോലെ ചോര പോകുന്നുണ്ടോ, ചോര പോകുമ്പോൾ എത്രാമത്തെ ദിവസമാണ്, ഇപ്പോൾ അവർ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത് നാലാമത്തെ ദിവസം ചോര പോകുന്നുണ്ടോ. അപ്പോൾ കുത്തിവെക്കേണ്ട സാധാരണഗതിയിൽ മൂന്നാമത്തെ ദിവസമായിരിക്കണം, മൂന്ന് ദിവസം. അപ്പോൾ ശരിക്കും ഇതെല്ലാം നമ്മൾ ഈ പശുവിനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടോന്നല്ലേ നമ്മൾ ഒരു ദിവസം ഹീറ്റ് കണ്ട് അത് ഒന്നാമത്തെ ദിവസം ഒന്ന് കണക്കൂട്ടാൻ പറ്റത്തില്ല, ചിലപ്പോൾ തലേന്ന് ഹീറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നിരന്തരമായ ശ്രദ്ധ. ഒരു പശു ഹീറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം ഇടവിട്ട് അത് ഹീറ്റാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി അതിൻ്റെ ഹീറ്റിൻ്റെ പീരീഡ് നോക്കി അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ആദ്യത്തെ വട്ടമാണെങ്കിൽ രണ്ട് ഹീറ്റ് വിട്ടിട്ട് ചെയ്യുക,
0: രണ്ടോ മൂന്നോ ഹീറ്റ് വിട്ടതിന് ശേഷം ചെയ്യുക. ശരീരഭാരം നല്ല ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ശരീരഭാരം ഉണ്ടെങ്കിൽ ചെയ്യാതെ. സാധാരണ ഒരു 300 കിലോ ഉള്ളതാണെങ്കിൽ ഒരു 180-200 കിലോ എങ്കിലും ഭാരം വരണം. 300 കിലോ തള്ളയ്ക്ക് അല്ലെങ്കിൽ അഡൽറ്റിനുണ്ടെങ്കിൽ അതാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്നത്.
1: ഓക്കെ, പിന്നെ ഒരു പശു പ്രൊഡക്ഷനിലാണ് ഓൾറെഡി നമ്മൾ കറവ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിന് എപ്പോഴാണ് ഈ ഒരു മിൽക്കിംഗ് പ്രോസസ്സ് നിർത്തേണ്ടത്, പിന്നെ നെക്സ്റ്റ് കുത്തിവെക്കേണ്ടത്? അവിടെയും ലേറ്റ് ആയാൽ കർഷകന് നഷ്ടമാവുമല്ലോ.
0: ഏറ്റവും ലാഭകരമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലൊരു കന്നുകുട്ടി ഉണ്ടാകണം. അതായത് ആ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു പശു പ്രസവിച്ചതിന് ശേഷം 60 ദിവസം തൊട്ട് 90 ദിവസത്തിനകം ഇതിനെ കുത്തിവെച്ചിരിക്കണം. 60 ദിവസം കഴിഞ്ഞിട്ട് നോർമലി ഒരു 45-60 ദിവസത്തിനും ഇടയ്ക്ക് ഈ പശു ഹീറ്റാവാനുള്ള സാധ്യതയുണ്ട്. 60-70 ദിവസത്തിനകം ഈ പശു ഹീറ്റായില്ലെങ്കിൽ ഒരു ഡോക്ടറൊക്കെ കൊണ്ട് അത് പരിശോധിച്ച് ഹീറ്റാവാൻ വേണ്ടിയുള്ള മരുന്ന്, അതായത് അടുത്ത മതി വരാനുള്ള മരുന്ന് നൽകേണ്ടത് എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 90 ദിവസത്തിനകം നമുക്ക് കുത്തിവെക്കാൻ സാധിക്കും. പക്ഷേ ഈ കർഷകർ ഇപ്പോഴും നമ്മളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഈ ഇങ്ങനെ കുത്തിവെക്കുന്നത് അവർക്ക് നഷ്ടമെന്നുള്ളൊരു ചിന്ത എങ്ങനെയോ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്.
1: പാലുൽപാദനം
0: പെട്ടെന്ന് കുറയും, അതുമൂലം അവർക്ക് നഷ്ടം വരുന്നു. അതുകൊണ്ട് ഒരു 4-5-6 മാസത്തിലായിരിക്കും അവർ കുത്തിവെക്കുന്നത്. ശരിക്കും കണക്കൂട്ടി നോക്കുവാണെങ്കിൽ ഒരു 3 മാസത്തിൽ കുത്തിവെച്ച ചന പിടിക്കുവാണെങ്കിൽ 7 മാസം വരെ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ അതനുസരിച്ച് പാല് കറവ് നിർത്തുകയും വേണം, പറ്റിപ്പോവല്ലോ, നിർത്തുകയും വേണം. മറ്റേത് അങ്ങനെയല്ല, 8-9 മാസം കഴിഞ്ഞാൽ പിന്നെ അത് നോർമലി 2-3 മാസം കഴിയുമ്പോഴത്തേക്കും കറവ പറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യേണ്ടി വരും. കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യുമ്പോൾ കർഷകർ സാധാരണഗതിയിൽ അതിൻ്റെ തീറ്റ കുറയ്ക്കാറുണ്ട്, കരിയാച്ചായതൊന്നും ഇങ്കമില്ലാത്തതുകൊണ്ട്.
1: അപ്പോൾ അതേമാതിരി പിന്നെ നെക്സ്റ്റ് അതിൻ്റെ പ്രോസസ്സ്
0: ഡിലേ ആവുകയും ചെയ്യും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട് സർ. ഹലോ, ഹലോ
3: സാറേ. ഹലോ സാറേ, എന്റെ പേര് വിനു, ഞാൻ കൊല്ലം ജില്ലയിൽ പൂയപ്പിള്ളാണ് എന്റെ സ്ഥലം.
1: പറഞ്ഞോളൂ വിനു.
3: സാറേ, എനിക്ക് 10-20 പശുക്കളുണ്ട്. അപ്പൊ നമ്മൾ ഈ കൃത്രിമ ബീജദാനത്തെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്.
1: നമ്മൾ ഇത്രയും നേരം അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ട് വല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ വിനുവിന്?
3: ചോദിക്കാനുള്ള, നമുക്ക് ഒരുപാട് കുത്തിവെപ്പുകൾ എടുത്തിട്ട് ചെന പിടിക്കാതെ ഒരുപാട് പശുക്കൾ വരുന്നുണ്ട്. അത് രണ്ടാം ചെനയിൽ, അതായത് ആദ്യ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ കുത്തിവെപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 10-15 കുത്തി 20 വരെ കുത്തിവെപ്പ് പോയ പശുക്കളുണ്ട്.
0: ഈ ഒരു പശുവിനെ നമ്മൾ പറയുമ്പം, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ ഈ പശു ഫാമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പശുവിനെയും നമ്മൾ ശരിക്കും നോക്കണം. ഹീറ്റ് എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട് എന്ന്, അതായത് ഒരു പശു ഹീറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് ചോര പോകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്ര ദിവസം നിൽക്കും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഹീറ്റ് എന്നാണ്. ഇതൊരു ഫാമൊക്കെ ആണെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്ത്, അതായത് ഒരു ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നു അല്ല. അപ്പൊ വെറും കുത്തിവെച്ച ദിവസം മാത്രമല്ല, എന്നാണ് ഹീറ്റ് വന്നത്, എത്ര ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം, ഇത് കറക്റ്റായിട്ട് എഴുതിയാൽ അതനുസരിച്ച് നമുക്ക് കുത്തിവെപ്പ് പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ചന പിടിക്കൂ, അല്ലാതെ കണ്ട് ഉടനെ നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കൂടത്തുള്ളൂ. ഇനി 2-3 കുത്തിവെപ്പ് കഴിഞ്ഞ് ചന പിടിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ടും അതിന്റെ കാര്യം എന്താണെന്നുള്ളത് തിരക്കണം. കാര്യം എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും ഇത് ചന പിടിക്കാതിരിക്കുന്നത്. നമ്മള് ഒരു പശു പ്രസവിച്ചതിന് ശേഷം 1-2 വട്ടം കുത്തിവെക്കും. പ്രസവിച്ച ഒരു 6 മാസം കഴിയും, അല്ല 60 ദിവസം കഴിഞ്ഞാൽ കുത്തിവെക്കണമെന്നാണ് പറഞ്ഞത്. 60-75 ദിവസം ആകുമ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് 2-3 കുത്തിവെപ്പ് കഴിഞ്ഞിട്ടും ചന പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം തിരക്കും. അത് കറക്റ്റായിട്ട് 20 ദിവസം ഇടവിട്ട് ഹീറ്റ് വരുന്നുണ്ടോ, എത്ര ദിവസം ഹീറ്റ് വരും, ഈ ഹീറ്റിൽ ഏത് സമയത്താണ് നമ്മൾ കുത്തിവെക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ മതി എന്ന് പറഞ്ഞ ഒരു സമയത്ത് കുത്തിവെച്ചാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. ഇപ്പോൾ 20 പശു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പിന്നെ ഷെഡിൽ മാത്രമേ കെട്ടത്തുള്ളൂ, അത് പുറത്തോട്ട് അഴിച്ചു വിടുകയല്ലോ ചെയ്യുമോ? ഷെഡിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ശരിക്കും ഓരോ ദിവസവും അതിനെ നിരീക്ഷിക്കണം. കുത്തിവെച്ച പശുവാണെങ്കിൽ എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്, അതിന് ചോര പോകുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അതനുസരിച്ച് ഈ ആളെ വിളിച്ച് ചെയ്യാം. ഈ ആളുടെ ഇത് പറയണം, ഇന്ന ദിവസം ഹീറ്റായി, ഇന്ന ഇത് ഏതാ ഈ ചോര പോകുന്നുണ്ടെങ്കിൽ അത് ഇന്ന ദിവസമാണ്, അതനുസരിച്ച് കുത്തിവെക്കണം. നമ്മൾ ഒന്ന് കുത്തിവെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ പശു നമ്മൾ കുത്തിവെച്ചിട്ട് അങ്ങ് വിടുവല്ല, പിറ്റേ ദിവസവും അതിനെ നോക്കണം. നോക്കിയതിന് ശേഷം ഹീറ്റായിട്ടുണ്ടെങ്കിൽ ആ അന്ന് ഒരു കുത്തിവെപ്പോടെ കുത്തിവെക്കണം, എങ്കിലേ ചന പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
3: ഇത്
0: പറഞ്ഞോ, ചോദിച്ചോളൂ.
3: അപ്പൊ സാറേ, ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്താ എന്റെ പശുക്കൾ ഹീറ്റ് ആവുന്നത് നമ്മൾ എത്ര ദിവസം നിൽക്കുന്നുണ്ടോന്ന് ഞാൻ നോക്കാറുണ്ട്. അത് ചിലതൊക്കെ 2-3 ബ്ലഡ് പോവാറുണ്ട്. അത് നമ്മളെപ്പം തന്ന ബ്ലഡ് പോകുന്ന കൃത്യമായിട്ട് തന്നെ ഞാനത് രേഖപ്പെടുത്തുന്നതുകൊണ്ട് ആ പശു ചിലപ്പോൾ ഒരു ഹീറ്റ് വിടാറുമുണ്ട്. എന്താ വെച്ചാൽ പിറ്റേ ട്രിപ്പ് അത് എങ്ങനെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ പിറ്റേ പ്രാവശ്യത്തെ ഹീറ്റ് നിരീക്ഷിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത പ്രാവശ്യത്തെ ഹീറ്റിങ്ങിലേക്കാണ് ഞാൻ കുത്തിവെപ്പ് തുടങ്ങുന്നത്. പിന്നെ അതിൽ എനിക്ക് പറ്റുന്നൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കറക്റ്റ് സമയത്ത് നമുക്ക് ഡോക്ടറെയോ എല്ലയോ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്.
0: പുയ്യപ്പള്ളിയിൽ ശരിക്കും പറഞ്ഞ പറഞ്ഞോ, ഈ ഡോക്ടറുണ്ട്, സബ്സെന്ററുള്ള സ്ഥലമാണെന്നാണ് എന്റെ വിശ്വാസം.
3: ഉണ്ട്, നമുക്ക് ചിലപ്പം പശു ഈവനിങ്ങിലായിരിക്കും ചിലപ്പം ഹീറ്റ് കാണിച്ചത്, ചിലപ്പോൾ മോർണിംഗിൽ അവരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ആൾ കാണാം, ചിലപ്പോൾ നമുക്ക് അത് ഉച്ചക്കത്തേക്ക് ചിലപ്പം കിട്ടിയെന്നിരിക്കത്തുള്ളൂ. ചിലപ്പം ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവരെ ഹീറ്റിന്റെ ലക്ഷണം
0: കാണിച്ചത്. നമുക്ക്
3: കാലത്തേക്ക്
0: അല്ല, ഞാനൊരു ഒരു ഒരു കാര്യം നമുക്കിപ്പോൾ നമ്മളിവിടെ പറഞ്ഞ അനുസരിച്ചിട്ട് ഇപ്പോൾ രാവിലെ ഹീറ്റ് കാണുവാണെങ്കിൽ വൈകുന്നേരം ചെയ്യാം, വൈകുന്നേരം ഹീറ്റ് കാണെങ്കിൽ രാവിലെ ചെയ്യാം. ഈ ഇത് ഇതാണ് അതിൻ്റെ നിയമവശം. പക്ഷേ എല്ലാ പശുക്കളിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപേക്ഷ
3: ഞാൻ ചില പശുക്കൾക്ക് ഹീറ്റ് 2-3 ദിവസം നിൽക്കുന്ന പശുക്കളുണ്ട് സാറ് പറഞ്ഞത്. അപ്പൊ ഞാൻ അവരെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് മോർണിംഗിൽ ഹീറ്റിന്റെ അവസ്ഥ നോക്കിയിട്ട് ഹീറ്റിലാണെങ്കിൽ വീണ്ടും തന്നെ കൊടുക്കും. ഞാൻ 4 ദിവസം ഹീറ്റ് ഇങ്ങനെ റെഗുലർ ആയിട്ട് നിൽക്കുന്ന 4 ദിവസം അടുക്ക കൊടുത്തിട്ടുള്ള പശുക്കളുണ്ട്. അതിലൊരു പശു ഇപ്പോഴും ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നിർത്തിക്കുന്നുണ്ട്. 32 കുത്തിയപ്പോഴും ചെയ്ത് 2-3 ട്രിപ്പ് വയറ് കഴുകി, പക്ഷെ ഞാൻ ഡോക്ടറെ നിർത്തിയിരുന്നുണ്ട്. എന്താ വെച്ചാൽ 2-3 കുത്തിയപ്പ് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ വിളിക്കുകയും അതിനെ പരിശോധിക്കുകയും അതിൻ്റെ ഈറ്റത്തിൽ കൂടെ അതിന് കളർ വ്യത്യാസം വന്നാൽ അതിൻ്റെ വിവരങ്ങൾ പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട്.
0: താങ്കളൊരു ശ്രദ്ധിക്കുന്ന കർഷകനാണെന്ന് മനസ്സിലായി. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഇല്ല, 2 കുത്തിവെപ്പ് കഴിഞ്ഞതിന് ശേഷം ചന പിടിച്ചിട്ടില്ലെങ്കിൽ, 2 കുത്തിവെപ്പ് എന്നാൽ അടുപ്പിച്ചുള്ള 2 കുത്തിവെപ്പല്ലേ, 2 ഹീറ്റിൽ കുത്തിവെപ്പ് അല്ലെ, 2-3 ഹീറ്റിൽ കുത്തിവെപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അതിനെ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അതിനെ ചികിത്സിക്കുക. ചികിത്സ കഴിഞ്ഞാൽ വെറും വയറ് കഴുക മാത്രം, വയറ് കഴുകുക എന്നാൽ ആൻറ്റിബയോട്ടിക് കൊണ്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, അതിന് എന്താണെന്നുള്ള ഡിഫക്റ്റ് ഒരു ഡോക്ടറെ വിളിച്ച് അത് പരിശോധിപ്പിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയം പിടിക്കത്തുള്ളൂ, ചന പിടിക്കത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യാവുന്ന ഒരു ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിച്ച് ചിലപ്പോൾ ചെറിയ മാച്ച് നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണും, വളരെ സൂക്ഷ്മതയോട്ട് നോക്കുകയാണ് അതിനകത്ത് ചെറിയ പൊട്ട് പൊട്ട് പൊട്ട് പൊട്ട് പോലെ മഞ്ഞ പഴുപ്പിൻ്റെ അംശങ്ങൾ കാണും. അത് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ പറ്റൂ, ദൂരെ നോക്കി അറിയത്തില്ല. അല്ല, താങ്കളൊരു നല്ല കർഷകനാണെന്നുള്ളതുകൊണ്ടാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നല്ലൊരു ആളെ കൊണ്ട് 3 കുത്തിവെപ്പിന് ശേഷം പരിശോധിപ്പിക്കുക, അതനുസരിച്ച് അതിൻ്റെ ഇല്ലെങ്കിൽ നല്ല പശുക്കളാണെങ്കിൽ നമുക്കിപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലുണ്ട്. അതായത് ഒരു പശുവിനെ നമുക്ക് ഈ ആൻറ്റിബയോട്ടിക് എല്ലാം കൊടുത്തതിന് ശേഷം ഹോർമോൺ കൊണ്ട് ഹീറ്റാക്കി ഈവൻ ഓവുലേഷൻ നടക്കുന്ന ഹോർമോണോട് എടുത്ത് കുത്തിവെക്കാവുന്ന സംവിധാനമുണ്ട് ഇപ്പം. അപ്പൊ അതനുസരിച്ച് മനസ്സിലായി, ഇതെല്ലാം ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് ഒരു നല്ലൊരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ മാത്രമേ എനിക്കിപ്പം ഇവിടെ
3: ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിത് ഇത്രയും ഞാൻ എല്ലാം കൂടിയ സ്ഥലങ്ങൾ
0: മനസ്സിലായി
3: ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. താങ്കൾ എന്റെ ഫാമിൽ തന്നെ പ്രസവിക്കുകയാണ്.
0: വെരി ഗുഡ്. അതിനെ വളർത്തുന്നുണ്ടോ? വളർത്തിയെടുക്കുന്നുണ്ട്.
3: എനിക്ക് 10 പശുക്കിടാങ്ങൾ വളർന്നു വരുന്നുണ്ട് പല സ്റ്റേജിലുള്ളത്. നമ്മുടെ
0: നല്ലൊരു കർഷകൻ തന്നെയാണ്.
1: വിനുജി, വിളിച്ചതിന് വളരെ നന്ദി. സർ, ഇപ്പം ഈ ഒരു കർഷകൻ സൂചിപ്പിച്ച മാതിരി തന്നെ നിരവധി പ്രാവശ്യം കുത്തിവെച്ചിട്ടും ചെന പിടിക്കുന്നില്ല, അപ്പം ചിലപ്പോൾ അത് പശു ഇൻഫെർട്ടൈൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കർഷകൻ എങ്ങനെയാണ് ഒരു പശു ഇൻഫെർട്ടൈൽ ആണ്, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇല്ല, ചെന പിടിക്കാൻ സാധ്യതയില്ല, അങ്ങനത്തെ ഒരു പശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്?
0: നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ട്, അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം പിന്നെ വെറും ഈ നേരത്തെ പറഞ്ഞതുപോലെ വയറുകഴി ഒരു ഇത് മാത്രമല്ല, അത് സയൻറ്റിഫിക്കായിട്ട് ഒരു പശുവിനെ സ്റ്റഡി ചെയ്യണം. എങ്ങനെയാണ് ആ പശുവിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എന്താണ്, ആദ്യം അതിൻ്റെ സമീകൃതമായ ആഹാരം, മിനറൽ സപ്ലിമെൻറ്റ്, ഈ സപ്ലിമെൻറ്റും ആഹാരം ഇതെല്ലാം കറക്റ്റാണെങ്കിൽ, പിന്നെ റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അണ്ടം ഡെവലപ്പ് ചെയ്തുണ്ടോ, ഓവറി പരിശോധിച്ച് ആ ഹീറ്റ് നമ്മൾ കുത്തിവെക്കണമെന്നില്ല, എന്നാലും ഒരു ഹീറ്റ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അണ്ടം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതിനുശേഷം അണ്ടം ഡെവലപ്പ് ചെയ്തതിനു ശേഷം റിലീസ് ചെയ്തിട്ടുണ്ടോ, അവിടെ കോർപ്പസിലിറ്റി അതായത് അടുത്ത സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ ഒരു പരിധി, എല്ലാ 100% എല്ലാ പശുക്കളും ചെന പിടിക്കണമെന്ന് നമുക്ക് പറയത്തില്ല, എന്നാലും ഒരു സയൻറ്റിഫിക് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഇൻഫെർട്ടൈൽ ആണോ അല്ല ഫെർട്ടൈൽ ആണോ എന്നുള്ള കാര്യം അസസ് ചെയ്യാൻ പറ്റും.
1: ചില രോഗങ്ങളും ഉണ്ടല്ലോ, അത് വന്ന
0: രോഗങ്ങൾ ഉണ്ട്, ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസ് വന്നാൽ പോലും ചെന പിടിക്കത്തില്ല. ഈ യൂട്രസിനകത്തുള്ള ഇൻഫെക്ഷൻ, മുന്നുള്ള പ്രസവത്തിന് വഴിയുള്ളത്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇതിന് അതിലുപരി നമ്മൾ ചെയ്യുന്ന സെമൻ്റെ ക്വാളിറ്റി, അതും പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സെമനായിരിക്കണം, അല്ലാതെ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്ന ആ ക്വാളിറ്റിയും നമ്മൾ അത് സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. കാര്യം വെച്ചാൽ ഓരോ 1000 പശുക്കൾക്ക് ഒരു സബ് സെൻ്റർ ഉള്ളപ്പം ഒരുപാട് നേരം ഒന്നും ഇത് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് സെമൻ ക്വാളിറ്റിയിൽ വലിയ പ്രശ്നം വരത്തില്ല. സബ് സെൻ്ററിൽ പോലും ഓരോ 2 കൂടുമ്പോഴും അവിടെ സ്റ്റോക്ക് ചെയ്യുന്ന സെമൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്ന് നിയമമുണ്ട്. അതായത് ആ സ്ട്രോയിൽ എത്ര ലൈവ് സെമൻ, ഒരു സ്ട്രോ എടുത്ത് പൊട്ടിച്ച് മൈക്രോസ്കോപ്പിക്കുകൾ വെച്ച് നോക്കി ചെയ്യണം. എല്ലാ മൃഗാശുപത്രികളിലും 2 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കൽ അവിടെ കിടക്കുന്ന സ്ട്രോയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ അത് എന്തായാലും ഇപ്പം കിട്ടുന്ന സെമനൊക്കെ നല്ലതാണെന്നാണ്
0: അവർ, നിരവധി ടെസ്റ്റുകളുടെ ശേഷമാണ് ഇത് കിട്ടുന്നത്, അതുകൊണ്ട് നല്ലത് തന്നെ ആയിരിക്കും എന്നാണ് നമ്മളുടെ ആ ഒരു വിശ്വാസമാണ് നമ്മൾ. സക്സസ് ഉണ്ടാവുന്നുണ്ടല്ലോ, സക്സസും.
1: ഓക്കെ, അപ്പൊ സർ, ഞാൻ ചോദിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻഫെർട്ടൈൽ പശു അല്ലെങ്കിൽ ചെന പിടിക്കാതിരിക്കുന്ന ഒരു പശുവിനെ നമ്മൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായാലും നമുക്കൊരു എക്കണോമിക് ലോസ് ആണ്. അപ്പൊ അതിനെ ആ നമ്മുടെ ഡെയറി ഫാമിൽ നിന്ന് മാറ്റണം, അത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനി ഏത് എക്സ്പെരിമെന്റ് ചെയ്ത് 3, 4, 5, 6, 7, 8 ഇത് പറഞ്ഞ മാതിരി അങ്ങനെ കുത്തിവെക്കുന്നതിനെക്കാട്ടിലും നല്ലത് അത് ആദ്യമേ ഐഡന്റിഫൈ ചെയ്ത് അങ്ങ് മാറ്റുന്നതല്ലേ?
0: അതതിൻ്റെ പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ അനുസരിച്ചിരിക്കും. സപ്പോസ് നല്ലൊരു പശുവാണ്, അതിന് ഒരു 10 ലിറ്റർ അതായത് എക്കണോമിക് ആയിട്ട് നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആ പ്രൊഡക്ഷൻ കാലാവധി മൊത്തം, അതായത് ഒരു ഫാമിൽ ലാഭകരമായിട്ട് ഒരു പശു നിൽക്കുന്ന പ്രൊഡക്ഷൻ അതിനുണ്ടെങ്കിൽ, സപ്പോസ് ഒരു 15 ലിറ്റർ അല്ലെ 10 ലിറ്റർ പാലാണ്. ചില പശുക്കൾ ഈ പിടിച്ച് ഈ ചെന പിടിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു 10, 12, 14 ലിറ്റർ പാല് അതിന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്ര നാൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറെ കിട്ടുന്നോ അതുവരെ അതിനെ നിർത്താം. അതിനുശേഷം ഈ ഇവിടെ മീറ്റ് വാല്യൂ വളരെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനകത്ത് നല്ലൊരു ആരോഗ്യത്തിലും നല്ല ഇതിലും ഉള്ള പശുക്കളാണെങ്കിൽ നല്ലൊരു വില കർഷകന് കിട്ടുകയും ചെയ്യുക അതിനകത്ത്. പക്ഷേ ഓണഫൈസ് ഉടൻ ഡിസ്പോസ് ചെയ്തിൽ, ഈ എക്കണോമിക് ആയിട്ട് നിർത്താൻ പറ്റുന്നിടത്തോളം കാലം അതിനെ നിർത്തിയതിന് ശേഷം മാത്രമേ.
1: സാർ പറഞ്ഞായിരുന്നു ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ്, നമുക്കത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും.
0: ഒരു പരിധിവരെ നമുക്ക് ഈ ഹീറ്റ് അതായത് മതി ഉണ്ടാക്കിയെടുത്തിട്ട് ഈവൻ ഓവുലേഷൻ നടക്കേണ്ട ഹോർമോൺ വരെ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള കണ്ടീഷൻ, ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ കറക്റ്റായിരിക്കണം, അതായത് അതിൻ്റെ മിനറൽ സപ്ലിമെൻറ്റ്, ഫുഡ്, ഇത് എല്ലാം കറക്റ്റായിരുന്നാൽ ഇതിവിടെ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും.
1: അതേമാതിരി അതിൻ്റെ ഹെൽത്ത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് ഈ ഡിവോമിംഗ് ഒക്കെ നമ്മൾ വരെയൊക്കെയുള്ള മരുന്നൊക്കെ കൊടുക്കത്തില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ കൊടുക്കണോ അതോ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുണ്ടോ?
0: ഒരു പ്രസവിച്ച പശുവാണെങ്കിൽ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനകം ഡിവോം ചെയ്യണമെന്നുള്ളതാണ്. അതിനെ ഡിവോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുത്തിവെക്കുമ്പോൾ കുത്തിവെക്കാവുന്നേ ഉള്ളൂ. മിനറൽ മിക്സ്ചർ സാധാരണഗതിയിൽ പ്രസവത്തോടനുബന്ധിച്ച് നമ്മൾ ഹൈ പ്രൊഡക്ഷൻ ഉള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കും. കുത്തിവെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടിയ മിനറൽ മിക്സ്ചർ കൊടുത്താൽ അഭികാമ്യം, നന്നായിരിക്കുന്നതാണ്. ഈ ഡിവേമിങ്ങിനോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം. എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പും എടുക്കണം. പ്രതിരോധ കുത്തിവയ്പ്പ് ഇപ്പോൾ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് നടക്കുകയാണ്, അതിനുള്ള തുടങ്ങണം.
1: ഓക്കെ, ഡോക്ടർ കെ കെ തോമസ് തങ്ങൾ പരിപാടിയിലേക്ക് വന്ന്. നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കൃത്രിമ ബീജാദാനം എങ്ങനെയാണ് നമ്മുടെ പശുക്കളുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയും നമ്മുടെ ഒരു ജനറ്റിക് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയും നമുക്ക് എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
4: കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാദാനം എന്ന വിഷയത്തിൽ ഇതുവരെ ശ്രോതാക്കളുമായി സംവദിച്ചത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ്, കൂടെ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്, ഒപ്പം

ശാന്തി മാധവി, രജിത് ആറ്റിങ്ങൽ. സാങ്കേതിക സഹായം ബി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം. ശാസ്ത്രലോകം.
1: ശാസ്ത്രലോകത്തിൽ ഇന്ന് സിന്തറ്റിക് ഫൈബറുകൾ. തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയായ സോഫിയ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: എന്താണ് സിന്തറ്റിക് ഫൈബറുകൾ? എങ്ങനെ അവ ഉണ്ടാകുന്നു? എന്തുകൊണ്ടാണ് അവ ഇത്രയും ജനപ്രിയമായത്? നമുക്ക് നോക്കാം. നൈലോൺ, പോളിസ്റ്റർ, അക്രിലിക് ഇവയാണ് ചില പ്രധാനപ്പെട്ട സിന്തറ്റിക് ഫൈബറുകൾ. ഇന്ന് നമ്മുടെ വസ്ത്രങ്ങളിലും ബാഗുകളിലും സ്പോർട്സ് സാമഗ്രികളിലും വരെ ഇവയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇവയ്ക്ക് ഗുണങ്ങൾ മാത്രമാണോ? പരിസ്ഥിതിക്ക് ഇവ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? പെട്രോകെമിക്കലുകൾ അഥവാ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് രാസപ്രക്രിയകൾ, അതായത് പോളിമറൈസേഷൻ വഴി മനുഷ്യർ നിർമ്മിക്കുന്ന കൃത്രിമ നാരുകളാണ് സിന്തറ്റിക് ഫൈബറുകൾ. പ്രകൃതിദത്ത നാരുകളെ അപേക്ഷിച്ച് ഇവ വളരെ ഈട് നിൽക്കുന്നതും ചുളിവുകൾ വീഴാത്തവയും വില കുറഞ്ഞവയുമാണ്. പരുത്തി, കമ്പിളി, പട്ട് തുടങ്ങിയ പ്രകൃതിദത്ത നാരുകളിൽ നിന്നും വ്യത്യസ്തമായി സിന്തറ്റിക് നാരുകൾ സസ്യങ്ങളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ ലഭിക്കുന്നില്ല. പെട്രോളിയത്തിൽ നിന്നും പ്രകൃതിവാതകത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ പെട്രോകെമിക്കൽസ് എന്നറിയപ്പെടുന്ന വസ്തുക്കളിൽ നിന്നുമാണ് അവ പ്രധാനമായും തയ്യാറാക്കുന്നത്. ഈ നാരുകൾ ശക്തവും ഈട് നിൽക്കുന്നതും ഭാരം കുറഞ്ഞതും പരിപാലിക്കാൻ എളുപ്പമുള്ളതുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ മുതൽ ഭീമൻ കപ്പലുകളെ വലിക്കുന്ന കയറുകൾ വരെ സിന്തറ്റിക് നാരുകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിശബ്ദമായി ഇഴ ചേർന്നിരിക്കുന്നു. പട്ടിനേക്കാൾ ശക്തവും പരുത്തിയേക്കാൾ ഭാരം കുറഞ്ഞതും പ്രകൃതിയിൽ നിന്നുമല്ല, മറിച്ച് ശാസ്ത്രത്തിൽ നിന്നുമാണ് ജനിച്ചത്. ഈ അത്ഭുതകരമായ നാരുകൾ ആധുനിക ലോകത്തിലെ സൂപ്പർ ഹീറോകളാണ്. അതിനാൽ നൈലോൺ, പോളിസ്റ്റർ, അക്രിലിക് തുടങ്ങിയവയുടെ വർണ്ണാഭമായ പ്രപഞ്ചത്തിലേക്ക് ചുവടുവയ്ക്കാൻ തയ്യാറാകൂ. ഇത് തുണിത്തരങ്ങളുടെ മാത്രം കഥയല്ല, നവീകരണത്തിന്റെയും ഫാഷന്റെയും ഭാവിയുടെയും കൂടി കഥയാണ്. നമുക്ക് ഈ നാരുകളുടെ രസതന്ത്രം ഒന്ന് പരിശോധിച്ചാലോ? പോളിമറൈസേഷൻ എന്ന രാസപ്രക്രിയയിലൂടെയാണ് സിന്തറ്റിക് നാരുകൾ നിർമ്മിക്കുന്നത്. എന്താണ് പോളിമറൈസേഷൻ? പോളിമർ എന്ന വാക്ക് ധാരാളം എന്നർത്ഥം വരുന്ന പോളി എന്ന ഗ്രീക്ക് പ്രിഫിക്സിൽ നിന്നും ഒറ്റ യൂണിറ്റുകൾ എന്നർത്ഥം വരുന്ന മെർ എന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്നുമാണ് വരുന്നത്. പോളിമറിന്റെ ഓരോ സിംഗിൾ യൂണിറ്റിനെയും ഓരോ മോണോമർ എന്ന് വിളിക്കുന്നു. ഈ പ്രക്രിയയിൽ മോണോമറുകൾ എന്നറിയപ്പെടുന്ന നിരവധി ചെറിയ രാസ യൂണിറ്റുകൾ ഒന്നിച്ചു ചേർന്ന് പോളിമറുകൾ എന്നറിയപ്പെടുന്ന നീണ്ട ശൃംഖലകൾ ഉണ്ടാകുന്നു. ഈ പോളിമറുകൾ പിന്നീട് നാരുകളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ 2/3 ഭാഗവും വഹിക്കുന്നു. കൂടാതെ പെട്രോകെമിക്കൽ വിതരണ ശൃംഖലയിൽ ഇത് ആഴത്തിൽ സംയോജിപ്പിച്ചും ഇരിക്കുന്നു. പെട്രോകെമിക്കലുകൾ എങ്ങനെ നാരുകളായി മാറുന്നു എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വാർഡ്രോബിലെ വസ്ത്രങ്ങളും എണ്ണ വാതക വ്യവസായവും തമ്മിലുള്ള ബന്ധം നേരിട്ടുള്ളതാണ്. അസംസ്കൃത എണ്ണയിൽ നിന്നും തുണിയിലേക്കുള്ള യാത്രയിൽ ഒരു പ്രത്യേക ഘട്ടം ഘട്ടമായുള്ള രാസപ്രക്രിയ ഉൾപ്പെടുന്നു. നമുക്കിതിന്റെ തയ്യാറാക്കലിന്റെ വിവിധ ഘട്ടങ്ങൾ നോക്കാം. ആദ്യമായി അസംസ്കൃത വസ്തുക്കൾ നേടലാണ്. പെട്രോകെമിക്കലുകളെ പെട്രോളിയത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഈ പെട്രോകെമിക്കലുകളെ വിവിധ ഘട്ടങ്ങളിലൂടെ കടത്തിവിടുന്നു. അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും ഭൂമിയിൽ നിന്നും വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിക്കുന്നു. വിള്ളലും പരിഷ്കരണവും സ്റ്റീം ക്രാക്കിംഗ് പോലുള്ള പ്രക്രിയകളിലൂടെ വലിയ ഹൈഡ്രോകാർബൺ തന്മാത്രകളെ എഥിലീൻ, പ്രൊപ്പിലീൻ, സൈലീൻ പോലുള്ള ലളിതവും ചെറുതുമായ അടിസ്ഥാന രാസവസ്തുക്കളായി വിഘടിപ്പിക്കുന്നു. ഇതിനുശേഷമാണ് ഇവരെ പോളിമറൈസേഷന് വിധേയമാക്കുന്നത്. എക്സ്ട്രൂഷൻ എന്ന ഒരു പ്രക്രിയയിലൂടെ ദ്രാവക പോളിമർ ഉരുക്കി സ്പിന്നറൈറ്റ് എന്നറിയപ്പെടുന്ന ഷവർ ഹെഡ് പോലുള്ള ഉപകരണങ്ങളിലൂടെ കടത്തിവിട്ട് അവയെ തണുപ്പിച്ച് തുണി നെയ്യാൻ കഴിയുന്ന നീണ്ട തുടർച്ചയായ നൂലുകളായി ഉറപ്പുള്ളവയാക്കി നിർമ്മിച്ചെടുക്കുന്നു. അടുത്ത ഘട്ടം കെമിക്കൽ പ്രോസസ്സിംഗ് ആണ്. വിവിധ രാസവസ്തുക്കൾ കലർത്തി ചൂടാക്കി പോളിമറുകൾ ഉണ്ടാക്കുന്നു. ഈ പോളിമറുകളിൽ നിന്നുമാണ് നാരുകളെ നിർമ്മിച്ചെടുക്കുന്നത്. ശേഷം ഇവയെ നെയ്ത്തും ഡൈയിങ്ങും ഈ നൂലുകൾ തുണിത്തരങ്ങളായി നെയ്തെടുക്കുകയും ആവശ്യാനുസരണം നിറം നൽകുകയും ചെയ്യുന്നു. സാധാരണ സിന്തറ്റിക് നാരുകളും അവയുടെ അടിസ്ഥാന രാസവസ്തുക്കളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചില സാധാരണ സിന്തറ്റിക് നാരുകൾ നൈലോൺ, പോളിസ്റ്റർ, അക്രിലിക്, റയോൺ മുതലായവയാണ്. വ്യത്യസ്ത പെട്രോകെമിക്കൽ ഇൻപുട്ടുകൾ വ്യത്യസ്ത തരം സിന്തറ്റിക് നാരുകളായി ഉൽപ്പാദിപ്പിക്കുന്നു. ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. നമുക്ക് ഈ ഓരോ കൃത്രിമ നാരുകളുടെയും വ്യത്യസ്തങ്ങളായ നിർമ്മാണ ഘട്ടങ്ങളും വിവിധങ്ങളായ ഉപയോഗങ്ങളും വിശദമായി പരിശോധിക്കാം. ആദ്യമായി പോളിസ്റ്റർ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഫൈബറുകളിൽ ഒന്നാണിത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പോളി എത്തിലീൻ ടെർ താലേറ്റ് PET എന്ന തരം പോളിസ്റ്റർ ആണ്. ആഗോളതലത്തിൽ ഉൽപ്പാദനം നടത്തുന്ന ഫൈബറിന്റെ 55%ത്തിലധികവും പോളിസ്റ്റർ ആണ്. ഇത് പ്രധാനമായും എഥിലീൻ, പാരാസൈലീൻ എന്നിവയിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പോളിസ്റ്റർ വളരെ ഈടുനിൽക്കുന്നതും ചുളിവുകളെ പ്രതിരോധിക്കുന്നതും ചിലവ് കുറഞ്ഞതുമാണ്. ഇതിന്റെ പ്രധാന നിർമ്മാണ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പോളിമറൈസേഷൻ നടത്തലാണ് ഡൈമീഥൈൽ ടെർ താലേറ്റ് അല്ലെങ്കിൽ ടെറി താലിക് ആസിഡ്, എത്തിലീൻ ഗ്ലൈക്കോൾ എന്നീ രാസവസ്തുക്കൾ തമ്മിൽ കലർത്തുന്നു. ഈ മിശ്രിതം ഉയർന്ന താപനിലയിൽ ഏകദേശം 150°C മുതൽ 210°C വരെ ചൂടാക്കുമ്പോൾ രാസപ്രവർത്തനം നടന്ന് ഉരുകിയ പോളിസ്റ്റർ ദ്രാവകം രൂപപ്പെടുന്നു. അടുത്ത ഘട്ടം ഇതിൽ നിന്നും റിബണുകളും ചിപ്സുകളും ഉണ്ടാക്കുന്ന ഘട്ടമാണ്. ശേഷം ഈ ചിപ്സുകളെ ഉരുക്കി വളരെ ഉയർന്ന താപനിലയിൽ ചൂടാക്കി ദ്രാവക രൂപത്തിലാക്കുന്നു. നൂൽ രൂപീകരിക്കൽ അഥവാ സ്പിന്നിംഗ് ആണ് അടുത്ത ഘട്ടം. ഈ ഉരുകിയ ദ്രാവകത്തെ സ്പിന്നറൈറ്റ് എന്നറിയപ്പെടുന്ന ചെറിയ സുഷിരങ്ങളുള്ള ഒരു ലോഹ പ്ലേറ്റിലൂടെ ഉയർന്ന മർദ്ദത്തിൽ കടത്തിവിടുന്നു. സുഷിരങ്ങളിലൂടെ പുറത്തുവരുന്ന ദ്രാവകം വായുവേറ്റ് പെട്ടെന്ന് തണുക്കുകയും നീളമുള്ള നാരുകളായി മാറുകയും ചെയ്യുന്നു. ഇതിനെ വലിച്ചു നീട്ടി ചുറ്റിയെടുക്കലാണ് അടുത്ത ഘട്ടം, ഡ്രോയിങ് ആൻഡ് വൈൻഡിങ്. ചൂടുള്ള റോളറുകൾ ഉപയോഗിച്ച് ഈ നാരുകളെ വലിച്ചു നീട്ടുന്നു. ഇതിനെയാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇത് പോളിസ്റ്റർ നാരുകളുടെ ബലവും ഈടുനിൽപ്പും വർദ്ധിപ്പിക്കുന്നു. അവസാനം ഈ നാരുകൾ ബോബിനുകളിൽ നൂലുകളായി ചുറ്റിയെടുക്കുന്നു. ഇവയുടെ പ്രധാന ഉപയോഗങ്ങൾ ഇതൊക്കെയാണ്: വസ്ത്രനിർമ്മാണം, സ്പോർട്സ് വസ്ത്രങ്ങളുടെ നിർമ്മാണം, ജാക്കറ്റുകൾ, റെയിൻകോട്ട് നിർമ്മിക്കുക, ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വിരികൾ, കർട്ടനുകൾ, കാർപ്പറ്റുകൾ എന്നിവ നിർമ്മിക്കുക, വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള കയറുകളും ബെൽറ്റുകളും കൺവെയർ ബെൽറ്റുകളും ഹോസുകളും ഒക്കെ നിർമ്മിക്കുക, കൂടാതെ പാക്കേജിങ്ങിനായി കുപ്പികൾ, ഭക്ഷണപാത്രങ്ങൾ ഇവയൊക്കെ നിർമ്മിക്കുന്ന PET പോളി എഥിലീൻ ടെർ താലേറ്റ് ഒരു പ്രത്യേക തരം പോളിസ്റ്റർ ആണ്. കുപ്പികൾ നിർമ്മിക്കാൻ പോളി എഥിലീൻ ടെർ താലേറ്റ് എന്ന തരം പോളിസ്റ്റർ ആണ് ഉപയോഗിക്കുന്നത്. കൂടാതെ മൈക്രോവേവ് ഓവനുകളിൽ ഉപയോഗിക്കുന്ന തരം ചില പാത്രങ്ങളും ഫുഡ് കണ്ടെയ്നറുകളും ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട്. അടുത്ത സിന്തറ്റിക് ഫൈബർ നൈലോൺ ആണ്. പൂർണ്ണമായും സിന്തറ്റിക് എന്ന അർത്ഥത്തിൽ ആദ്യത്തെ സിന്തറ്റിക് ഫൈബറായ നൈലോൺ 1927 കെമിക്കൽ കമ്പനിയായ ഡുപോണ്ടിലേക്ക് കൊണ്ടുവന്നത് അമേരിക്കൻ ഗവേഷകനായ വാലസ് കരോത്തേഴ്സ് ആണ്. ആദ്യത്തെ നൈലോൺ 6/6 ആയിരുന്നു. 1935 February 28 ഇത് സമന്വയിപ്പിച്ചത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് റേഷനിങ് ആരംഭിച്ചതിന് തൊട്ടു മുൻപ് പട്ടിന് പകരമായി നൈലോൺ അമേരിക്കയിൽ അരങ്ങേറ്റം കുറിച്ചു. സ്ത്രീകളുടെ സ്റ്റോക്കിങ്ങുകൾക്കുള്ള ഒരു വസ്തുവായ അതിന്റെ നൂതന ഉപയോഗം പാരച്യൂട്ടുകളിലും കയറുകൾ പോലുള്ള മറ്റ് സൈനിക ഉപയോഗങ്ങളിലും പട്ടിന് പകരമായി കൂടുതൽ പ്രായോഗിക ഉപയോഗങ്ങളെ മറികടക്കുകയും ചെയ്യുന്നു. പോളി അമൈഡുകൾ എന്നറിയപ്പെടുന്ന തെർമോപ്ലാസ്റ്റിക് പോളിമറുകളുടെ ഒരു കുടുംബമാണ് നൈലോൺ. സിൽക്കിനു പകരം വൈവിധ്യമാർന്നതും ശക്തവും ഉരച്ചിലുകളെ പ്രതിരോധിക്കുന്നതുമായ ഒരു ബദലായാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഡുപോണ്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ പൂർണ്ണമായും സിന്തറ്റിക് ഫൈബറായ ഇത് പെട്രോളിയം അധിഷ്ഠിത അമൈഡുകൾ അല്ലെങ്കിൽ ഹെക്സാമെഥിലീൻ ഡയമീൻ അഡിപ്പിക് ആസിഡ് എന്നിവയിൽ നിന്നുമാണ് നിർമ്മിച്ചെടുത്തത്. നിർമ്മാണം: കൽക്കരി, ജലം, വായു എന്നിവയിലെ അസംസ്കൃത വസ്തുക്കളാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ. നൈലോണിന്റെ നിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടം പോളിമറൈസേഷനാണ്. ചിപ്സ് നിർമ്മാണമാണ് അടുത്തത്. ഈ നൈലോൺ ചിപ്സുകളെ ഉരുക്കി വീണ്ടും ദ്രാവക രൂപത്തിലാക്കുന്നു. നൂൽ രൂപീകരിക്കൽ അഥവാ സ്പിന്നിംഗ് ആണ് അടുത്ത ഘട്ടം. സ്പിന്നറൈറ്റ് എന്നറിയപ്പെടുന്ന ചെറിയ സുഷിരങ്ങളിലുള്ള

ഉപകരണങ്ങളിലൂടെ ഉയർന്ന മർദ്ദത്തിൽ ഇത് കടത്തിവിട്ട് പുറത്തു വരുന്ന ദ്രാവകം വായുവേറ്റ് തണുക്കുമ്പോൾ ശക്തമായ നാരുകളായി മാറുന്നു. പിന്നീട് ഈ നാരുകളെ മെഷീനുകൾ ഉപയോഗിച്ച് നന്നായി വലിച്ചു നീട്ടുന്നു. ഇത് നാരുകളുടെ ബലവും ഇലാസ്തികതയും വർദ്ധിപ്പിക്കുന്നു. ഇതിനുശേഷമാണ് ഇത് നൂലുകളായി ചുറ്റിയെടുക്കുന്നത്. നൈലോണുകളുടെ പ്രധാന ഉപയോഗം പാരച്യൂട്ടുകൾ, കയറുകൾ, സോക്സുകൾ, ടൂത്ത് ബ്രഷ്, ഫിഷിംഗ് നെറ്റ് എന്നിവ നിർമ്മിക്കാനാണ്. അടുത്ത സിന്തറ്റിക് ഫൈബർ അക്രിലിക് ആണ്. കമ്പിളിക്ക്, അതായത് വൂളിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൃത്രിമ നാരാണിത്. അക്രിലോ നൈട്രൈൽ എന്ന മോണോമർ പോളിമറൈസേഷൻ ചെയ്ത ശേഷം ഒരു ലായകത്തിൽ ലയിപ്പിച്ചാണ് ഇത് നൂലുകളാക്കി മാറ്റുന്നത്. ഇതിന്റെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി പോളിമറൈസേഷൻ ആണ്. അക്രിലിക് നിർമ്മിക്കുന്നതിനുള്ള പ്രധാന അസംസ്കൃത വസ്തു അക്രിലോ നൈട്രൈൽ എന്ന ദ്രാവകമാണ്. ഇതിലേക്ക് മറ്റു ചില സഹരാസവസ്തുക്കൾ കോ മോണോമേഴ്സ് ചേർത്ത് കാറ്റലിസ്റ്റുകളുടെ സാന്നിധ്യത്തിൽ പോളിമറൈസേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. ശേഷം പോളി അക്രിലോ നൈട്രൈൽ PAN എന്ന പോളിമർ ഉണ്ടാക്കുന്നു. ഇതിന്റെ ലായനി തയ്യാറാക്കൽ അഥവാ ഡിസോൾവിംഗ് ആണ് അടുത്ത ഘട്ടം. ഈ പോളിമർ പൗഡർ രൂപത്തിലായിരിക്കും. അത് നേരിട്ട് ഉരുക്കാൻ കഴിയില്ല. ചൂടാക്കിയാൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. അതിനാൽ ഈ പോളിമർ പൗഡറിനെ ഡൈ മെഥൈൽ ഫോർമൈഡ് DMF പോലുള്ള പ്രത്യേക രാസലായനികൾ ലയിപ്പിച്ച് കട്ടിയുള്ള ഒരു ദ്രാവകം ഡോപ്പ് എന്നാണ് ഇതിന് പറയുന്നത് ആക്കി മാറ്റുന്നു. നൂൽ രൂപീകരിക്കൽ അഥവാ സ്പിന്നിംഗ് ആണ് അടുത്ത ഘട്ടം. ഈ ദ്രാവകം സ്പിന്നറേറ്റ് എന്ന സുഷിരങ്ങളുള്ള ഉപകരണത്തിലൂടെ കടത്തിവിട്ട് നാരുകളാക്കി മാറ്റുന്നു. ഇത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. സുഷിരങ്ങളിലൂടെ വരുന്ന ദ്രാവകത്തെ ഒരു കെമിക്കൽ ബാത്തിലേക്ക് കടത്തിവിട്ട് ഇതിനെ വെറ്റ് സ്പിന്നിംഗ് എന്ന് പറയുന്നു. ശേഷം നാരുകളെ കട്ടിയുള്ളതാക്കുന്നു. എന്നാൽ അടുത്ത ഒരു മാർഗം ഡ്രൈ സ്പിന്നിംഗ് എന്നതാണ്. സുഷിരങ്ങളിലൂടെ വരുന്ന ദ്രാവകത്തിലേക്ക് ചൂടുള്ള വായു കടത്തിവിട്ട് അതിലെ ലായനിയെ നീരാവിയാക്കി മാറ്റി നാരുകളെ രൂപീകരിക്കുന്നു. ഇനി അടുത്തതായി കഴുകലും വലിച്ചു നീട്ടലും വാഷിംഗ് ആൻഡ് ഡ്രോയിങ് ആണ്. രൂപപ്പെട്ട നാരുകളിലെ രാസവസ്തുക്കളുടെ അംശം കളയാൻ അവയെ നന്നായി കഴുകുന്നു. പിന്നീട് റോളറുകൾ ഉപയോഗിച്ച് ഈ നാരുകളെ പല മടങ്ങ് വലിച്ചു നീട്ടുന്നു. ഇത് നാരുകൾക്ക് ബലവും ഇലാസ്തികതയും നൽകുന്നു. ഇനി അടുത്ത ഘട്ടം ക്രിമ്പിംഗ് എന്നും കട്ടിംഗ് എന്നും പറയുന്നതാണ്. സ്വാഭാവിക കമ്പിളി നാരുകൾ പോലെ തോന്നിപ്പിക്കുന്നതിനായി ഈ നാരുകളിൽ ചെറിയ ചുളിവുകൾ ക്രിംസ് വീഴ്ത്തുന്നു. ശേഷം ഇവയെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വീണ്ടും നൂൽ രൂപത്തിൽ നൂറ്റെടുക്കുന്നു. പ്രധാന ഉപയോഗങ്ങൾ തണുപ്പ് കാലത്ത് ധരിക്കുന്ന സ്വെറ്ററുകൾ, ഷോളുകൾ, പുതപ്പുകൾ, കാർപ്പറ്റുകൾ ഇവ നിർമ്മിക്കാനായിട്ടാണ്. ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് നോക്കാം. പ്രകൃതിദത്ത കമ്പിളിയെ പോലെ അക്രിലിക് വസ്ത്രങ്ങളിൽ ചിതപ്പുകൾ അഥവാ മോത്സ് വരികയോ പൂപ്പൽ പിടിക്കുകയോ ഇല്ല. കൂടാതെ ഇവയ്ക്ക് വിലയും വളരെ കുറവാണ്. ഇനി അടുത്ത ഒരു സിന്തറ്റിക് ഫൈബർ ആണ് സ്പാൻഡെക്സ് അഥവാ ലൈക്ര എന്ന പേരിലും അറിയപ്പെടുന്നു. വളരെ ഉയർന്ന ഇലാസ്തികതയുള്ള ഒരു സിന്തറ്റിക് ഫൈബറാണിത്. ഇവ നിർമ്മിക്കുന്നത് പോളിയൂറത്തൈൻ അടിസ്ഥാനമാക്കിയുള്ള രാസവസ്തുക്കളെ പ്രത്യേക രീതിയിൽ സ്പിൻ ചെയ്താണ് നിർമ്മിക്കുന്നത്. ഉപയോഗങ്ങൾ: നീന്തൽ വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങൾ, സ്പോർട്സ് വസ്ത്രങ്ങൾ, ഇവയ്ക്ക് ഇലാസ്തികത നൽകാനാണ് സ്പാൻഡെക്സ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഒരു സിന്തറ്റിക് ഫൈബറാണ് റയോൺ അഥവാ വിസ്കോസ്. ഇത് പ്രകൃതിദത്തമായ മര പൾപ്പ് അതായത് വുഡ് പൾപ്പിൽ നിന്നും രാസമാറ്റങ്ങൾ വരുത്തിയാണ് നിർമ്മിക്കുന്നത്. ഇതൊരു സെമി സിന്തറ്റിക് ഫൈബറുമാണ്. അതിനാൽ ഇതിനെ കൃത്രിമ പട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നും വിളിക്കാറുണ്ട്. 1894 ഇത് ഇംഗ്ലീഷ് രസതന്ത്രജ്ഞനായ ചാൾസ് ഫ്രെഡറിക് ക്രോസും അദ്ദേഹത്തിന്റെ സഹകാരികളായ എഡ്വേർഡ് ജോൺ ബെവാനും ക്ലേറ്റൺ ബീഡിലും ചേർന്നാണ് ആദ്യത്തെ വിജയകരമായ പ്രക്രിയ വികസിപ്പിച്ചെടുത്തത്. അവർ ഈ നാരുകൾക്ക് വിസ്കോസ് എന്നാണ് പേരിട്ടത്. സിന്തറ്റിക് നാരുകളുടെ പ്രധാന സവിശേഷതകൾ ഇവയ്ക്ക് കരുത്തും ഈടും ഉണ്ട്. ഈർപ്പം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. ഭാരം കുറഞ്ഞ തുണിത്തരങ്ങളിൽ നെയ്തെടുക്കാം അല്ലെങ്കിൽ കട്ടിയുള്ള വ്യാവസായിക ഭാഗങ്ങളായി ഇവയെ വാർത്തെടുക്കാം. ഇവയുടെ താപ സ്വഭാവം പ്രത്യേകത അർഹിക്കുന്നതാണ്. ഉയർന്ന താപനിലയിൽ ഉരുകുകയും കത്തിച്ചാൽ ചർമ്മത്തിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യും. അതായത് ചില തരം സംരക്ഷണ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിലേക്കായി ഇത് ഒരു പ്രത്യേക രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതുമാണ്. സിന്തറ്റിക് നാരുകളുടെ ദോഷങ്ങൾ നമുക്കിനി നോക്കാം. സിന്തറ്റിക് നാരുകൾ ഉപയോഗപ്രദമാണെങ്കിലും അവയ്ക്ക് ചില ദോഷങ്ങളുണ്ട്. ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവയുടെ ദോഷങ്ങൾ ഇതൊക്കെയാണ്: പരിസ്ഥിതി മലിനീകരണം, സിന്തറ്റിക് നാരുകൾ എളുപ്പത്തിൽ വിഘടിക്കില്ല, അവ വർഷങ്ങളോളം പരിസ്ഥിതിയിൽ നിലനിൽക്കുകയും മലിനീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മിക്ക സിന്തറ്റിക് വസ്തുക്കളും ജൈവ വിഘടനത്തിന് വിധേയമല്ലാത്തവയായതിനാൽ നൂറ്റാണ്ടുകളായി ആവാസ വ്യവസ്ഥയിൽ അവ നിലനിൽക്കുകയും മൈക്രോ പ്ലാസ്റ്റിക്കായി വിഘടിക്കുകയും ചെയ്യുന്നു. സിന്തറ്റിക് നാരുകൾ അവയുടെ ശക്തി, ഈട്,

0: രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ വലിയ ദൌത്യമാണ് ഈ ഷോർട്ട് സിന്ധു. ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഫീസുകൾ ഒഴിവാക്കി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി അറിവ് നൽകുന്നു. നിങ്ങളുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഈ ഷോർട്ട് സിന്ധുവിന്റെ യൂസർ ഐഡിയും പാസ്വേഡും നേടുക. പഠനത്തിലൂടെ ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കുചേരുക.
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: जन जन का रखे ध्यान टीबी मुक्त भारत अभियान. जन जन का रखे ध्यान टीबी मुक्त भारत अभियान.
6: निक्षय मित्र तो हम सबका साथ निभाते. टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते. जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार.
7: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है. आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं.
5: रखे ध्यान टीबी मुक्त भारत अभियान.
6: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं. स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയായ ഇന്ദുലേഖ മികച്ചൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321. മറ്റൊരു നമ്പർ 9495964321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. അതിഥി അഭിനേത്രി ഇന്ദുലേഖ.

ಸಂಗೀತ ಸರಣಿ ಕರ್ನಾಟಕ ಸಂಗೀತ ಪಾಠ എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരണസംഖ്യ 6. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്ന് ഒപ്പുവച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിജ്ഞാന പങ്കാളിത്തത്തിന് പുതിയ അധ്യായം തുറന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്തഭൂമിയിൽ നിന്നും ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6. ഇനിയും കണ്ടെത്താനുള്ളവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യോമമാർഗം സ്വദേശത്ത് എത്തിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
2: പക്ഷേ ഇന്ന് വെള്ളം തെളിയുകയും കുറച്ച് താഴുകയും ചെയ്തു, അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി. രണ്ടാമത്തെ ബോഡി പുഴയിൽ തന്നെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുഴയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടീം 20 അംഗ NDRF സംഘം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് പ്രത്യേക പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൈത്തിരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എംബാം ചെയ്യാനുള്ള നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കും.
1: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരിമരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളിലെ റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്തു നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരുവനന്തപുരത്തു നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും പ്രത്യേക സർവീസ് ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും ടെറസ്, റൂഫിന്റെ പാത്തി, ഓവർ ഹെഡ് ടാങ്കുകൾ എന്നിവിടങ്ങളിൽ കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ സ്വയം സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചു വേണം ഉറവിട നശീകരണത്തിൽ ഏർപ്പെടാൻ. ശക്തമായ പനി, തലവേദന, ശരീരവേദന, ശരീരത്തിൽ തിണർപ്പുകൾ, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: പിഎസ്സി പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപറ്റി. ഇന്ന് വൈകുന്നേരം 5:30 വരെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിയും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഏറെയുള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2 പ്ലാറ്റ്ഫോമിന്റെ പഴയ കെട്ടിടം തകർന്നു വീണു. ആളപായം ഇല്ല. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 mm മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിന് സമീപമുള്ള ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
0: മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷകനദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വനത്തിനുള്ളിൽ മഴ കനത്തതോടെ ചാലിയാറിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. പ്രശ്നപരിഹാരത്തിന് കർമ്മപദ്ധതി രൂപീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ഒച്ചുകളുടെ വ്യാപനം തടയാനാണ് അധികൃതരുടെ നീക്കം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം August 30 നടക്കും. September 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. 20 സദ്യാലയങ്ങൾ ഇക്കുറി ഉണ്ടാകും. KSRTC ബജറ്റ് ടൂറിസം വഴി എത്തുന്ന ഭക്തർക്ക് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാകും സദ്യ സജ്ജീകരിക്കുക. ഇതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു. ആറന്മുള boatrice.com എന്ന വെബ്സൈറ്റ് വഴി.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 567 പോയിന്റ് നേട്ടത്തിൽ 77,071 നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,059 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 80 വർദ്ധിച്ച് 1,05,040 ഗ്രാമിന് 13,130 ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മരണസംഖ്യ 7. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ കേൾക്കാം. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു.
4: ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പാമ്പുകടി ഏറ്റ് മരണമടയുകയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നത്. ശരിയായ പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ സമയോചിതമായ ചികിത്സയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം മരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവ തന്നെയാണ്. എന്തുകൊണ്ടാണ് പാമ്പുകടിക്ക് ഇത്ര പ്രാധാന്യം വരുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഏകദേശം 1.5 ലക്ഷത്തോളം മരണങ്ങളാണ് ലോകമെമ്പാടും പാമ്പുകടി കാരണം ഉണ്ടാകുന്നത്. അതിൽ 50,000 മരണങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പം മഴക്കാല സമയങ്ങളിൽ കൃഷിയിടങ്ങളിലൊക്കെയാണ് പാമ്പുകടി കൂടുതലായിട്ട് കണ്ടുവരിക. ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങളിൽ കുറച്ച് കൂടുതലായിട്ടുള്ള അപകട സാധ്യത ഉള്ളതാണ്. ഇന്ത്യയിലെ പ്രധാന വിഷപ്പാമ്പുകൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് 4 എന്ന് നമ്മൾ പറയും. ഇപ്പം അതിൽ ഒരെണ്ണം കൂടെ കൂട്ടി നമ്മൾ ബിഗ് 5 എന്ന് പറയും. അതിനകത്ത് തന്നെ വരുന്നത് മൂർഖൻ അഥവാ കോബ്ര, രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റ്, പിന്നെ റസൽസ് വൈപ്പർ അല്ലെങ്കിൽ ചേനത്തണ്ടൻ അണലി എന്നൊക്കെ പറയുന്ന പാമ്പാണ് മൂന്നാമത്തത്. നാലാമത്തത് സോസ്കേൾഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയും. അഞ്ചാമത്തെ ഇനം പാമ്പ് എന്ന് പറയുന്നത് ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ ആണ്, മുഴുമൂക്കൻ എന്നൊക്കെയാണ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരുകൾ. ഇതിൽ തന്നെ മൂർക്കൻ വെള്ളിക്കെട്ടൻ എന്ന എലാപ്പിടെ വിഭാഗത്തിൽ വരുന്ന പാമ്പുകളുടെ വിഷം നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. അതുപോലെ അണലി ചുരുട്ടമണ്ടലി എന്നൊക്കെ പറയുന്ന പാമ്പുകൾ ഹീമോടോക്സിക് വിഭാഗത്തിൽ പെടും. അതായത് രക്തം കട്ടപിടിക്കുന്നതിനകത്തുള്ള രക്തചംക്രമണത്തെയാണ് അത് ബാധിക്കുക. അപ്പം രക്തം കട്ടപിടിക്കാതിരുന്ന് ഒരുപാട് രക്തസ്രാവം പോലെ സംഭവിച്ച് മരണം സംഭവിക്കുക. ഇനി നമുക്കൊരു പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ പ്രഥമമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് പാമ്പ് കടിക്കുമ്പോൾ ആ ഒരു സമയത്തും ആ ഒരു സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം സഹായത്തിന് ആരും ഇല്ലാത്തൊരവസ്ഥയാണ്, ഉദാഹരണം പാമ്പ് കടി കൊള്ളുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും സുരക്ഷിതമായൊരു അകലത്തിലേക്ക് നമ്മൾ സ്വയം മാറുക എന്നതാണ്. നടക്കാനോ ഓടാനോ നമ്മൾ പാടില്ല. കാരണം നടക്കുകയോ ഓടുകയോ ചെയ്തു കഴിഞ്ഞാൽ രക്തയോട്ടം കുറച്ച് കൂടുതലായിട്ട് വിഷം കുറച്ച് വേഗത്തിൽ തന്നെ ശരീരത്തിൽ വ്യാപിക്കാൻ സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് കടിയേറ്റ ഭാഗം അധികം ചലിപ്പിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഒരു ആത്മസംയമനം പാലിച്ച് സഹായത്തിന് ആരെയെങ്കിലും എത്രയും പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ഇനിയിപ്പോൾ നമ്മളുടെ കൂടെ സഹായികൾ ഉണ്ട് എങ്കിൽ സഹായികളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് അവർ ചെയ്യേണ്ടത് WHO പറയുന്ന പ്രകാരം ഡു ഇറ്റ് റൈറ്റ് എന്നാ പറയുക. റൈറ്റ് എന്ന് വെച്ചാൽ ആർ ഫോർ റീഅഷ്യൂറിംഗ് ദ പേഷ്യന്റ്, ആ വ്യക്തിയെ നമ്മൾ നല്ല രീതിയിൽ സമാധാനിപ്പിക്കണം. പാമ്പുകടി ഏറ്റയാളെ നമ്മൾ പാനിക്കാക്കാനോ അദ്ദേഹത്തിനെ ഭയപ്പെടുത്താനോ, എന്തായാലും പാമ്പുകടി ഏൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഭയക്കും. നമ്മളുടെ വിചാരം ഇപ്പൊ തന്നെ നമ്മൾ മരണപ്പെട്ടു പോകും, പാമ്പ് കടിച്ചു, അടുത്ത മരണമാണ്, അങ്ങനെയുള്ള ടെൻഷൻ എന്തായാലും പാമ്പുകടി കൊള്ളുന്ന ആൾക്കുണ്ടാവും. അപ്പോൾ അയാളെ നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിക്കണം. സമാധാനിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റാൻ പോകുന്നത് അവരുടെ ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും. ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം ഭയങ്കരമായിട്ട് കൂടും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്ന ആൾക്കാരാണ്, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള ആൾക്കാരാണ്, രക്തസമ്മർദ്ദത്തിന് മരുന്നുകൾ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ BP ഭയങ്കരമായിട്ട് ഉയരുകയും അത് കാരണം അത്രയും വേഗത്തിൽ ബ്ലഡ് ഫ്ലോ ശരീരത്തിൽ നടക്കുമ്പോൾ ആ ബ്ലഡ് ഫ്ലോയോടൊപ്പം തന്നെ ഈ വിഷം ശരീരം ഒട്ടാകെ പെട്ടെന്ന് തന്നെ വ്യാപിക്കാനും അത് കാരണം മരണം സംഭവിക്കാനും അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിക്കാനും അങ്ങനെ മരണം സംഭവിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ സമാധാനിപ്പിക്കുക, റീഅഷർ ചെയ്യുക, അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത് ഡു ഇറ്റ് റൈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. 6 കഴിഞ്ഞിട്ട് ഐ ഫോർ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയും. അതായത് കടി കൊണ്ട കൈയായിക്കോട്ടെ കാലായിക്കോട്ടെ അത് അധികം ചലിപ്പിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. ചലിപ്പിക്കാതെ സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്കുമ്പം കിടത്തി കൊണ്ടുപോവുക, നടത്തിക്കൊണ്ടുപോകാതിരിക്കുക, 2-വീലറിന്റെ ഇടയിൽ വെച്ച് കൊണ്ടുപോകാതിരിക്കുക, അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അധികം അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പലക കഷ്ണമോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണമോ അല്ലെങ്കിൽ ചെറിയൊരു കമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കാലിന്റെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ അടിവശത്തായിട്ടോ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു തുണി അല്ലെങ്കിൽ ഒരു ഷോള് ബാൻഡേജ് എന്തെങ്കിലും വെച്ച് കുറച്ചൊന്ന് ലൂസായിട്ട് ചുറ്റിക്കൊടുക്കുക. എങ്ങനെ ചുറ്റണം എന്ന് വെച്ചാൽ നമ്മൾ കാലിന് പൊട്ടലൊക്കെ വരുന്ന സമയം ക്രെബ് ബാൻഡേജ് പോലെ ബാൻഡേജ് വെച്ച് നമ്മൾ ചുറ്റാറുണ്ട്. അതുപോലെ നമ്മൾ ചുറ്റുക. ഇപ്പം കണങ്കാലിനാണ് കടി കൊണ്ടതെങ്കിൽ ആ കടി കൊണ്ടതിന്റെ തൊട്ട് മുകൾ ഭാഗം വെച്ച് നമ്മൾ ചുറ്റി കൊടുക്കണം. അവിടുന്ന് കാലിന്റെ ചുറ്റാകെ നമ്മൾ അതിനെ ചുറ്റി കൊടുക്കണം. ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല. ഒത്തിരി

0: ടൈറ്റായി കഴിഞ്ഞാൽ രക്തയോട്ടം പ്രശ്നം വന്നേക്കാം. വലിയ ടൈറ്റ് ആക്കാതെ നമ്മളത് ചുറ്റി കൊടുക്കണം. ടൈറ്റ്നെസ് നമുക്ക് എങ്ങനെ അളന്ന് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചുറ്റി കഴിയുമ്പോൾ നമ്മുടെ ഒരു വിരൽ അതിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിടാൻ പറ്റുന്ന അത്രയും മാത്രമേ നമ്മൾ ടൈറ്റാക്കി ചുറ്റാൻ പാടുള്ളൂ. അപ്പം ഇതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, ഇമ്മൊബിലൈസേഷൻ. പിന്നെയുള്ളത് റൈറ്റിന്റെ അടുത്ത അക്ഷരങ്ങളായ GMH. GMH എന്ന് വെച്ചാൽ ഗോ ടു ഹോസ്പിറ്റൽ ഇമീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് നമ്മൾ ആളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. എങ്ങനെയുള്ള ആശുപത്രിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? ASV വെനം എന്നുള്ള മരുന്ന് ലഭിക്കുന്ന ആശുപത്രികൾ. ഇപ്പം മിക്കവർക്കും അറിയാം, ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ മെഡിക്കൽ കോളേജിൽ GHL, നെയ്യാറ്റിങ്കര GHL, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽസിൽ, ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഒക്കെ നമുക്ക് ആന്റിസ്നേക് വെനം അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വ്യക്തിയെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ശ്രദ്ധിക്കണം. അവസാനത്തെ അക്ഷരം T ആണ്. T എന്ന് വെച്ചാൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് ദ സിംറ്റംസ്. ഡോക്ടറോട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഡൂ ഇറ്റ് റൈറ്റ് എന്നുള്ള WHO പറയുന്ന രീതി. പിന്നെ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ സാധാരണമായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നമ്മളൊരു വിഷഹാരിയുടെ അടുത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു നാട്ടുവൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ ആ മുറിവിന് ചുറ്റും, ആ പാമ്പ് കുത്തിയ ഭാഗത്തിന് ചുറ്റും ഒരു മുറിവുണ്ടാക്കുകയോ, അല്ലെങ്കിൽ അവിടുന്ന് വിഷക്കല്ല് എന്ന് പറയുന്നൊരു സംഭവം വെക്കുകയോ, അല്ലെങ്കിൽ വിഷം വലിച്ചെടുക്കുന്ന പോലത്തെ ചികിത്സാരീതികളൊക്കെ ചെയ്യും. അത്തരം അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാരീതികളിലൊന്നും സമയം കളയാതിരിക്കുക. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പാമ്പ് കടി ഏറ്റ ഭാഗത്തിന് കുറച്ച് മുകളിലായിട്ട് നല്ല ടൈറ്റായിട്ട് ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കയറുകൊണ്ടോ ഒക്കെ കെട്ടിക്കൊണ്ടുവരും. ടൂണിക്ക് എന്ന് നമ്മൾ പറയും, അത്രയും വരിഞ്ഞു മുറുകിയായിരിക്കും കെട്ടുന്നത്. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത്രയും നമ്മൾ വരിഞ്ഞു മുറുകി കെട്ടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, അതിന്റെ താഴ്ഭാഗത്തേക്ക്, നമ്മൾ എവിടെയാണോ കെട്ടുന്നത് അതിന്റെ താഴത്തെ ഭാഗത്തോട്ടുള്ള രക്തയോട്ടം നടക്കുന്നില്ല. നമ്മൾ അത്രയും ടൈറ്റായിട്ട് കെട്ടുമ്പോൾ വിഷം ശരീരത്തെമ്പാടും വ്യാപിക്കാതിരിക്കാനാണ് നമ്മളത് ചെയ്യുന്നതെന്നാണ് പൊതുജനത്തിന്റെ വിശ്വാസം. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, അത്രയും ടൈറ്റായിട്ട് കെട്ടുമ്പോൾ രക്തയോട്ടം നടക്കില്ല. രണ്ടാമതായിട്ട് ഇത് ഹോസ്പിറ്റലോ മറ്റോ വന്നിട്ട് ഈ കെട്ടഴിക്കുമ്പോൾ അതുവരെ അവിടെ തങ്ങി നിന്ന ആ വിഷത്തിന്റെ അംശം എന്തൊക്കെയുണ്ടോ അത് വളരെ വേഗത്തിൽ ശരീരമെമ്പാടും വ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത്രയും ടൈറ്റായിട്ട് നമ്മൾ ഒരു തുണി കൊണ്ട് കെട്ടാൻ പാടില്ല. അതിന് പകരമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കാല് മുഴുവനായിട്ടും നമ്മളൊരു ബാൻഡേജ് ക്ലോത്ത് വെച്ച് ചുറ്റുകയാണ് വേണ്ടത്. അതെന്തിനാന്ന് വെച്ചാൽ, അത് നമ്മൾ അങ്ങനെ ചുറ്റുമ്പം സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ് എന്ന് പറയും. നമ്മൾ ഒരിക്കലും രക്തക്കുഴലുകളെ നമ്മൾ എയിം ചെയ്യുന്നില്ല, രക്തമല്ലാത്ത സ്രവങ്ങൾ കൊണ്ടുപോകുന്നതാണ് ലിംഫാറ്റിക്സ്. ആ ലിംഫാറ്റിക്സിനെ മാത്രം നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് പ്രഷർ കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം ആദ്യമേ ഒരു കടി കൊണ്ടുകഴിഞ്ഞാൽ ലിംഫാറ്റിക്സ് വഴിയാണ് ശരീരത്തെമ്പാടും ഇത് വ്യാപിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾ അവിടെ മാത്രം ഒരു ചെറിയ പ്രഷർ കൊടുക്കുന്ന പോലെ മാത്രമേ നമ്മൾ ചുറ്റാൻ പാടുള്ളൂ. ഒരിക്കലും ടൈറ്റായിട്ട് ടൂണിക്കെ വെച്ച് കെട്ടരുത്. ടൂണിക്ക് നമ്മൾ കെട്ടരുത് എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പം പാമ്പ് കടിയേറ്റ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിൽ നീര് വെക്കാൻ സാധ്യതയുണ്ട്, അണലി പോലത്തെ വിഷപ്പാമ്പുകളാണ് കടിച്ചിട്ടുള്ളതെങ്കിൽ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ടൂണിക്ക് നല്ല ടൈറ്റായിട്ട് വരിഞ്ഞു മുറുകി കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു നീര് വെക്കും. അപ്പം ആ നീര് നമ്മളിത് വരിഞ്ഞു മുറുകി കെട്ടിയതിന്റെ നീരാണോ അതല്ല പാമ്പിന്റെ വിഷം കാരണമുണ്ടായ നീരാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിക്കാം. ഇനി നമ്മൾ ടൂണിക്കെ വെച്ച് കെട്ടിയെന്ന് വിചാരിക്കുക, ഇദ്ദേഹം ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫോ ഡോക്ടർമാരോ ഒരിക്കലും ഈ കെട്ട് അഴിക്കാനും പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, BP നോക്കുന്ന BP കഫ് ഉണ്ട്, നമ്മൾ കയ്യിൽ ചുറ്റുന്ന കഫ് ഉണ്ട്, അവർ കെട്ടിയേക്കുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് BP കഫ് കെട്ടുക. അദ്ദേഹത്തിന്റെ BP നമ്മൾ നോക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിനൊരു 10-20 വാല്യൂ മുകളിൽ, ഇപ്പൊ ഒരു 140-90 ആണെങ്കിൽ നമ്മളൊരു 160 വരെ ആ കഫ് നല്ല രീതിയിൽ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് വളരെ പതുക്കെ മാത്രം നമ്മൾ ആ അവർ കെട്ടിക്കൊണ്ടുവന്ന കെട്ട് അഴിച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പാമ്പുകടി ഏറ്റ വ്യക്തിക്ക് നല്ല രീതിയിൽ വിഷമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്, അതായത് കടിച്ച സ്ഥലത്ത് നല്ല നീര് വേദന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ASV പോലത്തെ മറുമരുന്ന് തുടങ്ങിയ ശേഷം മാത്രം നമ്മൾ ഈ കെട്ട് അഴിച്ചു കൊടുത്താലും മതിയാകും. പാമ്പുകടി ഏറ്റാൽ പ്രധാനമായിട്ടും നമ്മൾ ഭയപ്പെടാതിരിക്കുക, ശരിയായ പ്രഥമ ശുശ്രൂഷ പറഞ്ഞ രീതിയിൽ നൽകുക, രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, അതും ആന്റി സ്നേക് വെനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമായാൽ മാത്രം നമ്മൾ ആന്റി സ്നേക് വെനം നൽകുന്നതായിരിക്കും.
1: പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജീന ബദർ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനേസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹെ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹെ ഓർ ദോ മഹത്വപൂർണ ഓഷൻ പവർസ് ഹെ ഹമാരി യേ സമാനതായേ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരെ ആപസീ വിശ്വാസ് കെ സാത്ത് നിരന്തര ആഗെ ബഡ്നേ കി പ്രേരണാ ദേതേ ഹേ ഹമാരി കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് നേ പിച്ചലെ കുച്ച് വർഷോ മേ അഭൂതപൂർവ പ്രഗതി കി ഹേ ഓർ ആജ് തീസരി അന്യുവൽ സമിറ്റ് സേ ഹമാരെ സഹയോഗ് മേ കൈ നയേ ആയാം ജുഡേ ഹേ.
0: സമാധാനവും സുസ്ഥിരവുമായ ഇൻഡോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രവിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള 3-ാമത്തെ ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ഇന്ന് രാവിലെ 1 മീനാക്ഷി പുഴയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞതുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ

0: ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിങ്കോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രതിഭകളുടെ വൻനിരയുള്ള ഫ്രാൻസും അത്യുദ്ധാനികളുടെ സ്ക്വാഡായ മൊറോക്കയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പുരിലൊതുക്കാൻ രണ്ടു കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്നുറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്ക ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3 ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്നത് ശ്രദ്ധേയമാണ്. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടെല്ല് 7 ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരം തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള PSC പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി സമയം 1:00. ഇപ്പോൾ ഒരു വട്ടം കൂടി. ഒരുവട്ടം കൂടിയിൽ ഇന്നാദ്യം അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണെടുത്തത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

പൂവച്ചൽ ഖാദർ വരികളെഴുതി ഇളയരാജ ഈണം പകർന്ന ഗാനമാണ് ഒരുവട്ടം കൂടിയിൽ അടുത്തത്. ആ രാത്രി എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്.

0: ജേണൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ലഭ്യമല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഈശോദ് സിന്ധു വഴി വിവിധ ലൈബ്രറി റിസോഴ്സുകളുമായി ബന്ധപ്പെടാനും ആവശ്യമായ ലേഖനങ്ങൾ ലഭ്യമാക്കാനും സാധിക്കും. ദേശീയ കൺസോർഷ്യത്തിന്റെ ഈ സൗകര്യം വഴി നിങ്ങളുടെ ഗവേഷണം സമഗ്രമാക്കുക.
1: ഒരു വട്ടം കൂടിയിൽ അടുത്തത് തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ഒരുവട്ടം കൂടിയിൽ അടുത്തത്. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

പപ്പയുടെ സ്വന്തം അപ്പോസ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്നത്.

ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. പി കെ ഗോപിയുടെ വരികൾക്ക് ഇളയരാജ ഇണം പകർന്നത്. ചിത്രം അനശ്വരം.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പുതിയ അറിവുകൾ പകർന്നു നൽകുന്ന എല്ലാ അധ്യാപകർക്കും ഇതാ ഒരു സഹായം. ക്ലാസ് എടുക്കുന്നതിനും പുതിയ വിഷയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും റെഫറൻസ് മെറ്റീരിയലുകൾ കണ്ടെത്താനും ഈ ചോദ് സിന്ധു പദ്ധതി നിങ്ങളെ സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഗവേഷണ ഫലങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ക്ലാസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുക.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡും. 2 മണിക്ക് കേൾക്കാം മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
4: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News. The headlines. India and Australia sign landmark deals on uranium supply and dedicated critical minerals corridor. Australia-India partnership on cyber critical technologies and supply chains becomes operational. Prime Minister Narendra Modi holds annual summit with his Australian counterpart Anthony Albanese in Melbourne, says bilateral relationship entered an expansive era anchored in deep mutual trust. Vice President C.P. Radhakrishnan unveils national

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഏഴാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, പി എം ലാൽ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ഇടയ്ക്ക് ഇന്ന് നടത്തിയ യാത്രക്കിടയിൽ ലേഖ മാഡം തന്നെ അക്കഥ മുഴുവനായിട്ട് എന്നോട് പറയായിരുന്നു.
1: ഈ കഥ കേട്ടിട്ട് നിനക്കെന്തു തോന്നുന്നു?
0: എനിക്ക് ശരിക്കും സങ്കടം തോന്നി. പാവം ചന്ദ്രസാറിന് ഇത്ര ഒരു അവസ്ഥ വന്നല്ലോ എന്ന്.
1: അതായത് ലേഖ പറഞ്ഞതൊക്കെ നീ കണ്ണടച്ച് വിശ്വസിച്ചെന്ന്.
0: പിന്നല്ലാതെ ഇതിലിപ്പോ അവിശ്വസിക്കാൻ എന്താ ഉള്ളത്?
1: ആ ബെസ്റ്റ്, നിന്റെ ലേഖ മാഡം വിശ്വാസയോഗ്യമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു കഥ അത് നിന്റെ മുന്നിൽ ഇട്ടു തന്നതാണ്.
0: എന്തിന്?
1: ഒരുപക്ഷെ നീ ആ സ്ഥാപനത്തിൽ ചേർന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം ലേഖ മാഡം അറിഞ്ഞു കാണുമെങ്കിലോ?
0: ഏയ്, അതൊന്നും അറിഞ്ഞിട്ടില്ല.
1: അത് നമുക്കറിയില്ലല്ലോ. ശരി, ഇനി അഥവാ അറിഞ്ഞിട്ടില്ലെങ്കിലും പുറത്തുള്ള ഒരാൾ മനസ്സിലാക്കാൻ വേണ്ടി അവരൊരു കഥ ഉണ്ടാക്കി പറയുന്നതാണെങ്കിലോ?
0: അതുകൊണ്ട് അവർക്കെന്ത് നേട്ടം?
1: നേട്ടമുള്ളത് ലേഖ മാഡത്തിന് മാത്രമാണെങ്കിലോ?
0: ചിത്ര, നീ കാര്യങ്ങൾ തെളിച്ച് പറ. എന്നെ കൂടുതൽ കൺഫ്യൂഷനിലാക്കാതെ.
1: സിമ്പിൾ ലോജിക്കല്ലേ ഞാൻ പറഞ്ഞത്? ഒരെതിർപ്പുമില്ലാതെ വിവാഹിതയാവുന്ന ഒരു പെൺകുട്ടി എന്തിനാണ് മൂന്നാം നാൾ തന്റെ ബാഗും എടുത്ത് എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നത്? ഇത്ര കാലമായിട്ടും ഒരു കാരണം പോലും ആരും കണ്ടെത്തിയിട്ടുമില്ല.
0: അപ്പോ നീ പറഞ്ഞു വരുന്നത്
1: ആ കുട്ടിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്? മിക്കവാറും അവളുടെ ജീവൻ തന്നെ.
0: അയ്യോ, ഓർക്കുമ്പോഴേ പേടിയാവുന്നു. പക്ഷേ ചിത്ര, എന്തിന്? ആര്?
1: അതെ, ആ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. മേഘയെന്നല്ലേ ആ കുട്ടിയുടെ പേര് പറഞ്ഞത്?
0: അതെ, മേഘ.
1: മേഘയുടെ തിരോധാനത്തെ കുറിച്ച് അറിയണമെങ്കിൽ അവൾ കാണാതായ ദിവസം ആ വീട്ടിൽ എന്തു നടന്നു എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്.
0: ഇത് നടന്നിട്ട് 7 വർഷം കഴിഞ്ഞു.
1: ശരിയാണ്, പക്ഷെ മേഘ അപ്രത്യക്ഷയാവുന്നു എന്നതുകൊണ്ട് തന്നെ അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ അപ്പോ അവിടെ ഉണ്ടായിരുന്നവർക്ക് കൃത്യമായ ഓർമ്മ കാണും
0: എന്ന് കരുതാം. പക്ഷേ അതാരൊക്കെയാവും? ഓഫ് കോഴ്സ് ചന്ദ്ര സർ. പിന്നെ
1: അതാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. നിന്റെ ലേഖ മാഡം പറഞ്ഞ കഥ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. അല്ലെങ്കിലും ഈ നടന്ന കാര്യങ്ങളിലൊക്കെ അവരുടെ ഇടപെടലുണ്ടോ എന്നാണ് എന്റെ സംശയം.
0: എന്ന് വെച്ച്?
1: ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓണർ ചന്ദ്രു സാർ ആയിരിക്കാം. പക്ഷെ നീ പറഞ്ഞ വിവരങ്ങൾ വെച്ച് ആലോചിച്ചാൽ സ്ഥാപനത്തിന്റെ A to Z കാര്യങ്ങൾ നോക്കുന്നത് ലേഖ മാഡം അല്ലേ?
0: ആ, അത് ശരിയാ. എന്ത് കാര്യമാണെങ്കിലും ഫൈനൽ വേർഡ് ലേഖ മാഡത്തിന്റെ ആയിരിക്കും.
1: അപ്പോ ചന്ദ്ര സാറിന്റെ ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങളിലും ലേഖ മാഡം ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലോ?
0: നീ പറയുന്നത്?
1: അതെ, അത് തന്നെ. 7 വർഷം മുമ്പ് ചന്ദ്രുവിന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരെൻട്രി, അതായത് മേഘയെ ഒഴിവാക്കണമെന്ന് ലേഖ തീരുമാനിച്ചതാണെങ്കിലോ?
0: എന്തിന്?
1: അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
0: ബെന്നിച്ചന്റെ കൂടെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് നിനക്ക് ഒട്ടും പിടിക്കുന്നില്ലല്ലേ?

0: സോമശേഖരൻ നായരല്ലേ?
1: അതെ, ഞാൻ തന്നെ. താങ്കൾ?
0: ഞാൻ മഞ്ജുനാഥ് ഷെട്ടി, കർണാടക ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്.
1: ക്രൈംബ്രാഞ്ചിൽ നിന്നോ? എന്താ കാര്യം?
0: താങ്കളുടെ മകൾ മേഘയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഞാനാണ്. എനിക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു.
1: അതിന് ഞാൻ എന്തെങ്കിലും പരാതി പോലീസിൽ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനന്വേഷിക്കണം?
0: സർ, താങ്കൾ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. മേഘ എന്ന കുട്ടിയെ കാണാതായതിൽ ദുരൂഹതകൾ ആരോപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയത്തിന് ഇടം നൽകുന്ന ചില സൂചനകളും ശ്രദ്ധയിൽപ്പെട്ടു. അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി.
1: കൊള്ളാം.

0: ജീവിച്ചിരിക്കുന്ന ഒരാൾ ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് വിളിച്ചന്വേഷിക്കാൻ ഒരുത്തനും കാണില്ല. എന്നാൽ വിശന്ന് ചത്തവന്റെ മരണത്തിൽ 100 സംശയങ്ങളുമായി സത്യാഗ്രഹം ഇരിക്കാൻ വരെ ആളുകൂടും. നല്ല ലോകം തന്നെ.
1: പരാതി ലഭിച്ചാൽ നമുക്ക് അന്വേഷിക്കാതെ തരമില്ലല്ലോ സാർ.
0: നിങ്ങൾ പോലീസുകാരുടെ തരാതരമൊക്കെ എനിക്കറിയാം. ആട്ടെ, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്?
1: മേഘയെ കാണാതായ ദിവസം എന്താണ് നടന്നത്?
0: അന്നത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. കാരണം എൻ്റെ മകൾ അപ്രത്യക്ഷമായതിന് ശേഷം ആ ദിനം നടന്ന ഓരോ ചലനങ്ങളും ഞങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായിരുന്ന് ഒരുപാട് തവണ വിശകലനം ചെയ്തതാണ്. എന്തെങ്കിലും അസ്വാഭാവികത അതിൽ ഉണ്ടായിരുന്നോ എന്നറിയാൻ.
1: ബാംഗ്ലൂരിൽ ഏത് വീട്ടിലായിരുന്നു അന്ന് നിങ്ങൾ?
0: ചന്ദ്രു അന്ന് താമസിച്ചിരുന്നത് രാമമൂർത്തി നഗറിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് തന്നെയാണ് ചന്ദ്രുവും മേഘയും പോയത്.
1: മറ്റാരൊക്കെയാണ് അവിടെ താമസിച്ചിരുന്നത്?
0: ചന്ദ്രു തനിച്ചായിരുന്നു അവിടെ താമസം. വിവാഹം പ്രമാണിച്ച് അവിടെ എത്തിയ ചന്ദ്രുവിന്റെ മാതാപിതാക്കളും സഹോദരിയും അതേ ദിവസം വരെ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു.
1: മേഘയെ കാണാതാവുമ്പോൾ അവരും അവിടെ ഉണ്ടായിരുന്നോ?
0: ഇല്ല, അന്ന് രാവിലെ 6:30 ഫ്ലൈറ്റിൽ അവർ തിരികെ US പോയിരുന്നു. സഹോദരിയും ഹസ്ബൻഡും US വർക്ക് ചെയ്യുന്നത്.
1: ഓ, നിങ്ങൾ രണ്ടുപേരും, അതായത് താങ്കളും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നോ അതോ ചന്ദ്രു പറഞ്ഞാണോ ഇവരെ അറിയുന്നത്?
0: ചന്ദ്രുവിന്റെ മാതാപിതാക്കളെ യാത്രയാക്കുന്നതിനായി തലേ ദിവസം രാത്രി തന്നെ ഞാനും ഭാര്യയും ഹെബള്ളിയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരുന്നു. പുലർച്ചെ 3 മണിക്ക് ചന്ദ്രുവും മേഘയും കൂടി എയർപോർട്ടിലേക്ക് അവരോടൊപ്പം പോയി. ഏകദേശം 6 മണിയോടുകൂടിയാണ് അവർ രണ്ടുപേരും തിരികെ എത്തിയത്.
1: എന്നിട്ട് മേഘ എപ്പോഴാണ് പുറത്തേക്ക് പോയത്?
0: എയർപോർട്ടിൽ നിന്നും എത്തിയ ഉടനെ തന്നെ ഇരുവരും ഉറങ്ങാൻ പോയി. തലേദിവസം ഉറങ്ങാത്തതിന്റെ ക്ഷീണം രണ്ടുപേർക്കും നല്ലവണ്ണം ഉണ്ടായിരുന്നു. 2 മണിവരെ അവർ ഉറങ്ങിക്കാണുന്നു. ഒരു ഫോൺ വന്നതിന് ശേഷമാണ് അവൾ പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് പോയത്.
1: ആരായിരുന്നു ഫോൺ ചെയ്തതെന്ന് പറഞ്ഞിരുന്നോ?
0: ഇല്ല, ശരിക്കും അതാണോ കാരണമെന്നും അറിയില്ല. മൊബൈൽ റിംഗ് കേട്ടിരുന്നു എന്നത് സത്യമാണ്. അല്പസമയത്തിന് ശേഷം അവൾ പോവുകയും ചെയ്തു.
1: അപ്പോൾ ചന്ദ്രു?
0: ചന്ദ്രുവിനെ ഉണർത്തേണ്ടെന്ന് മേഘ തന്നെയാണ് പറഞ്ഞത്. ഉച്ചസമയമായതിനാൽ വല്ലതും കഴിച്ചിട്ട് പോകാൻ അവളുടെ അമ്മ ആവശ്യപ്പെട്ടിട്ടും കേട്ടില്ല.
1: അത്രയ്ക്കും ധൃതി പിടിച്ചുള്ള ഇറങ്ങിപ്പോക്കായിരുന്നോ അത്?
0: ധൃതി അറിയില്ല, പക്ഷേ വൈകാതിരിക്കാനുള്ള ഒരു തിടുക്കം അവളുടെ ചലനങ്ങളിൽ ഉണ്ടായിരുന്നു.
1: ഓക്കെ, അതിനുശേഷം?
0: ഇല്ല, ഫ്ലാറ്റിന്റെ വാതിൽ തുറന്നിറങ്ങുന്ന അവളുടെ ലാസ്റ്റ് ഇമേജിന് ശേഷം എന്റെ മകളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇല്ല,
1: ഐ ആം റിയലി സോറി. വീണ്ടും വേദനയുണർത്തുന്ന പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഇതെന്റെ ഡ്യൂട്ടിയാണ്.
0: ഹേയ്, നോ ഇഷ്യൂസ്. ടു ബി ഹോണസ്റ്റ്, മൈ മൈൻഡ് വെന്റ് അപ്പ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡന്റ്.
1: ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. ഇതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ കൂടുതലായി എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ദാ എന്റെ വിസിറ്റിംഗ് കാർഡ് വെച്ചോളൂ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ സാർ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, സോമശേഖരൻ പി എം ലാൽ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ എട്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: ശുചിത്വ ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാറും വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ലൈബ്രറിയിലെത്താൻ കാത്തു നിൽക്കേണ്ട, ഈറ്റ്സ് ഓഫ് സിന്ധു പദ്ധതിയിലൂടെ നിങ്ങളുടെ സ്ഥാപനം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ഡിജിറ്റൽ പഠന സാമഗ്രികളും ഏത് സമയത്തും എവിടെയിരുന്നും നിങ്ങൾക്ക് ലഭിക്കും. മൊബൈലിലോ ലാപ്ടോപ്പിലോ വായിക്കാം, ഡൗൺലോഡ് ചെയ്യാം. ഡിജിറ്റൽ ലൈബ്രറിയുടെ ഈ സൗകര്യം പരമാവധി ഉപയോഗിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക.
4: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം H. പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായെത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയായ ഇന്ദുലേഖ മികച്ചൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ശ്രോതാക്കൾക്ക് 3 മണിക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321. മറ്റൊരു നമ്പർ 9495969321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം 3 മണിക്ക്. അതിഥി അഭിനേത്രി ഇന്ദുലേഖ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം കേൾക്കാം. ഒപ്പം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. വരികൾ ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം ഫോർ മ്യൂസിക്സ്.

ജോണി വാക്കർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

0: രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ വലിയ ദൌത്യമാണ് ഈ ശോത് സിന്ധു. ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഫീസുകൾ ഒഴിവാക്കി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി അറിവ് നൽകുന്നു. നിങ്ങളുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഈ ശോത് സിന്ധുവിന്റെ യൂസർ ഐഡിയും പാസ്വേഡും നേടുക. പഠനത്തിലൂടെ ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കുചേരുക.
1: കീർത്തിചക്ര എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ. ഇനി വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ജോഷുവ ശ്രീധർ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനം, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്.

ചാന്ദുപൊട്ട് എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസനും സംഘവും പാടിയ ഗാനം കേൾക്കാം. വരികൾ വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

നിറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ശബനവും പാടിയ ഗാനം കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: സച്ചിൻ ബാലു, മേഘ ജോസ് കുട്ടി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. വരികൾ കൈതപ്രം, സംഗീതം ഹിഷാം അബ്ദുൽ വഹാബ്, ചിത്രം ഹൃദയം.

ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് സിദ്ധാർത്ഥ് വിപിൻ ഈണം പകർന്ന ഗാനം കേൾക്കാം. പാടിയത് നജീം അർഷാദ്, അരുൺ ഗോപൻ, റോഷൻ, നിതിൻ രാജ് എന്നിവർ. ചിത്രം കുരുക്ഷേത്ര.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം. യേശുദാസും സുജാതയും പാടിയത്. ചിത്രം ഡ്രീംസ്.

0: ആകാശവാണി
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം.
1: അവിശ്വസനീയമെന്ന് തോന്നുന്ന ചാരകഥകളാൽ സമ്പന്നമാണ് ലോകസാഹിത്യം. ലോകമെങ്ങും വലവിരിച്ചിരിക്കുന്ന ചാരസംഘങ്ങളുടെ കഥകൾ ഇന്നും നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താറുണ്ട്. അതീവ രഹസ്യമായി രാഷ്ട്രങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും ഭാവി തന്നെ അപകടത്തിലാക്കുന്ന, ലോകക്രമം തിരുത്തിയെഴുതുന്ന, സ്വന്തം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുന്ന സാഹസികരാണ് ചാരന്മാർ. രഹസ്യഭാഷയും ഗൂഢതന്ത്രങ്ങളുമായി അവർ ഇരുട്ടിൻ്റെ മറയിലൂടെ സഞ്ചരിക്കുന്നു. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ കാലത്താണ് ചാരസംഘടനകളെ രാഷ്ട്രങ്ങൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി കൂടുതൽ വിനിയോഗിച്ചത്. മനുഷ്യ മനസ്സിനെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന അത്തരമൊരു ചാരസംഘടനയുടെ കഥ പറയുന്ന ക്ലാസിക് നോവലുണ്ട് ലോകസാഹിത്യത്തിൽ. സ്കോട്ടിഷ് എഴുത്തുകാരനായ ജോൺ ബുക്കാൻ്റെ 39 പടവുകൾ അഥവാ 39 സ്റ്റെപ്സ്.
3: ആ മെയ് മാസ സായാഹ്നത്തിൽ നഗരത്തിൽ നിന്ന് മടങ്ങുമ്പോൾ വിരസമായ ഈ ജീവിതത്തോട് എനിക്ക് വെറുപ്പ് തോന്നി. 3 മാസം കൊണ്ട് ഇംഗ്ലണ്ട് മടുത്തു. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ തോന്നുമെന്ന്

0: ഒരു കൊല്ലം മുമ്പ് ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളെ പരിഹസിച്ചേനെ. ഇംഗ്ലണ്ടിനെ കുറിച്ച് അത്ര മതിപ്പായിരുന്നു അന്നെനിക്ക്. അതാണ് സത്യം. ഇംഗ്ലണ്ടിലെ കാലാവസ്ഥ എന്നെ ദേഷ്യം പിടിപ്പിച്ചു. ഇംഗ്ലീഷുകാരുടെ സംസാരം എന്നെ മുഷിപ്പിച്ചു. ലണ്ടനിലെ വിനോദങ്ങൾ സോഡാവെള്ളം പോലെ രുചിരഹിതമായി എനിക്ക് അനുഭവപ്പെട്ടു. റിച്ചാർഡ് ഹെന്നെ, ഞാൻ സ്വയം പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഒരു കുഴിയിൽ ചെന്ന് ചാടിയിരിക്കുന്നു. കയറി രക്ഷപ്പെടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.
1: മുപ്പത്തിയൊൻപത് പടവുകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്.
2: നോവലിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് നോവലിന്റെ ചരിത്ര പശ്ചാത്തലം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജോൺ ബുക്കാന്റെ 39 പടവുകൾ എന്ന നോവൽ ആരംഭിക്കുന്നത് 1914 മെയ് മാസത്തിലാണ്. അതേ മാസത്തിലാണ് ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന ചരിത്ര വസ്തുത ഓർത്തിരിക്കേണ്ടതാണ്.
1: ജർമ്മനിയും ആസ്ട്രിയയും ഒരു വശത്ത്, ഫ്രാൻസും റഷ്യയും മറുവശത്ത്. ബ്രിട്ടൻ നിഷ്പക്ഷമായി നിലകൊണ്ടുവെങ്കിലും വാണിജ്യരംഗത്തെ ബ്രിട്ടന്റെ പുരോഗതി ജർമ്മനിയെ അസൂയാലുവാക്കി. 1904 ബ്രിട്ടനും ഫ്രാൻസും ഒന്നിച്ച് പ്രവർത്തിക്കാൻ സമ്മതിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഒപ്പിട്ടു. ഇത് ജർമ്മനിയുടെ പക വർദ്ധിപ്പിച്ചു. ജർമ്മനി ഒരു അവസരം കാത്തിരിക്കുമ്പോഴാണ് 1914 ജൂൺ 28 തീയതി ആസ്ട്രിയൻ രാജകുമാരനായ ഫെർഡിനാൻഡ് ഫ്രാൻസിസ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സെർബിയയിൽ വെച്ചുണ്ടായ ഈ സംഭവത്തെ തുടർന്ന് ജർമ്മനി സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യ സെർബിയയെ സഹായിക്കാനെത്തി.
2: 1 ജർമ്മനി റഷ്യയ്ക്കെതിരെയും 3 ഫ്രാൻസിനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു. 1914 ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ യുദ്ധത്തിന് മുൻപ് ഇംഗ്ലീഷ് നാവികസേനയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയായിരുന്നു ബ്ലാക്ക് സ്റ്റോൺ എന്ന ജർമ്മൻ ചാരസംഘടനയുടെ ലക്ഷ്യം. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് 39 പടവുകൾ എന്ന കുറ്റാന്വേഷണ നോവലിന്റെ പിറവി. ബ്ലാക്ക് സ്റ്റോൺ എന്ന വിളിപ്പേരുള്ള ജർമ്മൻ രഹസ്യ സംഘടനയുടെ പ്രധാന ലക്ഷ്യം അതേ വർഷം ജൂൺ 15 ഇംഗ്ലണ്ടിൽ നിന്ന് കടക്കുക എന്നതായിരുന്നു. അതിനു മുൻപ് ഗ്രീക്ക് പ്രധാനമന്ത്രിയായ കോൺസ്റ്റാന്റൈൻ കരോളിഡ്സിനെ അവർ വധിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിലെ പ്രധാന ചാരസംഘടനയായ ബ്ലാക്ക് സ്റ്റോണിൽ നിന്നും ഇംഗ്ലണ്ടിനെ രക്ഷിക്കുക എന്ന ദൗത്യത്തോടെയാണ് ജോൺ ബുക്കാൻ 39 പടവുകൾ എന്ന കൃതി എഴുതിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും.
1: 1914 ഓഗസ്റ്റ് 4 പൊട്ടിപ്പുറപ്പെട്ട ജർമ്മനി ഇംഗ്ലണ്ട് യുദ്ധത്തിന് 3 മുൻപാണ് 39 പടവുകൾ എന്ന നോവലിൽ വിവരിക്കുന്ന സംഭവ പരമ്പരകൾ അരങ്ങേറുന്നത്. 39 പടവുകൾ അഥവാ 39 എന്ന നോവലിനെ ഒരു ഡിക്റ്റേറ്റീവ് നോവലെന്നോ ചാരകഥയെന്നോ ഒക്കെ വായനക്കാരന്റെ താൽപ്പര്യമനുസരിച്ച് വിളിക്കാവുന്നതാണ്. എന്നാൽ എല്ലാ സാഹിത്യ വിഭാഗങ്ങളുടെയും അന്തസത്ത ചോരാതെ കോർത്തിണക്കിയ ഈ നോവൽ ലോക സാഹിത്യത്തിലെ ക്ലാസിക് നോവലുകളുടെ ശ്രേണിയിൽ വിരാജിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
2: റിച്ചാർഡ് ഹന്നെ എന്ന 35-കാരനാണ് 39 പടവുകൾ എന്ന നോവലിലെ കഥാനായകൻ. ദീർഘകാലം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച ആളാണ്. സുന്ദരനും സുമുഖനുമാണ്. വിവാഹിതനല്ല, സാഹസികത ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരു സ്കോട്ട്ലൻഡുകാരനായ റിച്ചാർഡ് ഹെന്നെ കുറച്ചു മാസങ്ങളായി ഇംഗ്ലണ്ടിലാണ് താമസം. അയാൾക്ക് ഇംഗ്ലണ്ട് മടുത്തു തുടങ്ങി.
1: അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം റിച്ചാർഡ് ഹന്നെയുടെ ജീവിതം അയാൾ ഒരിക്കലും ചിന്തിക്കാത്ത വിധം മാറിമറിയുന്നത്. ലണ്ടൻ നഗരത്തിന്റെ ഒഴിഞ്ഞ കോണിൽ ഒരു ഫ്ളാറ്റിലാണ് ഹന്നെ താമസിക്കുന്നത്. അയൽക്കാർ തമ്മിൽ വലിയ സൗഹൃദമൊന്നുമില്ല. ഓരോരുത്തരും താന്താങ്ങളുടെ ജീവിതം നോക്കി സുഖമായി ജീവിക്കുന്നു. അങ്ങനെയിരിക്കെയാണ് അപരിചിതൻ റിച്ചാർഡ് ഹെന്നെയെ തേടിയെത്തുന്നത്. അതോടെ എല്ലാം തകിടം മറിഞ്ഞു.
0: എനിക്ക് താങ്കളോടൊന്ന് സംസാരിക്കാമോ?

0: ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാൻ അകത്തോട്ട് വന്നോട്ടെ. ഞാൻ വാതിൽ തുറന്ന് അയാളോട് അകത്ത് വരാൻ പറഞ്ഞു. വാതിൽ തുറന്നയുടൻ അയാൾ ഞാൻ സാധാരണ പുക വലിക്കാറുള്ള മുറിയുടെ നേരെ ഓടി. വാതിൽ തഴുതിട്ടോ? അയാൾ ഭീതിയോട് ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് സ്വാതന്ത്ര്യമെടുത്തു. നിങ്ങളെ കണ്ടിട്ട് എല്ലാം മനസ്സിലാകുന്ന ഒരാളാണെന്ന് തോന്നി. പറയൂ, നിങ്ങളൊരു സഹായം ചെയ്യാമോ? അയാൾ ചോദിച്ചു. നിങ്ങൾ കാര്യമെന്താണെന്ന് പറയൂ, എന്നിട്ടേ എനിക്ക് വാക്ക് തരാൻ കഴിയൂ. അയാളുടെ വിചിത്രമായ പെരുമാറ്റം എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു.
1: അപരിചിതൻ തന്റെ രഹസ്യം റിച്ചാർഡ് ഹെന്നയോട് പറയുന്നു. അയാളൊരു അമേരിക്കക്കാരനാണ്, ഒരു പത്രപ്രവർത്തകനായിരുന്നു. പിന്നീട് അയാൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. ഒടുവിൽ അയാൾ അപകടകരമായ ഒരു ചാരസംഘടനയിൽ എത്തപ്പെട്ടു. ഇംഗ്ലണ്ടിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ചാരസംഘടന ഗ്രീക്ക് പ്രധാനമന്ത്രിയായ കോൺസ്റ്റാന്റൈൻ കരോലെറ്റ്സിനെ വധിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന വിവരം അയാൾക്കറിയാം. ഈ രഹസ്യം അയാൾക്കറിയാമെന്ന് ചാരസംഘടനയിലെ അധോലോക അംഗങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അവർ തന്നെ ഏതു വിധേനയും കൊല്ലും. ബ്ലാക്ക്സ്റ്റോൺ എന്നാണ് ആ സംഘത്തിന്റെ പേര്. അവർ തന്നെ വേട്ടയാടുന്നു. ബ്രിട്ടീഷ് സർക്കാരിന്റെ അതിഥിയായ ഗ്രീക്ക് പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നതോടെ ബ്രിട്ടന് അപകടമുണ്ടാകും, ലോകമഹായുദ്ധമുണ്ടാകും, അത് പുതിയ തലത്തിലേക്ക് മാറും. ഈ രഹസ്യം താങ്കളോട് പറയാനാണ് ഞാൻ വന്നത്. അപരിചിതൻ ഹെന്നയോട് ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നു. അയാൾ അവസാനം തന്റെ പേര് പറയുന്നു. ഫ്രാങ്ക്ലിൻ പി സ്കഡർ, അതാണ് പേര്.
2: റിച്ചാർഡ് ഹെന്നെ അപരിചിതൻ പറയുന്ന കാര്യങ്ങൾ വിശദമായി കേൾക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് സ്കഡർ ആവശ്യപ്പെട്ടത്. ഈ വിവരങ്ങൾ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയെ അറിയിക്കണം. ഗ്രീക്ക് പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന മരണത്തിൽ നിന്നും രക്ഷിക്കണം. തനിക്ക് കുറച്ച് ദിവസത്തേക്ക് അഭയം തരണം. ഒടുവിൽ ഈ കാര്യങ്ങൾ ഹെന്നെ ഏറ്റെടുക്കുന്നു.
1: അപരിചിതനായ അതിഥിയെ വിശ്വാസത്തിലെടുത്ത് ഹെന്നെ അയാൾക്ക് അഭയമൊരുക്കുന്നു. താൻ ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന് സ്കഡർ തന്റെ ആതിഥേയനോട് പറയുന്നു. തന്നെ തേടി വരുന്നവർ നിസ്സാരക്കാരല്ല. ബ്ലാക്ക്സ്റ്റോൺ എന്ന വെളിപ്പേരുള്ള, എന്തും ചെയ്യാൻ മടിക്കാത്ത, ഇരുട്ടിന്റെ നിഴലിൽ സഞ്ചരിക്കുന്ന ഭീകരന്മാരാണവർ.
2: സ്കഡർ ഭയന്ന പോലെ രാത്രിയുടെ ഏതോ യാമത്തിൽ ചാരസംഘം അയാളെ തേടിയെത്തി. ഹെന്നയുടെ വിശ്രമമുറിയിലായിരുന്നു അയാൾ ഒളിച്ചു താമസിച്ചിരുന്നത്. മൂന്നാം ദിവസത്തെ പ്രഭാതത്തിൽ റിച്ചാർഡ് ഹെന്നെ തന്റെ അതിഥിയുടെ ചേതനയറ്റ ശരീരമാണ് കണ്ടത്. ഹെന്നെ ഞെട്ടിത്തകരുന്നു. സ്കഡർ താമസിച്ചിരുന്ന മുറി അലങ്കോലമായിട്ടുണ്ട്. കൊലപാതകികൾ എന്തോ തേടിയാണ് വന്നത്, പക്ഷേ പരതിയത് അവർക്ക് ലഭിച്ചില്ല.
0: ഞാൻ ആകെ തകർന്ന് കസേരയിലേക്കിരുന്നു. അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്ന് കാണണം. ഭീകരമായ ചിന്തകൾ എന്റെ മനസ്സിലേക്ക് വന്നു. മനുഷ്യർ ഭീകരമായി കൊല ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റാബേൽ യുദ്ധത്തിൽ ഞാനും ശത്രുക്കളെ നിഗ്രഹിച്ചിട്ടുണ്ട്. സമയം രാവിലെ 6 മണിയായിട്ടുണ്ട്. കൊലയാളി ഇനി മടങ്ങി വരാൻ സാധ്യതയില്ല. സ്കഡർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യമാണ്. ഞാൻ പുറത്തുപോയി പോലീസിനെ വിവരമറിയിച്ചാൽ കൊലപാതക കുറ്റം എന്റെ മേൽ വീഴും. സാഹചര്യ തെളിവുകളെല്ലാം എനിക്കെതിരാണ്. ഇംഗ്ലണ്ടിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ എന്നെ അറിയാവൂ. ഗ്രീക്ക് പ്രധാനമന്ത്രി ഇംഗ്ലണ്ടിലെത്താൻ പാടില്ല. സ്കഡർ കൊല്ലപ്പെട്ടു. രഹസ്യങ്ങളെല്ലാം അയാൾ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് അയാളുടെ ജോലികൾ ഇനി ഞാനാണ് ചെയ്യേണ്ടത്.
1: കഠിനമായ ആലോചനയ്ക്ക് ശേഷം ഒളിവിൽ പോകാൻ റിച്ചാർഡ് ഹെന്നെ തീരുമാനിക്കുന്നു. 3 ആഴ്ചക്കാലം ഇംഗ്ലണ്ടിൽ നിന്നും മാറി നിൽക്കണം. കൊലയാളികൾ അന്വേഷിച്ചു വന്ന ഡയറി ഹെന്നെ മുറിയിൽ നിന്നും കണ്ടെത്തുന്നു. കോഡ് ഭാഷയിൽ സ്കഡർ അതിൽ പലതും എഴുതിയിട്ടുണ്ട്. ഒളിച്ചോടുക എന്നത് അത്ര നിസ്സാര കാര്യമല്ലെന്ന് ഹെന്നെ മനസ്സിലാക്കുന്നു. പുറത്ത് ചാരസംഘവും പോലീസും ഉണ്ടാവും. ആൾമാറാട്ടം നടത്തുക

0: മാത്രമാണ് പരിഹാരം. കൃത്യം 6:30 എല്ലാ ദിവസവും വരുന്ന പാൽക്കാരന്റെ തൊപ്പിയും കുപ്പായവും ഒരു പന്തയത്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് സ്വർണനാണയം പ്രതിഫലമായി നൽകി പാൽക്കാരനിൽ നിന്നും വാങ്ങി ധരിച്ച് കണ്ണുവെട്ടിച്ച് ഹന്നെ അവിടെ നിന്നും കടന്നുകളയുന്നു. തീവണ്ടി നിലയത്തിലെത്തിയ ഹന്നെ തന്റെ സാഹസികമായ ഒളിച്ചോട്ടം ആരംഭിക്കുന്നു.
1: വടക്കോട്ടാണ് ഹന്നയുടെ യാത്ര. ഗ്രാമപ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമുള്ള ഒരു സത്രത്തിൽ ഒളിക്കുക എന്നതാണ് അയാളുടെ പദ്ധതി. തീവണ്ടിയിലിരുന്ന് സ്കഡറുടെ ഡയറി പരിശോധിക്കുന്നുണ്ട്. അതിൽ രഹസ്യ കോഡുകളാണ്. അത് അഴിച്ചെടുക്കുക എന്നത് ശ്രമകരമാണ്. ലണ്ടനിൽ നിന്നും അയാൾ വളരെ ദൂരെ എത്തിയിരുന്നു. ഒരു മലയോരത്ത് തീവണ്ടി നിന്നപ്പോൾ ഹന്നി ഇറങ്ങി. കൃഷിക്കളത്തിന് സമീപം കണ്ട ഒരു സത്രത്തിൽ അഭയം തേടി. പിറ്റേന്ന് സത്രത്തോട് വിട പറഞ്ഞ് തീവണ്ടി നിലയത്തിൽ നിന്നും ഡം ഫ്രീസിലേക്ക് ടിക്കറ്റ് എടുത്തു. തീവണ്ടി ബോഗിയിൽ കിടന്ന സ്കോട്സ്മാൻ പത്രം റിച്ചാർഡ് ഹന്നിയെ നിവർത്തി നോക്കി. അതിൽ സ്കഡറുടെ കൊലപാതകത്തെക്കുറിച്ച് 2 കോളം വാർത്തയുണ്ട്. പാൽക്കാരൻ അറസ്റ്റിലായി. പിന്നീട് അയാളെ വിട്ടയച്ചു. തന്നെക്കുറിച്ചൊന്നുമില്ല.
0: വീണ്ടും ഹന്നെ തന്റെ യാത്ര തുടർന്നു. അടുത്ത സ്റ്റേഷനിൽ തീവണ്ടിയിൽ നിന്നുമിറങ്ങി ശേഷം വനത്തിന്റെ സമീപമുള്ള ഒരു സത്രത്തിൽ അയാളെത്തി. അഭയം തേടിയ സത്രത്തിന്റെ ഉടമ ഒരു യുവാവാണ്. അവന് ഒരു സാഹിത്യകാരനാകാനാണ് ആഗ്രഹം. ഹന്നെ അവനുമായി സൗഹൃദത്തിലായി. തന്റെ ധീരസാഹസിക കഥകൾ പറഞ്ഞു തരാമെന്ന് യുവസാഹിത്യകാരന് ഹന്നെ വാഗ്ദാനം നൽകി. ആ സത്രത്തിൽ ഒളിച്ചു പാർക്കുന്നു. ഇതിനിടയിൽ ഒരു കാറിൽ 2 പേർ ഹന്നയെ തിരക്കിയെത്തുകയും അവരെ യുവാവ് മടക്കി അയക്കുകയും ചെയ്യുന്നു. ചില രഹസ്യങ്ങൾ ഹന്നെ യുവാവിനോട് പറയുന്നുണ്ട്. കാറിൽ വന്ന അപരിചിതർക്ക് കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് പോലീസിനെ അറിയിക്കാൻ ഹന്നെ സത്രമുടമയായ യുവാവിനെ ശട്ടം കെട്ടുന്നു. പിറ്റേന്ന് പോലീസുകാർ സത്രത്തിലെത്തി. ഹന്നെ എല്ലാം ഒളിച്ചു കണ്ടു. തന്നെ പിന്തുടരുന്നവരെയും പോലീസുകാരെയും കൂട്ടിമുട്ടിക്കുക എന്ന തന്റെ പദ്ധതി വിജയിച്ചതിൽ ഹന്നയ്ക്ക് സന്തോഷം തോന്നി. സത്രത്തിലിരുന്ന് കഡ്ഡറുടെ ഡയറിയിലെ രഹസ്യ ഭാഷയിൽ എഴുതിയ കാര്യങ്ങൾ ഹന്നെ കഷ്ടപ്പെട്ട് വായിച്ചു മനസ്സിലാക്കി.
1: സ്കോട്ട്ലൻഡ് ലക്ഷ്യമാക്കി സത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ റിച്ചാർഡ് ഹന്നെ ഒരു കാറ് മോഷ്ടിച്ച് യാത്ര തുടരുന്നു. ഇതിനിടയിൽ മറ്റൊരു കാറുമായി കൂട്ടിമുട്ടുന്നു. ലിബറൽ പാർട്ടി അംഗമായ സർ ഹാരിയുടെ വാഹനമായിരുന്നു അത്. മാന്യതയോടെ പെരുമാറിയ ഹാരിയെ വിശ്വാസത്തിലെടുത്ത് ഹന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ബ്രിട്ടൻ അപകടത്തിലാണെന്നും ഗ്രീക്ക് പ്രധാനമന്ത്രി വധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമുള്ള ഗൗരവകരമായ രഹസ്യ പദ്ധതി സർ ഹാരി തിരിച്ചറിയുന്നു.
0: സർ ഹാരി ഹന്നെ സഹായിക്കാമെന്ന് പറയുന്നു. രഹസ്യ പോലീസും ചാരസംഘവും തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ഹന്നയ്ക്കറിയാം. അയാൾക്ക് സർ ഹാരി അഭയം നൽകുകയും തന്റെ കോട്ട് ധരിച്ച് രക്ഷപ്പെടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. വീണ്ടും ഹന്നെ യാത്ര തുടരുന്നു. മലമ്പ്രദേശത്തു വെച്ച് റോഡ് പണിക്കാരനായ ടേൺ ബുള്ളിന്റെ സവിധം അയാളെത്തുന്നു. ബ്ലാക്ക് സ്റ്റോൺ ചാരസംഘം പിന്തുടരുന്നതിനാൽ വീണ്ടും വേഷം മാറാൻ ഹന്നെ തീരുമാനിക്കുന്നു. റോഡ് പണിക്കാരന്റെ കുപ്പായം വാങ്ങി അയാൾ റോഡ് പണി ചെയ്യുന്നതായി അഭിനയിക്കുന്നു. ചാരസംഘടനക്കാരുടെ കാർ സമീപമെത്തി. സത്രത്തിൽ അന്വേഷിച്ചു വന്നവർ തന്നെയാണ് കാറിൽ. അവരെ അതിവിദഗ്ധമായി ഹന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അവർ പോയ ശേഷം ഹന്നയുടെ പരിചയക്കാരനായ ജോപ്ലി എന്നൊരാൾ കാറിൽ ആ വഴിയിലെത്തുന്നു. അയാളിൽ നിന്നും ഹന്നെ കാർ തട്ടിയെടുത്ത് രക്ഷപ്പെടുന്നു. ആ രാത്രി അയാൾ ചാരന്മാരുടെ പിടിയിലാകുന്നു.
1: ഉപയോഗശൂന്യമായ ഒരു മില്ലിനകത്തേക്ക് ഹന്നെ ചാരസംഘം വലിച്ചഴച്ചുകൊണ്ടുപോയി ഒരു മൂലയിലേക്ക് തള്ളി. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇരുട്ടിലും ആ കണ്ണുകൾ പരതി. ഒടുവിൽ മില്ലിന്റെ മൂലയിൽ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അയാൾ കണ്ടെത്തി. യുദ്ധരംഗത്ത് വെച്ച് ബോംബ് നിർമ്മിക്കാൻ പരിശീലനം ലഭിച്ചിരുന്ന ഹന്നെ ഡൈനാമിറ്റ് ഉണ്ടാക്കി മില്ല് തകർത്ത് രക്ഷപ്പെടുന്നു. സർ ഹാരി ഇതിനിടയിൽ പോലീസിനെയും അധികാരികളെയും നടന്ന യഥാർത്ഥ സംഭവങ്ങൾ അറിയിക്കുന്നു. ഗ്രീക്ക് പ്രധാനമന്ത്രിയുടെ ജീവൻ പക്ഷേ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഗ്രീക്ക് പ്രധാനമന്ത്രി കരോലറ്റ്സ് കൊല്ലപ്പെട്ട വിവരം റിച്ചാർഡ് ഹന്നെ അറിയുന്നു.
0: ജർമ്മൻ

0: ഘടനയെ അമർച്ച ചെയ്യാൻ പോലീസ് തേടുന്നതോടെ അയാൾ സ്കഡ്ഡറുടെ ആത്മാവിന് നീതി നൽകാൻ തീരുമാനിക്കുന്നു.
1: ഞങ്ങൾ തീരത്തേക്ക് മടങ്ങി. എന്റെ സംശയങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. സ്കഡ്ഡറിൽ നിന്ന് എല്ലാ വിവരങ്ങളും അറിഞ്ഞു എന്ന ശത്രുക്കളുടെ അറിവാണ് എന്നെ അസ്വസ്ഥനാക്കിയത്. ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അറിവ് തന്നതും സ്കഡ്ഡറാണെന്ന് അവർക്കറിയാം. ജൂൺ 15 ഇംഗ്ലണ്ടിൽ നിന്ന് കടക്കാനുള്ള ചാരസംഘത്തിന്റെ പദ്ധതി എനിക്കറിയാമെന്നതിനാൽ അവർ തീരുമാനം മാറ്റുമോ എന്ന് ഞാൻ ഭയന്നു. എന്നാൽ തങ്ങളുടെ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്ന ജർമ്മൻകാരുടെ സ്വഭാവം എനിക്കറിയാമായിരുന്നു. 39 പടവുകൾ കയറി കുന്നിൻ മുകളിലെ ആ ഒഴിഞ്ഞ വീടിന്റെ പൂന്തോട്ടത്തിൽ ഞാൻ ചെന്നു. ടെന്നീസ് കോർട്ടിൽ രണ്ടുപേർ കളിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾ ഞാൻ മുമ്പ് കണ്ട ബ്ലാക്ക് സ്റ്റോണിലെ ഭീകരൻ വയസ്സനായിരുന്നു. മറ്റൊരാൾ ചെറുപ്പക്കാരനും. ട്രഫൽഗാർ ലോഡ്ജ് എന്നാണ് ഈ വസതിയുടെ പേര്. ചുറ്റും എന്റെ ആളുകൾ വളഞ്ഞിട്ടുണ്ട്.
0: നോവൽ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. ചാരസംഘത്തിന്റെ രഹസ്യ കേന്ദ്രത്തിലേക്ക് സ്കഡ്ഡറിന്റെ ഡയറിയിൽ നിന്നും ലഭിച്ച അടയാളങ്ങൾ അനുസരിച്ച് രഹസ്യമായി കടന്നുകയറുന്ന റിച്ചാർഡ് ഹെന്നയെയാണ് നാം നോവലിൽ കാണുന്നത്. ഒരു തവണ അയാൾ ആ ഭീകരന്മാരിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. അതിന് മുൻകരുതൽ എന്ന വണ്ണം തോക്കേന്തിയ പോലീസ് സേനയെ ആ രഹസ്യ കേന്ദ്രത്തിന്റെ ചുറ്റും ഹെന്നെ വിന്യസിപ്പിക്കുന്നു. ടെന്നീസ് കളിച്ചവർ കളി മതിയാക്കി ഉള്ളിലേക്ക് കയറിപ്പോയപ്പോൾ ഹെന്നെ അവരുടെ പിന്നാലെ കൂടി. ഹെന്നയെ അവർ തിരിച്ചറിഞ്ഞു. ചാരസംഘം പ്രതിരോധത്തിന് പെട്ടെന്ന് തയ്യാറായില്ല. അതിക്രമിച്ചു കയറിയ അതിഥിയെ മയത്തിൽ കൈകാര്യം ചെയ്യുക എന്ന പദ്ധതിക്ക് അവർ രൂപം നൽകി. പോലീസ് തങ്ങളെ വളഞ്ഞിട്ടുണ്ടാവും എന്നവർ ചിന്തിച്ചു. ബ്ലാക്ക് സ്റ്റോണിന്റെ തലവൻ വയസ്സൻ ഹെന്നയെ ചീട്ടുകളിക്കാൻ ക്ഷണിച്ചു. കളി പുരോഗമിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 25, ശകവർഷം 1948 ആഷാഢം 18, 2026 ജൂലൈ മാസം 9 തീയതി വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 31 മിനിറ്റ്. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. സസ്യബുക്കുകളുടെ ഏറ്റവും വലിയ പ്രോട്ടീൻ ഉറവിടമായി കണക്കാക്കപ്പെടുന്ന ഭക്ഷ്യധാന്യമേത്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം സോയാബീൻ. ഇനി ഇന്നത്തെ ചോദ്യം. ഫുട്ബോൾ കളിയിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക

0: വിദ്യയാണ് VAR. എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യമൊരിക്കൽ കൂടി. ഫുട്ബോൾ കളിയിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് VAR. എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം?
1: ആകാശവാണി

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇന്നല്ലെങ്കിൽ നാളെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞ എടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ചിരിയോ ചിരി എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സിന്ധൂര സന്ധ്യയ്ക്ക് മൗനം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയത്. ഗാനരചന ബിജു തിരുമല, സംഗീതം ശ്യാം.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ഐടിഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
3: എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിന് വേണ്ടി പുതിയംഗം മുരളി രചിച്ച് വി ദക്ഷിണാമൂർത്തി ഇണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയത്.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 മണി. പ്രിയ ശ്രോതാക്കളെ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അമരൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം ആദിത്യൻ.

ചിഹ്ന കൗണ്ടർ എന്ന ചിത്രത്തിനു വേണ്ടി ആർ വി ഉദയകുമാർ രചിച്ച്, ഇളയരാജ ഇണം പകർന്ന്, എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം മന്നൻ എന്ന ചിത്രത്തിൽ നിന്നും, പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, സ്വർണലത എന്നിവർ, ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
2: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന, അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് 4 സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രിയെ, ഫ്ലെക്സ്നറി, ബോയിഡി, ഷിഗല്ല സോണിയെ. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവായിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല

0: ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗെല്ല ഫ്ലെക്സിനറിയാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗെല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് 0 ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗെല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 തൊട്ട് നോക്കുമ്പോൾ 16-ന് ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് ഒരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസാണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിൻ്റെ ഉറവിടം. ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ളൊരു സാഹചര്യം ഷിഗെല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവേ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിൻ്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗെല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗെല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിൻ്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗെല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിൻ്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000, അത്രയും ലോഡ്, 100,000, 10,000 മുകളിൽ, 100,000 മുകളിലൊക്കെ ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗെല്ലയ്ക്ക് 10 മുതൽ 100, അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗെല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ ഈ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങളെന്ന് പറയുമ്പോൾ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിൻ്റെ വാതിലിൻ്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷനാണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിൻ്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ, ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ, നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി, പേപ്പറിലൊക്കെ ആണെങ്കിൽ 10-17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല, ഇപ്പോൾ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിൻ്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗെല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി. മലം കൂടി, മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവേ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം, 2 to 4 days വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം. നമുക്ക് ഓർക്കാനവും ഛർദിലും ഉണ്ടാകാം. പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിൻ്റെ ഒരു ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിൻ്റെ

0: ആസിഡിന്, പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇത് ഇതിന് സർവൈവൽ ഉണ്ട്, അത് ജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകളുണ്ട്, ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന് നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിൻ്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിൻ്റെ വിഷയം കൂടി ഇതിലുണ്ട്. മൂന്ന്, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിൻ്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏർജും, ടെനസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയെ ടൈപ്പ്, ഷിഗെല്ല ഡിസെൻട്രിയെ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം കുട്ടികളിലൊക്കെ, പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതി ഒക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷിഗെല്ല സോണിൽ പൊതുവേ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടലിനെ, കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മേഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65% ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല, മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗെല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ്സിൽ 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം, കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ ചുണ്ടും വായുവൊക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും, രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആൻറ്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിൻ്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവേ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സസിനൊക്കെയാണ്. പക്ഷെ ഇപ്പോഴുള്ള ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റൻ്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല ഈ ആൻറ്റിമൈക്രോബിൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോൾ, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സസിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആൻറ്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തു നിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും ഒരു 5-10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിൻ്റെയൊക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റൻ്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആൻറ്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആൻറ്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആൻറ്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റൻ്റ് ആയാൽ നമ്മുടെ കയ്യിൽ വേറെ മാർഗ്ഗമില്ലാതെയാകും.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക്

0: എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
1: ഇത് വളരെ ഇപ്പം സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിൻ്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിൻ്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമേ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഈ ഒരു ഔട്ട്ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിൻ്റെ ശുചിത്വം, അതും ചൂടോടെ പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആ മാഷെ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: നിയമവീഥി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ നിയമവീഥിയിൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള നിയമ സംവിധാനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ തെരുവ് നായ്ക്കളുടെ എണ്ണം 900,000 എത്തിയെന്ന സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ തെരുവ് നായ്ക്കൾ നാടിനെ പല്ലിൽ കോർക്കുന്നതാണ് ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലയിലേതുൾപ്പെടെ ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ തുടങ്ങിയവയുടെ പരിസരത്തുള്ള തെരുവ് നായ്ക്കളെ ഉടൻ പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും തെരുവുനായ ശല്യം പരിഹരിക്കാൻ വിവിധ തലങ്ങളിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയാൻ നിയമപ്രകാരമുള്ള അനിമൽ ബേർത്ത് കൺട്രോൾ നിയമങ്ങൾ അനുസരിച്ചാണ് കേരളത്തിൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നത്. ആരോഗ്യമുള്ള തെരുവ് നായ്ക്കളെ കൊല്ലുന്നത് നിരോധിച്ചിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നായ്ക്കളെ പിടികൂട്ടി വാക്സിനേഷൻ നൽകി വന്ധ്യം കരിച്ച് അവയുടെ യഥാർത്ഥ പ്രദേശത്തേക്ക് തിരികെ വിടണം. കൊല്ലുന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ മാരകമായ പരിക്കേറ്റ, മാരകമായ രോഗം ബാധിച്ച അല്ലെങ്കിൽ ഗുരുതരമായി ഭ്രാന്ത് പിടിച്ച നായ്ക്കളെ രജിസ്ട്രേഷൻ ചെയ്ത മൃഗഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തലിനു ശേഷം ദയാവധം ചെയ്യുന്നതിന് സംസ്ഥാനം അനുവദിക്കുന്നു. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ പ്രായോഗികമായും ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഫലപ്രദമായ മാർഗം വന്ധ്യംകരണമാണ്. തെരുവ് നായ്ക്കളുടെ പ്രജനനം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുവന്ന വന്ധ്യംകരണ പദ്ധതിയായ ABC വേണ്ട വിധം മുന്നോട്ടു പോകേണ്ടതുണ്ട്. നായ്ക്കളെ വന്ധ്യംകരിച്ച് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി എല്ലാ ജില്ലകളിലും ABC കേന്ദ്രങ്ങൾ സജീവമാകേണ്ടതുണ്ട്. കേരളത്തിൽ 10 വർഷത്തിനിടെ നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തെരുവ് നായ്ക്കളുടെ സംഘർഷങ്ങളെ അപേക്ഷിച്ച് മനുഷ്യ സുരക്ഷയ്ക്കും പൗരന്മാരുടെ ആവശ്യങ്ങൾക്കും മുൻഗണന നൽകണമെന്ന് കേരള ഹൈക്കോടതി ആവർത്തിച്ച് ഊന്നി പറഞ്ഞിട്ടുണ്ട്. പൊതുജന ആരോഗ്യ അപകട സാധ്യതകൾ തടയുന്നതിന് വേഗത്തിലുള്ള ലൈസൻസിംഗും പ്രാദേശികവൽക്കരിച്ച വാക്സിനേഷൻ ഡ്രൈവുകളും ഇത് നിർബന്ധമാക്കുന്നു.
1: നിയമവീഥി.
3: തെരുവുനായ ആക്രമണത്തെക്കുറിച്ചും ലഭ്യമായ നിയമസഹായത്തെക്കുറിച്ചും ഇടുക്കി ജില്ലാ നിയമ സേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ശ്രീ CGNN കഴിഞ്ഞയാഴ്ചകളിൽ സംസാരിച്ചത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ.
4: വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒരു ജില്ലയാണ് നമ്മുടെ ഇടുക്കി ജില്ല. അങ്ങനെയാണെങ്കിൽ ഈ തെരുവുനായ ആക്രമണം ഏൽക്കുന്നത് ഒരു വിനോദസഞ്ചാരിക്കാണെങ്കിൽ അയാൾക്ക് ഇതുപോലെ നഷ്ടപരിഹാരം ലഭ്യമാകുന്നതിന് എന്തെങ്കിലും നിയമ നടപടിക്രമങ്ങൾ ചെയ്യാൻ കഴിയുമോ ഇതുപോലെ തന്നെ?
5: ശരിയാണ്, നമ്മുടെ ജില്ല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. നമുക്കറിയാം തേക്കടിയുണ്ട്, മൂന്നാറുണ്ട്, വാഗമണ്ണുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്തുള്ള ജില്ലകളിൽ നിന്നും അതേപോലെ തന്നെ പുറം സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നതാണ് ആൾക്കാരാണ് നമ്മുടെ ജില്ലയിലേക്ക് വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ തെരുവുനായയുടെ പ്രജനനവും വ്യാപനവും നിയന്ത്രിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു പുറത്തുനിന്നുള്ള ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ട് ഒരു തെരുവുനായ ആക്രമണം ഏറ്റാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആൻസൈറ്റി നമുക്കറിയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ ഹാൾട്ടായി പോകും, കാരണം ട്രീറ്റ്മെൻറ്റ് പർപ്പസിന്. എസ്പെഷ്യലി കുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകളോ ആണെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു ആൻസൈറ്റിയും ബുദ്ധിമുട്ടും വളരെയധികമാണ്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇത് പരിഗണിക്കും. പിന്നെ ഈ പറയുന്ന ആൾക്കാരുടെ അഡ്രസ്സ് നമുക്ക് സംഘടിപ്പിക്കാൻ വലിയ പാടുണ്ടാവില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാവും അവർ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാരാലീഗൽ വോളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടെ അവരെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് പരാതി നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴും പറയുന്നു, ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാരെ തെരുവുനായ ആക്രമണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കും. അവർക്ക് കൊടുക്കുന്ന റെക്കമെൻഡേഷനിൽ വരുന്ന എമൗണ്ട് കുറച്ചുകൂടി കൂടുതലായിരിക്കും.
4: തെരുവുനായകളുടെ എണ്ണത്തിലുള്ള വർധനവ് നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ?
5: നമുക്കറിയാം ഇന്ത്യയിൽ മൊത്തത്തിൽ തെരുവ് നായകളുടെ ആക്രമണവും അതേപോലെ തന്നെ തെരുവുനായ വ്യാപനവും അധികമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു കേസ് സുവോമോട്ടോ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉണ്ടായിട്ടുള്ള ഡയറക്ഷൻ പ്രകാരം ABC സെൻ്ററുകൾ, ആനിമൽ ബർത്ത് കൺട്രോൾ സെൻ്ററുകൾ, സ്ട്രിക്റ്റായിട്ട് സ്ഥാപിക്കണമെന്നും അത് കൃത്യമായി ഫോളോ ചെയ്യണമെന്നും ഡയറക്ഷൻ ഉണ്ട്. അതുപ്രകാരം നമുക്കറിയാം എല്ലാ ജില്ലകളിലും ABC സെൻ്ററുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ കുയിലിമല അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. പൂർത്തിയായിട്ടില്ല, ഒന്നോ രണ്ടോ മാസത്തിൽ കംപ്ലീറ്റ് ആകും എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. അതുകൂടാണ്ട് തന്നെ പോർട്ടബിൾ എ ബി സി ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് പോർട്ടബിൾ ആയിട്ടുള്ള എ ബി സി സെൻ്ററിൽ നമ്മുടെ ജില്ലയിൽ വരിക, അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 10-30% സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് കൊടുത്താൽ, ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്താൽ അവിടെ ഈ എ ബി സി പോർട്ടൽ സെൻറ്റർ സ്ഥാപിക്കും. ആ ഏരിയയിലുള്ള തെരുവുനായകളെ അവിടെ കൊണ്ടുവന്നിട്ട് വാക്സിനേഷൻ നടത്തി അതിന് വേണ്ട മരുന്നുകളെല്ലാം കൊടുത്ത ശേഷം അതിനെ ഫ്രീ ആക്കും. ഇതിൻ്റെ ആ പ്രോജക്റ്റ് കഴിയുമ്പം ഈ പോർട്ടബിൾ സെൻറ്റർ ആ സ്ഥലത്ത് നിന്ന് അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മാറും. അങ്ങനെയുള്ള പോർട്ടബിൾ സെൻറ്റർ ഉണ്ട്. എൻ്റെ അറിവനുസരിച്ചിട്ട് കേരളത്തിലാകെപ്പാടെ 3 സ്ഥലത്തെ എ ബി സി പോർട്ടബിൾ സെൻറ്ററുകളുള്ളൂ. എനിക്ക് തോന്നുന്നു കേരള സംസ്ഥാന സർക്കാർ നോക്കിയാൽ ഇടുക്കി ജില്ലയിലേക്കും വേണമെങ്കിൽ എ ബി സി പോർട്ടൽ സെൻറ്ററിൻ്റെ സർവീസ് തരാൻ പറ്റും. അതിനുള്ള രീതിയിൽ ഡി എൽ എസ് എന്ന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള പ്രാരംഭ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്.
4: അതെങ്ങനെയാണ് തെരുവുനായകളുടെ എണ്ണം അനുസരിച്ചോ അത് അതിന്റെ എണ്ണത്തിൽ അല്ലെ ആക്രമണങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണോ ഇത് നൽകിയേക്കുന്നത്?
5: നമ്മൾ ശരിക്കും തെരുവുനായ ആക്രമണം ഉണ്ടാകുമ്പോഴാണ് തെരുവുനായ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ തെരുവുനായ ആക്രമണം കൂടുതലുണ്ടായ സ്ഥലങ്ങളിൽ പോർട്ടൽ എ ബി സെൻ്ററിൻ്റെ സർവീസ് കിട്ടുമെന്ന് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നിന്നും തെരുവുനായ മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ സർവീസ് കിട്ടുമെന്ന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്.
4: തെരുവുനായകളുടെ ആക്രമണം ഇന്ന് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനുമൊക്കെ വലിയ വെല്ലുവിളിയായ സാഹചര്യത്തിൽ ഇതിനെ ഇരയായവർക്കും മറ്റു പൊതുജനങ്ങൾക്കും നൽകുന്ന നിയമസഹായങ്ങളെക്കുറിച്ച് നമുക്ക് ലളിതമായി പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ നിയമ സേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ശ്രീ സിജി എൻ എൻ സാറിന് നിയമവീഥിയുടെ നന്ദി.
3: തെരുവുനായ ആക്രമണത്തെക്കുറിച്ചും അപ്രകാരം ആക്രമണമുണ്ടായാൽ ലഭ്യമായ നിയമസഹായത്തെക്കുറിച്ചും ഇതുവരെ നമ്മോട് സംവദിച്ചത് ഇടുക്കി ജില്ലാ നിയമ സേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ശ്രീ സിജി എൻ എൻ.
1: നിയമവീഥി സമാപിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കൾ,

പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ ഐ ഡി airdevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ഐ ഡി airdevikulam@gmail.com. പ്രിയ ശ്രോതാക്കളെ, നിയമവീതിയിലൂടെ നിങ്ങൾ നൽകുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ്.

പ്രിയ ശ്രോതാക്കളെ, നിയമവിധി പരിപാടിയിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ അയക്കാവുന്നതാണ്. 8281200715 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശമായി നിങ്ങളുടെ പരാതികൾ അയക്കുക. പരിഹാരം കാണുന്നതിനായി പരമാവധി ശ്രമിക്കുന്നതാണ്.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് ഓഫ് എമിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഫുട്ബോൾ കളിയിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് VAR. എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം? ഉത്തരം വീഡിയോ അസിസ്റ്റന്റ് റഫറി എന്നതാണ് VAR പൂർണ്ണരൂപം. ക്രിക്കറ്റിലെ തേർഡ് അമ്പയറിന് സമാനമാണിത്. ഗ്രൗണ്ട് റഫറിക്ക് തൻ്റെ ഏതെങ്കിലും തീരുമാനത്തിൽ സംശയം തോന്നിയാൽ കളിയുടെ വീഡിയോ റീപ്ലേ കണ്ട് സംശയം തീർക്കുന്ന സംവിധാനമാണിത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി. ഇന്നത്തെ കിസാൻ വാണിയിൽ വട്ടവടയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ കരുണാകരൻ അദ്ദേഹത്തിന്റെ കാർഷികാനുഭവങ്ങൾ വിവരിക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 സാഹിത്യവേള. ഇതിൽ റാണി പി വി അവതരിപ്പിച്ച കവിതകൾ, കഥകൾ, രഞ്ജിത് മോഹൻ പെരിങ്ങഴ അവതരിപ്പിച്ച കഥ എന്നിവ കേൾക്കാം. 8:00 അങ്കണം പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 9:30 കഥകളിപ്പദങ്ങൾ, 10:30 ചലച്ചിത്രഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തേനിസൈ, 5:00 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ടൂറിസം ഡയറി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ആരോഗ്യവേദി, 8:00 പുത്തൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ഇസൈ തെണ്ട്ര. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.

കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്ന് ഇടുക്കിയിൽ കാലാവസ്ഥ പൊതുവെ മേഘാവൃതമായിരുന്നു. ഇടയ്ക്കിടെ മഴയുണ്ടായിരുന്നു. ഇന്ന് ഇടുക്കിയിൽ കണക്കാക്കിയ ഉയർന്ന താപനില 20 ഡിഗ്രി സെൽഷ്യസ്. നാളെ ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിമിന്നലോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക അനുബന്ധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കും മികച്ച കർഷകർക്കും കാർഷിക മാധ്യമ പ്രവർത്തകർക്കും തുടങ്ങി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സ്തുത്യർക്ക സേവനം കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും കൂട്ടായ്മകൾക്കും നൽകിവരുന്ന സംസ്ഥാനതല കർഷക അവാർഡുകൾക്ക് കൃഷിവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. പുതുതായി ഏർപ്പെടുത്തിയ അവാർഡുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലായി 38 വിഭാഗങ്ങളിലാണ് കർഷക ദിനത്തിൽ അവാർഡുകൾ നൽകുന്നത്. 2025 കർഷക അവാർഡിനുള്ള അപേക്ഷയുടെ വിശദവിവരങ്ങൾ ഞാറ്റുവേലയിൽ ഇന്നാദ്യം കേൾക്കാം. ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പുതുതായി ഏർപ്പെടുത്തിയ അവാർഡാണിത്. 500,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ രണ്ട് പുതിയ അവാർഡുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് ഈ അവാർഡുകൾ. ശ്രീ സി അച്യുതമേനോൻ സ്മാരക അവാർഡ്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോന്റെ പേരിൽ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള അവാർഡാണിത്. 1,000,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. ശ്രീ വി വി രാഘവൻ സ്മാരക അവാർഡ്. മികച്ച പ്രവർത്തനം കാഴ്ചവച്ച കൃഷിഭവനുള്ള അവാർഡ്. 500,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. പത്മശ്രീ ശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കദർ അവാർഡ്. 300,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. സി ബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ്. 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് ഈ അവാർഡ്. കേരകേസരി 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ അവാർഡ്. പൈതൃക കൃഷി, വിത്ത് സംരക്ഷണം, വിളകളുടെ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന ആദിവാസി ഉന്നതി അല്ലെങ്കിൽ വ്യക്തി, 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ അവാർഡിന് നൽകുന്നത്. മികച്ച ജൈവ കർഷകൻ, മികച്ച യുവ കർഷക അല്ലെങ്കിൽ യുവകർഷകൻ, ഹരിതമിത്ര, ഹൈടെക് കർഷകൻ, കർഷക ജ്യോതി, മികച്ച തേനീച്ച കർഷകൻ, കർഷക തിലകം, വനിത, ശ്രമശക്തി എന്നീ വിഭാഗങ്ങൾക്ക് 100,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡറിന് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച കൂൺ കർഷക അല്ലെങ്കിൽ കർഷകൻ, പഴവർഗ സംസ്കരണം മൂല്യവർദ്ധിത മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ്, മികച്ച കൃഷിക്കൂട്ടം തുടങ്ങിയ വിഭാഗങ്ങളിൽ 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന അവാർഡാണ് നൽകുന്നത്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച കർഷക വിദ്യാർത്ഥി സ്കൂൾ, 25,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. കൃഷിയിൽ മികവുള്ള പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ഫലകം സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച എഫ് പി ഒ, എഫ് പി സി എന്നിവയ്ക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അവാർഡ്. കാർഷിക ഗവേഷണം നടത്തുന്ന വ്യക്തിക്ക് എം എസ് സ്വാമിനാഥൻ അവാർഡും നൽകുന്നതാണ്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച റെസിഡൻസ് അസോസിയേഷനും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം, മികച്ച സ്പെഷ്യൽ സ്കൂൾ, മികച്ച പച്ചക്കറി ക്ലസ്റ്റർ, കൃഷിയിൽ മികവുള്ള പൊതുമേഖലാ സ്ഥാപനം, കൃഷിയിൽ മികവുള്ള സ്വകാര്യ സ്ഥാപനം എന്നീ വിഭാഗങ്ങൾക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. മികച്ച കൃഷി ഓഫീസർ, മികച്ച അസിസ്റ്റന്റ് കൃഷി ഓഫീസർ, മികച്ച എഞ്ചിനീയർ കൃഷി എന്നീ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മികച്ച കർഷക അല്ലെങ്കിൽ കർഷകൻ, ഈ വിഭാഗത്തിലും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന അവാർഡുകളിലേക്ക് കർഷകർക്ക് അവരുടെ അപേക്ഷകൾ അതാത് കൃഷിഭവനുകളിൽ സമർപ്പിക്കാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം കൃഷിഭൂമിയുടെ രേഖകളും നടപ്പിലാക്കിയ കാർഷിക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും സഹിതമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷയും കൂടുതൽ വിവരങ്ങളും കൃഷിവകുപ്പ് വെബ്സൈറ്റായ www.keralaagriculture.gov.in പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതാത് കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13 ആണ്. മാധ്യമരംഗത്തെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകിവരുന്ന കർഷക ഭാരതി അവാർഡിനും ഇതോടൊപ്പം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന തരത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിയ മികച്ച ഫാം ജേർണലിസ്റ്റിനാണ് അവാർഡ് നൽകുന്നത്. അതാത് വ്യക്തികളുടെ നാമനിർദ്ദേശം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കുകയില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ 3 വിഭാഗങ്ങളിലായാണ് കർഷകഭാരതി അവാർഡുകൾ നൽകുന്നത്. കഴിഞ്ഞ 1 വർഷത്തെ പ്രസ്തുത മേഖലയിലെ സംഭാവനകളാണ് പ്രധാനമായും അവാർഡിനായി പരിഗണിക്കുന്നത്. വിശദാംശങ്ങൾ www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.

കർഷക ഭാരതി അവാർഡിനുള്ള അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 3 എന്ന വിലാസത്തിൽ അയക്കണം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷിമാസിക.
2: ഇനി തിരുവനന്തപുരം ജില്ലയിലെ ഉളത്തൂർ കൃഷിഭവൻ പരിധിയിലെ ജൈവ കർഷകനായ ശ്രീ ഗോപന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം.
3: അച്ഛൻ കർഷകനാണ്. ചെറുപ്പം തൊട്ട് തന്നെ അച്ഛൻ്റെ കൂടെ നടന്ന് കൃഷി താല്പര്യമായിട്ട് ആ കാലഘട്ടം തൊട്ട് കൃഷി ചെയ്തു വരികയാണ്. ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. കൊറോണ സമയമായപ്പം അവിടെ ഇങ്ങനെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വന്ന് കൃഷി കുറച്ചുകൂടി സജീവമായി. ഏകദേശം 10 ഏക്കറോളം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. വാഴ പല പരുവങ്ങളിലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി. കൂടുതലായിട്ടും ജൈവ കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ജൈവ കൃഷി എന്ന് പറയുമ്പോൾ കോഴിവളം, ചാണകം, പിൻപുണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുള്ള രീതിയിലാണ് പച്ചക്കറിയും വാഴയും ചെയ്യുന്നത്. അതിൽ നല്ല മികച്ച വിളവാണ് കിട്ടുന്നത്. വാഴ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് നേന്ത്രൻ, ഏത്തവാഴയാണ്. മറ്റുള്ള വാഴകളുണ്ട്, കപ്പ, രസകദളി, പാളയംകുളൻ, ഇങ്ങനെയുള്ള എല്ലാം കുറച്ചുണ്ട്. ഏത്തനാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഏത്തവാഴ ചെയ്യുമ്പോൾ ഇങ്ങനെ പല ഘട്ടം, ഇപ്പോൾ ഒരു കൊല മുറിക്കുന്നത് തൊട്ട് ഒരു 3-4 ഘട്ടം വാഴക്കന്ന് നടന്നത് നട്ട് 3 മാസമായത് ഏകദേശം നേരെ 3500 വാഴ ഇപ്പം നിലവിലുണ്ട്. അതിങ്ങനെ കൊല മുറിക്കുന്നത്, കൊലച്ചുകൊണ്ടിരിക്കുന്നത് ഒരര വാഴ വരുവായത് ഇങ്ങനെ ഒരു വർഷത്തിൽ ഏകദേശം ഒരു 4 പ്രാവശ്യം വിളവ് കിട്ടത്തക്ക, എല്ലാം ഏകദേശം 2-3 മാസം ഇടപെട്ട് വിളവ് എടുക്കത്തക്ക രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. മികച്ച വരുമാനമാണ് കിട്ടുന്നത്. എപ്പോഴും വരുമാനം ഉണ്ടായിരിക്കും. ഇങ്ങനെ പല പട്ടണങ്ങളിലടിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടാവുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ കൃഷിഭവൻ്റെ കീഴിലിവിടെ ഒരു കർഷക സംഘം മാർക്കറ്റുണ്ട്, അരുവല്ലൂർ ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് ഹോർട്ടികോർപ്പ് നമ്മുടെ സാധനങ്ങൾ ആഴ്ചയിൽ 3 ദിവസം, തിങ്കൾ, ബുധൻ, വെള്ളി 3 ദിവസങ്ങളിൽ സംഭരിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള ഏകദേശം കർഷകർ അവിടെ കൊണ്ടുവരും. ഈ സാധനം നമുക്ക് അവിടെ വിറ്റുപോയിട്ട് കൂടുതലായിട്ട് വരുന്ന സാധനം ഹോർട്ടികോർപ്പ് വന്ന് അവരെ വണ്ടിയിൽ വന്ന് എടുത്തുകൊണ്ട് പോകും. പച്ചക്കറി, വെള്ളരി, വെണ്ട, ചീര, പാവൽ, മുളക്, കത്തിരി, ഇങ്ങനെയുള്ള പച്ചക്കറികളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാഴ നടുമ്പോൾ അതിൽ ഇടവളയായിട്ട് ചീരയും കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ വാഴക്കന്ന് നടുന്ന സമയത്ത് തന്നെ നമ്മൾ ചീരയും കൂടെ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാഴയ്ക്ക് വരം ചെയ്യാനുള്ള സമയമാകുമ്പോൾ ഒരു 30 ദിവസം കൊണ്ട് ചീര നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ള രീതിയിലിട കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് ചെയ്യുന്നതുകൊണ്ട്. ഇടവിള കൃഷി നല്ല ലാഭമാണ്, ഇടയ്ക്ക് കിട്ടുന്ന ഒരു വരുമാന മാർഗമായിട്ട് വരും. പ്രത്യേകിച്ച് ചെയ്യേണ്ട വാഴയ്ക്ക് തന്നെ ചെയ്യുമ്പോൾ അതിൽ കൂടെ ചീര, വെള്ള ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ചെയ്യാൻ സാധിക്കും. പച്ചക്കറിയാണെങ്കിൽ നമുക്കിവിടെ ഈ മഴ സീസണിൽ പച്ചക്കറി വിളവ് കുറച്ചായിരിക്കും. നമുക്ക് കൂടുതലായിട്ട് അല്ലാത്ത സമയങ്ങളിലാണ് നമ്മളിതിൻ്റെ പച്ചക്കറി, വെള്ളരി ഇങ്ങനെയുള്ള സാധനങ്ങൾ മഴയില്ലാത്ത സമയത്താണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. മറ്റുള്ള പയർ ഇങ്ങനെയുള്ളത് അതും ഇത് തന്നെയാണ്. മഴ സമയത്ത് നമുക്ക് വിളവ് അല്പം കുറവായിരിക്കും, എന്നാലും കിട്ടുന്നുണ്ട്. മറ്റു സമയങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് വിളവ് കിട്ടുന്നത്. ഇടയ്ക്ക് കൃഷിനാശങ്ങൾ ഇതൊക്കെ സംഭവിക്കുമെങ്കിലും നമ്മൾ കൂടുതൽ പല ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടും ആ ഒരു ഇത് തരണം ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. കൃഷിയിൽ മികച്ച വരുമാനമാണ് മുമ്പുള്ളതിനേക്കാൾ കിട്ടുന്നത്. നമുക്കിവിടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇടവ് പോയതിൽ ആ വർഷം ഈ 2 സീസണിലും ഇതുണ്ടാകുന്നു, നല്ല ശക്തമായ കാറ്റ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. വാഴ, പച്ചക്കറി തുടങ്ങിയൊക്കെ വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. അത് നഷ്ടം വരികയാണെങ്കിൽ നമുക്കതിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടുന്നുണ്ട്. മുൻവർഷങ്ങൾ ഇൻഷുറൻസ് ചെയ്ത് നഷ്ടം സംഭവിച്ചിട്ടുള്ളതിൽ അതിൻ്റെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്, അത് കിട്ടുന്നുണ്ട്. വീണ്ടും കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും. മറ്റെല്ലാവരും ഇതിലോട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ കൃഷി ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാവും. ഇതൊക്കെ ഈ പച്ചക്കറി ഈ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ വരുമാനം കിട്ടുമ്പം ആ ഒരു സന്തോഷം നമുക്കുണ്ടാവും. സന്തോഷമായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. വിഷരഹിതമായ പച്ചക്കറി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാര്യ നല്ല സപ്പോർട്ടാണ്. ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ അന്ന് സഹായിക്കാറുണ്ട്. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷി ഇപ്പോൾ നല്ല വ്യാപകമായിട്ട് നമ്മൾ അതിൻ്റേതായ രീതിയിൽ അതിനെ നല്ല പരിചരണമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കൃഷി നല്ല മികച്ച വിളവ് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വിളവ് കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് പോയാൽ നമുക്കത് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യാതെ തരിശായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥലത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പച്ചക്കറികളും ഇതെല്ലാം നമുക്കിവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതൊരു നല്ല രീതി, അത് എല്ലാവരും അതിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന.
2: എൽ പി ജി പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ PMUY. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പ്രധാന പദ്ധതിയായി രാജ്യത്ത് അവതരിപ്പിച്ചത്. വിറക്, കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഖര ഇന്ധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗതവും ദോഷഫലങ്ങളുള്ള സമ്പ്രദായത്തിന് പകരമായി ശുദ്ധമായ പാചക ഇന്ധനം, പ്രാഥമികമായി ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 May 1 ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. PMUY യുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൗജന്യ LPG കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് LPG റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ ലഭിക്കും. LPG കണക്ഷൻ, ഗ്യാസ് സ്റ്റൗ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റത്തവണയായി 1600 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 kg സിലിണ്ടർ കണക്ഷന് 2200 രൂപയും 5 kg സിലിണ്ടറിന് 1300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു.

0: പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് വഴി ഹരിതഗൃഹ വാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ PM ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತ್ತಿಲೂಡೆ ಆಸ್ವಾದನಂ ಡಾಕ್ಟರ್ ಕೆಜಿ ಪೌಲೋಸ್.
1: ರಘುವಂಶ ರಾಜಾಕ്കന്മാരിൽ കാളിദാസനെ ആദ്യം അവതരിപ്പിക്കുന്നത് ദിലീപിനെയാണ്. തൻ്റെ കയ്യിലുള്ള ചായം മുഴുവൻ ആ രാജാവിൻ്റെ ചിത്രം വരയ്ക്കാൻ കവി പ്രയോഗിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ കാണുന്ന ബാഹ്യ ആകാരമാണ് ആദ്യം മഹാപുരുഷന് യോജിച്ചത് തന്നെ. വിരിഞ്ഞ മാറിടം, ഉയർന്ന തോൾ, പനപോലെ ദീർഘമായ അംഗം. മഹാ

0: ശ്രീത.
1: വ്യൂഢമായ വിടർന്ന ഉരസ് മാർവിട, വിപുലം ഭദ്രം സ്ഫാരം വരിഷ്ഠം എന്നൊക്കെയാണ് വ്യൂഢം എന്ന പദത്തിനർത്ഥം. വ്യൂഢം ഉരഹ യസ്യ സഹ വ്യൂഢോരസ്ക. ഈ രണ്ട് പദങ്ങളും ചേരുമ്പോൾ ക എന്ന പ്രത്യയം വരും. വെവ്വേറെ വ്യൂഢം ഉരഹ എന്ന് തന്നെ. വിരിഞ്ഞ മാർവിടം ഉത്തമ പുരുഷൻ്റെ ലക്ഷണമാണ്. വൃഷസ്കന്ധ, വൃഷം വൃഷഭം കാള, അതിൻ്റെ സ്കന്ധം പോലെ സ്കന്ധമുള്ളവൻ വൃഷസ്കന്ധൻ. സ്കന്ധം ചുമൽ, ഉന്നതമായിരിക്കും കാളയുടെ തോൾ. ചുമലിടിയുന്നത് മഹാപുരുഷ ലക്ഷണമല്ല, വൃഷഭത്തിൻ്റേതുപോലെ ചുമൽ ഉയർന്നവൻ വൃഷസ്കന്ധൻ. സാലപ്രാംശു, പുരാണങ്ങളിൽ പ്രസിദ്ധമായ വൃക്ഷമാണ് സാല. സപ്തസാലങ്ങളെ ശ്രീരാമൻ ഒറ്റ അമ്പുകൊണ്ട് വീഴ്ത്തിയ കഥ പ്രസിദ്ധമാണല്ലോ. പന പോലെ ഒറ്റത്തടിയായി വളർന്നുയരുന്ന വൃക്ഷമാണ് സാലം. പ്രാംശു ദീർഘ

0: ദീർഘകായനായിരുന്നു ദിലീപൻ. മഹാഭുജ, മഹാബാഹുവുമായിരുന്നു ദിലീപൻ. മുട്ടോളമെത്തണം കൈകൾ എന്നതാണ് ഉത്തമ പുരുഷൻ്റെ ലക്ഷണം. ആ ജാനു ബാഹു. സാമുദ്രിക ശാസ്ത്രമനുസരിച്ചുള്ള ഉത്തമ പുരുഷ ലക്ഷണങ്ങളെല്ലാം ദിലീപനെ കവി നൽകിയിട്ടുണ്ട്. ഒത്തൈ ശരീരം കണ്ടാൽ തോന്നുക, ക്ഷാത്രധർമ്മം ഉടലെടുത്തു വന്നതാണോ എന്നാണ്. മറ്റുള്ളവരെ ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കുക, യുദ്ധത്തിൽ ശത്രുവിനെ തോൽപ്പിക്കുക തുടങ്ങിയവയാണ് ക്ഷത്രിയൻ്റെ ധർമ്മങ്ങൾ. ആത്മാനുരൂപമായ ഇവയൊക്കെ ചെയ്യാൻ ഉചിതമായൊരു ഉടൽ വേണം ക്ഷാത്രധർമ്മത്തിന്. അതുകൊണ്ട് ക്ഷാത്രധർമ്മം ഉടലെടുത്തതുപോലെ തോന്നും രാജാവിനെ കണ്ടാൽ എന്ന് ഉത്പ്രേക്ഷ. ആത്മകർമ്മക്ഷമം ദേഹം ക്ഷാത്രോധർമ്മ ഇവാശ്രിത. ക്ഷാത്രധർമ്മം നിർവഹിക്കുന്നതിൽ അസാധാരണ സാമർഥ്യമുണ്ടായിരുന്നു ദിലീപന്. കാഴ്ചയിൽ തന്നെ ആർക്കുമത് തോന്നുകയും ചെയ്യും.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI-കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI-കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. ഇന്ന് 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 സാഹിത്യവേള,

സമയം 6 മണി കഴിഞ്ഞ 19 മിനിറ്റും 46 സെക്കൻഡും. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം ഡൽഹി.

0: अद्य प्रातः दिल्लीवासिनः तीव्र मेघ गर्जन विद्युत्पाताभ्यां सह जातायाः अत्यधिक वृष्ट्या प्रभाविताः। अनया विविध स्थानेषु जलावरोध स्थितिः संजाता, यया यातायात व्यवस्था अत्यन्तं बाधिता अभवत्। दिल्ली सर्वकारेण ज्ञापितं यत् जलौघम् अपाकर्तुं दिल्ली जल बोर्ड, लोकनिर्माण विभागं समेत्य नगर निगमस्य दलानि कार्यं कुर्वन्ति इति। भारतीय पिकलबॉल संघेन आगामिनी पिकलबॉल विश्व चषके 26,000-2,000 वर्षे प्रतियोगितायाः प्रोषेण्यां भारतस्य प्रतिनिधित्वं विधातुं पुरुष महिला वर्गयोः भारतीय दलस्य घोषणा कृता। एयं विश्वस्तरीया क्रीडा प्रतियोगिता अस्मिन्नेव वर्षे 30 अगस्त मासस्य सितंबर मासस्य 6 दिनांकं यावत् वियतनाम देशस्य दानांग नगरे आयोजयिष्यते। अन्ताराष्ट्रिय पिकलबॉल क्षेत्रे विख्यातः हर्ष मेहता अस्मिन् प्रतिनिधित्वं विधास्यति। पुरुष क्रिकेट प्रतिस्पर्धायां भारत इंग्लैंडयोः मध्ये प्रचलन्त्याः पञ्च क्रीडात्मिकायाः 20-प्रति20 श्रृंखलायाः चतुर्थी अन्ताराष्ट्रिय प्रतिस्पर्धा अद्य रात्रौ 10 वादने ब्रिस्टल नगरस्य काउंटी ग्राउंड क्रीडांगणे क्रीडिष्यते इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശപ്പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6 ആയി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമാനം, കൊടിയത്തൂർ പഞ്ചായത്തുകളാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ

0: വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരം വീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും നീക്കി.
1: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000+ രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപോയ് ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
1: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
4: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകൾ ഉള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനം.
1: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോ

0: മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

കണ്ണുകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന രവി വിലങ്ങൻ, സംഗീതം വിദക്ഷിണാമൂർത്തി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം.
2: വട്ടവടയിലെ സമ്മിശ്ര കർഷകനായ കരുണാകരൻ തൻ്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ.
3: ശീതകാല പച്ചക്കറിയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ വിളവെടുപ്പ് ഉള്ള ഒരു പച്ചക്കറി ഏതായിരിക്കും?
4: പണ്ട് ഉരുളക്കിഴങ്ങായിരുന്നു, പിന്നീട് കാരറ്റ് ക്യാബേജ് ആയിരുന്നു. ഈ സീസണിൽ ബീൻസ് കൂടുതലുണ്ട്, വെളുത്തുള്ളി കൂടുതലുണ്ട്.
3: വെളുത്തുള്ളിയുടെ കൃഷി ഉണ്ട് ആക്ച്വലി അല്ലേ?
4: വെളുത്തുള്ളിയുടെ കൃഷി ഇക്കൊല്ലം ഇഷ്ടം പോലെ ഉണ്ട്. അതിലിച്ചിരി നമുക്ക് ഒരാഴ്ചയായിട്ട് കാലാവസ്ഥ സഹായിക്കുന്നില്ല, മഴ കിട്ടുന്നില്ല.
3: വെളുത്തുള്ളിക്ക് ഏത് തരത്തിലുള്ള കാലാവസ്ഥയാണ് വേണ്ടത്?
4: വെളുത്തുള്ളിക്ക് മഴ കൂടുതൽ വേണം. എനി ടൈം ചെറുതായിട്ട് തൂളിക്കൊണ്ടിരുന്നാലും ആ വെളുത്തുള്ളിക്ക് നല്ലതാണ്. വെളുത്തുള്ളിക്ക് മഴയില്ലാത്തത് കൊണ്ട് ഇപ്പം നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ.
3: വെളുത്തുള്ളിക്ക് തണുപ്പ് വേണം അല്ലേ?
4: ആ, മഴ വേണം, കൂടുതലും മഴ വേണം.
3: ഈ കാർഷിക വൃത്തി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ജനിച്ച നാട് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അച്ഛൻ അപ്പൂപ്പൻ അവരുടെയൊക്കെ പരമ്പര അവർ കൃഷിക്കാരായിരുന്നു, അങ്ങനെ അവൻ്റെ പാരമ്പര്യമായിട്ട് തന്നെ കിട്ടിയതാണോ എങ്ങനെയാണ്?
4: അതെ, ഞങ്ങളുടെ അച്ഛൻ എല്ലാവരും കൃഷിക്കാരായിരുന്നു. അതിൻ്റെ പാരമ്പര്യത്തിലാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ പാരമ്പര്യം ഇല്ലാതാകുമെന്നാണ് ഞങ്ങളിലെ
3: ആശങ്ക.
4: കാരണം കുട്ടികൾക്ക് ഈ കഷ്ടപ്പാട് വേണ്ട, സുലഭമായിട്ട് വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥ ആകുമെന്നാണ് ഇപ്പം തോന്നുന്നത്. കാരണം ഈ ഇതിനൊരു മുൻഗണന ഇല്ല.
3: ഈ കാർഷിക വൃത്തി കൊണ്ട് ഇപ്പം നിങ്ങൾക്കിപ്പോൾ കർഷകനെന്ന് പറയുമ്പോൾ സാധാരണ എന്താ പറയുക, നഷ്ടങ്ങൾ സംഭവിക്കും. കാർഷിക വൃത്തി കൊണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അത്?
4: ഈ കാർഷികം കൊണ്ട് ആരും മുന്നേറിയതില്ല നമ്മുടെ നാട്ടിൽ. ഈ വട്ടവട പഞ്ചായത്തിൽ കൃഷി കൊണ്ട് നന്നായവരെ ആരും ഇല്ല. കാരണം ഒന്ന്, വിത്തിറക്കുമ്പോൾ കാലാവസ്ഥ എന്തെങ്കിലും ചതിക്കും, ഇല്ലെങ്കിൽ മൃഗശല്യത്തിൽ എന്തെങ്കിലും ചതിക്കും, ഇല്ലെങ്കിൽ വില ഇടിവ് എന്തെങ്കിലും ഒരു ഇതിൽ നമുക്ക് നഷ്ടം വരും. കാരണം ഈ ഞങ്ങൾ ഇതിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ ഉഴുതവൻ കണക്ക് പാർത്താൽ ഒന്നും കിട്ടില്ലെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ഞങ്ങൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. കാരണം എനി ടൈം പറമ്പിലാണ്, രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഇല്ല, പിന്നെയും കാവലിന് പോയിരിക്കുന്നുണ്ട്. രാത്രി മൊത്തം ഉറക്കമുളച്ചാണ് പണി ഓടിക്കുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ കർഷകന് ഒന്നും കിട്ടുന്നില്ല.
3: നമ്മുടെ ഒരു ജോലി എടുക്കുന്ന ഒരു കാശ് നമുക്ക് കിട്ടുന്നില്ല.
4: അതെ, നമ്മളോട് ഒരു ഞങ്ങൾ 500 രൂപ, ഇപ്പോൾ വേറെ ആരോ 500 രൂപ ശമ്പളം പോലും ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. ഞങ്ങൾ വന്ന് ബാധ്യതയാണ്. കാരണം ഇതിൽ പറഞ്ഞ ഇപ്പോൾ സാധനം ഇടനിലക്കാരുടെ അടുത്ത് ഞങ്ങൾ ഈ സാധനം മൊത്തം അവരുടെ അടുത്ത് കൊടുക്കും, അവരുടെ പൈസ ആയിട്ട് ഞങ്ങൾ വാങ്ങും. ആവശ്യപ്പെടുമ്പോൾ അവരുടെ അടുത്ത് മേടിക്കും. വിത്ത്, വളം എല്ലാമേ അവരുടെ അടുത്താണ് ഞങ്ങൾ വാങ്ങുന്നത്. ഇപ്പോൾ കൃഷി എടുത്ത് അവർക്ക് കൊടുക്കും.
3: ഇപ്പോൾ ഒരു ശീതകാല പച്ചക്കറി, ഇപ്പോൾ ക്യാരറ്റ് കിട്ടുന്നു, അങ്ങ് എന്തൊക്കെ പച്ചക്കറിയാണ് ഇവിടെ ചെയ്യുന്നത്?
4: നമ്മളിപ്പോൾ

0: ചെയ്തിട്ടുള്ളത് വെളുത്തുള്ളി ചെയ്തിട്ടുണ്ട്, ബീൻസ് ചെയ്തിട്ടുണ്ട്, ക്യാരറ്റ്, ക്യാബേജ്. അത് നമ്മൾ വില ഇപ്പോൾ കിട്ടുന്നില്ല. ഇടയ്ക്ക് ഒരു രണ്ട് കൊല്ലമായിട്ട് ക്യാരറ്റിനും ക്യാബേജിനും വിലയില്ലായിരുന്നു. അതുകൊണ്ട് അത് ഇച്ചിരി ആൾക്കാർ കുറഞ്ഞു വരുന്നുണ്ട്. ഈ കൊല്ലം ഇച്ചിരി വിലയുണ്ടോന്നാണ് തോന്നുന്നത്.
1: ഈ ക്യാരറ്റ് നടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്?
0: ക്യാരറ്റ് നടുമ്പം അത് വിത്ത് പാകുന്നതാണ്.
1: ക്യാരറ്റ്
0: ക്യാരറ്റ് ചെറിയൊരു വിത്താണ്. അത് പായി മുളയ്ക്കുന്നത് വരെ നമുക്ക് സൂക്ഷിക്കണം.
1: അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല.
0: അത് കഴിഞ്ഞാൽ പിന്നെ കളയെടുത്ത് വളം എന്തെങ്കിലും ചെയ്യണം. പിന്നെ അത് കയറി വന്നാലും മഴ വേണം.
1: മഴ വേണം.
0: മഴ വേണം.
1: അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിക്കോ?
0: വെളുത്തുള്ളീനെ നമ്മൾ ഒരു ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ നോക്കി വളർത്തിക്കൊണ്ട് വരണം. നമ്മുടെ ഒരു കുഞ്ഞാണത്. ആ
1: ഓരോ മൂടും
0: ഓരോ മൂടും നമ്മുടെ ഒരു കുട്ടി പോലെ നോക്കി അത് വളർത്തി കൊണ്ടുവന്നാലേ അതിൻ്റെ നമുക്ക് പ്രയോജനം കിട്ടുള്ളൂ.
1: അതുപോലെ ഈ ക്യാബേജ്.
0: ക്യാബേജ് എല്ലാ കൃഷിയും നമ്മൾ ഉരുളക്കിഴങ്ങ് എല്ലാം നമ്മൾ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് അതിൻ്റെ അടുത്ത് സംസാരിക്കാം. നമ്മൾ കൃഷിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതാണ്.
1: സഹായിക്കാനൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ കൂലിയൊക്കെ എങ്ങനെയാണ്?
0: കൂലി വന്ന് ഇപ്പോൾ കൂലി മുമ്പേ പോലെയല്ല, 600 രൂപയായി ഒരാൾക്ക്. പെണ്ണുങ്ങൾക്ക് 300 രൂപയ്ക്ക് മുകളിലായി.
1: ഒരു ദിവസം പണിയെടുത്ത്
0: പണിയെടുത്ത് അത് സാപ്പാടൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു 4 പേരുണ്ട്. ഞാൻ എൻ്റെ വൈഫ് ഇന്നൊരാൾക്ക് പോകും, അവർ ഞങ്ങൾക്ക് വരും. അങ്ങനെയൊക്കെ ഉണ്ട്.
1: പരസ്പരം
0: പരസ്പരം ഒരു ഇതിലാണ് ഈ വെളുത്തുള്ളിയൊക്കെ കൃഷി ചെയ്യുന്നത്.
1: ഒരു പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗ്.
0: അതെ അതെ അതെ.
1: നിങ്ങളുടെ കൃഷി വരുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് പോയി പണിത് കൊടുക്കും,
0: പണിത് കൊടുക്കും.
1: അവരെ കൃഷി വരുമ്പോൾ ഇങ്ങോട്ട്
0: ഇങ്ങോട്ട് വന്ന് പണിയും. അങ്ങനെയും ഉണ്ട്. പിന്നെ ആൾ ശമ്പളത്തിനും വിളിക്കാറുമുണ്ട്. കാരണം ശമ്പളം കൊടുക്കാൻ ചിലപ്പോൾ മുതലില്ലാതാകും.
1: കാശുള്ള സമയത്ത് വിളിക്കും
0: വിളിക്കും. എങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവിടെ അവർക്ക് പോയിട്ട് അവർ നമ്മളെ വിളിക്കും. പരസ്പരമായിട്ട് പൊക്കോളും.
1: ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആദായകരമായി കിട്ടിയിട്ടുള്ള കൃഷി ഏതാണ്? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്
0: ഇപ്പോൾ ബീൻസ് ലാഭമാണ്. ഇന്നത്തെ രീതിയിൽ ബീൻസിന് വിലയുണ്ട്. കാലാവസ്ഥ അനുകൂലിച്ച ബീൻസൊക്കെ ലാഭമാണ്. വെളുത്തുള്ളി വില കിട്ടിയ ലാഭമാണ്. വില കിട്ടിയ വെളുത്തുള്ളി ലാഭമാണ്. പണ്ടൊക്കെ ഒരു ചാക്ക് ഉരുളക്കിഴങ്ങ് നട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 10 ചാക്ക് കിട്ടും. ഒരു ചാക്ക് നട്ട് കഴിഞ്ഞാൽ 10 ചാക്ക് കിട്ടും. ഇപ്പോൾ 10 ചാക്കല്ല, 1 ചാക്ക് കിട്ടുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരിതാണ്. വിലയല്ല, വിളവ് കിട്ടുന്നില്ല.
1: അത് എനിക്ക് തോന്നുന്നത് അത് ഈ മണ്ണുമായി ബന്ധപ്പെട്ട
0: മണ്ണിൻ്റെ ഏതോ ഘടന മാറി. ഞങ്ങളുടെ നാട്ടിലെ കാലാവസ്ഥയും മാറി, മണ്ണിന്റെ ഘടനയും മാറി.
1: മണ്ണിന്റെ ഘടനയും
0: മാറിയിട്ടുണ്ട്.
1: ഈ കൃഷിഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ ഈ മണ്ണിന്റെ pH, അപ്പോൾ അതൊക്കെ നോക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ.
0: ഇപ്പൊ ഇവിടെ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. കാരണം ഇവിടത്തെ കൃഷിഭവൻ എന്ന് പറഞ്ഞാൽ ഒരു അവർ നടന്നു പോകുന്ന വഴി തന്നെ കയറ്റയിറക്കമാണ് പാവങ്ങൾ. ഇവിടെ ഇവിടുത്തെ കൃഷി വിജ്ഞാപന കേന്ദ്രം ഇടുക്കിയിൽ ഉണ്ടെങ്കിലും ഇവിടെ ഒരു കാർഷിക മേഖലയിൽ ഒരു ഗുണം ചെയ്യുന്നില്ല. ഇല്ല, KVK ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അവര്
1: ശരിക്കും പറഞ്ഞാൽ KVK പോലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് വേണ്ട നേതൃത്വം കൊടുക്കണമെന്നാണ് കൃഷിക്ക്.
0: കൃഷിക്ക് നേരത്തെ ഇപ്പം നമ്മൾ ഈ സമയത്ത് ഈ കൃഷി ചെയ്യണം, ഈ കൃഷിക്ക് ഈ വളം ഇറക്കണം, ഈ മരുന്നടിക്കണം, ഇല്ലെങ്കിൽ ഈ കൃഷിക്ക് ഇതിൻ്റെ കുറവുണ്ട്, ഒരു കാൽസ്യത്തിൻ്റെ കുറവുണ്ട്, എങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ഒരു ആളില്ല. ആളില്ല.
1: ഇപ്പം ഇവിടുത്തെ എല്ലാ കർഷകരും അനുഭവിക്കുന്ന പ്രശ്നം
0: ഇത് തന്നെയാണ്.
1: വട്ടവട പഞ്ചായത്ത്
0: കർഷകർ എല്ലാ ഇപ്പം നമ്മൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ വിളവും ഇപ്പം അയക്കണം. വെളുത്തുള്ളി ഒറ്റടിക്കാൻ നടുള്ളൂ. ബീൻസ് ആണെങ്കിൽ ഒറ്റടിക്ക്. ഉരുളക്കിഴങ്ങ് ഞങ്ങളുടെ കാലാവസ്ഥ അങ്ങനെയാണ്.
1: ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് വേണം
0: നടാൻ. കാരണം നമുക്ക് വെള്ളം കുറവാണ്. നമുക്ക് മഴയെ ആശ്രയിച്ചാണ് കൃഷി.
1: ഓ,
0: ജൂൺ ജൂലൈ ഈ മഴക്കാലമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ടൈം കൃഷി ആദ്യം ചെയ്യുന്നത് വന്ന് മെയ് മാസം ഞങ്ങൾ തുടങ്ങും. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അത് അതൊരു കൃഷി ഇപ്പോൾ വിളവെടുപ്പ്. വെളുത്തുള്ളി പോയ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ എടുക്കും. പിന്നീട് വേറെ കൃഷി എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ രണ്ടാമത്തെ കൃഷി ഗുണം ചെയ്യുന്നില്ല. നമുക്ക്
1: ഗുണമൊന്നും
0: ചെയ്യുന്നില്ല, കാരണം നഷ്ടമാണ് പറയുന്നത്. ആ രണ്ടാമത്തെ കൃഷി നമുക്ക് കിട്ടുവാണെങ്കിൽ ലാഭമായിരുന്നു.
1: രണ്ടാമത്തെ കൃഷി ഏത് മാസങ്ങളിലാണ്?
0: അതാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ.
1: ജൂൺ ജൂലൈ
0: ഓഗസ്റ്റ് ആദ്യത്തെ കൃഷി തീരും.
1: തീരും
0: ആഗസ്റ്റ് സെപ്റ്റംബർ തീരുമ്പോൾ ഒക്ടോബർ നവംബർ ആകുമ്പോൾ നമുക്ക് രണ്ടാമത്തെ കൃഷി ചെയ്യും.
1: ഓ,
0: മൂന്നാമത്തായിട്ട് ഗ്രീൻ ബീൻസ് ചെയ്യും. അത് വന്ന് കൂൾ സീസൺ, അതായത് വന്ന് ഡിസംബർ മാസം തണുപ്പത്ത്
1: ആ സമയത്താണ്
0: ഗ്രീൻ ബീൻസ്. അതിന് നനവ് വേണ്ട.
1: നനവ് വേണ്ട.
0: ഈ -degree തണുപ്പ് മതി.
1: ഓ, ഗ്രീൻ ബീൻസ്.
0: ഗ്രീൻ ബീൻസ്.
1: ഓ ഓ, ഈ ഗ്രീൻ ബീൻസ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല തരത്തിലുള്ളതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഉണ്ട്.
1: അത് ഏതൊക്കെ തരമാണ് ഇപ്പം നിങ്ങൾ കൃഷി ചെയ്യുന്ന തരം? ഏതൊക്കെ
0: ഞങ്ങൾ കൃഷി ചെയ്യുന്ന തരം വന്ന് ഹൈബ്രിഡാണ്.
1: ഹൈബ്രിഡ് ആണ്.
0: കാരണം അത് കോലുകുത്തണ്ട.
1: ഓ, കോലുകുത്തണ്ട.
0: അത്
1: വള്ളിയല്ല.
0: വള്ളിയല്ല. ഇന്നൊരു വെറൈറ്റി കോലുകുത്തണം. അത് മുകളിൽ വരെ വളർന്ന് അതിന് ടേസ്റ്റ് കൂടുതലാണ്.
1: ഓ, കോല് കുത്തുന്ന ടേസ്റ്റ് കൂടുതൽ. ഇതിൽ തന്നെ ടേസ്റ്റ് കൂടുതൽ.

0: ഉള്ളതും
1: ഉണ്ട്.
0: കുറവുള്ളതൊക്കെ
1: ഈ
0: ഉണ്ട്.
1: ഇത് വന്ന് ചെറുതാണ്. ഇതിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, അതൊരു ചുവയുണ്ട്, അതിന് നല്ല ടേസ്റ്റുണ്ട്. കാരണം അത് 1 കിലോ എടുക്കണമെങ്കിൽ തന്നെ കുറേ സമയം പിടിക്കും.
0: ഓ,
1: അത്രയും ചെറുതായിരിക്കും.
0: ചെറുതായിരിക്കും, ചെറുതിനാണ് ടേസ്റ്റ് കൂടുതൽ
1: കൂടുതൽ.
0: ഗ്രീൻ പീസിൽ,
1: ഗ്രീൻ പീൻസിൽ
0: എനിക്ക് തോന്നുന്നത് ഗ്രീൻ പീസാണ് പിന്നെ കുറച്ച് കൂടുതൽ കാശ് കിട്ടുന്നതെന്ന് തോന്നുന്നു.
1: ഇല്ല, അങ്ങനെയല്ല,
0: ഇല്ല
1: അല്ല, അത് അത് അങ്ങനെയെല്ലാം പറയാൻ പറ്റില്ല. അതിനും വലിയ വില കിട്ടുന്നു. കാരണം നമുക്ക് ഇത് മൊത്തം ഈ വട്ടവട കൃഷിയാണ്. കേരളത്തിൽ തന്നെ ഒരു കൃഷി മേഖലയാണ് വട്ടവട. ഈ കൃഷി മൊത്തം പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്.
0: തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ വാങ്ങാൻ ആരില്ല.
1: കേരളത്തിൽ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മെച്ചപ്പെടും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത് നമ്മൾ തമിഴ്നാട് പോയി തമിഴ്നാട്ടിൽ നിന്ന് തിരികെയാണ് കേരളത്തിലേക്ക് എത്തുന്നത്.
0: ശരിക്കും ഇവിടെ നമ്മൾ ഇപ്പം കേരളത്തിലുള്ള ആരെങ്കിലും അത് സംഭരിച്ചിരുന്നെങ്കിൽ, ഗവൺമെൻറ് തലത്തിൽ സംഭരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് അതിനുള്ള വില കർഷകർക്ക് കിട്ടുമായിരുന്നു.
1: മുമ്പിൽ കോർട്ടിക്കുറിപ്പ് മുഖേന എടുത്തായിരുന്നു.
0: എടുത്തായിരുന്നു.
1: അത് കഴിഞ്ഞ ഇനി സർക്കാർ കാലത്ത് കുറേ നിർത്തലാക്കി. ഇനി പുതിയ സർക്കാർ
0: വരുമ്പോഴത്തേക്കും
1: ഉണ്ടായാൽ നന്നായിരിക്കും.
0: കർഷകർക്ക്
1: ഗുണം ചെയ്യും. കാരണം ഇച്ചിരി വില കൂട്ടി കിട്ടും.
0: ഹോർട്ടിക്കോർപ്പ് സംഭരിക്കുമ്പോൾ വിലയൊക്കെ തന്നു വേണം കർഷകർക്ക് എടുക്കാൻ.
1: കഴിഞ്ഞ പ്രാവശ്യം കുറേ പൈസ കൊടുത്തവർക്ക് കിട്ടിയിട്ടുമില്ല.
0: കിട്ടിയിട്ടില്ല, അതിന് വേണം കിട്ടാൻ.
1: അത് കിട്ടുന്നുണ്ടോ എന്ന് അതറിയില്ല.
0: കിട്ടുമായിരിക്കും, ഗവൺമെന്റ് കാര്യമായതുകൊണ്ട് വിലയെ വരുമായിരിക്കും, അത് കിട്ടുമായിരിക്കും. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ബീൻസ് അത് പല വെറൈറ്റി പറഞ്ഞിരുന്നല്ലോ, അതിന് ഓരോന്നും ഓരോ കാലാവസ്ഥയാണോ? അത്
1: ഇല്ല, അത് എല്ലാം ഒരേ കാലാവസ്ഥയാണ്.
0: ജൂൺ ആ കാലാവസ്ഥ.
1: അതിൽ വന്ന് ബട്ടർ ബീൻസിന് ഇച്ചിരി സമയം കൂടും. ബട്ടർ ബീൻസിനും സോയ ബീൻസിനും
0: സമയം കൂടുമെന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും? 3 മാസം.
1: 3 മാസം തികയണം. ഈ മുരിങ്ങ ബീൻസിന് അത്രയും വേണ്ട. അത് ബീൻസ് അരിഞ്ഞ് കറി വയ്ക്കുന്നത്, അത് പൊളിച്ച് കറി വയ്ക്കുന്നത്.
0: ഓ, അത് മുരിങ്ങ ബീൻസിന് 1 മാസം മതി.
1: 1 മാസമല്ല, അതും 75 ദിവസം 80 ദിവസം വേണം.
0: 80 ദിവസം വേണം.
1: 10 ദിവസം കുറവ് മതി. സെലക്ഷൻ ബീൻസിനും 75 ദിവസം 80 ദിവസം മതി. അതും അരിഞ്ഞ് കറി വയ്ക്കുന്നത്. ഈ പൊളിച്ച് കറി വയ്ക്കുന്നതാണ് ബട്ടർ ബീൻസ്. പിന്നെ സോയ ബീൻസ്. കുറേ വെറൈറ്റികൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഇല്ലാതായി.
0: ഇല്ലാതായി. ഈ ശരിക്കും ഈ വിത്തുകളൊക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ വില്ലേജ് ഓഫീസ് വഴി, അതായത് കൃഷിഭവൻ വഴിയൊക്കെ ആണോ തരുന്നത്? എങ്ങനെയാണ് നിങ്ങൾ സംഭരിച്ച് വെക്കുന്നത്?
1: ഞങ്ങൾ മുരിങ്ങ ബീൻസ്, ബട്ടർ ബീൻസ് ഒക്കെ, സോയ ബീൻസ് ഒക്കെ ഞങ്ങൾ തന്നെ എടുത്ത് വെക്കും.
0: നടാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കും.
1: എടുത്ത് വെക്കും കുറച്ചൊക്കെ.
0: ഓക്കെ.
1: കുറച്ച് കടയിൽ നിന്ന് വാങ്ങും. പിന്നെ ക്യാരറ്റ്.
0: കടയിൽ നിന്ന്
1: സാധാരണ വാങ്ങും. ഈ ക്യാരറ്റ്, കാബേജ്, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. വെളുത്തുള്ളി, വെളുത്തുള്ളിയൊക്കെ മേട്ടുപാളയത്തിൽ നിന്നാണ് കൊണ്ടുവരുന്ന കച്ചവടക്കാർ.
0: ഓ, അവിടെ
1: വിത്തായിട്ട് കൊണ്ടുവരുന്നത്.
0: ഓ, സാധാരണ വെളുത്തുള്ളി തന്നെ വാങ്ങും.
1: വാങ്ങും.
0: വാങ്ങിയിട്ട് അതിനെ നിങ്ങൾ വിത്താക്കും?
1: ഇല്ല, അത് വിത്തിന് തന്നെ ഒരു വെളുത്തുള്ളി.
0: ഓ, വിത്തിന് തന്നെ വെളുത്തുള്ളി അവിടെ ഉണ്ട്.
1: അവിടെ ഉണ്ട്.
0: ഓ, എന്താ ഈ വിത്തിനുള്ള വെളുത്തുള്ളി, നമ്മൾ ഉപയോഗിക്കുന്ന വെളുത്തുള്ളി നമ്മളെ വ്യത്യാസം എന്താ?
1: ഇവിടുത്തെ വെളുത്തുള്ളി ഉണ്ട്, വട്ടവടയുടെ ഫെസിലിറ്റി വെളുത്തുള്ളി. സിംഗപ്പൂർ, മലപ്പുറം എന്ന 2 വെറൈറ്റി ഉണ്ട്. വട്ടവടയുടെ മാത്രം വെളുത്തുള്ളി ഉണ്ട്.
0: അത് അതിന്റെ പേര് സിംഗപ്പൂർ
1: ഉൾനാട് വെളുത്തുള്ളി എന്ന് പറയും. മലപ്പൂട് എന്ന് പറയും.
0: മലപ്പൂട്.
1: അതെ.
0: ഈ പൂണ്ട് എന്നൊക്കെയല്ലേ പറയുന്നത്?
1: അതെ, മലപ്പൂട് എന്നാണ് പറയുന്നത്.
0: മലപ്പൂണ്ട്.
1: മലപ്പൂണ്ട്. അത് വന്ന് 6 മാസം അല്ല 1 കൊല്ലം വെച്ചാൽ അത് കേടാകൂല.
0: കേടാകാതിരിക്കും.
1: ഇപ്പൊ ഈ നമ്മൾ ഇപ്പൊ മേടിച്ച് നടന്നത് 3 മാസത്തിൽ നമ്മൾ വിളവെടുക്കും. പിന്നീട് അത് നമ്മൾ പണ്ടൊക്കെ അത് കെട്ടി തൂക്കി ഉണക്കിയാണ് വിറ്റോണ്ടിരുന്നത്. കെട്ടി തൂക്കി ഉണക്കിയാണ് വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, അത് അപ്പം തന്നെ പച്ചയ്ക്ക് കൊടുക്കുവാണ്. അതിന് പണി കൂടുതലാണ്. അത് ഇപ്പം പണ്ട് പോലെ വീടുകൾ ഇപ്പം മാറ്റമായിപ്പോയി.
0: ഓ, ഇപ്പം കെട്ടി തൂക്കിയിടാനും
1: സൗകര്യം കുറവാണ്.
0: പിന്നെ അവരവിടെ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്യും.
1: അതായത് കൊണ്ടുപോയി അവരും ഇനി തമിഴ്നാട്ടിലാണ് കൊണ്ടുപോകുന്നത്.
0: ഇവിടെ ഫാക്ടറി കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തിട്ട് കൊടുക്കും.
1: അതെന്താന്ന് നമുക്കറിയില്ല.
0: അറിയില്ല. നമ്മളിന്ന് കളക്ട് ചെയ്ത്
1: കളക്ട് കൊണ്ടുപോകുന്നുണ്ട്.
0: ഈ ശരിക്കും ഈ 1 കിലോ വെളുത്തുള്ളിക്ക് നിങ്ങൾക്ക് തരുന്ന ഒരു കാശ് എത്രയായിരിക്കും? 1 കിലോ വെച്ചിട്ടാണോ അതോ തൂക്കം?
1: 1 കിലോ ഇക്കൊല്ലം നമ്മൾ മേടിച്ചത് 300 രൂപയാണ് വിത്ത് മേടിച്ചിരിക്കുന്നത്.
0: വിത്ത് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾ കൊടുക്കുമ്പോൾ എത്ര രൂപ
1: കൊടുക്കുമ്പോൾ ഇനി എത്ര കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം വില കിട്ടിയാലേ നമുക്ക് മെച്ചമുള്ളൂ.
0: മെച്ചമുള്ളൂ. എത്രയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്?
1: കഴിഞ്ഞ പ്രാവശ്യം വില കുറവായിരുന്നു.
0: എത്ര?
1: 100 രൂപ.
0: 100 രൂപ 1 കിലോ.
1: 1 കിലോ.
0: ഒരു 300 രൂപയ്ക്ക് വിത്ത് വാങ്ങുമ്പോൾ എത്ര നടാൻ പറ്റും?
1: ഒരു നമ്മൾ 100 കിലോ വാങ്ങാം. നമ്മുടെ ഒരു കണ്ടങ്ങളുണ്ട്, അതനുസരിച്ച് നമ്മൾ 1.5 ക്വിന്റല്, 2 ക്വിന്റല്, 3 ക്വിന്റല് ഇങ്ങനെയാണ് വാങ്ങുന്ന ആൾക്കാർ.
0: ഓ, അത് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം 300 രൂപ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്ര സ്ഥലത്ത് നടാൻ പറ്റും?
1: 1 കിലോയ്ക്ക് വന്ന് നമുക്ക് ഏകദേശം നല്ല വിളവെടുത്ത 5-6 കിലോ കിട്ടണം.
0: കിട്ടണം. ഓ ഓ, അങ്ങനെയാണ്.
1: അങ്ങനെയാണ്.

0: ആണ് അങ്ങനെ ഇപ്പോൾ ഈ കൊല്ലം കാലാവസ്ഥ മോശമാണ്.
1: മോശമാണ്.
0: അതെ,
1: മഴ കൃത്യമായി കിട്ടിയിട്ടില്ല.
0: കിട്ടിട്ട ഇല്ല.
1: ഇപ്പം ഈ വട്ടവട അതുപോലെ മൂന്നാർ ഭാഗങ്ങളിൽ മഴ വളരെ 20% കുറവെന്നാണ് പറയുന്നത്.
0: അതെ,
1: കാലാവസ്ഥ മാറ്റം കൃഷിയെ സ്വാധീനിക്കുന്നുണ്ടോ? അതെങ്ങനെയാണ്, ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
0: അത് ബാധിക്കുന്നുണ്ട് കാലാവസ്ഥ. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ ബീൻസ് ഐറ്റമൊക്കെ മൂന്ന് വിളവ് നമ്മൾ പറിച്ചെടുക്കും. ആദ്യം ഒരു 50 കിലോ കിട്ടിയാൽ ചിലപ്പോൾ അടുത്ത് കഴിഞ്ഞ് ഇച്ചിരി കൂട്ടി കിട്ടും, പിന്നെ കുറഞ്ഞു കിട്ടും.
1: വിലയ്ക്ക് വ്യത്യാസം വരും,
0: വിലയ്ക്കും വ്യത്യാസമുണ്ട്, വിളവും. അങ്ങനെ മൂന്ന് പ്രാവശ്യം എടുക്കാം കൊല്ലം. ഒരു പ്രാവശ്യം എടുത്താൽ തന്നെ ഈ പൂവ് മൊത്തം കൊഴിഞ്ഞ് അടുത്ത കായില്ലാതെ, ഈ മഴ കാരണം അടുത്ത കായ് ഉൽപ്പാദിക്കാൻ പറ്റുന്നില്ല.
1: പറ്റണില്ല. ശരിക്കും ഇതിന് മഴ വേണം.
0: മഴ വേണം. മഴയില്ലാത്തത് കാരണം,
1: ചൂട് കൊണ്ട് കൊഴിഞ്ഞു
0: കൊഴിഞ്ഞു പോവാണ്. അത് നിങ്ങൾക്ക് ഇതിപ്പോൾ പുറകെ ഇറങ്ങിയാൽ തന്നെ കാണാം.
1: കാണാൻ പറ്റും.
0: അതെ,
1: നമുക്ക് പാടത്തേക്ക് പോവാം, പോയിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കൃഷി ഏതൊക്കെയാണ് ഇപ്പോൾ ഇട്ടിട്ടുന്നത്? ഇപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ ഈ സ്ട്രോബെറിയുടെ കൃഷി കണ്ടിട്ടാണ്.
0: സ്ട്രോബെറി വന്ന് സീസൺ വന്ന് നമുക്ക് ഡിസംബറാണ്, തണുപ്പാണ് സ്ട്രോബെറിക്ക്. ഡിസംബറിലാണ് ഫ്രൂട്ട്സ് നന്നായിട്ട് കിട്ടുന്നത്. ഒക്ടോബർ മാസം വയ്ക്കും.
1: ഒക്ടോബറിൽ വയ്ക്കും.
0: വയ്ക്കും.
1: എത്ര സമയമെടുക്കും?
0: 3 മാസം. അതിനും
1: 3 മാസം.
0: ഒക്ടോബർ, നവംബർ, ഡിസംബർ, മാർച്ച്, ഏപ്രിലോട് അത് അതിനും ചൂട് കാലാവസ്ഥ കൂടുതൽ
1: പറ്റില്ല.
0: പറ്റില്ല.
1: തണുപ്പ് തന്നെ വേണം.
0: തണുപ്പ് തന്നെ അതിനും വേണം.
1: ഇവിടുത്തെ വട്ടവട അങ്ങനെ കാന്തളൂർ ഭാഗത്തുള്ള സ്ട്രോബെറിക്കാണ് ഭയങ്കരമായിട്ടുള്ള മധുരവും ഇതൊക്കെ.
0: അതെ, ഉണ്ട്. ഇവിടുത്തെ ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ നാടൻ രണ്ട് വെറൈറ്റി ഉണ്ട്. ഒന്ന് പൂനെന്നാണ് തൈ കൊണ്ടുവരുന്നത്. ഞങ്ങൾ പൂനെന്ന് അതാണ് ഹൈബ്രിഡ്. പിന്നെ ഇവിടുത്തെ നാടൻ വെറൈറ്റി ഒരെണ്ണം ഉണ്ട്, അത് കുറവാണ്. അത് വന്ന് ചെറിയ പഴം കൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് ആകർഷിക്കാൻ പറ്റില്ല. അത് നല്ല മധുരം ഉണ്ടായിരിക്കും.
1: മധുരം ഉണ്ടായിരിക്കും. അതാണ് ക്വാളിറ്റി ഉള്ളത്.
0: അതെ,
1: ഹൈബ്രിഡിന് ക്വാളിറ്റി ഉണ്ട്.
0: കയ്യിൽ കുഴപ്പമില്ല. ഹൈബ്രിഡും ഇവിടെ വരുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട്.
1: വ്യത്യാസം
0: വരും. അവിടെ അവിടെ മേടിച്ച് കഴിക്കുന്നതിനേക്കാളും ഇവിടെ മേടിക്കുന്നത് വ്യത്യാസം വരും.
1: ഇത് പിന്നെ എങ്ങനെയായത്? നിങ്ങൾ ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുകയാണ്, അത് ഇവിടെ നിന്ന് വന്ന് വാങ്ങിയിട്ട് പോവുകയാണ് വിപണനം?
0: ഞങ്ങൾ വന്ന് ഈ സ്ട്രോബെറിക്ക് വന്ന് കയറ്റുമതിയല്ല, ഞങ്ങൾ ചെറിയ ചെറിയ ഫാമുകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വരുന്ന ഗസ്റ്റുകളെ വിളിച്ചു കൊണ്ടുവന്ന് ഫാമിൽ കയറ്റി അവർക്ക് കൊടുക്കും. അവർക്ക് കൊടുത്തിട്ട് വൈനാക്കും. പിന്നെ
1: സ്ട്രോബെറി വൈൻ.
0: സ്ട്രോബെറി വൈൻ
1: നിങ്ങൾ തന്നെ ചെയ്യുന്നു?
0: നമ്മൾ ചെയ്യുന്നുണ്ട്.
1: എന്നിട്ട് കൊടുക്കും?
0: എന്നിട്ട് കൊടുക്കും.
1: അതാണ് ലാഭകരം.
0: അതാണ് ലാഭം.
1: പുറത്തു കൊടുത്താൽ അത്?
0: പുറത്തു കൊടുത്താൽ ഇപ്പം ഇന്ന് കയറ്റിയത് ഇന്നലെ ചീഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കത് നഷ്ടമായിരിക്കും.
1: പെട്ടെന്ന് ചീത്തയാവുന്ന
0: സാധനമാണ്.
1: ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടാണ്.
0: ബുദ്ധിമുട്ടാണ്.
1: വൈനായി കഴിഞ്ഞാൽ എത്ര ദിവസം വരെ ഇരിക്കും?
0: അത് നമ്മൾ ഒരു മാസം, ഇപ്പം നമ്മുടെ ഒരു മാസം രണ്ടു മാസം വൈനകളൊക്കെ ഉണ്ട്.
1: ഉണ്ട്
0: ഉണ്ട്.
1: അപ്പം അതിനനുസരിച്ചാണ് നിങ്ങളത്
0: ചെയ്തു വയ്ക്കുന്നത്.
1: അതിനുള്ള പ്രോസസ്സിംഗ് ഒക്കെ അറിയാം?
0: അതറിയാം.
1: അറിയാം. നാടൻ പരിപാടികൾ?
0: അതെ, വേറെ ഒന്നും ചേർക്കുന്നില്ല.
1: ഒന്നും ചേർക്കുന്നില്ല.
0: അതെ,
1: നാടൻ പരിപാടികൾ വെച്ചിട്ട്
0: ചെയ്യുന്നത്.
1: ചെയ്തു.
0: പഴം തന്നെയാണ്. പഴം പഞ്ചസാര.
1: പഴം പഞ്ചസാര അങ്ങനെ വെച്ച് ചെയ്യും.
0: ചെയ്യും.
1: അപ്പോൾ ഇനി പുതിയൊരു കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് കൃഷിയാണ്? പുതിയ ഇവിടെ വട്ടവട ഉള്ള സ്ഥലത്ത് പുതിയ കൃഷി ഇപ്പോൾ വന്നു വന്നുകൊണ്ടിരിക്കുന്ന കൃഷി ഏതൊക്കെയാണ്?
0: സ്ട്രോബെറി, അവക്കോട.
1: അവക്കോട ചെയ്യുന്നുണ്ട്.
0: അവക്കോട ചെയ്യുന്നുണ്ട്
1: ചില സ്ഥലങ്ങളിൽ.
0: ചില അവക്കോട ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലാക്ക്ബെറി.
1: ബ്ലാക്ക്ബെറി ചെയ്യുന്നുണ്ട്.
0: ബ്ലാക്ക്ബെറി കുറച്ച് ചെയ്യുന്നുണ്ട്.
1: അത് ശരി.
0: അങ്ങനത്തെ ഇതൊക്കെ വളർന്നു വരുന്നത് നല്ലതായിരിക്കും.
1: ബ്ലാക്ക്ബെറി ഒക്കെ നല്ല വിലയുള്ള
0: വിലയുള്ള സാധനമാണ്.
1: അതിൻ്റെയൊക്കെ ഫ്രൂട്ട്, അതിൻ്റെയൊക്കെ വിത്തുകൾ എവിടെ നിന്ന്, തൈകൾ എവിടെ നിന്ന്?
0: അത് കളക്ട് താഴെ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
1: അവിടെ നിന്ന് നിങ്ങൾക്ക് തരും?
0: ആ, തരും.
1: ഇതിന് പ്രത്യേക ഏജൻസി എന്തെങ്കിലും ഉണ്ടോ വിത്തുകൾ കൊണ്ടുവരാനും തൈകൾ കൊണ്ടുവരാനും?
0: ഉണ്ട് ഉണ്ട്. ഈ തൈ വന്ന് ഞങ്ങൾക്ക് പണ്ട് കൃഷി വന്ന്
1: തരുമായിരുന്നു.
0: സ്ട്രോബെറി കിട്ടുമായിരുന്നു.
1: ഓ,
0: അത് നല്ലതായിരുന്നു. ഇപ്പം നമുക്ക് തൈ ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല.
1: കിട്ടുന്നില്ല.
0: കിട്ടുന്നില്ല. സ്ട്രോബെറിയുടെ തൈ ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നില്ല.
1: ഇവിടെ ഒരു നഴ്സറി പോലെ ബഡ്ഡിംഗ് കേന്ദ്രമോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് തൈ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധനങ്ങൾ ഒരു സെന്റർ ഉണ്ടായിരുന്നെങ്കിൽ വളരെ
0: നന്നായിരുന്നു. തന്നെ ഗുണം ചെയ്യും. അതിപ്പോൾ ഞങ്ങളുടെ, ഞാൻ പറഞ്ഞില്ല, സ്ട്രോബെറി തന്നെ നാടൻ തൈ ഉണ്ടെന്ന്. അതിവിടെ തന്നെ
1: ഉണ്ടാക്കിയെടുത്താൽ
0: മതിയായിരുന്നു. നല്ല ഒരു ഇതായിരിക്കും.
1: അങ്ങനെ തൈയൊക്കെ വേണമെങ്കിൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ
0: ചെയ്യാമായിരുന്നു.
1: ലാഭകരമായിട്ടൊക്കെ
0: അത് ലാഭകരമാണ്. പഴം നല്ല ഉണ്ടെങ്കിൽ ലാഭകരം. സ്ട്രോബെറി ലാഭമാണ്. ഗസ്റ്റ് വന്ന് വാങ്ങിച്ചു പോവുക നല്ലതാണ്.
1: നല്ലതാണ്.
0: ഞങ്ങൾ കിലോ 600 ആണ് കൊടുക്കുന്നത്.
1: കിലോ 600.

0: कोई डर नहीं,
1: अब ओले पड़े या कीट पतंगे फसल खा जाएं, कोई फिक्र नहीं,
2: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
3: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
4: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
3: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
4: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
3: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत സർക്കാർ.
5: ഇനി അടുത്ത് വേറെ ഏതാ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് വേറെ ഏത് കൃഷിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
6: ഞങ്ങളുടെ വട്ടവട പഞ്ചായത്തിൽ എൻ്റെ ഇപ്പം പ്രായം 46 വയസ്സാണ്. എൻ്റെ ചെറുപ്പത്തിൽ ആദ്യം നെല്ലുണ്ടായിരുന്നു.
5: നെല്ലുണ്ടായിരുന്നു ഇവിടെ കാലാവസ്ഥയ്ക്ക്
6: അനുയോജ്യമായ നെല്ലുണ്ടായിരുന്നു. പിന്നെ ഗോതമ്പ്, സൂചി ഗോതമ്പ്, 2 വെറൈറ്റി 3 വെറൈറ്റി ഗോതമ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. റാഗി, കേപ്പ, റാഗി ഉണ്ടായിരുന്നു. ഇതൊക്കെ മാഞ്ഞുപോയി.
5: ഇവിടെ ഇല്ല, ഇപ്പോൾ
6: ഇല്ല. കാരണം അതിൽ നെൽ പണിയെടുക്കാൻ അതിൻ്റെ ഇത് പോയി.
5: അതിന് കുറച്ച് കൂടുതൽ
6: വെള്ളം കൂടുതൽ വേണം. ഗോതമ്പ് നല്ല കൃഷിയായിരുന്നു. ഗോതമ്പും അത് എടുത്ത് പിന്നെ അത് ഉണ്ടാക്കി എടുത്ത് വരുമ്പം അത് ഭയങ്കര ഇതായിപ്പോയി.
5: അതൊക്കെ നഷ്ടം സംഭവിച്ചുകൊണ്ട് മാറ്റി വെച്ചിരിക്കുക.
6: നഷ്ടമല്ല, അത് ഞങ്ങളുടെ ആവശ്യത്തിന് തന്നെ എടുത്തുകൊണ്ടിരുന്നതാ. ഞങ്ങള് കഴിക്കാൻ തന്നെ.
5: റാഗിയോ, റാഗിക്ക് നല്ലൊരു
6: റാഗി നല്ല ഒരു സമയം, അതൊരു സമയത്തിലാണ് ചെയ്യുന്നത്, അതും ഇല്ലാതായിപ്പോയി. എൻ്റെ അരുവിൽ റാഗിയൊക്കെ നമ്മൾ എൻ്റെ പറമ്പിൽ തന്നെ നട്ടിട്ടുണ്ട്, ഗോതമ്പ് ചെയ്തിട്ടുണ്ട്, നെല്ലും ചെയ്തിട്ടുണ്ട്.
5: ഇപ്പോൾ ക്യാരറ്റിലും ക്യാബേജിലും
6: ഉരുളക്കിഴങ്ങിലും വെളുത്തുള്ളിയിലും ബീൻസിലും ഒതുങ്ങി. ഞങ്ങൾ
5: ഒതുങ്ങി ഇത്രയാണ് പ്രധാനമായും ചെയ്യുന്ന കൃഷി.
6: അതെ,
5: ഇവിടെ
6: സ്ട്രോബെറി,
5: പിന്നെ ബ്ലാക്ക്ബെറി.
6: പിന്നെ
5: ഈ അപൂർവമായി കിട്ടുന്ന വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
6: അപൂർവമായിട്ട് ഇവിടെ ഇവിടുത്തെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്.
5: ഇവിടുത്തെ ഫാഷൻ
6: ഫ്രൂട്ട്, ഇവിടുത്തെ മരത്തക്കാളി.
5: മരത്തക്കാളി എന്ന് പറഞ്ഞാൽ ചെറിയ തക്കാളിയാണോ?
6: ഇല്ല, അതൊരു മരത്തക്കാളി എന്ന് പറഞ്ഞാൽ അതൊരു ഔഷധ ഗുണവും പ്രഷറിനൊക്കെ നല്ലതെന്നാണ് പറയുന്നത്.
5: ഓ, അത് ശരിയാ. അത് പക്ഷേ വിപണികളിലൊന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന
6: കിട്ടും.
5: മരത്തക്കാളി
6: ഉണ്ട്, ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇവിടുത്തെ പണ്ടത്തെ വാഴപ്പഴം തന്നെ ഇവിടുത്തെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു, അതൊക്കെ മാഞ്ഞു പോയി. ഇപ്പം
5: ഇല്ല,
6: ഇല്ലാതായി.
5: ആ വിത്തൊന്നും വെച്ചിട്ടില്ല.
6: ഇല്ല, വെച്ചിട്ടില്ല.
5: ഇല്ല, അതിപ്പോ എവിടെയെങ്കിലും തപ്പി കണ്ടുപിടിക്കാനൊക്കെ പറ്റുമോ?
6: അതിന്റെ ഒരു കറുവാളപ്പഴം എന്ന് പറഞ്ഞ ഒരു സാധനമൊക്കെ നല്ല ഒരു സാധനമാണ്. അതെ, നമ്മുടെ ഏത്തക്ക പോലെയാണ് ഇവിടുത്തെ അത് പഴം. അത് ഇവിടെ പഴുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 100 മീറ്റർ അപ്പുറം തന്നെ അതിന്റെ മണം കിട്ടും. നല്ല
5: ഫ്രൂട്ടായിരുന്നു.
6: അതൊക്കെ ഇപ്പൊ ഇല്ല, മാഞ്ഞു. കുറച്ച് ഇവിടെയെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണം ഉണ്ടായിരിക്കും.
5: ഉണ്ടല്ലേ?
6: ഉണ്ട്, എവിടെയെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണം ഉണ്ട്. ഉള്ളതാണ് അത്. മറ്റേ ഇവിടുത്തെ വാളപ്പഴത്തിന്റെ തൊഴി തന്നെ കട്ടിയായിരിക്കും, നല്ല മധുരമായിരിക്കും. ഫാഷൻ ഫ്രൂട്ടും ഇവിടുത്തെ മധുരമാണ്.
5: അകത്ത് യെല്ലോയിഷ് കളർ.
6: അതെ, ഫാഷൻ ഫ്രൂട്ട് ഇത് മധുരമാണ്. പിന്നെ ഇവിടെ പേരയ്ക്ക വരുന്നുണ്ട്, പ്ലംസ് വരുന്നുണ്ട്.
5: പേരയ്ക്ക കൃഷി ഇവിടുത്തെ നല്ലൊരു
6: നല്ല പേരയ്ക്ക നല്ലതുണ്ട്. ഞങ്ങൾ അത് കൃഷിയായിട്ടല്ല, ഞങ്ങൾ ചെയ്യുന്നുണ്ട്.
5: ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഈ കൃഷി ഉപജീവനം ചെയ്തിട്ട് ഇവിടെ വലിയ പണക്കാരൊന്നും
6: ആയിട്ടില്ല,
5: ആൾക്കാരായിട്ടില്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് കൃഷി ചെയ്ത് പോവാം. ഇപ്പൊ ഒരു ഒരു ടേം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ജീവിച്ച് പോവാനുള്ള ഒരു ഒരു ഒരു തുക കിട്ടും. അത്ര അല്ലാതെ അതിൽ കവിഞ്ഞൊന്നും കിട്ടുന്നില്ല എന്നുള്ളതല്ലേ?
6: അതാണ് ഞാൻ പറഞ്ഞല്ലേ, ഒരു സീസൺ കഴിയുമ്പം എല്ലാം നോക്കി വരുമ്പോൾ ഒന്നും കിട്ടില്ല. പിന്നെയും അതിൻ്റെ മുകളിൽ ഞങ്ങൾ ബാധ്യത വീണ്ടും മേടിക്കും.
5: വീണ്ടും മേടിക്കും.
6: അടുത്ത കൃഷി കഴിയുമ്പോൾ നോക്കുമ്പോൾ കിട്ടില്ലെങ്കിൽ വീണ്ടും ബാധ്യതയാകും.
5: സീസൺ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല വിളവെടുപ്പ് കിട്ടും, നല്ല പൈസയും കിട്ടും. അപ്പോൾ ആ ബാധ്യത തീർക്കും. പിന്നെ അടുത്ത് പിന്നെയും
6: ബാധ്യതയാകും.
5: ഇത് ഇങ്ങനെ ട്രിപ്പീസ്
6: പൊക്കോണ്ടിരിക്കുകയാണ്.
5: അതിന് ലാഭകരമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചർച്ചകൾ നിങ്ങളുടെ കർഷക കൂട്ടായ്മകൾ പോലുള്ളത്?
6: ഞങ്ങൾ കർഷക കൂട്ടായ്മ പോലെയും ഈ സർക്കാർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും, കാരണം ഞങ്ങൾക്ക് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പേപ്പർ ഇഷ്യൂ ആണ്.
5: അല്ല, സർക്കാർ ഭാഗത്തിനുപരി നിങ്ങൾ കർഷക കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഒരു സൊസൈറ്റി പോലെ ഉണ്ടാക്കുകയോ അങ്ങനെയുള്ള പിന്നെ സംസാരങ്ങളൊക്കെ വരുന്നില്ല?
6: അങ്ങനെ ഒന്നും ഞങ്ങളെ
5: കൂട്ടായ്മ ഇല്ല. ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കർഷകരും അവരങ്ങ് നടുകയാണ്,
6: അതെ,
5: എന്നിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ
6: വിൽക്കുകയാണ്.
5: അതാണ് ചെയ്യുന്നത്,
6: ചെയ്യുന്നത്
5: വട്ടവടം. പക്ഷെ ഇതിനൊന്ന് പിന്നെ സ്വാംശീകരിക്കാൻ വേണ്ടി ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം കർഷക സർക്കാർ തരത്തിലുള്ള ഇടപെടലുകൾക്ക് ആവശ്യമാണ്.
6: സത്യത്തിൽ ആവശ്യമാണ്.
5: പക്ഷെ ചെറിയ തോതിൽ അവർ ഇടപെടുന്നുണ്ട്, അവരുടെ പരിമിതിക്കുള്ളിൽ ഇടപെടുന്നുണ്ട്.

0: അങ്ങനെ നമ്മൾ പരിമിതിക്കുള്ളിൽ ഇടപെട്ടാലും ഇന്ന് ഞങ്ങൾ കർഷകരെ പൊക്കിയെടുക്കണമല്ലോ.
1: പക്ഷെ അത് പറ്റുന്നില്ല,
0: പറ്റുന്നില്ല,
1: അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്.
0: ഇവിടുത്തെ സാധനം മൊത്തം തന്നെ അവർ എടുത്താൽ മതിയായിരുന്നു ഞങ്ങൾക്ക്.
1: ഇവിടെ നിങ്ങൾ കിട്ടുന്ന ഉത്പാദിപ്പിക്കുന്നത് എടുത്താൽ മതിയായിരുന്നു,
0: എടുത്താൽ മതിയായിരുന്നു.
1: പണ്ടത് ചെറിയ തോതിലൊക്കെ
0: ഉണ്ടായിരുന്നു,
1: ഇപ്പൊ അത് പൂർണ്ണമായിട്ടും ഇല്ല.
0: ഇല്ല,
1: തിരിച്ചത് വരണമെന്നാണ് അഭിപ്രായം.
0: അതെ.
1: ഇവിടെ മൊത്തം എത്ര കർഷകരുണ്ടാവും നിങ്ങളുടെ ഈ വട്ടവട പഞ്ചായത്തിലൊക്കെ ഏകദേശം ചെയ്യുന്ന കർഷകർ?
0: ഇപ്പോൾ കൃഷിഭവൻ രജിസ്റ്റർ പ്രകാരം 3000 കർഷകർ ഉണ്ടായിരിക്കും. ഇപ്പോൾ കൂടി കാണും.
1: 3000 കൂടുതൽ കർഷകരുണ്ട്.
0: ഉണ്ട്.
1: അപ്പോൾ എന്തായാലും വട്ടവട വന്നിട്ട് വളരെ സന്തോഷം. ഇങ്ങനെയുള്ള കൃഷിയൊക്കെ
0: 3000 മുകളിലെ കർഷകർ, ഇപ്പോൾ പുതിയ കല്യാണം മുടിക്കുന്നവർ, കല്യാണം മുടിക്കുന്ന തനിച്ച് തനിച്ച് കൃഷിയാകുമല്ലോ അവർ.
1: അവരൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങും, ചില ആൾക്കാരെങ്കിലും ഇറങ്ങുന്നുണ്ട്.
0: അതെ.
1: പക്ഷെ പുതിയ ചെറുപ്പക്കാരൊന്നും അതിലേക്ക് വരുന്നില്ല. പഴയ ആൾക്കാർ തന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൃഷിയിടങ്ങളൊക്കെ കുറയുന്നില്ലേ? സത്യം പറഞ്ഞാൽ
0: കുറയുന്നുണ്ട്, കുറയുന്നുണ്ട്. ഇപ്പോൾ കൃഷിയിടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിസോർട്ടുകൾ വരുന്നുണ്ട്, ടൂറിസ്റ്റ് മേഖലയും വരുന്നുണ്ട്. ഇപ്പോൾ വട്ടവടയിൽ ടൂറിസ്റ്റ് വരുന്നുണ്ട്, ടൂറിസ്റ്റിനെ ആകർഷിക്കാനും കൃഷി വേണം.
1: കൃഷി വേണം. അപ്പോൾ ഈ പുതിയൊരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർഷകർക്ക് തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഫാം ടൂറിസം എന്ന് പറയുന്ന ഒരു പരിപാടി
0: ഉണ്ട്.
1: അപ്പോൾ ഇപ്പോൾ ഈ ഫാമിൻ്റെ അടുത്ത് തന്നെ ടൂറിസ്റ്റ് ആൾക്കാരെ താമസിപ്പിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ജൈവ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഒരു ദിവസം താമസിപ്പിച്ചിട്ട് അതിനുള്ള കാശ് ഉണ്ടാക്കി അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ
0: കൂട്ടായ്മ ഞങ്ങൾ ഇതേവരെ ആരും
1: ആലോചിച്ചിട്ടില്ല. ഇനി ആലോചിക്കേണ്ടതാണ്.
0: അതെ, അതൊരു നല്ല കാര്യമാണ്. ഒരു 10 പേര് ചേർന്ന ഒരു വരുമാന രീതിയിലാകും
1: ഉണ്ടാക്കിയെടുത്ത് ഡിവൈഡ് ചെയ്തെടുത്താൽ മതിയല്ലോ.
0: അതെ,
1: അതൊരു സ്ട്രെങ്ത് കൂടെയാണ്. അതുപോലെ ഫാം ടൂറിസം കൂടെയാണ്. അങ്ങനെയൊക്കെ വട്ടവട പഞ്ചായത്തിൽ ആലോചിക്കാവുന്നതാണ്.
0: പിന്നെ വട്ടവട പഞ്ചായത്തിൽ ഫാം റോഡുകളില്ല.
1: ഫാം റോഡുകളില്ല?
0: ഇല്ല.
1: എന്താ ഉദ്ദേശിക്കുന്നത്?
0: ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സാധനം കുതിര കോവർ കഴുത വെച്ചാണ് ചുമന്നുകൊണ്ട് വരുന്നത്.
1: ഓ, അങ്ങനെ
0: അങ്ങനെയാണ്.
1: ഇപ്പൊ
0: നിങ്ങൾ തന്നെ നടന്നു വന്ന റോഡ്
1: അങ്ങനെയാണ്.
0: എടുക്കാൻ പറ്റില്ല,
1: നമ്മൾ തന്നെ കൊണ്ടുവരാം.
0: ഞങ്ങൾ ചുമന്നു കൊണ്ടുപോകണം തലയില്, ആ റോട്ടിലിട്ട് പിന്നെ വണ്ടിയിൽ കയറ്റണം, ഇല്ലെങ്കിൽ കുതിര ഉപയോഗിക്കണം.
1: സാധനങ്ങൾ കൊണ്ടുവരാൻ വണ്ടി സൗകര്യം അങ്ങനെയൊക്കെ
0: ബുദ്ധിമുട്ടുകളുണ്ട്.
1: പാടത്തേക്ക്
0: വരാനും.
1: പക്ഷേ ഈ പാടമൊക്കെ ഇപ്പോഴും ട്രാക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങളിപ്പോ? കൈ കൊണ്ട് തന്നെയൊക്കെ
0: ഞങ്ങൾ മാടും വച്ച് ഉഴവടിക്കാറുണ്ടായിരുന്നു. ഇപ്പം യന്ത്രവൽക്കരണം വന്നിട്ടുണ്ട്.
1: ട്രാക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്?
0: അതെ, ചെറിയ ട്രാക്ടർ
1: ഉപയോഗിക്കുന്നു.
0: അതെ, കാരണം വഴിയില്ലല്ലോ.
1: വലുതിന് വഴിയില്ല. അപ്പൊ ചെറുത് ഇവിടെ കൂടെയെങ്കിലും കൊണ്ടുവന്ന് ഒരു സമയത്ത് ഇങ്ങനെ
0: അടിച്ചു
1: പോകും. സന്തോഷം ഇത്രയും നേരം വർത്തമാനം പറഞ്ഞു. പേര് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു.
0: എന്റെ പേര് കരുണാകരൻ, മാട്ടുകാരൻ വീട് വട്ടവട.
1: ഇത് അച്ഛന് തലമുറയായിട്ട് ഇവിടെ തന്നെ താമസിക്കും?
0: അതെ അതെ അതെ,
1: തലമുറകളായിട്ട്
0: തന്നെ ഇവിടെ തന്നെ താമസിക്കുന്നു.
1: സന്തോഷം.
0: താങ്ക് യു.
2: വട്ടവടയിലെ സമ്മിശ്ര കർഷകനായ കരുണാകരനുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ ജയമോഹൻ.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

2025 വർഷത്തെ സംസ്ഥാന കർഷക അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരവായി 500,000 സമ്മാന തുകയുള്ള ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ രണ്ട് പുതിയ വിഭാഗങ്ങളും ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവുമാണ് ഈ വിഭാഗത്തിൽ ലഭിക്കുക. ആകെ 38 വിഭാഗങ്ങളിലായാണ് ഇത്തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുന്നത്. സംസ്ഥാന കർഷക അവാർഡുകളിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ സ്മാരക അവാർഡ്, മികച്ച കൃഷിഭവനുള്ള വി വി രാഘവൻ സ്മാരക അവാർഡ്, പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ്, സിബി കല്ലിങ്കൽ സ്മാരക കർഷോത്തമ അവാർഡ്, കേരകേസരി പൈതൃക കൃഷി വിത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആദിവാസി ഉന്നതി സംഘത്തിനുള്ള അവാർഡ്, മികച്ച ജൈവ കർഷകൻ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി അംഗീകാരങ്ങൾ നൽകും. ഓഗസ്റ്റ് 17 നടക്കുന്ന സംസ്ഥാന കർഷക ദിനാഘോഷ ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ നിന്നും ലഭിക്കും.

തൊടുപുഴയിലെ പുറപ്പുഴ സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലെ ഒഴിവുള്ള രണ്ടാം വർഷ സീറ്റുകളിലേക്കായുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 13-14 തീയതികളിൽ നടത്തും. നിലവിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ അഡ്മിഷൻ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. ഇനിയും അപേക്ഷിക്കാത്തവർക്ക് ഈ മാസം 10 വരെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ലോക ജന്തുജന്യ രോഗദിനാചരണത്തിന്റെ ഭാഗമായി എലിപ്പനിക്കെതിരായ പ്രതിരോധ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം നാളെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. സേനാപതി വേണു MLA ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ക്ഷീരകർഷകർക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഗംബൂട്ടും ഗ്ലൗസും വിതരണം ചെയ്യും. തുടർന്ന് ബോധവൽക്കരണ ക്ലാസ്, ബോധവൽക്കരണ സ്കിറ്റ്, മെഗാ വാട്സപ്പ് കൂട്ടായ്മ വഴി ബോധവൽക്കരണ പ്രവർത്തനം, സ്ക്രീനിംഗ് ക്യാമ്പുകൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 52 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഡൽഹി.
1: ഇതോടെ

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്നു രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർവെൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രത്തിലൂന്നിയാണ് വികസിത ഭാരതത്തിനായുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: आज विकसित होने के लक्ष्य पर काम कर रहा है. ये वो भारत है जो कहता है ग्रो मोर अचीव मोर. हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है. हम अधीर है, बेसब्र है. हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है.
0: മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധ രംഗത്തെ തദ്ദേശീയ സംവിധാനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായം പങ്കുവച്ചു. മെൽബണിൽ നടന്ന 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പെസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിനായി സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച 2 സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.
0: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമ

0: മാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: June 1 മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 1,493 കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000 രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60 ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് TVകൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായ സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാൻഡിനെയും നേരിടും. ഈ മാസം 15-16 സെമിഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ യുക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക്ക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫെറിയെയും യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ US അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 2 ദിവസമായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 മൂന്ന് പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഭദ്രകാളി ദേവിയുടെ വെങ്കലശൂലം, കരിങ്കലിൽ തീർത്ത നന്ദി വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ

8 മണി മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം ചെന്നൈ, തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: സാഹിത്യമേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: ഇന്നത്തെ സാഹിത്യവേളയിൽ റാണി പി വി അവതരിപ്പിച്ച ഏതാനും കവിതകളും കഥയും കേൾക്കാം. ആദ്യം ഏതാനും കവിതകൾ.
2: നൂതനകാലം കളകള കൂജനത്തോടൊപ്പം പ്രഭാതമുണരുമ്പോൾ വശ്യസുന്ദര തീരത്തുണ്ടൻ ബോധതാരാ വിദ്യാലയം. അനസ്യൂതമൊഴുകുന്ന അറിവിൻ തീജ്വാലയിൽ മൃദുവായുണരുന്ന കളിചിരി പൊട്ടിച്ചിലമ്പലുകൾ. ഭൂമിക്കടിയിൽ നിന്ന് കാറ്റുയർന്നു പൊങ്ങുന്നു. ഹൃദയത്തുടുപ്പുകൾ ഏറെയാണ്. അനന്തമായ നക്ഷത്ര വെളിച്ചം ഓരോ മുഖങ്ങളിലും തീക്ഷ്ണത കളിക്കോപ്പുകൾ പോലെ പടർത്തുന്നു. പാതിരാപക്ഷിയുടെ പാട്ടും നീലമലകളിലെ അന്തിച്ചുവപ്പും മധുരമായ ഉഗ്രത കവർന്നെടുക്കുന്നു. മൗനത്തിൻ്റെ പാളികൾ അടർത്തിമാറ്റി വർണ്ണപരവതാനിയിൽ നൂലിഴയാൻ സ്വപ്നവീചികളുണർത്തി പ്രസാദമധുരമായി എത്തുന്നു. ഓർമ്മ. മറക്കാനാവാതെയൻ മനസ്സിലെ ബാല്യമേ, അഴലുകൾ ഏറെയാണിന്ന്, സ്വപ്നങ്ങൾ ഏറെ അകലെയാണ്. ഓർമ്മകൾക്ക് സ്മാരകം തീർത്തു വീണ്ടും കാലമെത്തുകയായി പകലായി രാത്രിയായി. തിരകൾക്കപ്പുറം അലകളുയരുന്ന ഗദ്ഗദങ്ങൾ, കളിചിരി കൂട്ടുകളും ഇണക്കപ്പിണക്കങ്ങളും അവിടെ സമർപ്പണ സമന്വയം. അലതല്ലും സ്നേഹത്തിൻ ഓളങ്ങളും എവിടെയോ ഓർമ്മതൻ തുടിപ്പുകളായുണരുന്നു. കൊഴിയാത്ത ജീവിതശാഖയിലിന്നു ഞാൻ ഒരു പക്ഷിയെപ്പോലെ ഏകാന്തകാലം പാടാനായി വന്നണയുന്നു. അണയുവാനായി തീരമില്ല, സൗഹൃദജാലകളുമില്ല, തരുക്കളും പൂക്കളുമില്ല, എല്ലാം ഭൂതകാല വിസ്മൃതിയിലാണ്ടുമങ്ങുന്നു.
1: അടുത്തതായി റാണി പി വിയുടെ കഥ നര വന്നപ്പോൾ.
2: രാവിലെ കണ്ണാടി നോക്കിയപ്പോഴുള്ള കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നെറ്റിയോട് ചേർന്ന് കുറച്ച് മുടികൾ നരച്ചിരിക്കുന്നു. ഏതെങ്കിലും ഹെയർ ഡൈ ഉപയോഗിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് നിരുത്സാഹപ്പെടുത്തി. വേണ്ട, ഒന്നോ രണ്ടോ മുടിയല്ലേ നരച്ചിട്ടുള്ളൂ, സാരമില്ല. കെമിക്കലുള്ളതൊക്കെ ഉപയോഗിച്ചാൽ മുടി മുഴുവൻ നരയ്ക്കാൻ തുടങ്ങും. നല്ല മൈലാഞ്ചി അരച്ച് തേച്ചാൽ മതി. അത് കേട്ടപ്പോൾ ഹെന്ന ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് യൂട്യൂബിലൊന്ന് തിരഞ്ഞു. ആശ്വാസത്തോടെ സ്കൂളിലേക്ക് പോകാനൊരുങ്ങി. അന്ന് വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കുർബാന നടക്കുകയാണ്. ക്ലാസ്സിലെ കുട്ടികളെയും കൊണ്ട് ചാപ്പലിനടുത്തേക്ക് പോയി. അവരെയെല്ലാം സ്വസ്ഥമായ ഇരിപ്പിടത്തിലാക്കി. അവിടെ മൈതാനത്തിനപ്പുറമുള്ള ചെറിയ തോട് എന്നെ ബാല്യത്തിലേക്ക് കൊണ്ടുപോയി. എൻ്റെ സമീപമിരുന്ന് കുസൃതി കാണിക്കുന്ന കുരുന്നുകളോട് എനിക്ക് അസൂയ തോന്നി. ചിലർ പ്രാർത്ഥനയിൽ നന്നായി പങ്കുകൊള്ളുന്നുണ്ട്, എന്നാൽ ചില വിരുതന്മാർ അതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. ഒഴുക്കധികമാണ് കുഞ്ഞെ, സൂക്ഷിക്കണേ എന്ന് ചിറ്റയുടെ വാക്കുകൾ കേൾക്കാം. ആ തോടിനടുത്ത് ഞാനും ചിറ്റയും പൊന്നിയും

0: അലക്കാനും കുളിക്കാനും എത്തിയതാണ്. ഈ കുട്ടികളെവിടെ എന്ന് അച്ചമ്മയുടെ ഒച്ച വീട്ടിൽ നിന്നും കേൾക്കാം. അവിടേക്ക് ഞങ്ങൾ പോയാൽ പിന്നെ അച്ചമ്മയ്ക്ക് ആവലാതിയാണ്, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. കുറേ തവണ കേൾക്കുമ്പോൾ പിള്ള മനസ്സിൽ ദേഷ്യം തോന്നാറുണ്ട്. പിന്നീട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അങ്ങനെ തോന്നിയതിൽ പശ്ചാത്താപമുണ്ടാകും. മുതിർന്നവരെ എതിർക്കുന്നതും മോശം വിചാരിക്കുന്നതുമൊക്കെ തെറ്റല്ലേ? ദൈവമേ പൊറുക്കണേ. നിങ്ങൾ കുളിച്ചങ്ങോട്ട് ചെല്ലുന്ന ചിട്ടിയുടെ വാക്കുകൾ ആര് കേൾക്കാനാണ്? എനിക്കെൻ്റെ ഉടുപ്പ് വേണ്ട, പൊന്നിയുടെ ഉടുപ്പ് മതി. ആവശ്യമില്ലാത്ത ആ വാശികളെല്ലാം ചിറ്റ സാധിച്ചു തന്നിരുന്നു. എന്താ മിസ്സേ, മുടി നരയ്ക്കാനുള്ള പ്രായമായോ? കൂട്ടുകാരിയുടെ ചോദ്യം ചിന്തയിൽ നിന്നുണർത്തി. അപ്പോഴേക്കും വിശുദ്ധ കുർബാന കഴിഞ്ഞു. ക്ലാസ് മുറിയിൽ തിരിച്ചെത്തിയ കുട്ടികളിൽ കുറച്ചുപേർ ടോയ്ലറ്റിലേക്ക് പോയിരുന്നു. ടോയ്ലറ്റിലേക്ക് പോയ കുട്ടികൾക്ക് പുറകെ ചേച്ചിയും പാഞ്ഞെത്തി. കുട്ടികളെ എന്തിനാ മിസ്സേ ടോയ്ലറ്റിലേക്ക് വിട്ടത്? എനിക്കെൻ്റെ ജോലി ചെയ്യണ്ടേ? 2 മണിക്കൂർ മൂത്രമൊഴിക്കാതെ ഇരുന്ന കുട്ടികൾ നിസ്സഹായതയോടെ എന്നെ നോക്കി. അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയായിരുന്നു അവിടെ. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ പോസ്റ്റ്മാൻ കൊടുത്തിട്ട് പോയ കവർ ഏൽപ്പിക്കാനായി അയൽക്കാരിയായ വിജി വീട്ടിലെത്തി. ഇതെന്താ, മുടിയൊക്കെ നരച്ചു തുടങ്ങിയോ എന്നു ചോദിച്ചുകൊണ്ടാണ് അവർ വർത്തമാനം തുടങ്ങിയത്. ബാങ്കിൻ്റെ പുതിയ ATM കാർഡായിരുന്നു കവറിലുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ചോദ്യം മനസ്സിനെ അലട്ടിത്തുടങ്ങി. മുടിയൊക്കെ നരച്ചോ? ലോകകപ്പ് നടക്കുന്നതിനാൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുമ്പിരിക്കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികളുടെ നാടായ കോഴിക്കോട് നിന്നുള്ള ഫുട്ബോൾ സ്പെഷ്യൽ വാർത്തകളുമായി മാതൃഭൂമി ന്യൂസിൽ നൗഫൽ എത്തിയിരിക്കുന്നു. നിന്റെ കൂട്ടുകാരനാണല്ലോ ന്യൂസിൽ, കാണണമെങ്കിൽ ഓടി വാ എന്ന് ഭർത്താവിൻ്റെ വിളി കേട്ട് ഓടിയെത്തി. അവൻ്റെ റിപ്പോർട്ടും കേട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും അടുക്കളയിലേക്ക് ഓടി. എനിക്ക് പച്ചക്കറി വേണ്ട, മീൻ വറുത്തത് മാത്രം മതി അമ്മേ എന്ന മൂത്ത മകൻ്റെ വാശിക്ക് നിന്റെ ശരീരത്തിന് യാതൊരു ആരോഗ്യവുമില്ല, നിനക്ക് പറഞ്ഞ പല്ലും വരുന്നില്ല, കുട്ടികളായാൽ എല്ലാം കഴിക്കണം എന്ന് പരാതി പറഞ്ഞുകൊണ്ട് അവനോട് വഴക്കിട്ടു. ജോലിയൊക്കെ തീർന്ന് വെറുതെ ഇരുന്നപ്പോൾ ഫോൺ റിങ് ചെയ്തു. ആശ എന്ന പേര് കണ്ടപ്പോൾ എന്തൊക്കെയോ ഓർമ്മിച്ചുകൊണ്ട് എടുത്തു. നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന പതിവ് ചോദ്യമാണ് വന്നത്. സൗഹൃദത്തിൻ്റെ സ്നേഹം നിധി പോലെ സൂക്ഷിക്കുന്ന ഞാൻ എന്തു പറയാനാണ്? കലാലയ ഓർമ്മകളും ഇന്നത്തെ ജീവിതാവസ്ഥയുമൊക്കെ ആ ചെറിയ സംഭാഷണത്തിനിടയിൽ കടന്നുവന്നു. ഇടയ്ക്കൊക്കെ മൗനം കൊണ്ട് അകലം വരാറുണ്ടെങ്കിലും മനസ്സുകൊണ്ട് വളരെ അടുത്താണ് ഞങ്ങൾ. വിശ്വാസത്തിൽ ഒരിക്കലും ഞങ്ങൾക്കിടയിൽ വീഴ്ച വന്നിട്ടില്ല. നീ പഴയ പോലെ തന്നെയാണോ, അതോ വണ്ണം കൂടിയോ, മാറ്റം വന്നോ എന്ന് ചോദിച്ചപ്പോൾ നൗഫലിക്കാക്കിയ പ്രായം തോന്നും. ഞാൻ പഴയ പോലെ തന്നെ ഇരിക്കുന്നു എന്നാണ് ഇക്ക പറയുന്നത് എന്നവളുടെ പ്രത്യേകമായ സംഭാഷണ ശൈലിയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവിടവിടെ നരച്ചിരിക്കുന്നത് കണ്ടു. പ്രായം നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന അവളുടെ മറുപടി കേട്ടപ്പോൾ നാളെ തന്നെ ഏതെങ്കിലും ഒരു നല്ല ഹെയർ ഡൈ വാങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഏകാന്തത, കാത്തിരിപ്പിൻ്റെ വേഗത ഏറുകയാണ്. വഴി തിരഞ്ഞു കണ്ണുകൾ മുഷിയുന്നു. കാത്തിരിപ്പിൻ്റെ വേഗത ഏറുകയാണ്. വഴി തിരഞ്ഞു കണ്ണുകൾ മുഷിയുന്നു. കടന്നുപോകുന്ന നേരവും മനസ്സിൽ അർത്ഥശൂന്യത വരച്ചിടുന്നു. കടന്നുപോകുന്ന നേരവും മനസ്സിൽ അർത്ഥശൂന്യത വരച്ചിടുന്നു. ഒറ്റപ്പെടൽ നിഴലായി വന്നിടുമ്പോൾ താളുകൾ പോലെ ജീവിതം. ഒറ്റപ്പെടൽ നിഴലായി വന്നിടുമ്പോൾ താളുകൾ പോലെ ജീവിതം. വിടരാൻ വെമ്പുന്ന സുമങ്ങൾ താളം പിടിച്ചു കാത്തിരിക്കുന്നു. വിടരാൻ വെമ്പുന്ന സുമങ്ങൾ താളം പിടിച്ചു കാത്തിരിക്കുന്നു. നിരാശതന്മാറിലെ വിങ്ങൽ അവശേഷിപ്പുകളായി മറയുന്നതെന്നോ. നിരാശതന്മാറിലെ വിങ്ങൽ അവശേഷിപ്പുകളായി മറയുന്നതെന്നോ. പൂന്തേനിറ്റു വീഴുമ്പോഴും എത്താത്ത പൂമ്പാറ്റകളും തേനീച്ചകളും. പൂന്തേനിറ്റു വീഴുമ്പോഴും എത്താത്ത പൂമ്പാറ്റകളും തേനീച്ചകളും. ഏതോ അനന്തയാത്രയ്ക്കായി വഴി തീർക്കുകയാണെന്ന കഥനം. ഏതോ അനന്തയാത്രയ്ക്കായി വഴി തീർക്കുകയാണെന്ന കഥനം. ഇന്നലെ കണ്ടുതീർന്ന ജീവിതത്തോണി ഏകാന്ത നദിക്കരയിൽ വഴിമുട്ടി നിന്നു. ഇന്നലെ കണ്ടുതീർന്ന ജീവിതത്തോണി ഏകാന്ത നദിക്കരയിൽ വഴിമുട്ടി നിന്നു. പങ്കായവുമില്ലാതെ തോണിക്കാരനുമില്ലാതെ ചിലമ്പിച്ച ചിതൽപുറ്റുകൾക്കൊപ്പം. പങ്കായവുമില്ലാതെ തോണിക്കാരനുമില്ലാതെ ചിലമ്പിച്ച ചിതൽപുറ്റുകൾക്കൊപ്പം ഏകാന്തത മാത്രം കൂട്ടിനായി കടക്കവേ അഴലായി വിടരുന്ന ഗദ്ഗദം. ഏകാന്തത മാത്രം കൂട്ടിനായി കടക്കവേ അഴലായി വിടരുന്ന ഗദ്ഗദം. കാത്തിരിപ്പിൻ്റെ വേഗത ഏറുകയാണ്. വഴിതിരഞ്ഞു കണ്ണുകൾ മുഷിയുന്നു.
1: തുടർന്ന് രഞ്ജിത് മോഹൻ പെരുങ്ങഴ അവതരിപ്പിച്ച കഥ ആഗ്രഹം.
2: വീടിനും പരിസരത്തിനും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. വാതിൽ തുറന്നു കിടപ്പുണ്ട്. വീട്ടിൽ വന്നു കയറിയപ്പോഴുള്ള ആ നിശബ്ദത വല്ലാത്തൊരു വീർപ്പൂട്ടലാണ്. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുറ്റത്തു നിന്നും ശബ്ദം കേട്ടത്. ആ നീയോ, എന്താ പെട്ടെന്നിങ്ങനെ? ആ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാൻ അവന് തോന്നിയില്ല. വീടിനെ നടുക്കിയ ആ സാഹസികതയ്ക്ക് ശേഷം ഇന്ന് 10 വർഷങ്ങൾ കഴിയുന്നു. അതിനിടെ ഒരിക്കലേ വന്നിട്ടുള്ളൂ ഈ വീട്ടിലെ തനിക്കായി ശബ്ദിച്ച ശബ്ദം നിലച്ചപ്പോൾ. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കണത്? എന്താ നീ തനിച്ചു വന്നത്? ആ ശബ്ദവും അവന് അപരിചിതമായി തോന്നി. ഒന്നുമില്ല അച്ഛാ, വെറുതെ. നീ വല്ലതും കഴിച്ചോ? ഇല്ല. അടുക്കളയിലേക്ക് ചെല്ല്, കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അടുക്കളയും നിർജ്ജീവമാണ്. അരണ്ട വെളിച്ചത്തിൽ അത് ചലനമറ്റു കിടക്കുന്നു. ചെറിയ പഴയ അലുമിനിയം കലത്തിൽ 4-5 ചെണ്ടമുറിയൻ കപ്പ. തണുത്തു മരവിച്ച് കിടക്കുന്ന അവ ആരെയും പ്രതീക്ഷിച്ചിരുന്നില്ല. മുറ്റത്തെ ചീനിയിൽ നിന്നും 2 കാന്താരിയും പൊട്ടിച്ച് ഒരു പാത്രത്തിൽ കപ്പയുമായി ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്നു വെച്ചു. വാ, അച്ഛനും ഒന്നും കഴിച്ചു കാണില്ലല്ലോ. ഓ, എനിക്കിപ്പോൾ അങ്ങനെ സമയനിഷ്ഠയൊന്നുമില്ല. രാവിലെ ഇതുപോലെ എന്തെങ്കിലും എടുത്ത് അടുപ്പത്ത് വയ്ക്കും, പിന്നെ എപ്പോഴെങ്കിലും വന്ന് കഴിച്ചാലായി. അച്ഛൻ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. മനസ്സിൽ മറുപടി പ്രതീക്ഷിച്ചില്ലെങ്കിലും വെറുതെ ചോദിച്ചു. ചുമരിൽ ഒരു ഫോട്ടോ പോലും വേണ്ടെന്ന് വെച്ചിട്ടാ? അതില്ലാത്തതാ ഒരു ധൈര്യം. ആ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരാമായിരുന്നില്ലേ? അതൊക്കെ വലിയ പ്രയാസാച്ചാ. ചെറിയ ക്ലാസ്സിലാണെങ്കിലും അവിടുത്തെ ഓരോ റൂളുകൾ. ആഞ്ജലീനയും കുഞ്ഞിനെയും അച്ഛൻ കണ്ടിട്ടില്ല. അവനിപ്പോൾ ഏത് ക്ലാസ്സിലാ? 3. പിന്നെ അച്ഛാ, അവൻ നന്നായി പാടുന്നുണ്ട്. അസോസിയേഷൻ്റെ ഇത്തവണ വാർഷികത്തിന് പാട്ടിന് അവനാ ഫസ്റ്റ്. അവനെ നല്ലൊരു പാട്ടുകാരനാക്കണം. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നില്ലേ? എനിക്കതിനായില്ല. അച്ഛൻ നല്ലൊരു ഗായകനായിരുന്നെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞും ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ടത്രേ. ഞാനുണ്ടായതിൽ പിന്നെയാകണം ആ ആഗ്രഹവും മാറ്റിവെച്ചത്. ഒരു കഷ്ണം കപ്പ അച്ഛൻ പാത്രത്തിൽ നിന്നെടുത്ത് മുളകിൽ മുക്കി. തഴമ്പിച്ച ആ കൈകൾ ഇപ്പോൾ മൃദുവായിരിക്കുന്നുവോ? അവനൊരു തലോടൽ ആഗ്രഹിച്ചു. ആഞ്ജലീനയ്ക്ക് അച്ഛനെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. അതിനിപ്പോൾ ആർക്കാ തടസ്സം? തടസ്സം ഞങ്ങളുടെ തന്നെയാ. പുറത്താണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ജീവിക്കാൻ ഇവിടത്തേക്കാൾ പ്രയാസ. ചെലവ് അത്രയ്ക്കുണ്ട്. ഒരു ദിവസം മാറി നിന്നാൽ പിന്നെ ഒന്ന് കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടണം. ഞങ്ങളൊരു ഫ്ലാറ്റ് നോക്കുന്നുണ്ട്. അത് കിട്ടിയാൽ കുറേ തലവേദന കുറയും. അവന് പറയാനുള്ളത് മുഴുവനാകും മുമ്പ് അച്ഛൻ പുറത്തേക്കിറങ്ങി. ഞാൻ ആ തെങ്ങിന് തടം എടുക്കുമായിരുന്നു. പ്രയോജനമുണ്ടായിട്ടല്ല, വെറുതെ ഇരിക്കാൻ മനസ്സ് വരണില്ല. അവൻ അച്ഛനെയും നോക്കി നിന്നു. പിറ്റേന്ന് രാവിലെ പോകാനിറങ്ങിയപ്പോഴും അവൻ ആഞ്ജലീനയുടെ ആഗ്രഹം അച്ഛനോട് പറഞ്ഞില്ല.
1: രഞ്ജിത് മോഹൻ പെരുങ്ങഴ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി
3: റാണി പിവിയുടെ ഏതാനും കവിതകൾ കൂടി കേൾക്കാം.
0: നവീകരണം. പല പേരുകൾ പല മാറ്റങ്ങൾ ഭൂമിയാകെ അലയടിക്കുന്നു. സ്നേഹവിസ്മയഭാവങ്ങളെല്ലാം ഇവിടെ മാറ്റപ്പെടുന്നു. അന്യവൽക്കരിക്കപ്പെടുന്ന ഗ്രാമവും പച്ചപ്പും വിദൂരതയിലേക്ക് യാത്രയാകുന്നു. എന്തിനുമേതിനും മാനവ സംസ്കാരത്തിൻ ഉയർപ്പുവിളികൾ മാത്രം. അനാദിയും ആദിയുമെല്ലാം ചരിത്ര സ്മാരകങ്ങളിലേക്ക് പിൻവാങ്ങുന്നു. നഗര സംസ്കാര പാതകളും പുതിയ വിഹായസിലേക്ക് പറക്കുന്നു. നഗര സംസ്കാര പാതകളും പുതിയ വിഹായസിലേക്ക് പറക്കുന്നു പ്രകാശമാനമായ എന്തൊക്കെ

യോ പുതിയ തലമുറയ്ക്കായെത്തുന്നു. പ്രകാശമാനമായ എന്തൊക്കെയോ പുതിയ തലമുറയ്ക്കായെത്തുന്നു. തകർക്കപ്പെട്ട പാറകളും കുന്നുകളും നിഴലുകളുടെ വാഴ്ചകളിലുറയ്ക്കുന്നു. തകർക്കപ്പെട്ട പാറകളും കുന്നുകളും നിഴലുകളുടെ വാഴ്ചകളിലുറയ്ക്കുന്നു. ശോകാർദ്രമായ ചിന്തകൾ നരജന്മത്തെ തകർച്ചയിലേക്കാഴ്ത്തുന്നു. സ്നേഹത്തിൻ്റെ ഹൃദയം തുടിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ല. ആഴമാർന്ന മാറ്റങ്ങൾ മാത്രം ചുറ്റുപാടും കൈയടക്കുന്നു. സ്മൃതിനാശം. പെരുമഴ പെയ്തു തോർന്ന നേരം വസന്തത്തെ കാത്തുനിൽക്കാൻ ഏറെ പേരെത്തുന്നു. കാൽപ്പനിക സ്വപ്നങ്ങളും മൗനധ്യാനം വെടിഞ്ഞ് ഉണർന്നുരുവിടുന്നു. അനാഥസ്നേഹം പോലെ കൊടുങ്കാറ്റടിച്ചെത്തുന്ന ഭീകരത. അഗ്നിപരീക്ഷണ ജ്വാലയിൽ ജീവിതത്തെ വീണ്ടെടുക്കാൻ കൊതിക്കുന്നു. മിന്നിമറയുന്ന പ്രകാശധാര ശിരസിൽ ധനവർഷം ചൊരിയുന്നു. ജീവിതം ജീവിച്ചു മാത്രം കാണിച്ചുകൊടുക്കാനാകുന്ന അതുല്യമാണെന്നറിയുക. ഓർമ്മകളുടെ ശേഷിപ്പുകൾക്കിവിടെ സ്ഥാനമില്ലെന്ന വ്യതിവ്യാപനം. രഹസ്യപ്രയാണത്തിനായി കാത്തുനിൽക്കാതെ വിദൂരതയിലേക്ക് അഗ്നിയാത്ര ചെയ്യുക. വിജനമാം തീരത്ത് നഷ്ടത്തെ പഴിച്ച് വീണ്ടുമൊരു തിരിഞ്ഞു നടത്തം. പെരുമഴ പെയ്തു തോർന്ന നേരം വസന്തത്തെ കാത്തുനിൽക്കാൻ ഏറെ പേരെത്തുന്നു. മാറ്റങ്ങൾ. മാറ്റങ്ങളെന്നും പരിഭവങ്ങളെ വിളിച്ചുണർത്തുന്നു. അക്ഷരങ്ങളോട് പരിഭവിച്ച് പുസ്തകത്താളുകൾ മങ്ങുന്നു. വർത്തമാനകാലം മാറ്റങ്ങളെ കുടിയൊഴിപ്പിക്കാനാവാതെ കൂടെ ചേർത്തു നിർത്തുന്നു. അതിലേറെ ലയിച്ചിരിക്കുന്നത് ഇൻസ്റ്റയും റീൽസുമെല്ലാമാണ്. സെൽഫിയുടെ കാലം കഴിഞ്ഞോ എന്ന് വീണ്ടും ദ്രുതുഭേദങ്ങളുടെ വേലിയേറ്റത്തിൽ അനസ്യൂതമായി തിരയുക. അപരിചിതത്വത്തിൻ്റെ ചുറ്റുപാടുകൾ ഏറെ മുറവിളി ഉണർത്തുന്നു. അവിടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ആർത്തുചിരിക്കുന്നത് കാണാം. ജീവനാണെല്ലാം എന്ന നേർരേഖ മാത്രം. പാതകൾ ഏറെ വ്യത്യസ്തം. പുതിയ സ്വപ്നങ്ങളെ തേടാൻ വഴികളും ഏറെയാണ്. മാറ്റങ്ങളെന്നും പരിഭവങ്ങളെ വിളിച്ചുണർത്തുന്നു. പൂക്കൾ. പൂക്കൾ ജീവിതത്തിൻ്റെ വർണ്ണാഭമായ അടയാളപ്പെടുത്തലാണ്. വശ്യമായ സൗന്ദര്യം വിവിധ നിറങ്ങൾ ചാർത്തിയെത്തുമ്പോൾ ജീവിതം എത്ര മനോഹരം. സുതാര്യമായ അടയാളപ്പെടുത്തലുകളാണ് പൂക്കൾ സമ്മാനിക്കുന്നത്. വലിയ പൂന്തോട്ടത്തിലെ ജീവനാകുന്നു ഓരോ പൂക്കളും. വിവിധ ഭാവങ്ങൾ തീർക്കും നിഷ്കളങ്ക മനുഷ്യ മനസ്സുപോലെ പൂക്കളും വിടരുന്നു. എല്ലാ മുഖങ്ങളിലും ചിരിപടർത്തി ഏകാന്തതാരകമായി വിലസുന്നു. നഷ്ട

0: അവസ്ഥയോർത്ത് കാറ്റിനോടും മഴയോടും കുഞ്ഞു പരിഭവം. അനുഭൂതിയുണർത്തും കാറ്റിനും പൂക്കളോട് കമ്പം. അനുഭൂതിയുണർത്തും കാറ്റിനും പൂക്കളോട് കമ്പം. ആരാധനാലയങ്ങളിൽ പൂജയ്ക്കെത്തുമ്പോൾ ഏറെ ആനന്ദകരം. ആരാധനാലയങ്ങളിൽ പൂജയ്ക്കെത്തുമ്പോൾ ഏറെ ആനന്ദകരം. മുറ്റത്തെ മുല്ലയെപ്പോലെ ഓരോ പൂവും മനതാരിൽ ആശകളുണർത്തുന്നു. മുറ്റത്തെ മുല്ലയെപ്പോലെ ഓരോ പൂവും മനതാരിൽ ആശകളുണർത്തുന്നു. സംഘർഷഭരിതമാം യാത്രയിൽ മാനവനി അനർക്ക സൗന്ദര്യം പുണ്യമായിടുന്നു. സംഘർഷഭരിതമാം യാത്രയിൽ മാനവനി അനർക്ക സൗന്ദര്യം പുണ്യമായിടുന്നു.
1: രഞ്ജിത് മോഹൻ പെരിങ്ങഴ അവതരിപ്പിച്ച ഒരു കഥ കൂടി കേൾക്കാം. കഥയുടെ പേര് രോമങ്ങൾ.
2: നടയക്കൂടെ പതുക്കിയിറങ്ങ്, വഴുക്കൽ കാണും, തെന്നി തെറിച്ചു കിടക്കുന്നതാ. ആ പായലുള്ളോടത്തോടെ വെള്ളത്തിലേക്ക് ഇറങ്ങല്ലേ, ചെളിയായിരിക്കും. ഒരുപാട് നടുക്കേക്കൊന്നും പോകണ്ട. അവൻ്റെ കാലുകൾ ഒരു തളർച്ചയുടെ ആലസ്യത്തിൽ പടികളിൽ നിന്നു. എനിക്കെന്താ ഇപ്പോഴും നിക്കറിട്ട് നടക്കണ ആ പഴയ പ്രായമാണോ? ഈ നിസ്സാര കാര്യങ്ങൾ പോലും അറിയാത്ത മണ്ടനാണോ ഞാൻ? ഈ ഉപദേശമൊന്ന് നിർത്താമോ? ചോദിക്കാൻ നാവു തരിച്ചു. പക്ഷേ പതിവ് പോലെ വാക്കുകളിൽ പറയാതെ കനപ്പിച്ചൊന്ന് തിരിഞ്ഞു നോക്കി. ഇല്ല, തോന്നിയതാണ്. ഒരു നിമിഷം മനസ്സ് കൈവിട്ടു പോയോ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പിന്നെ പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയും സ്വരുക്കൂട്ടി വച്ചിരുന്നു. ഇനി ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിൽ കിടന്ന് വെന്തുരുകും തീർച്ച. അല്ലെങ്കിൽ അതിനൊക്കെ ഇനി എന്ത് പ്രസക്തി? നിക്കറിട്ട് നടക്കുന്ന പ്രായത്തിൽ ചോദിക്കാൻ സ്വരുക്കൂട്ടിയ ചോദ്യങ്ങളൊക്കെ പക്ഷേ വളരെ പ്രസക്തമായിരുന്നു. അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ആ നാവിൻ തുമ്പിൽ നിന്ന് കേൾക്കാൻ എത്ര കൗതുകത്തോടെയാണ് കാതോർത്തിരുന്നത്. ആ അത്ഭുത ലോകത്തിൽ അന്ന് കേട്ട ഉത്തരങ്ങൾക്ക് എന്തൊരു ശക്തിയാണ്! എത്ര ആഴത്തിലാണ് അതൊക്കെ മനസ്സിൽ തറച്ചിരിക്കുന്നത്, നെഞ്ചിലെ രോമങ്ങൾ പോലെ. ആ നെഞ്ചിൽ കമിഴ്ന്നു കിടന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഹൃദയത്തിലേക്ക് ആവാഹിക്കുകയായിരുന്നു. ബീഡിയുടെയും വിയർപ്പിൻ്റെയും ഗന്ധങ്ങൾ സംഗമിച്ച ആ മാറിടത്തിൽ കമിഴ്ന്നു കിടക്കുമ്പോൾ ആ രോമങ്ങളുടെ ശക്തി പരീക്ഷിച്ചിട്ടുണ്ട്. അന്ന് ആ പുൽമത്തിയായിരുന്നു ലോകത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള ഏറ്റവും സുരക്ഷിതമായ ഇടം. അന്ന് മൂക്കിൽ തുളച്ചു കയറിയ ആ മിശ്രിത ഗന്ധത്തിൻ്റെ സുഖം പിന്നീട് വെട്ടിപ്പിടിച്ച് ഓടിക്കയറിയ വഴിച്ചാലുകളിലൊന്നും ഒരു വിദേശ നിർമ്മിത തൈലത്തിനും തിരിച്ചു തരാൻ കഴിഞ്ഞില്ല. പിന്നീട് എപ്പോഴാണ് ചോദ്യങ്ങൾ കുറഞ്ഞു തുടങ്ങിയത്? ആ അത്ഭുത ലോകം അറിയുവാനുള്ള കൗതുകം കുറഞ്ഞു വന്നത്? ആ ലോകം വളരെ ചെറുതായി തോന്നി തുടങ്ങി. ആ അത്ഭുത ലോകം ഒരു ചെറുമൺകുടത്തിൽ ഒളിപ്പിക്കാവുന്ന വിധം ചെറുതായി തോന്നി. അപ്പോഴേക്കും സ്വന്തമായി കണ്ടെത്തിയ അതിവിശാലമായ ലോകം എത്തിപ്പിടിക്കാൻ തുടങ്ങിയിരുന്നു. അവിടെ എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ ചോദിക്കാതെ തന്നെ തേടി വന്നുകൊണ്ടിരുന്നു. മൺകുടത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉപദേശശരങ്ങളായി മാറിയിരിക്കുന്നു. അത് അനുസരിപ്പിക്കലായിരുന്നു. അതനുസരിക്കേണ്ടവയല്ല, അവഗണിക്കേണ്ടവയാണെന്നാണ് അന്ന് തോന്നിയത്. പിന്നീടെപ്പോഴോ അത് എതിർക്കേണ്ടവയാണെന്ന് തോന്നിത്തുടങ്ങി. ഒന്നിനും ഉത്തരങ്ങൾ ആവശ്യമില്ല. ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. പല ഉത്തരങ്ങളും തൃപ്തിപ്പെടുത്തുന്നില്ല. അപ്പോഴൊക്കെ ആ നെഞ്ചിലെ രോമങ്ങൾക്ക് പഴയ ശക്തി ഉണ്ടായിരുന്നോ? അവ കൂടുതൽ വെണ്മയായി മാറിയിരുന്നോ? ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. സ്വരുക്കൂട്ടി വച്ചിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ ഈ ഉള്ളം കൈയിലെ മൺകുടത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ടോ? പടികൾ സൂക്ഷിച്ചിറങ്ങി. പായലും ചെളിയുമുള്ള ഭാഗത്തേക്ക് പോയില്ല, അധികം നടുക്കേക്കും പോയില്ല. മൺകുടം പിന്നിലേക്കെറിഞ്ഞ് മൂന്ന് തവണ മുങ്ങി നിവർന്നു. പുഴയിൽ നിന്ന് തോർത്തു പിഴിഞ്ഞ് തോർത്തുമ്പോൾ മുഖത്തെ നനവ് മായുന്നില്ല. മൺകുടത്തിലെ ലോകം അതിവിശാലതയിലെത്തിയിരിക്കുന്നു. ആ ചോദ്യങ്ങളും നെഞ്ചിലെ രോമങ്ങൾക്ക് കരുത്തുണ്ടോ? ശരിക്ക് തടവി നോക്കി.
1: സാഹിത്യവേള സമാപിക്കുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 8 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അങ്കണം പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.

0: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
1: ഇന്നത്തെ അങ്കണത്തിൽ സംരംഭകയും വ്ളോഗറും എഴുത്തുകാരിയും ഒപ്പം യാത്രകളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ബൈസൺ വാലി സ്വദേശി ശ്രീമതി ശരണ്യ ബിജുവാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒപ്പം ആകാശവാണി ദേവികുളം നിലയം പ്രോഗ്രാം മേധാവി ഡോക്ടർ ജയമോഹൻ എൻ എസ്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അങ്കണത്തിലേക്ക് സ്വാഗതം. ഇന്ന് അങ്കണത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വ്ളോഗറും ഓണ്ടർപ്രണറുമായ ശരണ്യ ബിജു ഇടുക്കിയാണ്. സ്വാഗതം.
3: താങ്ക്സ്.
2: നമ്മളൊരു വ്ളോഗറും ഓണ്ടർപ്രണറും ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും കുറേ നമ്മുടെ സമയം അതിലൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, എസ്പെഷ്യലി ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ കൂടെ ആകുമ്പോൾ. ഇതിനുള്ളൊക്കെ സമയം എപ്പോഴാണ് നമ്മൾ ക്രമീകരിച്ച് ഉണ്ടാക്കുന്നത്? അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം.
3: സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം നമ്മൾ സ്വയം കണ്ടെത്തിയിരിക്കും.
2: എവിടെ നിന്നായിരുന്നാലും എത്തും,
3: കണ്ടെത്തിയിരിക്കും. ഞാൻ കൂടുതലും കണ്ടെത്തുന്നത് അത് രാവിലെ. രാവിലെ ഒന്ന് വീട്ടിലപ്പോൾ പാചകം ചെയ്യണമല്ലോ, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, പിന്നെ തോട്ടം ഉണ്ടാകും, ഹസ്ബൻഡ് തോട്ടത്തിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് രാവിലെ കഞ്ഞി അടുപ്പിട്ടിട്ട് ആ സമയത്ത് 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ അടുത്ത് എടുക്കും ഞാൻ. അപ്പോൾ അതാണ് കൂടുതൽ ഞാൻ സമയം കണ്ടെത്തുന്നത് അങ്ങനെയാണ്. പിന്നെ ഇടയ്ക്ക് ചെറിയ ഷോപ്പ് ഉണ്ട് എനിക്ക് ബൈസൺമാരുടെ, അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് ഇടുന്ന സമയത്ത് അന്നേരം എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള അന്നേരം ചെയ്യും. പിന്നെ സ്പൈസസിൻ്റെ ആണ് ബിസിനസ് ചെയ്യുന്നത്, അപ്പം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കടയിരിക്കുമ്പോഴും ചെയ്യും.
2: ഈ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കാരണം അതിന് പ്ലാനിങ് ആവശ്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി, കാരണം അത് കാശുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പൊതുവേ സ്ത്രീകൾ ഓൺട്രപ്രണർ ആവുക എന്ന് പറയുന്നത് കുറച്ച് ഹെർക്യൂലിയൻ ടാസ്ക് എന്ന രീതിയിലാണ് സാധാരണ പറയാറുള്ളത്. ഇപ്പോഴത് വരുന്നുണ്ട്, മുന്നോട്ട് ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ചൂട് വയ്ക്കാൻ പോകുമ്പോൾ എന്താ മനസ്സിൽ തോന്നിയിരുന്ന കാര്യം?
3: ഞാൻ തിരഞ്ഞെടുത്ത സ്പൈസസ് ആണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്, നമ്മുടെ ഏലമുണ്ട്, കുരുമുളകുണ്ട്, കാപ്പിപ്പൊടി, തേന, എല്ലാ സാധനങ്ങളും നമുക്ക് ലഭ്യമാണ്. അപ്പം പിന്നെ ഒത്തിരി റിസ്ക് എനിക്ക് തോന്നിയില്ല. പിന്നെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ അധികം ഇതിന് ചിലവ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മുന്നിട്ട് ഇറങ്ങിയത്.
2: പിന്നെ ഒരു ഇൻപുട്ട് എന്ന രീതിയിൽ ആദ്യം ഒരു ഒരു ഫിനാൻഷ്യൽ അതൊന്നും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല,
3: അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പാക്കിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു മുതൽ മുടക്കേ ഉള്ളൂ. സാധനം നമുക്ക് അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് ഹൈ റേഞ്ചുകാർക്ക് എല്ലാ സ്പൈസസ് എല്ലാം കിട്ടുമല്ലോ.
2: കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അത് സക്സസ് ആവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചിട്ടയായ കാര്യങ്ങൾ ചെയ്തത്?
3: ശരിക്കും എനിക്ക് ആഗ്രഹം തുടങ്ങിയിട്ട് 2 വർഷത്തോളം ആയി. അപ്പം ഹസ്ബൻഡാണെന്നും പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, തുടങ്ങണം തുടങ്ങണം എന്ന് പറയും. അപ്പം ലാസ്റ്റ് ഇതിൻ്റെ ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രോഗ്രാം, ഒരു യോഗം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലി മീറ്റ് പോലെ. അപ്പം അതിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ പ്രോഗ്രാം ഞാൻ ചെയ്യുവാന്ന് പറഞ്ഞു. അന്നേരമാണ് എല്ലാവർക്കും
2: അതായത് വീഡിയോ ചെയ്യാന്ന്,
3: വീഡിയോ അല്ല ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഐറ്റം ഏത് ഐറ്റം ആണെന്നുള്ളത്, ഒരു ബിസിനസ്സും ഓൺലൈനായിട്ട് ചെയ്യുകയെന്നുള്ളത്, എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് കഴിഞ്ഞാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്.
2: ഇത് നമുക്കിപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഒരു ഇപ്പോൾ ഒരു വെബ്സൈറ്റ് പോലുള്ളത് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, കാരണം എല്ലാ ആൾക്കാരും അത് ചോദിക്കുമല്ലോ നിങ്ങളെ പ്രോഡക്റ്റ് എവിടെ അവൈലബിൾ ആവും, എന്തൊക്കെയാണ് പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളുണ്ട്?
3: ഉണ്ട്, തീർച്ചയായിട്ടും.
2: എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ? ആദ്യം ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥിതിയിൽ നിന്നാണല്ലോ തുടങ്ങുക, അപ്പോൾ ഒരു ബ്ലാങ്ക് ആയിരിക്കും. ആ ബ്ലാങ്കിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം, ആരുടെയൊക്കെ സഹായങ്ങൾ ചോദിച്ചു, ആരുടെയൊക്കെ വാലിഡ് ഒപ്പീനിയൻസ് എടുത്തു എന്നൊക്കെ ആരുടെയൊക്കെ ആയിരിക്കും?
3: ഞങ്ങൾക്ക് ചെറിയ ഷോപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു നേരത്തെ, അപ്പൊ ഗോൾഡിനൊക്കെ ശേഷം അതങ്ങ് നിന്നുപോയി, വീടിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ സ്പൈസസിന് ഡിമാൻഡ് ഉണ്ടെന്ന് അറിയായിരുന്നു, പിന്നെ ഓൺലൈനായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. അപ്പൊ വെബ്സൈറ്റ് ചെയ്യണം, അപ്പൊ ഞാൻ ഇതുവരെ വെബ്സൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും FBയിൽ ഒരു പേജ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം

0: ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റാറ്റസ് ഇടും അങ്ങനെ. പക്ഷേ എഫ് ബിയിൽ നല്ലപോലെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഓൾറെഡി, അപ്പോൾ അവരെല്ലാവരും തന്നെ അറിഞ്ഞു. പിന്നെ ഇൻസ്റ്റയിൽ എനിക്ക് നല്ലപോലെ റിവ്യൂ വരുന്നതും എനിക്ക് ഓർഡർ വരുന്നതും ഇൻസ്റ്റാഗ്രാം വഴിയാണ്.
1: ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻവ പോലുള്ള മീഡിയത്തിൽ പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കാനുള്ള പഠിക്കുന്നത് പലപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ഓണ്ടർപ്രണേഴ്സ് വരുമ്പോഴത്തേക്ക് സ്വന്തമായി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അവർ ഇങ്ങനെ വ്ളോഗിങ് കൂടെ ഉണ്ടാവും, കാരണം ഇതും അതും തമ്മിലൊരു ബന്ധമുണ്ട്
0: തീർച്ചയായിട്ടും.
1: അതെ, അപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു വ്ളോഗിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടത് ആൾക്കാരിൽ എത്തിക്കഴിഞ്ഞാൽ അത് നന്നായിരിക്കും, നമ്മുടെ റീച്ച് കൂട്ടുകയും അതുപോലെ തന്നെ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പം ആദ്യം ഇതൊക്കെ ഈ ടെക്നിക്കൽ ടേംസുകളൊക്കെ പഠിക്കാനൊക്കെ പാടുണ്ടായിരുന്നില്ലേ, ബുദ്ധിമുട്ടുണ്ടായിരുന്നു?
0: ഹസ്ബൻഡ് ഓൾറെഡി ഫോട്ടോഗ്രാഫറാണ്.
1: ആ അപ്പോൾ പിന്നെ കുഴപ്പമില്ല.
0: അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോയും അത്യാവശ്യം എഡിറ്റിങ്ങും അറിയാമായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. പിന്നെ മക്കൾ സമൂഹത്തോളം വന്നിട്ടുണ്ട്, മോൻ സഹായിക്കും, പിന്നെ എല്ലാവരും നാലുപേരും സഹായിക്കും. ഞങ്ങൾ നാലുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്താണ് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം.
1: ഒരു പരസ്പര ആശ്രയത്തെ രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്.
0: കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഏലമാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ആദ്യം തൊട്ട് ഒരു തൈ വെക്കുന്നിടം തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. അവരെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ
1: വീട്ടിൽ.
0: ഏലം എടുക്കുന്ന വിളവെടുപ്പ്, പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഡ്രയർ ഉണ്ട്, പിന്നെ ഗ്രേഡിംഗ് ഉണ്ട്, സോർട്ടിങ് എല്ലാം നമുക്ക് അവിടെ ബൈസൺമാരി ആ ഏരിയ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ എല്ലാ സംഭവവും നടക്കുന്നുണ്ട്. ഇപ്പോൾ കാപ്പിക്കുരു ആണെങ്കിലും വിളവെടുത്ത് അത് റോസ്റ്റ് ചെയ്തോ പൊടിക്കുന്നു, എല്ലാം അവിടെ തന്നെ ലഭ്യമാണ്. അതാണ് മെയിനായിട്ട് മുന്നിട്ടിറങ്ങാൻ
1: കാരണം. മെഷീനറിയും സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ സംഭവം.
0: വീട്ടിൽ കുറവാണ്, തൊട്ടടുത്ത് തന്നെ
1: എല്ലായിടത്തും. അതൊക്കെ ചെയ്യാനൊക്കെ പറ്റും.
0: കൂടുതലും ബന്ധുക്കളുടെ അടുത്ത് തന്നെ എല്ലാ സംവിധാനങ്ങളുണ്ട്.
1: സംവിധാനങ്ങളുണ്ട്.
0: അപ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും.
1: ഒരു എന്റർപ്രണർ ആവുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു കാര്യമാണ്.
0: തുടക്കമായിട്ടേ ഉള്ളൂ.
1: അല്ല, എന്നാലും തുടക്കക്കാരെ നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഫോളോവേഴ്സ് ചോദിക്കും, ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, അങ്ങനെയുള്ള പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ?
0: ഇതുവരെ
1: പ്രോഡക്റ്റുകൾ
0: ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ ക്വാളിറ്റി കൊടുക്കുക. എനിക്ക് ഏറ്റവും നല്ല റിവ്യൂ എന്നതാ, നിങ്ങൾ സാധനം കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിരുന്നു, ആ ഒരു ഇതാണ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
1: ക്വാളിറ്റി
0: കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. എത്ര സാധനം ആത്മാർത്ഥമായിട്ട് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും.
1: എവിടെയൊക്കെയാണ് ഇപ്പോൾ അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന രീതിയിൽ?
0: ഇന്ത്യയിലാണ്.
1: ഇന്ത്യയിലാണ് പ്രോഡക്റ്റുകൾ പോകുന്നത്. ആദ്യമായിട്ട് നമ്മളെ കേരളത്തിൽ നിന്ന് പുറത്ത് നിന്ന് വന്ന് ഒരു പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞ് വന്നത് ആരൊക്കെ ഓർമ്മയുണ്ടോ?
0: അത് ബോംബെയിലുണ്ട്, പിന്നെ ആന്ധ്രാപ്രദേശ് ഉണ്ട്.
1: ആദ്യമായിട്ട് വന്നത് ഏതാ?
0: ആദ്യം വന്നത് ബോംബെ നിന്നാണ്.
1: മുംബൈന്ന് വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു മനസ്സിൽ?
0: അവർ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പോയവരായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കോൺടാക്ട് ചെയ്തു സാധനം വേണമെന്ന് പറഞ്ഞിട്ട്. ഒരു ഡോക്ടർ ആയിരുന്നു.
1: പാഴ്സലായിട്ട് അയച്ചു കൊടുക്കും. ഇപ്പോൾ പാഴ്സലായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കും.
0: മെയിനായിട്ട് ഇന്ത്യ തന്നെയാണ്.
1: ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും.
0: പിന്നെ തിരുവനന്തപുരം കൊല്ലമാണ് കൂടുതൽ ഓർഡർ വരുന്നത്. പിന്നെ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ ദിവസം റീസെന്റ് ആയിട്ട് നല്ലൊരു ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ആന്ധ്രാപ്രദേശിലെ മലയാളി അസോസിയേഷൻ എല്ലാവരും കൂടെ നമുക്ക് ബൾക്കായിട്ട് ഒരു ഓർഡർ ഓഫർ ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ക്വാളിറ്റി കണ്ടിട്ടാണ്, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കണ്ടിട്ട്.
1: ഈ ബൾക്കായിട്ട് ഓർഡർ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അത് എങ്ങനെയാണ്? നിങ്ങൾ തന്നെ സപ്ലൈ ചെയ്തോ അതോ പുറത്തുനിന്ന് വേറെ സാധനങ്ങൾ എടുക്കാറുണ്ടോ? എങ്ങനെയാണ്?
0: ഗ്രാമ്പു ചിലപ്പോൾ തികയാതെ വന്നെങ്കിൽ മാത്രം ഗ്രാമ്പു എടുക്കേണ്ടി വരും.
1: അടുത്തുള്ള കർഷകരിൽ
0: നിന്ന്, നമ്മുടെ ഈ അടിമാലിക്ക് ഇപ്പുറത്തേക്കുള്ള കളക്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഹൈ റേഞ്ച് മേഖലയിൽ നിന്ന് തന്നെ മാക്സിമം കിട്ടാൻ നോക്കും. ആ ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട്
1: ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഏലം, കുരുമുളക് ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഈ ഇവിടെ നമ്മളൊരു മൂന്നാറിൻ്റെ അല്ലെങ്കിൽ ഈ അടിമാലി ഭാഗത്ത് ബേസൻ ഇങ്ങനെയുള്ള ഏരിയയിൽ തണുപ്പുള്ള ഏരിയയിൽ ഉള്ള പ്രോഡക്റ്റുകൾക്ക് ഒരു പ്രത്യേക മണവും പ്രത്യേക രുചിയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അത് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും?
0: തീർച്ചയായിട്ടും
1: ഉണ്ട്.
0: എനിക്ക് എപ്പോഴും ഒരു വെറും ചായ കുടിക്കാൻ പടി, അല്പം എന്തെങ്കിലും ഒരു സ്പൈസസ് ഇട്ടിട്ട് ഞാൻ ചായ കുടിക്കുള്ളൂ. പ്രത്യേകിച്ച് വന്നെങ്കിൽ സിനമൻ ടീ ഒക്കെ ഇല്ലേ, നല്ല ടേസ്റ്റാണ്.
1: കൃത്യമായിട്ട് അത് ടേസ്റ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യും അല്ലേ?
0: ഫീൽ ചെയ്യും.
1: എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഒരു വ്യത്യാസം
0: അറിയാം,
1: അതുകൊണ്ടായിരിക്കും അത് പിന്നെ ഓർഡർ ചെയ്യുന്നത്.
0: അതാ പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഇപ്പം ഗ്രാമ്പു അല്ലെങ്കിൽ താഴത്തോടുപോലെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ തയ്യാതെ വന്നെങ്കിൽ, പക്ഷെ ഞാൻ മാക്സിമം അടിമാലിക്ക് ഇപ്പം ആ ഭാഗത്തു നിന്നാണ് കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ടേസ്റ്റ് ശരിക്കും വ്യത്യാസമുണ്ട്. ആ ഗ്രാമ്പൂൻ്റെ എന്ന് പറയുമ്പോൾ ഒരു എരിവൊക്കെ ഉണ്ട്, അത് ഈ നമ്മുടെ ഈ ഭാഗത്തേക്ക് ഇച്ചിരി
1: കൂടുതലാണ്.
0: ഗുണമേന്മ കൂടുതലുണ്ട്.
1: കാലാവസ്ഥ അതിന് വലിയൊരു ഘടകമല്ലേ?
0: തീർച്ചയായിട്ടും.
1: ഇതിനെക്കുറിച്ചൊരു പഠനം, അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ അക്കാഡമിക്കായിട്ട് നമ്മൾ ഒരു ക്വാളിഫൈഡ് ആയിരിക്കുമല്ലോ, എന്താ പഠിച്ചത്?
0: ഞാൻ ബികോം വിത്ത് PGDCA ആയിരുന്നു.
1: PGDCA അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഇതിനെക്കുറിച്ചുള്ള ഒരു നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു പഠനമൊക്കെ കുറിച്ച് ആലോചിക്കുന്നില്ലേ?
0: ബികോം കഴിഞ്ഞ് കുറച്ചുള്ള വർക്ക് ചെയ്തായിരുന്നു പഞ്ചായത്ത് ഓഫീസിലും ഇവിടെ ബ്ലോക്ക് ഓഫീസിലൊക്കെ ആയിട്ട്. അതിനുശേഷം പിന്നെ നമുക്ക് പോയി ഒരു ബുദ്ധിമുട്ടാണ്, ഞാൻ റിസൈൻ ചെയ്തായിരുന്നു. പിന്നെ ചെറിയൊരു ഷോപ്പ് ഇട്ടു ബൈസൺ വാലി ലേഡീസിൻ്റെ ഫാൻസി, അതിപ്പോൾ ഓൾറെഡി റണ്ണിംഗ് ആണ്.
1: അപ്പോൾ
0: ആ കൂടുതൽ എനിക്ക് ഇച്ചിരി മനസ്സിന് തൃപ്തി എപ്പോഴും ഈ സ്പൈസസിൻ്റെ ബിസിനസ് ആയിരുന്നു. നമ്മുടെ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഓരോ കാര്യങ്ങളും പുറം ലോകം അറിയുക, അതുകൊണ്ടാണ് ഞാൻ ഈ ശരണ്യ ബിജു ഇടുക്കി എന്ന് വരെ പേരിട്ടിരിക്കുന്നത്.
1: ശരണ്യ ബിജു ഇടുക്കി എന്ന് പേരിട്ടിരിക്കുന്ന ഇടുക്കിയുടെ കാര്യങ്ങളെ കുറിച്ച്, സാംസ്കാരികമായിട്ട് കുറച്ച് മേഖലകളിൽ കൂടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം

0: ക്രിയേറ്റീവായിട്ട്. അപ്പോൾ അവിടെയുള്ള ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ആ ബൈസൺ വാലി ആ കേന്ദ്രമാക്കിയിട്ടാണോ ഇതൊക്കെ പ്രവർത്തിക്കുന്നത്?
1: ആ ബൈസൺ വാലി മുട്ടുകാട് ഏരിയ, പിന്നെ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ പുറത്തുള്ളവർ ശരിക്കും അറിയുക ഇവിടെ എന്തൊക്കെയുണ്ട് ഇടുക്കിയിൽ. പണ്ടൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇടുക്കിയിൽ നിന്ന് താഴെ ജില്ലയിലേക്ക് വരുമ്പോൾ വള്ളി തൂങ്ങിയാണ് വന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഇതുവരെ അത് ഫേസ് ചെയ്തിട്ടില്ല. ഓരോരുത്തർ ഇങ്ങനെ ഓരോ പോസ്റ്റൊക്കെ ഇടുന്നതാണോ, പക്ഷേ ഇതുവരെ ഞാനത് കേട്ടിട്ടില്ല. പക്ഷേ ചിലർ ചോദിക്കും ആ ബൈസൺ വാലിയാണ് ഇവിടെ, ഞാൻ ഓർത്തല്ലോ താഴെ എവിടെയെങ്കിലും ആയിരിക്കും, ലോറേഞ്ചിൽ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ. പക്ഷേ അത് വേണ്ട,
0: അത് കാട്ടിൻ്റെ അകത്ത് ആയതുകൊണ്ട്
1: അപ്പോൾ അത് വേണ്ട, നമ്മൾ ഇടുക്കിക്കാരിയാണെന്ന് തന്നെ അറിഞ്ഞോട്ടെ.
0: ഈ ഒരുപാട് വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരോട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ളൊരു കാര്യമാണ്.
1: അങ്ങനെ മത്സരമൊന്നുമില്ല, നമുക്ക് ചെയ്യുന്ന നമ്മൾ ചെയ്യുക, എന്നെ ആളെ പോലെ ആകണമെന്നൊന്നുമില്ല. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്യുക, ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം ആൾക്കാർക്ക്, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ.
0: ഈ കഥയും കവിതകളെ കുറിച്ചൊക്കെ എങ്ങനെയാണ്, പുസ്തകം നന്നായി വായിക്കുമോ, എങ്ങനെ വായനയൊക്കെ ശീലം ഉണ്ടോ ഇപ്പോൾ?
1: ചെറുപ്പം തൊട്ടേ വായന ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് പിള്ളേരും ഫാമിലിയൊക്കെ വന്നപ്പോൾ ഇച്ചിരി അങ്ങ് ഗ്യാപ്പ് വന്നു. അപ്പോൾ പിന്നെ പിള്ളേർ മുതിർന്നപ്പോൾ പിന്നെ വായിച്ചു, അവർ വായിക്കുന്നുണ്ട്. അതിലൊരു എനിക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ ഞാൻ വായിക്കുന്നുണ്ട്, അവർ വായിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ പിന്നെ ഫ്രീ ആയി ഞാൻ കുറച്ചുകൂടെ, പിള്ളേർ ഇച്ചിരി വലുതായി, അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാറായപ്പോ പിന്നെ ഇച്ചിരി എഴുത്തിലേക്കൊക്കെ തിരിഞ്ഞു,
0: വായനയിലേക്കൊക്കെ തിരിഞ്ഞു. എഴുതാറൊക്കെ ഉണ്ടല്ലോ,
1: എഴുത്തുണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും
0: തുടങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള സാംസ്കാരിക മേഖലകളിലൊക്കെ ഒന്ന് തലകാണിക്കാറൊക്കെ തുടങ്ങിയോ?
1: ഇത്രയും നാട്ടിൽ എല്ലാവർക്കും അറിയാം,
0: ഇന്നൊരാളുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറെ ഏത് മേഖലകളൊക്കെയാണ് ഇപ്പോൾ ഇഷ്ടം? നമുക്ക് ചെറുപ്പത്തിൽ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഒരു ഇഷ്ടം ഉണ്ടാവും, കാരണം ഞാൻ എനിക്ക് ഇങ്ങനെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ കഴിയും ഇന്ന സ്ഥലത്ത്. ഇപ്പം നമ്മളെ കൊണ്ടാക്കുന്നത് ഒരു ബികോം പഠനത്തിനാണ്, സയൻസിൻ്റെ പഠനത്തിന് അങ്ങനെയൊക്കെയാണ്. എനിക്കത് പറ്റില്ല, എനിക്ക് ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഇത് എൻ്റെ മേഖല ഇതാണ് എന്നുള്ള അങ്ങനെയൊക്കെ ചെറിയ ആഗ്രഹമുള്ളൊരു മേഖലയൊക്കെ എന്തായിരുന്നു? ബിസിനസ്സൊക്കെ ആയിരുന്നോ?
1: അങ്ങനെ എനിക്ക് എപ്പോഴും ജോലി ഭയങ്കര ആഗ്രഹമായിരുന്നു, ജോലി കിട്ടണം,
0: ഗവൺമെന്റ് ജോലി.
1: ആ ഗവൺമെന്റ് ജോലി, അതിന് പി എസ് സിക്ക് വേണ്ടി കുറെ പരിശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അല്ലാണ്ട് പിന്നെ എവിടെയും കിട്ടിയാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെ പ്രശ്നമില്ല, ഇന്ന് വേണം എന്നുള്ളൊരു വാശിയോ അങ്ങനെയൊന്നുമില്ല.
0: ഇല്ല, എവിടെയെങ്കിലും ബിസിനസ്സിൻ്റെ ഒരു സംഭവം, ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഓണ്ടർപ്രണർ ആവണം, നേരത്തെ പറഞ്ഞുവല്ലോ ഈ സ്പൈസസ് നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കുകയാണ്, നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കണം, അത് നല്ല നന്ന രീതിയിൽ കൊടുക്കണമെന്നൊക്കെയുള്ള. അപ്പോൾ എവിടെയൊക്കെ ബിസിനസ്സിൻ്റെ ഒരു സാധനങ്ങൾ കിടപ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ള മനസ്സിൽ ചിന്തകൾ.
1: ഞാൻ 10-ാം ക്ലാസ് ട്യൂഷന് പോകുമ്പോൾ ട്യൂഷൻ എടുത്ത ടീച്ചർ ഓരോരുത്തരെ കണ്ടിട്ട് പറയും, ഇങ്ങനെ ഇന്നയാളെ കണ്ട നേഴ്സ്, ഇന്നയാളെ ടീച്ചർ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനോട് പറയും, ഇവളെ കണ്ടൊന്നും തോന്നില്ല, മിക്കവാറും ഒരു ബിസിനസ്സുകാരി ആയിരിക്കും കേട്ടോ എന്ന് പറയും. അന്നങ്ങാനും മനസ്സിൽ കയറിയതായിരിക്കും, പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി വേണം
0: തോന്നിയിട്ടുണ്ട്. അത് ഇതിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം എന്നൊരു സാധ്യതകൾ എപ്പോഴാണ് വന്നത്? നമ്മുടെ കയ്യിൽ ഈ പ്രോഡക്റ്റ് വന്ന സമയത്താണോ, എങ്ങനെയാണ്? ഞാൻ ചോദിച്ചത്, നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അപ്പോൾ ആ പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ടാണോ നമ്മൾ ബിസിനസ് തുടങ്ങിയത്, അല്ലെങ്കിൽ നമുക്ക് വേറെ ബിസിനസ്സൊക്കെ തുടങ്ങാം എന്നുള്ള രീതിയിൽ?
1: വേറെ ഏത് ബിസിനസ് തുടങ്ങിയിട്ട് എനിക്ക് അത്ര തൃപ്തി തോന്നുന്നില്ലായിരുന്നു, എനിക്ക് ഇതിനോട് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. സ്പൈസസ് ചെയ്യുന്നതിനോട്
0: അത് നമ്മുടെ കയ്യിലുണ്ട്,
1: നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കിട്ടിക്കഴിയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്.
0: അവർക്ക് കൊടുക്കുന്നതിൽ അവരുടെ വാക്കുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം നമ്മളെ ഹാപ്പിയാക്കുന്നുണ്ടോ?
1: ഹാപ്പിയാക്കുന്നു, തീർച്ചയായിട്ടും
0: ഉണ്ട്.
1: അത് എത്ര ബിസിനസ് ചെയ്താലും എനിക്ക് ഈ ബിസിനസ്സിനോടാണ് താല്പര്യം, സ്പൈസസിന്റെ.
0: അപ്പൊ അത് ഹാപ്പിയാക്കുന്നതുകൊണ്ടാണ്,
1: മനസ്സിന് സംതൃപ്തി നൽകുന്നുണ്ടാണ്.
0: അപ്പൊ ആ സംതൃപ്തി കിട്ടുന്നതുകൊണ്ട് പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ഒരു
1: ഉണ്ട്, തീർച്ചയായിട്ടും.
0: ഇപ്പൊ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ആണ്. ഈ സപ്പോർട്ട് സിസ്റ്റം കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഹസ്ബൻഡിൽ നിന്ന് കിട്ടും. പണ്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടാവും, എന്നാലും ഇപ്പോഴും കുറച്ചൊക്കെ അവരിൽ നിന്നൊക്കെ ഹെൽപ്പ് കിട്ടും
1: എന്ന്. അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത്,
0: ഓടിപ്പോകുന്നത്.
1: പിന്നെ അത്യാവശ്യം യാത്ര ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനെല്ലാം എന്നെ ഹസ്ബൻഡ് വിടുന്നുണ്ട്.
0: പുള്ളിയും കൂടെ വരില്ലേ?
1: ആദ്യം ഞങ്ങൾ പുള്ളി യാത്ര ചെയ്തിട്ടുണ്ട്, പുള്ളി ഫോട്ടോഗ്രാഫർ എന്ന് ഞാൻ പറഞ്ഞല്ലോ.
0: അതെ അതെ, ഫോട്ടോഗ്രാഫർക്ക് യാത്ര ചെയ്യേണ്ടി വരും.
1: എന്തായാലും അപ്പോൾ കുട്ടികളുള്ളതുകൊണ്ട് എനിക്കധികം പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഇവിടെ അത്യാവശ്യം അടുത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാനൊന്ന് ഫ്രീ ആയിരുന്നപ്പോഴത്തേന് ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ആണെങ്കിലും എന്നെ വിടും. അപ്പോൾ രണ്ടുപേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റാറില്ല, മാക്സിമം കേരളത്തിൽ പോകാറുണ്ട്, പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ രണ്ടുപേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റാറില്ല. കടയുണ്ട്, തോട്ടമൊക്കെ ഉള്ളതുകൊണ്ട്
0: ആരെങ്കിലും ഒരാൾക്കേ പോകാൻ
1: പറ്റാറുള്ളൂ, മാക്സിമം വിടാറുണ്ട്.
0: ഓണ്ടർപ്രണർ ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം അതാണ്, ആരെങ്കിലും ഒരാൾ സ്റ്റിക്ക് ഓൺ ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ സാധാരണ പറയാറുള്ളത് കേരളത്തിനകത്തുള്ള ആദ്യം കാണുക, കേരളത്തിനകത്തുള്ള കുറേ സ്ഥലങ്ങൾ, പലരും കേരളത്തിനകത്തുള്ള സ്ഥലങ്ങളൊന്നും കാണാറില്ല, പുറത്തു പോയിട്ട് കാണും. അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും ഇപ്പോൾ ഇടുക്കിയിൽ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ,
1: തീർച്ചയായിട്ടും.
0: ഇടുക്കിയിലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടു തീർന്നോ?
1: ഇല്ല, കണ്ടു തീർന്നിട്ടില്ല.
0: എവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഇടുക്കിയിലുള്ള സ്ഥലങ്ങളൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ടോ?
1: ഇടുക്കിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മൂന്നാർ, എത്ര കണ്ടാലും തീരില്ല. മൂന്നാർ നമ്മുടെ ദേവികുളം ലോക്ഹാർട്ട് എസ്റ്റേറ്റ്, അപ്പങ്ങൾ പിന്നെ ഇവിടെ അടുത്തുള്ള മനില എസ്റ്റേറ്റ്, ലക്ഷ്മി എസ്റ്റേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, സൂര്യനെല്ലി, ചിന്നക്കനാൽ ഏരിയകൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഏരിയകളിലാണ്. ഇടുക്കി ഡാം അങ്ങനെ അത്യാവശ്യം, ഇടുക്കി അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. രാമക്കൽമേട്,
0: ഈ ഇടുക്കിയിൽ വരുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എവിടെയാണ് നമ്മൾ ഈ സാധാരണ ഞാനൊക്കെ ഇടുക്കിയിൽ വരുന്നത് ഇവിടുത്തെ കാലാവസ്ഥ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാർ തണുപ്പിൽ വന്നൊരു രണ്ട് ദിവസം നിന്ന് കൂളായിട്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അതിൽ കവിഞ്ഞ് വേറെ എന്തൊക്കെ ഈ പറഞ്ഞ പോലെ സ്പൈസസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ശുദ്ധവായു ശ്വസിക്കുക, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും കൊണ്ടായിരിക്കും വരണത്. ഞാൻ വരുന്നത് അങ്ങനെയാണ്. ഇവിടെ നല്ലാതെ എന്ത് കൊടുക്കാൻ പറ്റും? ഇതൊക്കെ തന്നെയാണോ?
1: പിന്നെ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്യാപ് റോഡ്, ഗ്യാപ് റോഡ് ടു പെരിയനാല ആ റൂട്ട് നല്ല മനോഹരമായ കാഴ്ചയാണ്. പിന്നെ ഇവിടെ ദൈവളത്തിന് മുകൾ ഭാഗത്തുള്ള മനില എസ്റ്റേറ്റ് തേയില സൗന്ദര്യത്തിൻ്റെ അവസാന വാക്കെന്ന് പറയാം, അത്രയ്ക്ക് നല്ല സൗന്ദര്യമാണ് തേയിലകൾക്ക് മനില എസ്റ്റേറ്റിൽ. പിന്നെ ഞങ്ങളുടെ മുട്ടുകാട്, മുട്ടുകാട് വേറൊരു ഇവിടുന്ന് നേരെ ഈ മഞ്ഞിനകത്ത് നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് ഇരുന്ന സ്പൈസസിൻ്റെ നാട്ടിലേക്കാണ്. ഗ്യാപ് റോഡ് ഇറങ്ങി മഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ ചെല്ലുമ്പോൾ സ്പൈസസിൻ്റെ നാടാണ്.
0: ഈ മുട്ടുകാട് എന്ന് പറഞ്ഞാൽ സ്പൈസസിൻ്റെ നാടാണല്ലോ.
1: ആ സ്പൈസസും ഉണ്ട്, അതോടൊപ്പം തന്നെ നെൽകൃഷിയുണ്ട്.
0: നെൽകൃഷി
1: ഹൈ റേഞ്ചിൻ്റെ കുട്ടനാടെന്നാണ് മുട്ടുകാട് അറിയപ്പെടുന്നത്. അപ്പോൾ നെൽകൃഷി വൈഡായിട്ടുള്ളത് ഹൈ റേഞ്ചിലുള്ളതിൽ മെയിനായിട്ട് മുട്ടുകാടാണ്. അതോടൊപ്പം തന്നെ ഏലവും കുരുമുളകും ഗ്രാമ്പും കോഫി എല്ലാം ഉണ്ട്.
0: ഇതെല്ലാം ഇടവിള കൃഷിയായിട്ട്,
1: ഇടവിള കൃഷിയായിട്ടുണ്ട്. മെയിൻ ഏലമാണ്, അതോടൊപ്പം തന്നെ കൊക്ക ഉൾപ്പെടെ എല്ലാ കൃഷിയും ഉണ്ട് മുട്ടുകാട് സൈഡ്. ബൈസൺവയലുണ്ട്, പക്ഷേ നെൽപ്പാടം ഉള്ളത് മുട്ടുകാട്ടിലാണ്.
0: മുട്ടുകാട്ടിലാണ്. നമുക്ക് ആ ഗ്യാപ് റോഡിൽ നിന്ന് കാണാൻ പറ്റും.
1: ആ ഗ്യാപ് റോഡിൽ നിന്ന് താഴെ കാണുന്ന ഭാഗം,
0: ആ അതന്നെ. അപ്പോൾ വയലുകൾ പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് അവിടെയാണ് നെല്ലുള്ളത്. ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ ഇപ്രാവശ്യത്തെ എന്തോ വിളവെടുപ്പൊന്നും നടന്നില്ല, കാരണം വെള്ളത്തിൽ
1: ഞങ്ങൾ പൊട്ടച്ചു പോകാന്ന് പറയാം. നെല്ലിന് കറക്റ്റായിട്ട് വിളവ് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ കുറച്ച് സംഭവിച്ചിട്ടുണ്ട്.
0: അതെനിക്ക് തോന്നുന്നു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണോ?
1: 5 ഡിഗ്രി താഴെ തണുപ്പ് വന്നു എന്ന് പറയുന്നു.
0: എനിക്ക് തോന്നുന്നു കാലാവസ്ഥയും അതുപോലെ തന്നെ വൈറസ് ബാധയൊക്കെ ഉണ്ടാവും, എല്ലാം പ്രശ്നത്തിലാണ് കർഷകർ. അവിടുത്തെ കുറെ കർഷകരായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് എപ്പോഴും കർഷകരെന്ന് പറയുന്നത് കർഷകർ ആയിട്ട് തന്നെ ഇരിക്കും, അവർക്ക് വലിയ എന്തില്ല, വലിയ പണക്കാരനാവാനുള്ള ഒരു ഒരു സാധ്യതയൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് ഇന്നലെ ഞാൻ ഒരു ഒരു കോൺവെർസേഷനിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്രാവശ്യം നമുക്ക് വിളവെടുപ്പ് വരും, ഈ വിളവെടുപ്പിൻ്റെ പൈസ എല്ലാം കൂടി ചേർത്ത് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് പോവും. അപ്പോഴും പിന്നെയും നമ്മൾ വേറൊരു അവസ്ഥയിലേക്ക് വരും. പിന്നെ അടുത്ത പ്രാവശ്യം കുറച്ച് കൂടുതൽ കിട്ടും, അത് കൊണ്ടുവച്ചിട്ട് അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് അത് പിന്നെ എന്ത് ചെയ്യും, ഒരു കളിയാണ്. ഒരു
1: ഏലം കർഷകരെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല.
0: ആ ശരിക്കും അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഏല കർഷകരെ കുറിച്ച് പറഞ്ഞത്. ഏല കർഷകരെല്ലാവരും പണക്കാരായിരുന്നു എൻ്റെ അടുത്ത് അദ്ദേഹം പറയുകയും ചെയ്തു.
1: രണ്ട് മൂന്ന് വർഷമായിട്ട് നല്ല അത്യാവശ്യം വില കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ വില താഴെ പോയാലും ഇതിൻ്റെ ഇപ്പോൾ പ്രൊഡക്ഷൻ നല്ലപോലെ കോസ്റ്റാണ്, പണിക്കൂലി നല്ലപോലെ കൂടി, അതുപോലെ ഇതിൻ്റെ വളങ്ങൾ കാര്യങ്ങൾ എല്ലാത്തിനും നല്ല ചിലവുണ്ട്.
0: ചിലവുണ്ട്.
1: പക്ഷേ നിലവിൽ ഏലകൃഷി ഇപ്പം മെച്ചമാണ്.
0: ശരിക്കും ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ എഫർട്ട് അത് നിങ്ങൾ കൂട്ടില്ല. ശരിക്കും നിങ്ങൾ പണിയെടുക്കുമ്പോൾ ഇപ്പം താങ്കളും ഹസ്ബൻഡും കുട്ടികളെല്ലാം കൂടി പണിയെടുക്കുന്ന ആ എഫർട്ട് ഉണ്ടല്ലോ, അതിനൊരു ദിവസത്തെ കൂലി അല്ലെങ്കിൽ 2 ദിവസത്തെ കൂലിയാണല്ലോ, അതാരും അങ്ങനെ
1: കൂട്ടാറില്ല.
0: അതൊക്കെ കൂട്ടിച്ച് നോക്കുമ്പോൾ അതൊക്കെ നഷ്ടമായി.
1: കൃഷി നഷ്ടമാണ് ഞാൻ ഒരിക്കലും
0: പറയില്ല.
1: നമ്മൾ കൃഷിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം കർണന്മാർ പറഞ്ഞിട്ടുണ്ടോ, 5 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏത് കൃഷി ചെയ്താലും ലാഭം നമുക്ക് കിട്ടിയിരിക്കും.
0: അതിൻ്റെ അത് ഒരു സത്യാവസ്ഥ, ഉറപ്പാണ്. എന്റെ ലൈഫിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ്. ശരിയല്ലേ?
1: ശരിയാണ്. പിന്നെ നമ്മുടെ ചക്രമുടിയുടെ കാലാവസ്ഥ മെയിനാണ്. അവിടുത്തെ കാലാവസ്ഥ ഏലം കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമാണ്.
0: അതിന്റെ ഒരു തണുപ്പും
1: തണുപ്പും കാര്യങ്ങളും.
0: ശരിക്കും ഈ കാലാവസ്ഥ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, തണുപ്പിന്റെ ആ ഡിഗ്രി കൂടുകയും കുറയുകയും വേരിയേഷൻ വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇടുക്കിയിലെ കർഷകരെയൊക്കെ വളരെ ബാധിക്കാൻ സാധ്യതയുണ്ട്.
1: ഈ വർഷം എല്ലാവരും നല്ലൊരു ഫലത്തോടു കൂടി എല്ലാത്തിനും നോക്കി നിൽക്കുന്നത്. അറിയിപ്പുണ്ടല്ലോ അങ്ങനെ
0: മഴ കൃത്യമായി ലഭിച്ചിട്ടില്ല,
1: കാലാവസ്ഥ മാറി വരുന്നുണ്ട്. ഏലം കൃഷി എപ്പോഴും കാലാവസ്ഥ ആശ്രയിച്ച് തന്നെയായിരിക്കുന്നു.
0: ആശങ്കകളുണ്ട് കർഷകർ
1: തീർച്ചയായിട്ടും. ഈ വർഷം നല്ലപോലെ ആശങ്കയുണ്ട്.
0: അപ്പോൾ ആ ആശങ്ക നിങ്ങൾ മാറ്റുന്നത് എങ്ങനെയാണ്?
1: പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ കുറഞ്ഞ വില കിട്ടും.
0: ആ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൈക്ക് ഉണ്ടാവും, കാരണം ഡിമാൻഡ് സപ്ലൈ.
1: പ്രൊഡക്ഷൻ കുറഞ്ഞാലും വില ഉണ്ടാവും.
0: പിന്നെ വേറൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഏലക്കയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏലക്ക അതിനൊരു നിറമൊക്കെ ഉണ്ട്, ചില ആൾക്കാർ കളറൊക്കെ പൂശാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇതിന് കളറില്ലേ, കളറുണ്ടെങ്കിൽ വില തരാമെന്നൊക്കെ പറയുന്ന ഒരു സാധ്യതകളുണ്ടെന്നൊക്കെ പറഞ്ഞു.
1: പക്ഷേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം, എടുക്കുന്ന ആൾക്ക് കണ്ട തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അതങ്ങനെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, ഒരിടയ്ക്ക് കേട്ടിരുന്നു, ഇപ്പം അങ്ങനെ അധികം കേൾക്കുന്നില്ല.
0: യാത്ര ഇഷ്ടമാണോ?
1: ഭയങ്കര ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. യാത്ര പോകാൻ സമയമില്ല എന്ന് മാത്രമാണ്.
1: എന്നിട്ട് എല്ലാവരും പറയുന്നത് ഞാനെപ്പോഴും യാത്രയില്ല എന്നാണ് പറയുന്നത്.
0: യാത്രയില്ല. വ്ളോഗ് തുടങ്ങാനുള്ള എന്താണ് ആശയം? ഇത് തന്നെയാണോ വ്ളോഗൊക്കെ വേണ്ടിയിട്ട് ചിന്തിച്ചത്, അല്ല വേറെ കണ്ടന്റുകളൊക്കെ ചിന്തയിലുണ്ടോ?
1: ഇല്ല, യാത്ര അത്യാവശ്യം ഉണ്ടായിരുന്നു. യാത്ര ഉള്ളപ്പോഴാണ് അപ്പോൾ ഹസ്ബൻഡോട് പറഞ്ഞ അത്യാവശ്യം ഫോട്ടോ എടുക്കണം പോലെ എനിക്ക് എവിടെയാ സ്ഥലം എങ്ങനെയാണ് പോകുന്ന വഴി എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും.
0: അദ്ദേഹം ഫോട്ടോ എടുക്കും.
1: ഫോട്ടോ എടുക്കും.
0: നമ്മളിടും.
1: ഫോട്ടോ എടുത്തപ്പോൾ സഹായിക്കും.
0: രണ്ടുപേർക്കും ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ?
1: ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് തോട്ടമുള്ളത് അങ്ങനെ സമയം കിട്ടാറില്ല.
0: എല്ലാത്തിനും
1: എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് തന്നെ സമയം തികയുന്നില്ല.
0: അപ്പോൾ
1: യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എല്ലാവരും ചോദിച്ചപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്.
0: അപ്പോൾ യാത്രയുടെ ഫോട്ടോകളും നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്?
1: ഷെയർ ചെയ്യാറുണ്ട്.
0: നമ്മളൊരു സുഹൃത്ത് അദ്ദേഹം ഇവിടുന്ന് വണ്ടി കാറിൽ അവർ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും.

0: വീട്ട് ഇതുവഴി പോയി ഡൽഹിയിലൊക്കെ പോയി കാറിൽ തന്നെ പോവും.
1: ഉം
0: വഴിയിൽ വെച്ചിട്ട് അവിടെ അതിൻ്റെ കാറിനകത്ത് തന്നെ പാചകമൊക്കെ ചെയ്ത് ഭയങ്കര രസമാണ് അവരുടെ ജീവിതം. ജിപ്സി ടൈപ്പാണ്, ഒരു പോയി ഫോട്ടോകളൊക്കെ എടുത്ത് ഒരു വ്ളോഗൊക്കെ ചെയ്ത് അങ്ങനെ കറങ്ങി മുകളിൽ ജമ്മു ഒക്കെ പോയി തിരിച്ച് അതുവഴി തിരിച്ച് ഗുജറാത്തിലൊക്കെ വന്ന് അതുവഴി തിരിച്ചെത്തും. 20-25 ദിവസം

0: നമ്മുടെ ഈ കേരളത്തിൽ തന്നെയൊക്കെ പോകുള്ളൂ.
1: എത്ര കുട്ടികളാണ്?
0: രണ്ടാം കുട്ടികൾ, ഒരാൾ പ്ലസ് ടുവിന്, ഒരാൾ പത്തില്.
1: പത്താം ക്ലാസ്സിലാണ്.
0: അതുകൊണ്ട് ഈ വർഷം ഇച്ചിരി യാത്ര കുറവായിരിക്കും,
1: ടൈറ്റാണ്.
0: അവരുടെ പഠിത്തം ശ്രദ്ധിക്കണമല്ലോ,
1: ശ്രദ്ധിക്കണം. അടുത്ത് നല്ല രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലുള്ളത് മുന്നോട്ട് ഫ്യൂച്ചറിൽ? അതായത് നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ബക്കറ്റ് ലിസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുമല്ലോ.
0: ബക്കറ്റ് ലിസ്റ്റിൽ യാത്രയാണ്.
1: യാത്രയാണ്.
0: അപ്പോൾ യൂറോപ്യൻ കൺട്രി ഏതെങ്കിലും പറഞ്ഞാൽ ഒരുപാട് പോകണമെന്നില്ല, ഏതെങ്കിലും ഒന്നൊന്ന് പോകണം.
1: അതിനുള്ള കാശൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്?
0: ഉണ്ടാക്കി വെക്കണം,
1: തുടങ്ങുന്നുള്ളൂ.
0: ഇവിടുത്തെ അത്യാവശ്യം കേരളത്തിലേക്ക് ഒന്ന് തീരട്ടെ,
1: അത് കഴിഞ്ഞിട്ട് യൂറോപ്പിൽ
0: സമയ സന്ദർഭം കിട്ടുന്നതനുസരിച്ച്
1: അനുസരിച്ച് പോകും. ഇനി അടുത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തായിരിക്കും? കാരണം ഇപ്പോൾ ഒരു ഓണ്ടർപ്രണർ എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ വ്ളോഗൊക്കെ ഉണ്ട്, ചെറിയ യാത്രകളൊക്കെ ഉണ്ട്, നിങ്ങളെ ഒരു ഫാമിലി ട്രിപ്പൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഇതിൻ്റെ ഒരു ഓണ്ടർപ്രണർ എന്നതിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
0: നമ്മുടെ സ്പൈസസ് ഇടുക്കിയിലെ ബൈസൺ വാലിലെ സ്പൈസസ് ലോകം മുഴുവൻ ഒന്നറിയപ്പെടണമെന്നുണ്ട്. ഇത്ര ക്വാളിറ്റി ഉണ്ട് നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റിൽ നിന്ന് അറിയപ്പെടുന്നത്. അതെനിക്ക് പറ്റുവാണെങ്കിൽ മാക്സിമം ചെയ്യണമെന്നുണ്ട്.
1: അപ്പോൾ അതിനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചോ?
0: സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ.
1: സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ.
0: എപ്പോഴും അപ്ഡേഷൻ വേണം. ഇപ്പം സോഷ്യൽ മീഡിയ ആകുമ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം.
1: അപ്ഡേഷനുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്.
0: പഠിക്കുന്നുണ്ട്.
1: ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസുകളൊക്കെ ആദ്യം ആവശ്യമാണ്.
0: അത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല.
1: ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല.
0: ഇപ്പോൾ ഇന്ത്യയിലെ നമുക്കുള്ള ആവട്ടെ,
1: ഇന്ത്യയിലെ സ്ഥലങ്ങളൊക്കെ അയക്കുന്നുണ്ട്. ഇനിയും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഇപ്പോഴത്തെ ലൈസൻസ് വേണം എന്തായാലും. എങ്കിലേ ബൈസൺ വാലിയുടെ ഈ പ്രോഡക്റ്റ്
0: നമ്മുടെ ഇതിൽ ലാഫ്റ്റിലേക്ക് വരട്ടെ.
1: എന്നിട്ട്
0: എന്തിനും ആദ്യമേ ഫണ്ട് ഇറക്കണമല്ലോ.
1: അതെ അതെ, ഫണ്ട് ഇറക്കാൻ നമുക്ക് പറ്റില്ല.
0: അപ്പൊ ആദ്യം ഇതൊന്നും ആവട്ടെ.
1: ആക്ച്വലി ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, വ്ളോഗൊക്കെ പോകുന്നുണ്ട്. ഒരു മന്ത് എത്ര ആയിരിക്കും നിങ്ങളുടെ ഒരു ഇത് വരുന്നത്? എത്ര
0: ബൾക്കായിട്ട് വരുന്നത്? ഒരു 5 കിലോ അടുത്തൊക്കെ, 7 കിലോ ഒക്കെ വരുന്നത് ആഴ്ചയിൽ ഒന്നൊക്കെ വെച്ച് വരുന്നുണ്ട്. പിന്നെ കുറേശ്ശേ ഉള്ളത് എന്നും തന്നെ ഉണ്ട്.
1: ചെറിയ ചെറിയ തോതിൽ അത്
0: വരുന്നുണ്ട്.
1: വലിയ വലിയ മാർക്കറ്റുകൾ പോലുള്ള സ്ഥലങ്ങൾ വാങ്ങുന്നത് ഷോപ്പുകളാണ്.
0: ഇപ്പൊ ഒരു സംഘടനയാണെങ്കിൽ സംഘടന ഒന്നിച്ച് ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ അവർ സ്പൈസസിന്റെ ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഓർഡർ വരാറുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി അതിലേക്ക് വരുന്നുണ്ട്.
1: നിങ്ങളുടെ പാക്ക് ഒക്കെ നല്ല പാക്കായി നിങ്ങൾ തന്നെ
0: ചെയ്യുന്നു?
1: അതിനൊക്കെ ഡിസൈൻ ചെയ്ത്
0: ചെയ്തു
1: ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ പാക്കറ്റിൽ
0: നമ്മുടെ തന്നെ പേരിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്.
1: കൊടുക്കും. അപ്പോൾ ആ പാക്കറ്റ് കൊടുത്താൽ മതിയല്ലോ.
0: മതി മതി.
1: അപ്പം ഒരു കണ്ടെയ്നർ പോലുള്ള പാക്കറ്റുകളും നല്ല രസകരമായിട്ടുള്ള
0: കാണുമ്പോൾ ഇച്ചിരി അട്രാക്റ്റീവ്
1: ആയിട്ടുള്ള അതുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ട്.
0: കണ്ടെയ്നറിലെ കവറുണ്ട്.
1: കവറുണ്ട്.
0: കണ്ടെയ്നർ ഞാൻ നോക്കുന്നുണ്ട്, എല്ലാം കൂടെ ഉൾപ്പെടുത്തി റൺ ചെയ്യാൻ വേണ്ടിയിട്ട്.
1: അതെ അതെ. എല്ലാം കുറച്ച് കുറച്ച് സ്പൈസസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നുള്ളത്.
0: ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്തിട്ട് ഒന്നിലേക്ക് കയറ്റി ചെയ്യുക.
1: പ്ലാസ്റ്റിക് പാക്കറ്റുകളിലൊക്കെയാണ് സ്പൈസസ് ഒക്കെ വരുന്നത്. അപ്പോൾ കണ്ടെയ്നറിനകത്ത് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല രസമായിരിക്കും, കാരണം പ്ലാസ്റ്റിക് ഉപേക്ഷിച്ചിട്ട്.
0: ഞാൻ കുറച്ച് നോക്കുന്നുണ്ട് അങ്ങനെ.
1: ആ കണ്ടെയ്നർ ആകുമ്പോഴത്തേക്ക് കണ്ടെയ്നറിന്റെ ഒരു ഒരു രസകരമായ ഒരു കാര്യമുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും.
0: വുഡിന്റെ ഒക്കെ ആകുമ്പോൾ നല്ലതായിരിക്കും.
1: ആ വുഡിന്റെ പക്ഷെ വുഡിനൊക്കെ വരുമ്പോൾ കോസ്റ്റ്ലി
0: ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് വരുമല്ലോ.
1: വരും. അതിന്റെ കൂടെ കാശ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഈ വുഡ് പോലെ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സാധനങ്ങളെ കൊണ്ടൊക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ ആലോചിക്കാം. എന്നാൽ വുഡ് പോലെ തന്നെ നമുക്ക് കാണാൻ ഭംഗിയുള്ള കണ്ടെയ്നർ അതിനേക്കാൾ കുറച്ച് കോസ്റ്റ് കുറവായിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ആലോചനകൾ തുടങ്ങിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്.
0: കണ്ടെയ്നർ ഞാൻ ആലോചിക്കുന്നുണ്ട്. എല്ലാ സ്പേസും നമ്മൾ ഒരു ബോക്സിലാക്കി കൊടുക്കാവുന്ന രീതിയിൽ കണ്ടെയ്നർ, പ്ലാസ്റ്റിക് അല്ലാത്ത കണ്ടെയ്നർ നോക്കുന്നുണ്ട്.
1: നമ്മുടെ സംസാരം ഇവിടെ നിർത്തുമ്പോൾ വലിയ ഓണ്ടർപ്രണറായിട്ട് വരട്ടെ.
0: താങ്ക് യു സാർ.
1: അപ്പോൾ അതിലൂടെ എഴുത്തും വായനയും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വ്ളോഗ് നമ്മൾ ചെയ്യും എന്തായാലും, കാരണം നമ്മൾ ആസ് ദ പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ അതിലൂടെ എഴുത്തും വായനയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വ്ളോഗ് ചെയ്യാനുള്ള ഒരു ആർജവും നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ കാണുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രോഡക്റ്റ് പോട്ടെ എന്ന്
0: ആശംസിക്കുന്നു.
1: വന്നതിൽ വളരെ സന്തോഷം.
0: താങ്ക്
1: യു. എല്ലാ ഭാവങ്ങളും.
2: ഇന്നത്തെ അങ്കണത്തിൽ നിങ്ങൾ കേട്ടത് സംരംഭകയും വ്ളോഗറും എഴുത്തുകാരിയും ഒപ്പം യാത്രകളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ബൈസൺ വാലി സ്വദേശി ശ്രീമതി ശരണ്യ ബിജുവുമായി ആകാശവാണി ദേവികുളം നിലയം പ്രോഗ്രാം മേധാവി ഡോക്ടർ ജയമോഹൻ NS നടത്തിയ അഭിമുഖ സംഭാഷണം. അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അങ്കണത്തിലേക്ക് സ്വാഗതം.

ആ ദിവസം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനശില്പികൾ ചുനക്കര രാമൻകുട്ടി, ശ്യാം.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
2: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർബൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, മൊബൈൽ, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്കിംഗ് ഇന്ത്യ മാറിയതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞു. മെൽബണിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക വിദ്യ സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ട് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന്റെ സമീപം നടന്ന തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ട് പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. പി എസ് സി ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് ഐ ജി എസ് അജിതാ വീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. എസ് പി സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. ഡൽഹി കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എംപിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന എംപിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ നേടിയെടുക്കാൻ എംപിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ അഭ്യർത്ഥിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി റെയിൽവേ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 16 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. 14 പേരാണ് അറസ്റ്റിലായത്. റെയിൽവേ പരിസരങ്ങളിലെ ലഹരിക്കടത്തും വിതരണവും തടയുന്നതിനായി പ്രത്യേക പരിശോധനകൾ തുടരുമെന്ന് കേരള റെയിൽവേ പോലീസ് സൂപ്രണ്ട് B കൃഷ്ണകുമാർ അറിയിച്ചു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൗണ്ടിൽ നടക്കും. പരമ്പരയിൽ 2-0 പിന്നിൽ നിൽക്കുന്ന ഇന്ത്യക്ക് ഇന്നത്തെ വിജയം നിർണായകമാണ്. KCL മൂന്നാം സീസണ് മുന്നോടിയായുള്ള താരലേലത്തിന്റെ പട്ടിക പ്രഖ്യാപിച്ചു. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് വച്ചാണ് താരലേലം നടക്കുക. സംസ്ഥാനത്തെ സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KSEB. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് നടപടി. അധിക ക്യാഷ് ഡെപ്പോസിറ്റ് സംബന്ധിച്ച നോട്ടീസ് ലഭിച്ചിട്ടുള്ള സോളാർ ഉപഭോക്താക്കൾക്ക് ഇത് പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് നൽകുമെന്നും KSEB അറിയിച്ചു. PME ഡ്രൈവ് പദ്ധതിയിലൂടെയുള്ള EV പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾക്കായി രണ്ടാംഘട്ട ശുപാർശ സമർപ്പിച്ച് KSEB. 277 സ്ഥലങ്ങളിലായി 315 ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി ആകെ 60 രൂപയുടെ സബ്സിഡിക്കാണ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തുടനീളം 335 EV ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി കേന്ദ്രം 63 കോടിയുടെ ഗ്രാന്റ് അനുവദിച്ചിരുന്നു.

0: പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19-ന് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

മർമ്മരം എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ രചിച്ച് എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. അല്പസമയത്തിനുള്ളിൽ സമാചാർ സന്ധ്യ.

0: month attacks US bases in Bahrain, Kuwait and Qatar, and in FIFA World Cup, France to face Morocco in the first quarterfinal at Boston in US tonight. That is all in the news at 9. Good night.
1: Akashvani. വിദ്യാഭ്യാസ രംഗം നാമം എന്ന മലയാളം വ്യാകരണ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് അധ്യാപിക ബി പി ബിനു തങ്കച്ചി.
2: എല്ലാവർക്കും നമസ്കാരം. സ്കൂളൊക്കെ തുറന്നു, ഗൗരവമായ പഠനമൊക്കെ ആരംഭിച്ചു, പാദവാർഷിക പരീക്ഷ വരുന്നുണ്ട്. അതിനു മുൻപായിട്ട് അല്പം വ്യാകരണം പഠിക്കാം. എന്താണ് വ്യാകരണം? ആശയ സംവേദനത്തിന് അഥവാ ആശയം പരസ്പരം കൈമാറുന്നതിനാണ് മനുഷ്യൻ ഭാഷ ഉപയോഗിക്കുന്നത് അല്ലേ. ഉപയോഗിച്ച് ഉപയോഗിച്ച് വികസിച്ചപ്പോൾ അതുപയോഗിക്കാൻ കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ടായി. അതാണ് വ്യാകരണം. അതായത് ഒരു ഭാഷ കൃത്യമായി സംസാരിക്കുവാനും എഴുതുവാനും സഹായിക്കുന്ന ചിട്ടയായ നിയമങ്ങളുടെയും ഘടനകളുടെയും ആകെത്തുകയെ വ്യാകരണമെന്ന് പറയാം. ആശയവിനിമയം വ്യക്തവും അർത്ഥപൂർണവുമാക്കുവാൻ വാക്കുകൾ എങ്ങനെ കൂട്ടിച്ചേർക്കണം, എവിടെ വിഭജിക്കണം എന്നൊക്കെ വ്യാകരണ പഠനം കൊണ്ട് സാധ്യമാകും. ഭാഷയുടെ ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയുന്നത് വർണ്ണമാണ്. ഈ വർണ്ണങ്ങൾ സ്വരങ്ങളുമായി ചേരുമ്പോഴാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. അക്ഷരത്തെയും ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയാം, എങ്കിലും ഏറ്റവും ചെറിയ ഘടകം വർണ്ണമാണ്. അവ ചേർത്ത്, അതായത് ഈ വർണ്ണം അക്ഷരങ്ങളാക്കി, അത് ചേർത്താണ് നാം ശബ്ദങ്ങളെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ സൗണ്ട് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന തീരെ ചെറിയ ശബ്ദങ്ങളെ അല്ല വ്യാകരണത്തിലെ ശബ്ദമെന്ന് പറയുന്നത്. വ്യാകരണത്തിൽ ശബ്ദമെന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള അക്ഷരമോ അക്ഷരക്കൂട്ടമോ ആണ്. അതായത് അർത്ഥമുള്ള അക്ഷരമോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്ന അക്ഷരക്കൂട്ടമോ ആണ് വ്യാകരണത്തിൽ ശബ്ദമെന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇവിടെയും വാചകം എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇംഗ്ലീഷ് ഭാഷയിൽ സെന്റൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല മലയാള വ്യാകരണത്തിലെ വാചകം. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. വചിക്കുന്നത് അല്ലെങ്കിൽ വാച്യമായ അർത്ഥം തരുന്നത് എന്നൊക്കെ പറയാം. തനിയെ നിൽക്കുമ്പോൾ തന്നെ അവയ്ക്ക് കൃത്യമായ ഒരർത്ഥമുണ്ടാകും. അതായത് സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് നാം വാചകം എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദത്തെ നമ്മൾ വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായി തിരിച്ചു. അതിൽ വാചകം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. ഇപ്പോൾ മോഹൻലാൽ, പഠിക്കുന്നു, തിരുവനന്തപുരം, തത്ത, ഉയരമുള്ള, ഇതൊക്കെ വാചക ശബ്ദങ്ങളാണ്. ഈ പറഞ്ഞ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നില്ലേ. എന്നാൽ കേൾക്കുന്ന മാത്രയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതിരിക്കുകയും മറ്റു ശബ്ദങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നതുമായ ചില പദങ്ങളുണ്ട്. അവയാണ് ദ്യോതകങ്ങൾ. ഉദാഹരണത്തിന് ഓ, കൊണ്ട്, നിന്ന്, പറ്റി, എന്നിട്ടും, എങ്കിലും, അയ്യോ, കഷ്ടം തുടങ്ങിയ ശബ്ദങ്ങൾ. ഇവയൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. ഇപ്പൊ കാറ്റും മഴയും. അപ്പൊ ആ കാറ്റും മഴയും അതിലെ ചേരുമ്പോഴാണ് ഈ രണ്ട് സംഗതികളും ഉണ്ടായി എന്നൊരർത്ഥം വരുന്നത്. ഓ വെച്ചിട്ടാണെങ്കിലോ നീലയോ കറുപ്പോ, അവിടെ നമുക്ക് ഒരു കൃത്യതയില്ല, അങ്ങനെ ഒരു അർത്ഥം കിട്ടുന്നു. ഇപ്പോൾ സുഖമില്ലായിരുന്നു, എന്നിട്ടും ജോലിക്ക് പോയി. അവിടെ എന്നിട്ടും എന്ന് പ്രത്യേകം പറയുമ്പോൾ അർത്ഥമൊന്നുമില്ലെങ്കിലും സുഖമില്ലായിരുന്നു, എന്നിട്ടും, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും ജോലിക്ക് പോയി. അപ്പോൾ ആ പദത്തിന് അവിടെ ഒരു അർത്ഥം വന്നു. അപ്പോൾ നമ്മൾ ശബ്ദങ്ങളെ

കർത്തവ്യം, ക്രിയാ, ഗുണം എന്നിവയുടെ പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന ശബ്ദരൂപം. അതൊരു സാധനത്തിന്റെ പേരാകാം. ഇപ്പൊ ദ്രവ്യം എന്ന് പറഞ്ഞാൽ സാധനം. ഒരു പ്രവൃത്തിയുടെ പേരാകാം, ഒരു ഗുണത്തിന്റെ പേരാകാം. അങ്ങനെ എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന ശബ്ദരൂപമാണ് നാമം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മൾ ചുറ്റുപാടും എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ക്രിയകളുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, ഗുണത്തെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ. ചക്ക, ചാട്ടം, സുന്ദരം, മമ്മൂട്ടി, വർക്കല, ഇതൊക്കെ നാമങ്ങളാണ്. ഇനി ഈ നാമം അതിനെയും നമ്മൾ മൂന്നായി തിരിക്കും. നാമങ്ങൾ തന്നെ ഇഷ്ടംപോലെ തരത്തിലുള്ള നാമങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ധർമ്മവും പ്രത്യേകതയൊക്കെ അനുസരിച്ച് അതിനെയും നമ്മൾ മൂന്നായി തിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ഇനി അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യനാമം, ഒരു സാധനത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ, ഒരു ദ്രവ്യത്തിൻ്റെ പേരിനെ കുറിക്കുന്ന നാമമാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് ദ്രവ്യനാമത്തിന് ഉദാഹരണങ്ങൾ എടുക്കാം. ചക്ക, കല്ല്, ഈച്ച, ഇതൊക്കെ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് അവയെ നമുക്ക് ദ്രവ്യനാമം എന്ന് പറയാം. ഇതുപോലെ തന്നെ ക്രിയകളെ കുറിക്കുന്ന നാമമുണ്ട്. എന്താ ക്രിയ എന്ന് പറഞ്ഞാൽ? പ്രവൃത്തി. ക്രിയകളെ കുറിക്കുന്ന നാമവും ഉണ്ട്. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം. ക്രിയാനാമത്തിന് ഉദാഹരണമായി ഓട്ടം, ചാട്ടം, ഉറക്കം എന്നിങ്ങനെയൊക്കെ പറയാം. ഇപ്പം നാമങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഒരാളും കൂടി ഉണ്ട് അല്ലേ, ഗുണനാമം. പേര് പോലെ തന്നെ ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദോഷത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ദോഷത്തിൻ്റെയോ അവസ്ഥയുടെയോ സൂചന നൽകുന്ന നാമത്തെയാണ് ഗുണനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഉയരം, സത്യസന്ധത. ഇപ്പോൾ ഉയരം എന്ന് പറയുന്നത് അതൊരു ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത. അതുപോലെ സത്യസന്ധത, അതൊരു ഗുണമാണ്. അപ്പോൾ ഗുണം മാത്രമല്ല, അപ്പോൾ അതുപോലെ തന്നെ ദോഷത്തെയും കുറിക്കുന്ന കള്ളത്തരം, അതൊരു നാമമാണ്, അതൊരു ദോഷമാണ്. അപ്പോൾ ഗുണത്തെയോ ദോഷത്തെയോ അവസ്ഥയോ സൂചിപ്പിക്കുന്ന നാമമാണ് ഗുണനാമം എന്ന് പറയുന്നത്. അപ്പോൾ നാമത്തെ മൂന്നായി തിരിച്ചതിൽ ആദ്യം പറഞ്ഞതാണ് ദ്രവ്യനാമം. ആ ദ്രവ്യനാമത്തെ വീണ്ടും അഞ്ചായി തിരിക്കാം. അപ്പോൾ മറന്നു പോകണ്ട, നാമം എന്ന് പറയുന്ന ആ ശബ്ദത്തെ നമ്മൾ മൂന്നായി തിരിച്ചു. അതിൽ ആദ്യമായി നമ്മൾ സൂചിപ്പിച്ചത് ദ്രവ്യനാമമാണ് അല്ലേ. മറ്റെന്തൊക്കെ നാമങ്ങൾ ഉണ്ടായിരുന്നു? ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. അതിൽ ആദ്യത്തേത് ദ്രവ്യനാമമാണ്. ആ ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ അഞ്ചായി തിരിക്കുകയാണ്. ഒന്ന് സംജ്ഞാനാമം, രണ്ട് സാമാന്യനാമം, മൂന്ന് സർവനാമം, നാല് മേയനാമം, അഞ്ച് സമൂഹനാമം. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. പേര് പോലെ തന്നെയാണ് അതിൻ്റെ പ്രത്യേകതകളും. സംജ്ഞാനാമം, ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. സംജ്ഞ എന്ന് പറഞ്ഞാൽ പേര്. ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. ഒരു സംജ്ഞ, അത് വ്യക്തിയാകാം, വസ്തുവാവാം, സ്ഥലമാകാം, അതിൻ്റെ പേരിനെ കുറിക്കുന്നത് സംജ്ഞാനാമം. ഉദാഹരണത്തിന് ഭാരതം, സത്യൻ, കൊല്ലം, ഇതൊക്കെ സംജ്ഞാനാമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി സാമാന്യനാമം. ഇപ്പൊ സംജ്ഞാനാമം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ, സാമാന്യനാമം എന്ന് പറയുന്നത് ഒരു വർഗത്തിൻ്റെ പൊതുവായ നാമമാണ്. ഒരു വർഗത്തെ കുറിക്കുന്ന നാമത്തെയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. ഉദാഹരണം മനുഷ്യൻ, പുഴ, ചെടി. ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗമാണല്ലോ. ഇപ്പൊ പുഴ, അതും ഒരു വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പുഴ ഒരു വർഗമെന്ന് പറഞ്ഞാൽ ഒരു പുഴകൾ തന്നെ ഒരുപാടുണ്ടല്ലോ. എല്ലാറ്റിനെയും പൊതുവേ നമ്മൾ പുഴ, പേര് വേറെ വേറെ പറയുമെങ്കിലും എല്ലാത്തിനെയും കൂടെ പുഴയെന്ന് തന്നെയല്ലേ പറയുന്നത്. അതുപോലെ തന്നെ സർവനാമം, ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം. സർവനാമം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദം. നമ്മളൊരു നാമം നേരത്തെ പറഞ്ഞു, സംജ്ഞാനാമത്തിന് ഉദാഹരണമായി സത്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സത്യൻ എന്ന് പറയുന്ന പദത്തിന് തുല്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ

0: കേൾക്കുമ്പോൾ, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു അദ്ദേഹം, അപ്പൊ അതൊരു സർവനാമമാണ്. അല്ലെങ്കിൽ രാമൻ, രാമൻ യുദ്ധത്തിൽ ജയിച്ചു, അദ്ദേഹം രാവണനെ കൊന്നു, ഇങ്ങനെ പറയുന്നു. അതുപോലെ രാമു, രാമു വിദ്യാർത്ഥിയാണ്, അവൻ മിടുക്കനാണ്. അപ്പൊ ഞാൻ ആ രാമുവിന് പകരം ഉപയോഗിച്ച അവൻ, ആ ഒരു പ്രത്യേക നാമത്തിന് പകരം ഉപയോഗിച്ച നാമതുല്യമായ പദം. അതുപോലെ അവൻ, അവൾ, അവർ, അത്, ഇങ്ങനെയൊക്കെ ഉള്ള നാമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അവ സർവനാമങ്ങളുടെ കൂട്ടത്തിലാണ് വരുന്നത്. ഇനി മേയനാമം. ജാതി, വർഗ, വ്യക്തി, ലിംഗഭേദമില്ലാത്ത, അളവോ അതിരോ ഇല്ലാത്ത നാമമാണ് മേയനാമം. അതായത് ജാതിയില്ല, വർഗമില്ല, വ്യക്തിയെന്നില്ല, ലിംഗഭേദമില്ല, അളവില്ല, അതിരില്ല, ഇത്തരം സംഗതികളെ സൂചിപ്പിക്കുന്ന നാമമാണ് മേയനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്വർണം, കടൽ, തീയ്, ഈ പറഞ്ഞവയ്ക്കൊന്നും ജാതിയില്ല, വർഗമില്ല, വ്യക്തിയില്ല, ലിംഗഭേദമില്ല, അളവില്ല, അതിരില്ല. മനസ്സിലായില്ലേ? അപ്പം അതാണ് മേയനാമം എന്ന് പറയുന്നത്. ഇനി സമൂഹനാമം, അഞ്ചാമത്തത്. സമൂഹനാമം എന്ന് പറഞ്ഞാൽ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിൻ്റെ പേര്, ഒരു സമൂഹത്തിൻ്റെ, ഒരേ ധർമ്മമുള്ള ഒരു സമൂഹത്തിൻ്റെ പേര്. ഇപ്പം നമ്മൾ പറയും കുലം, വംശം, പറ്റം. ആടുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നു, അതിന് നമ്മൾ എന്താ പറയുക? പറ്റം. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, അവരുടെ കുലം എന്നിങ്ങനെ പറയുന്നു, വംശം. അപ്പം ഇങ്ങനെ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ പേര്, അതാണ് സമൂഹനാമം പറയുന്നത്. അപ്പോൾ ദ്രവ്യനാമത്തെ നമ്മൾ അഞ്ചായി തിരിച്ചു: സംജ്ഞാനാമം, സാമാന്യനാമം, സർവനാമം, മേയനാമം, സമൂഹനാമം. ഇതിൽ സർവനാമത്തെ വീണ്ടും മൂന്നായി തിരിക്കാം. അത് ഉത്തമ പുരുഷനെന്നും മധ്യമ പുരുഷനെന്നും പ്രഥമ പുരുഷനെന്നുമാണ്. സർവനാമത്തെ ഉത്തമ പുരുഷ സർവനാമമെന്നും മധ്യമ പുരുഷ സർവനാമമെന്നും പ്രഥമ പുരുഷ സർവനാമമെന്നും മൂന്നായി തിരിക്കാം. അത് എന്തൊക്കെയാണ്? ഒരാള് അയാളെ പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് ഉത്തമ പുരുഷ സർവനാമം. ഇപ്പോൾ ഞാൻ, എന്നെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ, അല്ലെങ്കിൽ ഞാൻ അടങ്ങിയ രണ്ടു മൂന്ന് പേരെ കുറിച്ച് പറയാൻ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ, നാം, ഞങ്ങൾ. ഇങ്ങനെയൊക്കെ നമ്മളെപ്പറ്റി തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ പേരിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നാമങ്ങളെയാണ് ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഇനി കേൾക്കുന്നയാളിന്റെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് മധ്യമ പുരുഷ സർവനാമം. കേൾക്കുന്നയാളിന്റെ പകരം, അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നു, അതൊരാൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവരെ സംബോധന ചെയ്യുന്നു, നീ, നിങ്ങൾ, താങ്കൾ, താൻ, തന്നെ, ഇങ്ങനെയൊക്കെ പറയും. ഇതാണ് മധ്യമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ അയാളെ പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നത് ഉത്തമ പുരുഷൻ, കേൾക്കുന്നയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നത് മധ്യമ പുരുഷൻ. ഇനി പ്രഥമ പുരുഷൻ, മൂന്നാമതൊരാളിനെ സൂചിപ്പിക്കുന്ന സർവനാമം. ഉദാഹരണം: അയാൾ, അവൻ, അദ്ദേഹം, അവർ, അവൾ, അത്. ഇങ്ങനെ മൂന്നാമതൊരാളിനെ കുറിക്കാനായി ഉപയോഗിക്കുന്ന സർവനാമമാണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോ സർവനാമം മൂന്നായി തിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഈ സർവനാമം ഉൾപ്പെടുന്ന ദ്രവ്യനാമം, അതിനെ നമ്മൾ അഞ്ചായി തിരിച്ചു എന്ന് പറഞ്ഞു. ഈ ദ്രവ്യനാമം ഉൾപ്പെടുന്ന നാമം, അതിനെ നമ്മൾ മൂന്നായി തിരിച്ചു. ഇങ്ങനെ നാമങ്ങളുടെ വേർതിരിവുകൾ നമ്മൾ പഠിച്ചു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും ഓർത്തു വയ്ക്കാം.
1: നാമം എന്ന മലയാളം വ്യാകരണ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക BP ബിനു തങ്കച്ചി.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കഥകളി പദങ്ങൾ കോട്ടിക്കൽ മധുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കോട്ടിക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടിക്കൽ വിജയരാഘവൻ എടയ്ക്ക, കോട്ടിക്കൽ രാധാകൃഷ്ണൻ മദ്ദളം. ബാലകവി രാമശാസ്ത്രികൾ രചിച്ച

അണയുദ്ധം ആട്ടക്കഥയിലെ ഉഷ ചിത്രലേഖ എന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബാണാസുരന്റെ പുത്രി ഉഷയ്ക്ക് താൻ കാണാനിടയായ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം, അതാണ് ഈ കഥാഭാഗത്തിന്റെ രത്നചുരുക്കം. സംഗീതപരമായി ഏറെ സാധ്യതകളുള്ള ഒരു ഭാഗം കൂടിയാണ്.

ഉഷ മന്ത്രിപുത്രി ചിത്രലേഖയ്ക്കും മറ്റ് സഖിമാർക്കും ഒപ്പം വിഹരിക്കുന്ന വേള. ഇടയ്ക്ക് വല്ലാതെ തളർന്നുപോയ ഉഷ ചിത്രലേഖയുടെ നിർദ്ദേശാനുസരണം വിശ്രമിക്കുകയും ക്രമേണ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. യദുകുല കാംബോജി, വൃന്ദാവന സാരംഗം, നീലാംബരി, ഷഹാന എന്നീ രാഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്.

ഉറക്കത്തിൽ അത്ഭുതകരവും ആനന്ദപ്രദവുമായ ഒരു സ്വപ്നം കണ്ട ഉഷ ഞെട്ടി ഉണരുന്നു. വിവരം ആരായുന്ന ചിത്രലേഖയോട് ഉഷ സ്വപ്നം വിവരിക്കുകയാണ്. ശ്യാമവർണ്ണമുള്ള ഒരു യുവാവിൻ്റെ സാമീപ്യം, അതായിരുന്നു ആ സ്വപ്നം. ഉഷ നൽകിയ സൂചനകൾ വച്ച് കൃഷ്ണൻ ഉൾപ്പെടെയുള്ള യാദവ പ്രമുഖരുടെ ചിത്രങ്ങൾ ചിത്രലേഖ വരയ്ക്കുകയും കൃഷ്ണന്റെ പൗത്രൻ അനിരുദ്ധനെയാണ് സ്വപ്നത്തിൽ കണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് അമാനുഷ സിദ്ധികളുള്ള ചിത്രലേഖ ദ്വാരകയിലെത്തി അവിടെ ഉറങ്ങുകയായിരുന്ന അനിരുദ്ധനെ ബാണാസുരന്റെ കൊട്ടാരത്തിലെ അന്തപുരത്തിൽ എത്തിക്കുന്നു. ജോൺപുരി, ചാരുകേശി, രീതിഗൗള, ദുർഗ, കാംബോജി, ദർബാറി കാനഡ, ഖരഹരപ്രിയ, യമുനാ കല്യാണി തുടങ്ങിയ രാഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്.

അനിരുദ്ധനെ ചിത്രലേഖ ഉഷയുടെ സമീപം എത്തിക്കുന്നയിടത്ത് ബാലകവി രാമശാസ്ത്രികൾ രചിച്ച ബാണയുദ്ധം ആട്ടക്കഥയിലെ ഉഷ ചിത്രലേഖ എന്ന ഭാഗത്തിൻ്റെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കോട്ടിക്കൽ മധു, കോട്ടിക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടിക്കൽ വിജയരാഘവൻ എടയ്ക്ക, കോട്ടിക്കൽ രാധാകൃഷ്ണൻ മദ്ദളം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രിയുടെ സൗന്ദര്യത്തിന് പൂർണ്ണത നൽകുന്ന നിലാവ്, അതിനെ വരികളിലും ഈണങ്ങളിലും മനോഹരമായി പകർത്തിയ ചലച്ചിത്ര ഗാനങ്ങളുമായാണ് ഇന്നത്തെ സംഗീത വിരുന്ന്. നിലാവ് പൂക്കുമ്പോൾ രാത്രിക്കും മനസ്സിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഭംഗിയെ സംഗീതത്തിലൂടെ പകർത്തിയ മനോഹര ഗാനം കേൾക്കാം. ഫ്രൈഡേ എന്ന ചിത്രത്തിൽ നിന്നും പാടിയത് അനൂപ് ശങ്കർ, ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം റോബി അബ്രഹാം.

നിലാവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അത്തരമൊരു പ്രണയഭാവം നിറഞ്ഞ ഗാനം കേൾക്കാം. ATM എന്ന ചിത്രത്തിന് വേണ്ടി ആന്റണി ജോൺ, ശ്വേത എന്നിവർ പാടിയത്. ഗാനരചന ജോബി കാവാലം, സംഗീതം ആന്റണി ജോൺ.

മനസ്സിന് ശാന്തിയും ഹൃദയത്തിന് സ്നേഹവും പകരുന്ന നിലാവിനെ മനസ്സിന്റെ തീരമെന്ന് വിശേഷിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ ഗാനം കേൾക്കാം. കനൽ കിരീടം എന്ന ചിത്രത്തിന് വേണ്ടി എസ് രമേശൻ നായർ രചിച്ച്, ബേണി ഇഗ്നീഷ്യസ് ഇണം പകർന്ന്, ചിത്ര എം ജി ശ്രീകുമാർ എന്നിവർ പാടിയത്.

രാത്രിയുടെ നിശബ്ദതയിൽ നിലാവിനോട് മനസ്സ് പങ്കുവയ്ക്കുന്നൊരു അനുഭൂതി. ആ ഭാവം മനോഹരമായി പകർത്തിയ ഗാനമാണ് ഇനി. ചട്ടക്കാരി എന്ന ചിത്രത്തിൽ നിന്നും നിലാവേ നിലാവേ എന്ന മനോഹര ഗാനം ആസ്വദിക്കാം. ഈ ഗാനം പാടിയത് സുദീപ് കുമാർ, ശ്രേയാ ഘോഷാൽ എന്നിവർ. രാജീവ് ആലുങ്കലിൻ്റെ വരികൾ ഇണം പകർന്നത് എം ജയചന്ദ്രൻ.

നിലാവിൻ്റെ ശാന്തതയും അമ്മയുടെ സ്നേഹവും ഒരുപോലെ മനസ്സിനെ തണുപ്പിക്കുന്നവയാണ്. ആ മനോഹരമായ താരതമ്യം വരികളിലൂടെ കോർത്തിണക്കിയ ഗാനമാണ് ഇനി. നായിക എന്ന ചിത്രത്തിലെ നിലാവ് പോലൊരമ്മ എന്ന ഹൃദയസ്പർശിയായ ഗാനം ആസ്വദിക്കാം. ഗാനം പാടിയത് ചിത്ര. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ.

നിലാവിൻ്റെ നീലഭസ്മ കുറയണിഞ്ഞ സൗന്ദര്യത്തെ കാവ്യാത്മകമായി വരച്ചുകാട്ടുന്ന ഹൃദയഹാരിയായ ഗാനമാണ് ഇനി. നിലാവിൻ്റെ ശാന്തതയും കവിതയുടെ ഭംഗിയും സംഗീതത്തിൻ്റെ മാധുര്യവും ഒത്തുചേർന്ന ഗാനം കേൾക്കാം. അഗ്നിദേവൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, എം ജി രാധാകൃഷ്ണൻ ഇണം പകർന്ന്, എം ജി ശ്രീകുമാർ പാടിയത്.

രാത്രി അവസാനിച്ചാലും ചില ഓർമ്മകളും ചില പ്രണയ നിമിഷങ്ങളും മായാറില്ല. അത്തരം ഹൃദയവികാരങ്ങളെ നിലാവിനോട് ചേർത്ത് മനോഹരമായി പാടുന്ന ഗാനമാണ് ഇനി മിന്നാരം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എസ് പി വെങ്കടേഷ്.

ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.